ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റ് 18 സെക്കൻഡ്. ഇന്ന് ശകവർഷം 1948, വൈശാഖം 15, കൊല്ലവർഷം 1201, മേടമാസം 22, 2026 മെയ് 5 ചൊവ്വാഴ്ച. 438.5

0: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഹേമപാലൻ പി.
1: പ്രസംഗ മത്സരത്തിൽ ഒന്നാം സമ്മാനം നേടിയ വിദ്യാർത്ഥി സ്കൂൾ വിട്ട് തിരിച്ചെത്തിയപ്പോൾ ആഹ്ലാദത്തോടെയും അഭിമാനത്തോടെയും തനിക്ക് സമ്മാനമായി ലഭിച്ച കൊച്ചു പേന അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുന്നു. അമ്മയാകട്ടെ ആ പേന വാങ്ങി സൂക്ഷ്മമായി പരിശോധിച്ച ശേഷം മകനോട് പുച്ഛത്തിൽ ചോദിക്കുന്നു, ഇതാണോ നിനക്ക് കിട്ടിയ ഇത്ര വലിയ സമ്മാനം? മകൻ ഉത്തരമൊന്നും പറയാതെ ആ പേന തിരിച്ചു വാങ്ങി സ്വീകരണമുറിയിലെ ചില്ലളമാരയിൽ എല്ലാവരും കാണത്തക്ക വിധത്തിൽ വയ്ക്കുന്നു. അവൻ്റെ ചുണ്ടിൽ ആഹ്ലാദഭരിതമായ ഒരു പുഞ്ചിരിയുണ്ട്. എന്താണ് ഇവിടെ നടന്നത്? വിദ്യാസമ്പന്നയായ അമ്മ മകന് സമ്മാനമായി കിട്ടിയ പേനയുടെ വിലയാണ് തിട്ടപ്പെടുത്തിയത് എങ്കിൽ, വിദ്യാഭ്യാസം കുറവാണെങ്കിലും വിവരമുള്ള മകൻ തനിക്ക് ലഭിച്ച ആ പേനയുടെ മൂല്യത്തെയാണ് ഉയർത്തിക്കാട്ടിയത്. ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഒരു വലിയ പാളിച്ച നമ്മുടെ നിത്യജീവിതത്തിലെ അളവുകോലുകൾ വെച്ച് നമുക്ക് വിലയെയും കോസ്റ്റ് മൂല്യത്തെയും വാല്യൂസ് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഏറ്റവും വില കൂടിയതെന്തും ഏറ്റവും മൂല്യമുള്ളതായി നാം ഗണിക്കുന്നു. ഇത് 7000 രൂപയുടെ ഷൂ ആണ് എന്ന് സുഹൃത്തുക്കളോട് മേനി പറയുന്ന ചെറുപ്പക്കാരൻ ഉദ്ദേശിക്കുന്നത് ആ ഷൂവിൻ്റെ മൂല്യത്തെയാണ്. മകൾക്ക് കല്യാണത്തിന് 100 പവനാണ് കൊടുത്തതെന്ന് വീമ്പ് പറയുന്ന ഒരു അച്ഛൻ ഉദ്ദേശിക്കുന്നത് ആ കല്യാണം ഗംഭീരമായി എന്നു തന്നെയാണ്. ഒരു വസ്തു എങ്ങനെയാണ് മൂല്യമുള്ള ഒന്നായി മാറുന്നത്? ആ വസ്തുവിൽ സന്നിവേശിക്കപ്പെടുന്ന അംഗീകാരമോ ആ വസ്തു നിങ്ങൾക്ക് നൽകുന്ന അഭിമാനമോ ആഹ്ലാദമോ വൈകാരികമായ ഒരടുപ്പമോ ഒക്കെയാണ് അതിനെ മൂല്യമുള്ള ഒന്നാക്കി മാറ്റുന്നത്. വ്യക്തികളുടെ കാഴ്ചപ്പാടിനനുസരിച്ച് മൂല്യങ്ങളും മാറി വരും. അതുകൊണ്ടാണ് ഒരേ പേന അമ്മയ്ക്കും മകനും വ്യത്യസ്ത അനുഭവങ്ങൾ സമ്മാനിക്കുന്നത്. ഭക്തനായ ഒരു വ്യാപാരി കച്ചവടത്തിൽ അമ്മയെ പരാജയപ്പെട്ടു പോകുന്നു. കടബാധ്യത തീർക്കാനായി സ്വർണം കൊണ്ടുള്ള ഒരു ഗണപതി വിഗ്രഹത്തെയും വാഹന സ്വരൂപമായ ഒരു സ്വർണ്ണ എലിയെയും അയാൾ ഒരു കടയിൽ കൊണ്ടുപോയി വിൽക്കുന്നു. കച്ചവടക്കാരൻ രണ്ടും ഒരേ തട്ടിൽ വച്ചാണ് തൂക്കുന്നത്. ഗണപതിക്കും എലിക്കും ഒരേ വിലയോ? ഭക്തൻ ചോദിക്കുന്നു. സുഹൃത്തെ, വിൽക്കപ്പെടുമ്പോൾ ഗണപതിക്കും വാഹനമായ എലിക്കും ഒരേ വിലയാണ്. ക്രയവിക്രയങ്ങളിൽ നിങ്ങൾ വിലയെയാണ് അടിസ്ഥാനമാക്കുന്നത്. എന്നാൽ വാങ്ങുവാനോ വിൽക്കുവാനോ സാധിക്കാത്തവയാണ് മൂല്യങ്ങൾ. ഇവിടെ നമുക്ക്

0: നമ്മുടെ ജീവിതത്തെ എങ്ങനെ മൂല്യമുള്ളതാക്കി മാറ്റാം എന്നതാണ് പ്രസക്തമായ ചോദ്യം. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ നിങ്ങൾക്ക് ഒരടയാളം ഉണ്ടാക്കാനായോ എന്നതാണ് ചോദ്യം. ഈ അടയാളം തോളോട് തോളു ചേർന്ന് നടക്കുന്ന സുഹൃത്തിൻ്റെ നെഞ്ചിൻ്റെ ആഴങ്ങളിലേക്ക് നീ ഇന്ന പാർട്ടിക്കാരനല്ലേ, നീ ഇന്ന മതക്കാരനല്ലേ എന്ന് വൈരാഗ്യത്തോടെ ചോദിച്ച് കഠാര കുത്തിയാഴ്ത്തി അടയാളമുണ്ടാക്കാം. മറിച്ച് സ്നേഹമധുരമായ പെരുമാറ്റത്തിലൂടെ, ആലംബഹീനർക്കായുള്ള സേവന പ്രവർത്തനങ്ങളിലൂടെ, ജീവിതം എങ്ങനെ ജീവിച്ചു തീർക്കണമെന്ന വ്യക്തമായ കാഴ്ചപ്പാടിലൂടെ, നിങ്ങളുടെ സാമീപ്യം പോലും സാഹ്ലാദം വരവേൽക്കുന്ന ബന്ധുമിത്രാദികൾ നിങ്ങൾക്ക് ചുറ്റും രൂപപ്പെട്ടു വരുമ്പോൾ നിങ്ങളുടെ യാന്ത്രികമായ വിലയുണ്ടെന്ന് നടിക്കുന്ന ജീവിതം അർത്ഥപൂർണമാകുന്നു, മൂല്യങ്ങളാൽ പ്രശോഭിതമാകുകയും ചെയ്യുന്നു.
1: ഹേമപാലൻ പി തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.

0: ആകാശവാണി കോഴിക്കോട്. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. അല്പസമയത്തിനുള്ളിൽ കാവ്യാഞ്ജലി, ജി ശങ്കരക്കുറുപ്പിൻ്റെ വിളംബരം. ഈ കവിത ആലപിക്കുന്നു ലക്ഷ്മി രാഘവൻ. തുടർന്ന് ചിത്ര, ചെങ്ങന്നൂർ ശ്രീകുമാർ, മഞ്ജരി എന്നിവർ പാടിയ പ്രഭാതഗീതം. മുബാറക് ജ്വല്ലറി അവതരിപ്പിക്കുന്ന ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം എന്നിവ കേൾക്കാം. 7 മണിക്ക് ഓപ്പൺ ഫോറം, ഒരു തെരുവിൻ്റെ കഥ. തുടർന്ന് ആരോഗ്യ അമൂല്യം, ഡോക്ടർ നവ്യ ജെ തൈക്കാട്ടിൽ പങ്കെടുക്കുന്നു. മാതൃഭൂമി തൊഴിൽ വാർത്ത, എംപ്ലോയ്മെന്റ് ന്യൂസ്, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ എന്നിവ കേൾക്കാം. 7:35 പാട്ടുപെട്ടിക്കാലം, 7:40 നോവൽ ടൈം, അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 7:45 ഇന്നത്തെ ഗാനം, 7:50 രാഗപരാഗം, 7:55 കൃഷിദീപം. എട്ട് ആർട്ട് കഫെ. തുടർന്ന് ലളിതഗാനങ്ങൾ. 9 മണിക്ക് സുവർണമലരുകൾ, 9:30 നിലവറ, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 10 മണിക്ക് NHM റേഡിയോ ഹെൽത്ത് സ്പോൺസർ പ്രോഗ്രാം. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. ഉച്ചയ്ക്ക് 12:10 12:40 എവർഗ്രീൻ ഡ്യുവറ്റ്സ്. 1 മണിക്ക് ഗാനോത്സവം. 2:15 തുടർനാടകം. 2:30 ഗസൽ. 3 മണിക്ക് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. വൈകിട്ട് 4:45 ചലച്ചിത്ര 4:45 6 മണിക്കും രാത്രി 8:30 10:30 ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. 5 മണിക്ക് PK രാജീവനും സംഘവും അവതരിപ്പിക്കുന്ന ചുവട് കളിപ്പാട്ട്, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 5:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. ഐക്യഭാരതി. 6:10 ഇടുക്കി ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 വാർത്താവീക്ഷണം. 6:80 വയലും വീടും. ഈ പരിപാടിയിലിന്ന് കന്നുകാലി വളർത്തലും സംരംഭകത്വ സാധ്യതകളും, കെ ഉഷാദേവിയുമായി അഭിമുഖം കേൾക്കാം. 7:20 കമ്പോളവില നിലവാരം, കാലാവസ്ഥ അറിയിപ്പ്. 7:35 യുവവാണി. 8 മണിക്ക് സർഗ കേരളം. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 കാവുംവട്ടം വാസുദേവൻ പാടിയ കൃതികൾ, കെ പ്രഭാകരൻ വയലിൻ, PK ശിവപ്രസാദ് മൃദംഗം. 10 മണിക്ക് നിശാ സുരഭി. 10:30 ചലച്ചിത്രഗാനങ്ങൾ. 11 മണിക്ക് ലളിതഗാനം. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കോഴിക്കോട്.
1: കാവ്യാഞ്ജലി.
2: ജി ശങ്കരക്കുറുപ്പിൻ്റെ വിളംബരം എന്ന കവിത ചൊല്ലുന്നു ലക്ഷ്മി.

0: ജി ശങ്കരക്കുറുപ്പിന്റെ വിളംബരം എന്ന കവിതയാണ് നിങ്ങൾ കേട്ടത്. ചൊല്ലിയത് ലക്ഷ്മി രാഘവൻ.
1: കാവ്യാഞ്ജലി.
2: ആകാശവാണി കോഴിക്കോട്. പ്രഭാതഗീതം. ആദ്യഗാനം പാടിയത് ചിത്ര.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മുബാറക്കിൽ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾ മാർക്ക്ഡ് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
2: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും തിരഞ്ഞെടുപ്പ് ഫലം ഇന്നലെ പുറത്തു വന്നു. കേരളത്തിൽ 102 സീറ്റുമായി ഐക്യജനാധിപത്യ മുന്നണി വൻ തിരിച്ചുവരവാണ് നടത്തിയത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 35 സീറ്റിൽ മാത്രം ഒതുങ്ങി. NDA 3 സീറ്റുമായി കരുത്ത് തെളിയിച്ചു. രണ്ടാം പിണറായി സർക്കാരിലെ 19 മന്ത്രിമാരിൽ 13 പേർ പരാജയപ്പെട്ടു. CPMന്റെ ശക്തി ദുർഗങ്ങളിൽ പോലും വിള്ളലുണ്ടായി എന്ന പ്രത്യേകതയും ഈ തെരഞ്ഞെടുപ്പിന്റെ ബാക്കിപത്രമാണ്. പാർട്ടി വിട്ട് മറുചേരിയിലെത്തി മത്സരിച്ച പലരും വിജയിച്ചു എന്നത് CPMന് വലിയ ആഘാതമാണ് ഉണ്ടാക്കിയത്. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഗൗരിദാസൻ നായർ:
4: വളരെ സുപ്രധാനമായ നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് ഈ കഴിഞ്ഞിരിക്കുന്നത്. ബംഗാള്, കേരളം, തമിഴ്നാട്, പുതുച്ചേരി, ആസാം, ഇത്തരം സംസ്ഥാനങ്ങളിൽ നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ പൊതുവായി നാം കാണുന്ന ഒരു പ്രവണത, ഒന്ന് BJPയുടെ മുന്നേറ്റം, അതുപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിൽ സീറ്റുകളുടെ അടിസ്ഥാനത്തിലുള്ള നേട്ടം, അത് ചെറുതല്ല. അസമിലെ അധികാരം നിലനിർത്തുന്നതിനും പുതുച്ചേരിയിൽ അധികാരം കൈയാളുന്നതിനും അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുന്നതിനും കഴിഞ്ഞിരിക്കുന്നു. ബംഗാളിൽ ഭാരതീയ ജനതാ പാർട്ടി അധികാരം പിടിച്ചെടുക്കുന്നു എന്നുള്ളതാണ്. തൃണമൂൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ശൈലിയെ വെല്ലുവിളിച്ചുകൊണ്ട് ബംഗാളിലെ ജനങ്ങൾക്കിടയിൽ വളരെ വ്യാപകമായി ഉണ്ടായിരുന്ന അസംതൃപ്തിയെ മുതലെടുത്തുകൊണ്ട് അതിൽ നിന്ന് നേട്ടം കൊയ്യുകയാണ് ഭാരതീയ ജനതാ പാർട്ടി ചെയ്തതെന്ന് കാണാം. ഇതേപോലെ തന്നെ തമിഴ്നാട് നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് TVK ഒരു മുന്നേറ്റം നടത്തിയിരിക്കുന്നത്. അസമിലാകട്ടെ NDAയുടെ ഏതാണ്ട് സമ്പൂർണമായ മുന്നേറ്റം എന്ന് തന്നെ പറയാവുന്ന ഒരു സാഹചര്യമാണുള്ളത്. അവർ ശക്തമായ നിലയിൽ അധികാരം നിലനിർത്തുകയാണ്. പുതുച്ചേരിയുടെ കാര്യം പറയേണ്ടതില്ല, ചെറിയൊരു സംസ്ഥാനമാണ്. അവിടെ NDA ഏതാണ്ട് സമ്പൂർണ്ണ ആധിപത്യം ഇതിനകം തന്നെ സ്ഥാപിച്ചു കഴിഞ്ഞു. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഏറ്റ തിരിച്ചടി എന്ന് പറയുന്നത് ദേശീയ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ വളരെ പ്രാധാന്യമുള്ളതാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ ദേശീയ ഭരണ വ്യവസ്ഥയിൽ ഏതാണ്ട് കഴിഞ്ഞ 60 വർഷക്കാലമായിട്ട് ഒരു സന്ദർഭത്തിൽ പോലും ഇടതുപക്ഷം അധികാരത്തിന് പുറത്തു നിന്നിട്ടില്ല. ബംഗാൾ, ത്രിപുര, കേരളം എന്നീ 3 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഇടതുപക്ഷ പാർട്ടികൾ ഗവൺമെന്റ് നയിച്ചുകൊണ്ട് അധികാരത്തിലിരുന്നത്. അതേപോലെ തന്നെ മണിപ്പൂരിൽ ചില സന്ദർഭങ്ങളിലെങ്കിലും CPI ഭരണ സംവിധാനത്തിന്റെ ഭാഗമായിരുന്നു. കേരളത്തിലെത്തുമ്പോൾ കേരളത്തില് 35 സീറ്റിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചുരുങ്ങിയിരിക്കുന്നു. 102 സീറ്റുകളിലേക്ക് ഐക്യജനാധിപത്യ മുന്നണി സവിശേഷതമായി പറഞ്ഞാൽ കോൺഗ്രസ് 63 സീറ്റുകളോടെ നേടിയിരിക്കുന്നു. ഇത് കേരള

0: കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ഭരണരീതിയെ പറ്റി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രവർത്തന ശൈലിയോടുള്ള ജനങ്ങളുടെ ശക്തമായ എതിർത്തിനെ പറ്റി എല്ലാം നമ്മളോട് ഒരുപാട് പറയുന്നുണ്ട്. ഇവിടുത്തെ ഒരു സുപ്രധാനമായ കാര്യം, ഇടതുപക്ഷം ദേശീയ തലത്തിൽ കൂടുതൽ പാർശ്വവൽക്കരണം നേരിടും എന്നുള്ളതാണ്. ഇവിടെ CPMന് തിരിച്ചടിയേറ്റെങ്കിൽ, അല്ലെങ്കിൽ ആ പാർട്ടിയിലെ മൂന്ന് പ്രബലരായ നേതാക്കൾ, ശ്രീ ജി സുധാകരൻ, ശ്രീ ടി കെ ഗോവിന്ദൻ, ശ്രീ വി കുഞ്ഞിക്കൃഷ്ണൻ തുടങ്ങിയ നേതാക്കൾ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി മറുപക്ഷത്തെത്തി തെരഞ്ഞെടുപ്പ് മത്സരിച്ച് വൻ വിജയം നേടി എന്ന് പറയുമ്പോൾ, അതിനർത്ഥം CPIMനുള്ളിലെ തിരുത്തൽ ശക്തികൾ തങ്ങളുടെ വോട്ട് വളരെ ശക്തമായി പ്രയോഗിച്ചു എന്നാണ്. അതിന്റെ സൂചനയാണ് ശ്രീ പിണറായി വിജയൻ തന്നെ ആദ്യത്തെ 6 റൗണ്ടിൽ പിന്നിൽ നിന്നത്. ഇന്ന് നഷ്ടമായ പാർട്ടി അണികളിലെ അനുഭാവികൾക്കിടയിലെ വിശ്വാസം വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടുതൽ നഷ്ടത്തിലേക്കായിരിക്കും അവർ പോവുക.
1: വികസനത്തിന്റെ പേരിൽ മാത്രം ജനങ്ങളുടെ വോട്ട് നേടാമെന്ന ഭരണകക്ഷിയുടെ ധാരണയാണ് ഈ തെരഞ്ഞെടുപ്പിൽ തെറ്റിയതെന്ന് അഭിപ്രായപ്പെടുന്നു മുൻ MP ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ.
2: അധികാരത്തിലിരിക്കുന്ന പാർട്ടി പരാജയപ്പെടുമ്പോൾ അത് ഭരണവിരുദ്ധ വികാരം തുടങ്ങിയ വാക്കുകളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഇവിടെ അതല്ല കാണുന്നത്. ഭരണവിരുദ്ധ വികാരത്തെക്കാൾ കൂടുതൽ ഒരു മാറ്റം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു മാറ്റത്തിന് വേണ്ടി ചിന്തിക്കാൻ ജനങ്ങൾക്ക് ന്യായമായ കാരണങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു പാർട്ടി തന്നെ തുടർച്ചയായി അധികാരത്തിലിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റെതായ ചില പ്രശ്നങ്ങളുണ്ട്, അപകടങ്ങളും ഉണ്ട്. അമേരിക്കയിൽ പ്രസിഡന്റിന്റെ കാലാവധി 2 ടേം ആയി ലിമിറ്റ് ചെയ്തിരിക്കുന്നത് അത് വെറുതെ ചെയ്തതല്ല, അതിനൊക്കെ ചില അർത്ഥങ്ങളുണ്ട്. അതുപോലെ ഇവിടെയും പിണറായി വിജയന്റെ 3-ാമത്തെ ഊഴം 15 വർഷം ഒരാൾ തന്നെ ഇവിടെ ഭരിക്കുക, അങ്ങനെ ഒരു അവസ്ഥ അത്ര അഭികാമ്യമല്ല എന്ന് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചതിന്റെ ഫലമായിട്ട് കൂടിയാണ് ഈ മാറ്റത്തിന് വേണ്ടി ജനങ്ങൾ വോട്ട് ചെയ്തത്. അത് ജനാധിപത്യത്തിന്റെ ആരോഗ്യകരമായ ഒരു അവസ്ഥയെ കൂടിയാണ് ഇത് കാണിക്കുന്നത്. നമുക്ക് ഒരു പാർട്ടി തുടർച്ചയായി അധികാരത്തിലിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അവിടെയാണ് ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഭരണഘടന അനുസരിച്ച് ഒരു മന്ത്രിസഭയുടെ കാലാവധി 5 വർഷം മാത്രമാണ്. 5 വർഷം കഴിയുമ്പോൾ ഫ്രഷ് ആയി മാൻഡേറ്റ് നമ്മൾ സ്വീകരിക്കണം അല്ലെങ്കിൽ പുതുക്കണം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ ലിമിറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അധികാരത്തെ ലിമിറ്റ് ചെയ്യുന്നു, അധികാരത്തിന്റെ പരിധി ലിമിറ്റ് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ അധികാരത്തിന്റെ കാലാവധിയും ലിമിറ്റ് ചെയ്യുന്നുണ്ട്. 5 വർഷം കഴിഞ്ഞാൽ വീണ്ടും ജനങ്ങളുടെ അംഗീകാരം ഉണ്ടെങ്കിൽ അധികാരത്തിലേക്ക് വരാം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു 3-ാം ഊഴം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് നൽകുക എന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റെതായ ചില അപകടങ്ങളുണ്ട്. ഒരുപക്ഷെ ആ അപകടങ്ങളെ കുറിച്ച് ഒരു സബ് കോൺഷ്യസ് ആയിട്ടാണെങ്കിലും ജനങ്ങൾക്കൊരു ചിന്ത ഉണ്ടായി കാണണം. അതിന്റെ ഫലമായിട്ട് കൂടിയാണ് ഈ 3rd term ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് നൽകേണ്ടതില്ല എന്ന തീരുമാനം ജനങ്ങൾ എടുത്തത്. അല്ല, ഇവിടെ നമ്മൾ ഏത് തെരഞ്ഞെടുപ്പും ചില പാഠങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ആ പാഠങ്ങൾ പഠിച്ചു തന്നെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് പോകേണ്ടത്. ഇവിടെ പലതരത്തിലുള്ള കാര്യങ്ങളും കാരണങ്ങളും ഒക്കെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കുറെ കൂടി വികസനം എന്ന് പറഞ്ഞാൽ റോഡ് നിർമ്മാണവും കെട്ടിടം നിർമ്മിക്കുന്നത് മാത്രമല്ല, വികസനത്തെക്കാൾ കൂടുതൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് സന്തുഷ്ടിയാണ്, സമാധാനമാണ്. അപ്പൊ അങ്ങനെ ഒരു സന്തുഷ്ടമായ ഒരു ജീവിതക്രമം അത് ഉറപ്പാക്കാൻ അതേപോലെ മുഖ്യമന്ത്രിക്ക് കഴിയുന്നുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതില്ലെങ്കിൽ മറ്റെന്ത് വികസന പ്രവർത്തനം വന്നാലും ജനങ്ങൾക്ക് തൃപ്തി ഉണ്ടാവില്ല. ജനങ്ങൾക്ക് വേണ്ടത് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ ഒരു സന്തുഷ്ടമായ സമൂഹം. ആ സന്തുഷ്ടമായ സമൂഹത്തിന് അങ്ങനെ ഒരു ജനതയ്ക്ക് ജീവിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സാഹചര്യം അത് ഒരു ഭരണകർത്താവിന് നൽകാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതാണ്. പല പ്രശ്നങ്ങളും അതിലുണ്ട്. അവരുടെ ഒരു ഡിഗ്നിറ്റി, അന്തസ് തുടങ്ങിയ പല പ്രശ്നങ്ങളും അവിടെ ഉണ്ട്. അത് ഉറപ്പാക്കി കൊടുക്കുക. വികസനത്തിന്റെ പേരിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ നൽകിയത് കൊണ്ടോ ജനം ഒരു ഗവൺമെന്റിനെയും ദീർഘകാലം അധികാരത്തിൽ നിലനിർത്തില്ല.
1: ജനങ്ങൾക്ക് തുല്യതയും നീതിയും നടപ്പാക്കലാണ് ജനാധിപത്യം എന്ന സന്ദേശമാണ് വോട്ടർമാർ ഇവിടെ നൽകുന്നത്. എഴുത്തുകാരൻ ഡോക്ടർ MN കാരശ്ശേരി.
3: 10 കൊല്ലമായി സംസ്ഥാനം ഭരിക്കുന്ന LDFന് കനത്ത പരാജയവും പ്രതിപക്ഷത്തുള്ള UDFന് മികച്ച വിജയവും ആണ് ഫലം. ഇത് തീർച്ചയായിട്ടും ജനാധിപത്യത്തിന്റെ ഒരു വലിയ വിജയമാണ്. ഞാൻ കാണുന്നത് ജനങ്ങളാണ് മേലെ, ഏതെങ്കിലും പാർട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും മുന്നണിയോ ഒന്നുമല്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ കണ്ട ഒരു പ്രത്യേകത, രാഷ്ട്രീയ ബോധം എന്ന് പറയുന്നത്

0: പാർട്ടിക്കൂറല്ല, അഴിമതി, സ്വജനപക്ഷപാതം, കെടുകാര്യസ്ഥത, അധികാരപ്രമത്തത തുടങ്ങിയുള്ള ദുർഗുണങ്ങൾ നേതാക്കന്മാർക്കോ അധികാരസ്ഥാനത്തുള്ളവർക്കോ ഒക്കെ വരുമ്പോൾ സ്വന്തം അണികൾ തന്നെ അതിനെതിരായിട്ട് പ്രതികരിക്കും എന്നുള്ള ഒരു പാഠമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ നിന്ന് ഇപ്പൊ പരാജയപ്പെട്ട LDFന് മാത്രമല്ല വിജയിച്ച UDFനും പലതും പഠിക്കാനുണ്ട്. ഞാൻ അത് ആവർത്തിക്കുകയാണ്, ജനങ്ങളാണ് മേലെ. അതിൽ ധനമോ ജാതിയോ മതമോ മറ്റ് വിഭാഗീയതകളോ ഒന്നും ബാധകമല്ല. അതുപോലെ സ്വന്തം പാർട്ടിക്കാർ തന്നെ നേതാക്കന്മാര് സ്വന്തം സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തുന്ന രംഗങ്ങൾ ഇവിടെ ഉണ്ടായി. അതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ജനാധിപത്യത്തിന്റെ ശക്തിയാണത് കാണിക്കുന്നത്. രാഷ്ട്രീയം എന്ന് പറയുന്നത് നീതിബോധമാണ്, അല്ലാതെ അതൊരു പാർട്ടിയുടെ പേരല്ല, ഒരു ചിഹ്നത്തിന്റെ പേരല്ല, ഒരു കൊടിയുടെ പേരല്ല, ഒരു മുദ്രാവാക്യത്തിന്റെ പേരല്ല. ഇവിടെ ഇപ്പോ വികസനത്തെ പറ്റി വലിയ ചർച്ച നടന്നു, വികസനം ഉണ്ടായിട്ടുണ്ട്. വികസനം മാത്രമല്ല ലക്ഷ്യം, വികസനം മാർഗമാണ്, ശരിക്കും ലക്ഷ്യമല്ല. ലക്ഷ്യം എന്താണ്? സാമൂഹ്യ നീതിയാണ്. സാമൂഹ്യ നീതിക്ക് വേണ്ടത് തുല്യതയാണ്. അപ്പൊ തുല്യതയും നീതിയും ഉറപ്പാക്കുന്നതിനെയാണ് രാഷ്ട്രീയം എന്ന് പറയാ. ജനാധിപത്യത്തിന്റെ ലക്ഷ്യം അതാണ്. ആ ജനാധിപത്യത്തിന്റെ ലക്ഷ്യം അതാണ് എന്ന് ഭരണപക്ഷത്തുള്ളവരെയും പ്രതിപക്ഷത്തുള്ളവരെയും ഒരുപോലെ ഓർപ്പിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് സാധിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
1: നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ജനങ്ങളുടെ ജനാധിപത്യ ബോധവും രാഷ്ട്രീയ കാഴ്ചപ്പാടുമാണ് വ്യക്തമാക്കുന്നത്. 10 വർഷം ഭരണം കൈയാളിയപ്പോൾ ഇനിയും അധികാരത്തിലെത്തും എന്ന തോന്നൽ സർക്കാരിന് ഉണ്ടായിക്കാണും. മുൻവർഷങ്ങളിൽ മാറി മാറി സർക്കാരുകളെ അധികാരത്തിലെത്തിച്ച പ്രവണതയായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ മാത്രമാണ് അതിനൊരു മാറ്റം വന്നത്. ജനാധിപത്യ പ്രക്രിയയിലെ ഏറ്റവും ശക്തരായ വോട്ടർമാർ ഇത്തവണ മാറി ചിന്തിച്ചെങ്കിൽ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും തിരുത്താനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തയ്യാറാവണം. 102 സീറ്റ് നേടി അധികാരത്തിലെത്തിയ UDFന് ജനങ്ങളേൽപ്പിച്ച ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കാനും സദ്ഭരണം കാഴ്ചവെക്കാനും സാധിക്കണം. ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് സി ഉദയചന്ദ്രൻ. ആശയം നിർവഹണം ഫഹദ് റാസ.
2: മുബാറക്കിൽ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷ, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
3: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
4: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
5: ചുറ്റുവട്ടം.
6: കോഴിക്കോട് നഗരത്തിൽ ഇന്ന് നടക്കുന്ന ചില പ്രധാന പരിപാടികൾ: തളി മഹാഗണപതി ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ മഹാകുംഭാഭിഷേകം, വോക്കൽ കച്ചേരി 5 മണിക്ക്, ഭക്തിഗാനമേള 6 മണിക്ക്. കോവൂർ റൂക്സ് ആൻഡ് റൂട്ട്സ് ചെസ് അക്കാദമിയിൽ സംസ്ഥാന സീനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് 9 മണിക്ക്. കോർണേഷൻ തിയേറ്ററിന് സമീപം നഴ്സസ് സ്വരാചരണ റാലി 8 മണിക്ക്. പുതിയറ SK പൊറ്റക്കാട്ട് സാംസ്കാരിക കേന്ദ്രത്തിൽ നഴ്സസ് സ്വരാചരണം ജില്ലാതല ഉദ്ഘാടനം കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് നിർവഹിക്കുന്നു 10 മണിക്ക്. ചക്കോരത്തുകുളം റോട്ടറി യൂത്ത് സെന്ററിൽ റോട്ടറി ക്ലബ്ബ് ഓഫ് കാലിക്കറ്റ് ഈസ്റ്റും എം എൽ ഗുപ്ത ചാരിറ്റബിൾ ട്രസ്റ്റും ചേർന്ന് ഡയലൈസർ വിതരണം 11 മണിക്ക്.
5: ചുറ്റുവട്ടം.
6: ട്രെയിൻ സമയം 8:07 മുംബൈ ലോകമാന്യ തിലകിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന നേത്രാവതി 2:09 വൈകിയോടുന്നു. കോഴിക്കോട് വഴി കടന്നു പോകുന്ന ബാക്കി എല്ലാ ട്രെയിനുകളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നതായി റെയിൽവേ അധികൃതർ അറിയിക്കുന്നു.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി, തമിഴ്നാട്, കേരളം എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളെ നന്ദി അറിയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സ്വീകരിച്ചു. തൃണമൂൽ കോൺഗ്രസിനെ നിലംപരിശാക്കി ബിജെപി പശ്ചിമബംഗാളിൽ ഭരണം പിടിച്ചെടുത്തു. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 108 സീറ്റോടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി നടൻ വിജയിന്റെ തമിഴക വെട്രി കഴകം. ഐപിഎൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയൻസിനെ 6 wicketsന് തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളെ നന്ദി അറിയിച്ചു. ചരിത്രപരവും അസാധാരണവുമായിരുന്നു വോട്ടെണ്ണൽ ദിനമെന്ന് ന്യൂഡൽഹിയിൽ പാർട്ടി ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ മഹത്തായ ജനാധിപത്യത്തിലും ഏകഭാരതം ശ്രേഷ്ഠഭാരതം എന്ന ആശയത്തിലും ജനങ്ങൾ അർപ്പിച്ച വിശ്വാസമാണ് 5 സംസ്ഥാനങ്ങളിലും താമര വിരിയാൻ കാരണമായതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. മികച്ച വിജയത്തിന് നേതൃത്വം നൽകിയ ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. രാജ്യത്തെ 20-ൽ സംസ്ഥാനങ്ങളിൽ ബിജെപി NDA സഖ്യം അധികാരത്തിലുണ്ടെന്നും ബിജെപിയുടെ മന്ത്രം പൌരനാണ് ദൈവം എന്നതാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. പശ്ചിമബംഗാളിന്റെ മികച്ച ഭാവിക്കായി പാർട്ടി അക്ഷീണം പ്രവർത്തിക്കും. അവിടുത്തെ സ്ത്രീകൾ ഇനി സുരക്ഷിതരാണെന്നും യുവാക്കൾക്ക് കൂടുതൽ തൊഴിൽ ലഭിക്കുമെന്നും പറഞ്ഞ പ്രധാനമന്ത്രി അനധികൃത കുടിയേറ്റം അവസാനിപ്പിക്കുമെന്നും നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും ഉറപ്പു നൽകി. 4 സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും ജനങ്ങൾ ബിജെപിയിലും NDAയിലും വിശ്വാസം അർപ്പിച്ചതിന് ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനും ജനങ്ങളെ നന്ദി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ജനങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസത്തിന്റെ പ്രതിഫലനമാണ് തെരഞ്ഞെടുപ്പ് വിജയമെന്നും നബീൻ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സ്വീകരിച്ചു. തെരഞ്ഞെടുപ്പിലെ UDF വിജയത്തെ തുടർന്ന് ഇന്നലെ വൈകിട്ട് പിണറായി വിജയൻ രാജി വയ്ക്കുകയായിരുന്നു. രാജി സ്വീകരിച്ച ഗവർണർ പുതിയ ഗവൺമെന്റ് രൂപീകരിക്കുന്നതുവരെ കാവൽ മുഖ്യമന്ത്രിയായി തുടരാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചതായി രാജ്ഭവൻ കേന്ദ്രങ്ങൾ തിരുവനന്തപുരത്ത് അറിയിച്ചു. കണ്ണൂർ ജില്ലയിലെ 11 നിയോജക മണ്ഡലങ്ങളിൽ 6 LDFഉം 5 UDFഉം വിജയിച്ചു. ധർമ്മടം മണ്ഡലത്തിൽ പിണറായി വിജയൻ 19,247 വോട്ടിനും പേരാവൂർ മണ്ഡലത്തിൽ സണ്ണി ജോസഫ് 11,453 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലുമാണ് വിജയിച്ചത്. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
3: 2021 തെരഞ്ഞെടുപ്പിൽ വിജയിച്ച പേരാവൂരും ഇരിക്കൂറും നിലനിർത്തിയതിനു പുറമെ കണ്ണൂർ, തളിപ്പറമ്പ്, പയ്യന്നൂർ മണ്ഡലങ്ങൾ ഇത്തവണ UDF പിടിച്ചെടുത്തു. പേരാവൂരിൽ KK ശൈലജയെയാണ് സണ്ണി ജോസഫ് പരാജയപ്പെടുത്തിയത്. കണ്ണൂരിൽ TO മോഹനൻ രാമചന്ദ്രൻ കടന്നപ്പള്ളിയെ പരാജയപ്പെടുത്തിയാണ് വിജയം കൈവരിച്ചത്. കല്യാശ്ശേരി, അഴീക്കോട്, ധർമ്മടം, തലശ്ശേരി, കൂത്തുപറമ്പ്, മട്ടന്നൂർ എന്നീ മണ്ഡലങ്ങളിലാണ് LDF സ്ഥാനാർത്ഥികൾ വിജയിച്ചത്. പയ്യന്നൂരിൽ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി V കുഞ്ഞികൃഷ്ണൻ 7,487 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചപ്പോൾ തളിപ്പറമ്പിൽ 12,551 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് UDF സ്വതന്ത്രൻ TK ഗോവിന്ദൻ വിജയകിരീടം ചൂടിയത്. അഴീക്കോട് മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി KV സുമേഷ് 349 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്.
2: UDF പാലക്കാട് മുൻ വർഷത്തെക്കാൾ 3

ആകാശവാണി കോഴിക്കോട്. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. ഇന്നലെ നിന്ന് തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.

0: സീറ്റ് കൂടുതൽ പിടിച്ചെടുത്തു. മത്സരിച്ച മന്ത്രി എം ബി രാജേഷ് പരാജയപ്പെടുകയും ചെയ്തു. പാലക്കാട്ട് നിന്ന് ഫൈസൽ അലിമുത്ത്.
1: കഴിഞ്ഞ തവണത്തേക്കാൾ അധികമായി 3 സീറ്റുകൾ പിടിച്ചെടുത്താണ് യു ഡി എഫ് പാലക്കാട് ജില്ലയിൽ മുന്നേറ്റമുണ്ടാക്കിയത്. തൃത്താല, ചിറ്റൂർ, കോങ്ങാട് മണ്ഡലങ്ങളാണ് പിടിച്ചെടുത്തത്. തൃത്താലയിൽ മന്ത്രി എം ബി രാജേഷ് പരാജയപ്പെട്ടു. ഇത്തവണ മത്സരിച്ചില്ലെങ്കിലും മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ മണ്ഡലമായിരുന്ന ചിറ്റൂരിലും എൽ ഡി എഫ് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഒറ്റപ്പാലം ഒഴികെയുള്ള മറ്റു മണ്ഡലങ്ങളിൽ എൽ ഡി എഫിന്റെ ഭൂരിപക്ഷം കുറച്ചതും ജില്ലയിൽ യു ഡി എഫിന്റെ വിജയത്തിന് തിളക്കം കൂട്ടി. പാലക്കാട്, മലമ്പുഴ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ ബി ജെ പിക്ക് 2 സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. പാലക്കാട് യു ഡി എഫിലെ രമേശ് പിഷാരടിയും മലമ്പുഴയിൽ സിറ്റിംഗ് എം എൽ എ എ പ്രഭാകരനുമാണ് വിജയിച്ചത്.
0: കേരളത്തിൽ യു ഡി എഫ് തരംഗം ആഞ്ഞടിച്ചപ്പോഴും തൃശൂർ ജില്ലയിൽ മുന്നേറ്റം സൃഷ്ടിക്കാനാവാതെ കോൺഗ്രസ്. 13 സീറ്റിൽ 4 മാത്രമാണ് അവർക്ക് വിജയിക്കാനായത്. തൃശൂരിൽ നിന്ന് ഭരിത പ്രതാപ്.
2: ശക്തന്റെ തട്ടകം ഇത്തവണയും ചുവന്നു തന്നെയിരിക്കും. സംസ്ഥാനമൊട്ടാകെ യു ഡി എഫ് തരംഗം തീർത്തപ്പോഴും ചാലക്കുടി, ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ, തൃശൂർ എന്നീ 4 മണ്ഡലങ്ങളിൽ മാത്രമാണ് തൃശൂരിൽ യു ഡി എഫിന് വിജയിച്ചു കയറാനായത്. വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ മണലൂരിലും ഗുരുവായൂരിലും എൽ ഡി എഫ് തന്നെ വിജയിച്ചു. 1998 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ അക്ബർ ഗുരുവായൂരിലും വിജയിച്ചു. മുല്ലൂർ മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാജൻ 3 തവണയും വിജയിച്ചു. എന്നാൽ മന്ത്രി ആർ ബിന്ദുവിനെ പരാജയപ്പെടുത്തി തോമസ് ഉണ്ണിയാടൻ മുന്നേറി. വെറും 126 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മണലൂരിൽ ടി എൻ പ്രതാപനെ വീഴ്ത്തി പ്രൊഫസർ സി രവീന്ദ്രനാഥ് വിജയിച്ചു കയറി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസിത കേരളം എന്ന കാഴ്ചപ്പാടിനെ ജനങ്ങൾ സ്വീകരിച്ചു എന്നതിന് തെളിവാണ് കേരളത്തിൽ എൻ ഡി എയുടെ ഉജ്ജ്വല വിജയമെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വിലയിരുത്തി. നേമത്തും കഴക്കൂട്ടത്തും ചാത്തന്നൂരിലും ബി ജെ പിക്ക് നൽകിയ വിജയത്തിന് ജനങ്ങളോട് നന്ദി പറയുന്നതായും അദ്ദേഹം അറിയിച്ചു. കഴിഞ്ഞ 10 കേരളത്തിൽ പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വം ഒരു കക്ഷിയും ചെയ്തില്ലെന്നും നിയമസഭയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എത്തിക്കാനോ അഴിമതിക്കെതിരെ ശബ്ദമുയർത്താനോ ആരും ഉണ്ടായിരുന്നില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. 15 ബംഗാൾ ഭരിച്ച തൃണമൂൽ കോൺഗ്രസിനെ നിലംപരിശാക്കി ബി ജെ പി പശ്ചിമബംഗാളിൽ ഭരണം പിടിച്ചെടുത്തു. സ്വാതന്ത്ര്യാനന്തര ബംഗാളിലെ ആദ്യ ബി ജെ പി ഗവൺമെന്റാണ് അടുത്ത ദിവസങ്ങളിൽ ഭരണത്തിൽ എത്തുന്നത്. തീവ്ര വോട്ടർപട്ടിക പരിഷ്കരണത്തിന് ശേഷം ആദ്യ തെരഞ്ഞെടുപ്പിൽ 293 അംഗ നിയമസഭയിൽ 206 സീറ്റും സ്വന്തമാക്കിയാണ് ബി ജെ പിയുടെ വിജയം. തൃണമൂൽ കോൺഗ്രസിന് 81 സീറ്റിൽ മാത്രമാണ് വിജയിക്കാനായത്. കോൺഗ്രസിനും എ ജെ യു പിക്കും 2 വീതം സീറ്റ് ലഭിച്ചപ്പോൾ സി പി ഐ എം 1 സീറ്റിൽ വിജയിച്ചു. സ്വന്തം മണ്ഡലമായ ഭവാനിപ്പൂരിൽ ടി എം സി മേധാവി കൂടിയായ മമതാ ബാനർജി ബി ജെ പി സ്ഥാനാർത്ഥി സുവേന്ദു അധികാരിയോട് 15,000+ വോട്ടിന് തോറ്റു. 2 ഘട്ടങ്ങളിൽ പൂർത്തിയായ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് 92.47% പോളിംഗ്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 108 സീറ്റോടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി നടൻ വിജയന്റെ തമിഴക വെട്രി കഴകം ചരിത്രം കുറിച്ചു. 234 നിയമസഭയിൽ ഭരണകക്ഷിയായ ദ്രാവിഡ മുന്നേറ്റ കഴകം 59 സീറ്റിലേക്ക് ഒതുങ്ങി. പ്രതിപക്ഷ അണ്ണാ ഡി എം കെ 47 വിജയിച്ചു. കോൺഗ്രസ് 5 സീറ്റിലും ടി എം കെ 4 സി പി ഐ, സി പി ഐ എം, ബി സി കെ, മുസ്ലിം ലീഗ് പാർട്ടികൾ 2 വീതം സീറ്റിലും ബി ജെ പി, ഡി എം ഡി കെ, അമ്മാ മക്കൾ മുന്നേറ്റ കഴകം എന്നീ കക്ഷികൾ ഓരോ സീറ്റിലും വിജയിച്ചു. കൊളത്തൂരിലെ സ്വന്തം മണ്ഡലത്തിൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ടി വി കെ സ്ഥാനാർത്ഥി വി എസ് ബാബുവിനോട് 8,700+ വോട്ടിന് പരാജയപ്പെട്ടു. അതേസമയം ഉപമുഖ്യമന്ത്രിയും മകനുമായ ഉദയനിധി സ്റ്റാലിൻ ചെപ്പോക്ക് തിരുവല്ലിക്കേനി മണ്ഡലത്തിൽ ടി വി കെയുടെ ഡി സെൽവത്തെ 7,000+ വോട്ടിന് തോൽപ്പിച്ചു. പെരമ്പൂരിലും ട്രിച്ചി ഈസ്റ്റിലും മത്സരിച്ച ടി വി കെ നേതാവ് വിജയ് 2 വിജയിച്ചു. ബി ജെ പി സ്ഥാനാർത്ഥിയും കേന്ദ്ര സഹമന്ത്രിയുമായ ഡോക്ടർ എൽ മുരുകൻ അവിനാശി സംവരണ മണ്ഡലത്തിൽ ടി വി കെയുടെ എസ് കമലിയോട് പരാജയപ്പെട്ടു. അടുത്തിടെ ഡി എം ബിയിൽ ചേർന്ന മുൻ മുഖ്യമന്ത്രി ഒ പനീർസെൽവം ബോഡിനായ്ക്കന്നൂരിൽ നിന്ന് വിജയിച്ചു. പുതുച്ചേരിയിൽ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിന് ബി ജെ പി മുതിർന്ന പാർട്ടി നേതാവും കേന്ദ്രമന്ത്രിയുമായ ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യയെയും പുതുച്ചേരിയുടെ ചുമതല വഹിക്കുന്ന നിർമ്മൽ കുമാർ സുരാനിയെയും കേന്ദ്ര നിരീക്ഷകരായി നിയമിച്ചു. ബി ജെ പി പാർലമെന്ററി ബോർഡ് ഇവരുടെ പേരുകൾ അംഗീകരിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ദേശീയപാതയിൽ മലപ്പുറം കൂരിയാട് നിർമ്മിച്ച വയാഡക്റ്റിന്റെ പ്രവൃത്തി പൂർത്തിയായി. അവസാനഘട്ട മിനുക്കുപണികൾ പൂർത്തിയാക്കി 2 പാലം തുറന്നുകൊടുക്കാനാകുമെന്ന് കെ എൻ ആർ സി അധികൃതർ പറഞ്ഞു. കോഴിക്കോട് ഭാഗത്തേക്ക് റോഡ് തുറന്നുകൊടുത്ത് സർവീസ് റോഡിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനും ആലോചനയുണ്ട്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, പ്രധാനമന്ത്രി ആവാസ് യോജന, ഗ്രാമീൺ ഭവന പദ്ധതി എന്നിവ സംബന്ധിച്ച പരാതികൾ കേൾക്കുന്നതിന് ഓംബുഡ്സ്മാൻ എം എസ് അബ്ദുൾ കലാം ആസാദ് ഇന്നു മുതൽ ആലപ്പുഴയിൽ സിറ്റിംഗ് നടത്തും. ഇന്ന് തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് ഓഫീസിലാണ് സിറ്റിംഗ്. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് ജാഗ്രതാ നിർദ്ദേശമൊന്നും ഇല്ല. കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഐ പി എൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയൻസിനെ മുംബൈയിൽ 6 തോൽപ്പിച്ചു. ഇതോടെ 10 മത്സരങ്ങളിൽ നിന്ന് മുംബൈ ഇന്ത്യൻസ് 6 പോയിന്റ് നേടി. അതേസമയം 9 മത്സരങ്ങളിൽ നിന്ന് 4

പോയിന്റ് നേടിയ ലക്നൌ സൂപ്പർ ജയന്റ്സ് ടൂർണമെന്റിൽ നിന്ന് നോക്കൌട്ട് ഭീഷണി നേരിടുകയാണ്. ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ഡൽഹിയിൽ വൈകിട്ട് 7:30 മത്സരം. ISL ഫുട്ബോളിൽ ഒഡീഷ FC ബംഗളൂരു FC മത്സരം സമനിലയിൽ പിരിഞ്ഞു. രണ്ട് ടീമും ഓരോ ഗോൾ വീതം നേടി. ഇന്ന് മുംബൈ സിറ്റി FC ഈസ്റ്റ് ബംഗാൾ FCയെ നേരിടും. വൈകിട്ട് 7:30 മുംബൈയിലാണ് മത്സരം. UDFിന്റെ ചിട്ടയായ പ്രവർത്തനമാണ് വലിയ വിജയത്തെ സഹായിച്ചതെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ പറഞ്ഞു. ജില്ലയിലെ 13-ൽ 12 സീറ്റ് നേടി UDF വൻ നേട്ടമാണ് കൈവരിച്ചതെന്ന് പ്രവീൺകുമാർ വിലയിരുത്തി. കണ്ണൂർ ജില്ലയിലെ തെരഞ്ഞെടുപ്പിൽ CPIMന്റെ പരാജയം പരിശോധിച്ച് ദൗർബല്യങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കുമെന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി KK രാഗേഷ് അറിയിച്ചു. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അപ്രതീക്ഷിത പരാജയമാണ് ജില്ലയിൽ ഉണ്ടായതെന്നും രാഗേഷ് പറഞ്ഞു. പുതുച്ചേരി സംസ്ഥാനത്തിന്റെ ഭാഗമായ മാഹി നിയമസഭാ മണ്ഡലത്തിൽ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി ടി അശോക് കുമാർ വിജയിച്ചു. 1115 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയം. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി, തമിഴ്നാട്, കേരളം എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി.

0: മാഹി നിയമസഭാ മണ്ഡലത്തിൽ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി ടി അശോക് കുമാർ വിജയിച്ചു. 1115 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയം. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി, തമിഴ്നാട്, കേരളം എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളെ നന്ദി അറിയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സ്വീകരിച്ചു. തൃണമൂൽ കോൺഗ്രസിനെ നിലംപരിശാക്കി ബിജെപി പശ്ചിമബംഗാളിൽ ഭരണം പിടിച്ചെടുത്തു. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 108 സീറ്റോടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി നടൻ വിജയിന്റെ തമിഴക വിക്ടറി കടകം. ഐപിഎൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയൻസിനെ 6 വിക്കറ്റിന് തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചക ഡോക്ടർ ഗണേശ ഹെഗഡെ. अथ वार्ताः. भारतीय जनता पार्टीति दलेन पश्चिम बंगाल राज्ये 94-200 सदस्यीय राज्य विधानसभायां प्रचंडं जनादेशं प्राप्य इतिहासः विनिर्मितः. अनेन स्वाधीनतानंतरं प्रथमवारं पश्चिम बंगाल राज्ये भाजपा दलं बहुमतेन सत्तायाम् आगतमस्ति. असम राज्ये सत्ताधारी भाजपा नेतृत्वयुक्तेन एनडीए दलेन पुनरेकवारं जनादेशं प्राप्य तृतीयवारं सत्तायाम् आगम्यते, यत्र हि भाजपा दलेन 73 आसनानि विजितानि. केरलं राज्ये कांग्रेस नेतृत्वेन यूडीएफ इति संयुक्त लोकतांत्रिक गठबंधनेन 90 आसनेषु विजयं प्राप्य निर्णायकरूपेण सत्तां प्रति प्रत्यागमनस्य संकेतः प्रदत्तः, यत्र च कांग्रेस दलेन 63 आसनानि विजितानि. പുതുച്ചേരിത്യത്ര രാഷ്ട്രീയ പ്രജാതാന്ത്രിക ഘടബന്ധനേന എൻഡിഎ ഇത്യനേന 30 ആസനേഷു 18 ആസനാനി വിജിത്യ സർവകാരം രചയിതും സ്പഷ്ട ബഹുമതം പ്രാപ്തമസ്തി. പശ്ചിമബംഗാളരാജ്യേ ഭവാനിപുര വിധാനസഭാക്ഷേത്രെ ഭാജപാ പ്രത്യാശി സുവേന്ദു അധികാരി പശ്ചിമബംഗാളസ്യ മുഖ്യമന്ത്രീം ടിഎംസി നേത്രീം മമതാ ബാനർജിയും 15,000 മതൈ പരാജിതവാൻ. നിർവാചനസൂചി വിശേഷ സഘന പുനരീക്ഷണസ്യ എസ്ഐആർ ഇത്യസ്യ അനന്തരം പ്രഥമ നിർവാചനെ മമതാ ബാനർജി നേതൃത്വേന തൃണമൂല കോൺഗ്രസ് ഇത്യസ്യ 15-വർഷീയം ശാസനം സമാപ്തം കൃത്വാ ഭാജപാ ദലേന ബഹുമതം പ്രാപ്തമസ്തി. പശ്ചിമബംഗാള രാജ്യേ ഭാജപാ ദലേന 6-200, തൃണമൂല കോൺഗ്രസ് ദലേന 80 ആസനാനി ച വിജിതാനി. അഭിനേതാ പരിവർത്തിത രാജനേതാ ച ചന്ദ്രശേഖരൻ ജോസഫ് വിജയസ്യ നേതൃത്വേ തമിഴക് വേത്രി ഖജഗം ടിവികെ ഇതി ദലേന തമിഴ്നാടു വിധാനസഭാ നിർവാചനെ ഏകൈക ബൃഹത്തമ ദലരൂപേണ ഉദ്ഭവൻ ഇതിഹാസഃ വിനിർമിതഃ. രാജ്യേ 34-200 നിർവാചനക്ഷേത്രേഷു ടിവികെ ദലേന 80 ആസനാനി പ്രാപ്തനി. ഭാജപാദലസ്യ വരിഷ്ഠനേത്ര അഥ പ്രധാനമന്ത്രിണ ശ്രീ നരേന്ദ്രമോദിന ഐതിഹാസിക അഭൂതപൂർവ ദിവസോയമിതി ഉക്ത പശ്ചിമബംഗാള, അസം, പുതുച്ചേരി, തമിഴ്നാടു, കേരളം രാജ്യാനാം ജനാനാം ദലകാര്യകർതൃണാം ച പ്രതി ആഭാരഃ പ്രകടിതഃ. ഹ്യഃ നവദില്യാം ഭാജപാ മുഖ്യാലയേ ദലകാര്യകർതൃന് സംബോധയൻ ശ്രീമോദി അവദത് യത് അയം രാഷ്ട്രസ്യ കൃതേ നൂതന പ്രഭാതസ്യ സൂചകഃ അസ്തി തഥാ ച ജനാഃ ഭാരതസ്യ മഹാലോകതന്ത്രേ കാര്യപ്രദർശനസ്യ രാജനീതിഷു ഏകഭാരത ശ്രേഷ്ഠ ഭാരതസ്യ ഭാവനായാം ച വിശ്വാസം സ്ഥാപിതവന്തഃ.
2: जय पराजय लोकतंत्र और चुनावी राजनीति का एक स्वाभाविक हिस्सा होता है, लेकिन 5 प्रदेशों की जनता ने पूरे विश्व को दिखाया है कि ये हमारा भारत मदर ऑफ डेमोक्रेसी क्यों है. लोकतंत्र, डेमोक्रेसी हमारे लिए सिर्फ एक तंत्र नहीं है, ये हमारी रगों में दौड़ता हुआ संस्कार है. और आज सिर्फ भारत का लोकतंत्र ही नहीं जीता है, आज भारत का संविधान भी जीता है.
1: പ്രധാനമന്ത്രിണാ ശ്രീമോദിനാ ഉക്തം യത് ദേശസ്യ വിംശത്യധികേഷു രാജ്യേഷു ഭാജപാ എൻഡിഎ സർവകാരാഃ സത്തായാം സന്തി തഥാ ച ഭാജപായാഃ മന്ത്രഃ ജനതാ ഏവ ജനാർദനഃ ഇതി. ഭാജപാദലേന പുതുച്ചേരിത്യത്ര വിധാനസഭായാഃ നേതാരം നിർവാചയിതും ദലസ്യ വരിഷ്ഠനേതാ ഏവം കേന്ദ്രീയമന്ത്രി ഡോക്ടർ മനസുഖ് മാണ്ഡവ്യ ഏവം പുതുച്ചേരിത്യത്ര ദലസ്യ പ്രഭാരി നിർമ്മലകുമാർ സുരാന ച കേന്ദ്രീയ പര്യവേക്ഷകരൂപേണ ചിതവന്തൗ. നാമദ്വയമപി ഭാജപാ സംസദീയമണ്ഡലസ്യ കേന്ദ്രീയ പര്യവേക്ഷകമണ്ഡലേന അനുമോദിതമാസീത്. ഐപിഎൽ ഇതി വിംശതിം പ്രതിവിംശതിഃ ക്രിക്കറ്റ് ലീഗ് പ്രതിസ്

0: ഒരു തെരുവിന്റെ കഥ. മലബാർ മേഖലയുടെ ഗണ്യമായ വികസനത്തിന് വഴിവെച്ച കനാലുകളെ എങ്ങനെയാണ് ബ്രിട്ടീഷ് സർക്കാർ വരുമാനത്തിനുള്ള സ്രോതസ്സായി കണ്ടിരുന്നത് എന്ന് സൂചിപ്പിക്കുന്ന ചില വിവരങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത്.
1: ഇപ്പോഴത്തെ കോഴിക്കോട് ജില്ലയിലെ നദികൾ, പ്രധാനപ്പെട്ട നദികൾ നമുക്ക് ചാലിയാർ, കല്ലായി, കോരപ്പുഴ, പൂനൂർപ്പുഴ, രാമർപുഴ ഇങ്ങനെയുള്ള പുഴകളാണ്.
0: കേരളത്തെ തെക്ക് വടക്ക് ബന്ധിപ്പിച്ച ജലമാർഗങ്ങളെക്കുറിച്ച് ഗവേഷണാത്മകമായി നിർമ്മിച്ച ജലമുദ്ര എന്ന ഡോക്യുമെൻ്ററിയുടെ സംവിധായകൻ പി അജിത് കുമാർ.
1: പ്രകൃതിയുടെ വരദാനമായ ഈ പുഴകളെ സമൂഹത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് അഭിവൃദ്ധിപ്പെടുത്തുന്ന ഒരു സംഗതി നടന്നിട്ടുണ്ട്. അത് 1800s മധ്യത്തിലാണ് നടക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ഇൻവോൾവ്മെൻ്റ് അല്ലെങ്കിൽ അയാളുടെ ഒരു പ്രയത്നം, അയാളുടെ ചിന്തകൾ ഇതിനെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അത് മലബാർ കലക്ടറായിരുന്ന ഹെൻറി വാലന്റൈൻ കൊനോളി എന്ന് പറഞ്ഞിട്ടുള്ള മലബാർ കലക്ടറാണ്. അത് മദ്രാസ് പ്രസിഡൻസിയുടെ കീഴിൽ 21-22 ജില്ലകളുണ്ട്. അതിൽ ഒരു ജില്ലയാണ് മലബാർ. പാലക്കാട് മുതൽ കണ്ണൂരിൻ്റെ വടക്ക് വരെ പോകുന്ന ഒരു വലിയ വിസ്തൃതിയിലുള്ള ഒരു ജില്ലയുടെ അധിപനായിട്ട് കലക്ടറായിട്ടിരിക്കുന്ന ആളാണ്. അദ്ദേഹമാണ് ഈ നദികളെ എങ്ങനെ യോജിപ്പിച്ചുകൊണ്ട് ഈ ഭാഗത്ത് ഗതാഗതത്തിലുള്ളൊരു വിപ്ലവം തന്നെ സൃഷ്ടിക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടാക്കിയത്. അദ്ദേഹം ഒരു ബ്രിട്ടീഷുകാരനായതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ യൂറോപ്പിലൊക്കെ കനാൽ പനി പടർന്നു പിടിക്കുന്ന സമയമായിരുന്നു. കനാൽ പനി എന്നാണ് അതിന് വിശേഷിപ്പിക്കുന്നത്. കാര്യം എല്ലാ സ്ഥലത്തും വികസനത്തിന് കനാലുകൾ നിർമ്മിക്കുക, നാവിഗേഷൻ ലോക്കുകൾ നിർമ്മിക്കുക, ഇങ്ങനെയുള്ള വിപുലമായിട്ടുള്ള ഒരു സാങ്കേതിക പരിജ്ഞാനം കൂടെ ബ്രിട്ടീഷ് ഓഫീസർമാർക്ക് ഉണ്ടായിരുന്നു. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അവർ ഇതിന് മുൻകൈ എടുത്തത്. ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ, ആ കാലത്ത് 1821 തന്നെ സ്പെഷ്യൽ കമ്മീഷണർ ഗ്രെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രിട്ടീഷ് ഓഫീസറാണ് തിരുവനന്തപുരം മുതൽ മംഗലാപുരം വരെയുള്ള ഒരു കനാൽ അലൈൻമെൻ്റ് പ്രപ്പോസ് ചെയ്യുന്നത്. അത് അദ്ദേഹത്തിന് അത് ചെയ്യാൻ കാരണമായിട്ടുള്ളത് ബ്രിട്ടീഷുകാർ നടത്തിയിട്ടുള്ള ഒരു സർവേ കൊണ്ടാണ്. GTS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാപ്പിംഗ് അവർ നടത്തിയിരുന്നു. ഇപ്പോൾ നമ്മൾ ഡിജിറ്റലായിട്ട് സാറ്റലൈറ്റ് വെച്ച് നോക്കുമ്പോഴും അതും അത്രയ്ക്ക് ആക്യുറേറ്റ് ആയിട്ട് ആ കാലത്ത് സാധാരണ തിയോട്ടലൈറ്റ്, ഡംബി ലെവലൊക്കെ വെച്ചിട്ട് അവർ ചെയ്തിട്ട് അത്രയും പക്കായിട്ടുള്ള ഒരു മാപ്പ് തയ്യാറാക്കണം. അപ്പോൾ ആകാശത്തു നിന്ന് കാണുന്ന പോലെ കേരളത്തിന് തന്നെ കാണാൻ പറ്റുക, കടലാസ് കാണാൻ പറ്റുക. അങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരം വരെ നീളുന്ന ഒരു കനാലിൻ്റെ അലൈൻമെൻ്റ് 1822 തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഡെവലപ്മെൻറ്റൊക്കെ വരുന്നത്. കൊനോലിക്ക് ആക്ച്വലി ഇതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് ആദ്യമേ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
0: സിവിൽ എഞ്ചിനീയറായ കേണൽ ഫേബറിന് 1857 ജനുവരി 24 ആക്ടിംഗ് കളക്ടറായിരുന്ന റോബിൻസൺ എഴുതിയ കത്ത് ഇങ്ങനെയാണ്. മലബാറിലെ ഗതാഗത യോഗ്യമായ കനാലുകളുടെയും അവയുടെ നിർമ്മാണ ചെലവും ഉൾപ്പെടെയുള്ള ചില വിവരങ്ങൾ ഞാൻ അറിയിക്കുകയാണ്. ഈ കനാലുകളിൽ കൂടി പോകുന്ന തോണികളുടെ വിവരവും ഞാൻ പ്രത്യേകം നിരീക്ഷിച്ചിട്ടുണ്ട്. മലബാറിൽ 8 പൈസ മുതൽ 1 അണ വരെയാണ് 1 ടൺ തൂക്കം 1 മൈൽ ദൂരം കൊണ്ടുപോകാൻ വേണ്ടി വരുന്ന ചെലവ്. ഇതറിഞ്ഞാൽ മാത്രമേ മലബാറിലെ കനാൽ വഴിയായുള്ള ഗതാഗതത്തിന് ടോൾ ഏർപ്പെടുത്തുവാൻ കഴിയൂ. ഏതൊക്കെ ചരക്കുകളാണ് കനാൽ വഴി കടന്നു പോകുന്നത് എന്ന അറിവും നമുക്കുണ്ടായിരിക്കണം. മലബാറിലെ നിലവിലുള്ള കനാലുകൾ ഒന്നും തന്നെ ഈ നാട്ടിലെ ജലസേചന പദ്ധതികളുമായി ബന്ധപ്പെടുത്തിയിട്ടില്ല എന്നതാണ്

പ്രധാന വസ്തുത. പൂർണമായും ഈ കനാലുകൾ ജലഗതാഗത പാതകൾ മാത്രമാണ്. അവ തീരപ്രദേശത്തെ കായലുകളോടും നദികളുടെ അഴിമുഖങ്ങളോടും ബന്ധപ്പെടുത്തിയിരിക്കുന്നു. ഇവയുടെ അറ്റകുറ്റപ്പണികൾക്കും മറ്റുമുള്ള ചെലവ് നാം ഒരു ടോൾ ഏർപ്പെടുത്തിക്കൊണ്ടായിരിക്കണം കണ്ടെത്തേണ്ടത്. മലബാറിനെപ്പോലെ അനുദിനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിലെ ജനങ്ങൾക്ക് ഈ ടോൾ പിരിവ് യാതൊരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാക്കുകയില്ലെന്നത് ഓർമ്മിപ്പിക്കട്ടെ. ഉത്സാഹപ്രിയരാണ് ഇവിടുത്തെ ജനത. തീരപ്രദേശത്തെ പുഴകളിലെ കടവുകൾ വർഷത്തിൽ 36,000 ഉറുപ്പികയ്ക്കാണ് നാം ലേലത്തിൽ കൊടുക്കുന്നത് എന്ന വസ്തുതയും താങ്കളെ ഓർമ്മിപ്പിക്കട്ടെ. അതുകൊണ്ട് തന്നെ കനാലുകളിലെ ഗതാഗതത്തിന് ടോൾ ഏർപ്പെടുത്തുന്നത് എന്തുകൊണ്ടും വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഈ കരാർ അടിസ്ഥാനത്തിലാണ് നാം നൽകേണ്ടത്. അതായിരിക്കും ലാഭകരവും സുരക്ഷിതവും. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുടെ അഴിമതിയും ഇല്ലാതാവും. നിലവിലുള്ള കനാലുകളെ ടോൾ പിരിവിനായി ഞാൻ രണ്ടായി തരംതിരിക്കുന്നു. ഒന്നാം ക്ലാസ് എന്നും രണ്ടാം ക്ലാസ് എന്നും ഞാനിവയെ വിളിക്കുന്നു. പയ്യോളിക്കനാൽ, കനോലിക്കനാൽ, ചാവക്കാട് കനാൽ, കാലിക്കറ്റ് ബസാർ കനാൽ എന്നീ കനാലുകളെയാണ് ഞാൻ ഒന്നാം ക്ലാസ്സിൽ പെടുത്തിയിട്ടുള്ളത്. ഇവയിൽ നിന്ന് നാം ഉയർന്ന രീതിയിലാണ് ടോൾ പിരിച്ചെടുക്കേണ്ടത്. ഇതിൽ കാലിക്കറ്റ് ബസാർ കനാലിൻ്റെ പണി മുഴുവനായും തീർന്നിട്ടില്ല. 1 മൈൽ ദൂരം മാത്രമാണിപ്പോൾ തോണികൾ സഞ്ചരിക്കുന്നത്. സുൽത്താൻ കനാൽ, ബടകര കനാൽ, താനൂർ കനാൽ, എടത്തുരുത്തി കനാൽ എന്നീ കനാലുകളെയാണ് ഞാൻ രണ്ടാം ക്ലാസ് കനാലുകളായി കാണുന്നത്. ഇവയിൽ താരതമ്യേന ചുരുങ്ങിയ രീതിയിലെ ടോൾ ഏർപ്പെടുത്തേണ്ടതായുള്ളൂ. ഒന്നാം ക്ലാസ്സിൽ പെടുന്ന കനാലുകളിൽ നിന്ന് തന്നെ വ്യത്യസ്തമായി ടോൾ പിരിച്ചെടുക്കാം. കാരണം ഇവയിൽ തന്നെ കൂടുതലും കുറഞ്ഞതുമായ ഗതാഗതം നടക്കുന്ന കനാലുകളുണ്ട്. അതിനാൽ താങ്കളുടെ യുക്തം പോലെ ഈ വിഷയത്തിൽ തീരുമാനമെടുക്കാവുന്നതാണ്. കനോലിക്കനാലിൽ കൂടി ഒരു വർഷം ശരാശരി 5,400 തോണികൾ കടന്നുപോകുന്നു. ചാവക്കാട് കനാലിൽ കൂടി ഒരു വർഷം കടന്നുപോകുന്നത് 8,000 തോണികളാണ്. എടത്തുരുത്തി കനാലിൽ കൂടി 2,640 തോണികളും. ഒന്നാം ക്ലാസ് കനാലുകളിലെ ഗതാഗതത്തിന് 6 പൈസ ഓരോ ടണ്ണിനും 1 മൈൽ ദൂരത്തേക്കെന്ന തോതിലും, രണ്ടാം ക്ലാസ് കനാലുകളിലെ ഗതാഗതത്തിന് 4 പൈസ എന്ന തോതിലുമാണ് നാം ടോൾ പിരിച്ചെടുക്കേണ്ടത്. അടുത്തതായി കോഴിക്കോട്ടെ കനോലി കനാലിനെ കുറിച്ചാണ് പറയാനുള്ളത്. 6 മൈൽ നീളമാണിതിനുള്ളത്. ചില സ്ഥലങ്ങളിൽ നാം ആഴം കൂട്ടേണ്ടതായുണ്ട്. അതുപോലെ തന്നെ ചീർപ്പുകൾ, ലോക്സ് വെക്കേണ്ടതും ആവശ്യമാണ്. ഉപ്പുവെള്ളം കടക്കുന്നത് നിയന്ത്രിക്കാനാണിത്. ഇപ്പോഴുള്ള ചീർപ്പുകൾ ഒരു പരിധിവരെ വലിയ തോണികൾക്ക് പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. ചെറിയ തോണികൾക്ക് മാത്രമേ അനായാസം ഇതുവഴി കടന്നുപോകുവാൻ കഴിയുന്നുള്ളൂ. അതിനാൽ ടോൾ ആവശ്യത്തിനായി തോണികളുടെ വലിപ്പം കൂടി നാം കണക്കിലെടുക്കേണ്ടതുണ്ട്. അടിയന്തരമായി 9,000 ഉറുപ്പിക കൂടി നാം ഈ കനാൽ മെച്ചപ്പെടുത്തുന്നതിനും അറ്റകുറ്റപ്പണികൾക്കുമായി ചെലവിടേണ്ടതുണ്ട്. എന്നാൽ ഭാവിയിൽ ടോൾ ഇനത്തിലേക്ക് ഗണ്യമായ ലാഭം കൈവരിക്കാൻ ഒരു പരീക്ഷണമെന്ന നിലയിൽ ടോൾ പിരിവ് ഈ കനാലിൽ ഇപ്പോൾ തന്നെ ഏർപ്പെടുത്താം. 790 രൂപ മുടക്കി നിർമ്മിച്ച ബടകര കനാൽ വേലിയേറ്റ സമയത്തല്ലാതെ ഗുണം ചെയ്യുന്നില്ല. വർഷം മുഴുവനായും ഈ കനാൽ ഉപയോഗിക്കുവാൻ പറ്റില്ല. 3 മൈൽ നീളമാണിതിനുള്ളത്. സുൽത്താൻ കനാലിനും നീളം ഇത്ര തന്നെ വരും. ചാവക്കാട് കനാലിന് 15 മൈൽ നീളം വരും. ഇതിലൂടെ ഒരു വർഷം ശരാശരി 8,000 തോണികൾ കടന്നുപോകുന്നു. ഈ കനാൽ വളരെയേറെ മെച്ചപ്പെടുത്തേണ്ടതായുണ്ട്. ഞാനെൻ്റെ റിപ്പോർട്ട് അവസാനിപ്പിക്കട്ടെ. ടോൾ ഏർപ്പെടുത്തുന്നതിന് മുൻപായി അറ്റകുറ്റപ്പണികൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.

0: പ്രധാനമായിട്ടും അന്ന് ഉപയോഗപ്പെടുത്തിയിരുന്നത് പുഴ അല്ലെങ്കിൽ അതുപോലെ കായലുകൾ ഇങ്ങനെയുള്ളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഗതാഗത സംവിധാനങ്ങളായിരുന്നു. ഇത് കോഴിക്കോട് മാത്രമായിട്ടല്ല, മലബാറിലുടനീളം ഇത്തരം സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് കാലക്രമേണ അവയിൽ പലതും ഉപയോഗശൂന്യമാവുകയും അല്ലെങ്കിൽ ഉപയോഗിക്കാതെ നശിച്ചു പോവുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും.
1: കോഴിക്കോട് ഒരു ആധുനിക നഗരമായി പരിണമിച്ചതിനെക്കുറിച്ച് വിശദമായ ഗവേഷണം നടത്തിയ മലബാർ ക്രിസ്ത്യൻ കോളേജിലെ ചരിത്ര ഗവേഷണ വിഭാഗം മേധാവി ഡോക്ടർ ഷിനോയ് ജസിന്തിന്റെ നിരീക്ഷണങ്ങൾ.
0: ഇറ്റാലിയൻ സഞ്ചാരിയായിട്ടുള്ള വർത്തേമയുടെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് സാമൂതിരിയുടെ ഈ ഇതിനോട് ചേർന്ന ഒരു പുഴവക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്തിനെ കുറിച്ച് പറയുന്നുണ്ട്.

0: അതായത് കടപ്പുറത്ത് നിന്നും ഒരു പുഴ ഒഴുകി വരുന്നു. ആ പുഴയിലൂടെയാണ് ഈ കടത്തുവഞ്ചികൾ വരുന്നതും സാധനങ്ങൾ ഈ വലിയങ്ങാടിയുടെ പ്രദേശത്തേക്ക് എത്തിക്കുന്നതൊക്കെയുള്ള പരാമർശങ്ങൾ വേറെയും രേഖകളിലുണ്ട്, സാമൂതിരി രേഖകളിലും പറയുന്നുണ്ട്. അപ്പോൾ എവിടെയാണ് ഈ പുഴവക്ക്? ഇത് നമുക്ക് ഇന്നത്തെ കോഴിക്കോട് കാണാൻ പറ്റില്ല. പക്ഷേ എൻ്റെ അന്വേഷണങ്ങളിൽ നിന്നും ഞാനത് മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്, പുഴവക്ക് എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ മാതൃഭൂമി ഓഫീസൊക്കെ നിൽക്കുന്ന ആ ഭാഗമുണ്ടല്ലോ, ആ ഒരു ജംഗ്ഷൻ, ആ ഭാഗത്തേക്ക് അറബിക്കടലിനകത്ത് നിന്നും ഒരു സ്ട്രീം ഉണ്ടായിരുന്നു, ഒരു ചാല് ഒഴുകിയിരുന്നു. പിന്നീട് അത് തൂർന്നു പോയതാണ്. അപ്പം ആ രീതിയിൽ ഇവിടേക്കാണ് വഞ്ചികളും കാര്യങ്ങളൊക്കെ വരുന്നു. അതങ്ങനെ ഒഴുകി ഒഴുകി ഒഴുകിയിട്ട് നമ്മുടെ ബിഗ് ബസാർ വലിയങ്ങാടിക്കുള്ളിലേക്ക് വരുന്നു. അവിടെയാണ് സാധനങ്ങൾ ഇറക്കാൻ അവർ ഉപയോഗിച്ചിരുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പം ആ പരിസരത്തൂടെ ഒഴുകിയിരുന്ന ഈ കനാലിൻ്റെ ഒരു അവശിഷ്ടങ്ങൾ എന്നുള്ള, അല്ലെങ്കിൽ ഈ ചാലിൻ്റെ ഒരു അവശിഷ്ടങ്ങൾ എന്നുള്ള രീതിയിൽ പിന്നീട് നമുക്ക് ഈ ബസാറിൻ്റെ ഉള്ളിൽ കൂടെ ഒഴുകിപ്പോകുന്ന ഒരു കനാലിൻ്റെ കുറിച്ചുള്ളത് ബ്രിട്ടീഷ് റെക്കോർഡുകളുണ്ട്. അങ്ങനെ ബസാർ കനാൽ എന്നാണ് പറഞ്ഞിരുന്നത്. കാലങ്ങൾക്കിപ്പുറം ആ കനാൽ തപ്പിപ്പോയ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് റെയിൽവേ കോളനിക്കുള്ളിലൂടെ കടന്നു പോകുന്ന ഒരു ഓവുചാലാണ്. ഈ ഓവുചാൽ അവസാനം എത്തിച്ചേർന്നത് കല്ലായിപ്പുഴയിലേക്കാണ്. അപ്പം ഒരു പക്ഷേ ഇത് ആ പഴയ കണക്ഷനാണെന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. കാരണം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത്, അതായത് നാലാം പ്ലാറ്റ്ഫോമിൻ്റെ പരിസരത്തൂടെ ഒഴുകിപ്പോകുന്ന, അപ്പം ആ സ്ഥലത്തിന് രേഖകളിൽ ഇപ്പോഴും പുഴവക്ക് എന്ന് പറയുന്നുണ്ട്. പക്ഷെ പുഴ നമുക്ക് അവിടെ കാണാൻ പറ്റില്ല. മുനിസിപ്പൽ കൗൺസിലിൻ്റെ കീഴിൽ അവരുടെ ആനുവൽ പ്രൊസീഡിങ്സിൽ 1920-21 കാലഘട്ടത്തിൽ ഉള്ളൊരു കണക്ക് പറയുന്നുണ്ട്. ഞാൻ ആ കണക്കിലെ ചില ഭാഗങ്ങളൊന്നും ഇവിടെ ഉദ്ധരിക്കുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു. മൊത്തം കൗൺസിലിൻ്റെ കയ്യിലുള്ളത് 70 മൈല് റോഡുകളാണ്. അതിൽ 24 മൈല് മെറ്റൽഡാണ്. മെറ്റൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെക്കാഡൻ ടാറിങ് പോലത്തെ ഇത് ചെയ്തിട്ടുള്ള റോഡുകളാണ്. മെറ്റൽ റോഡുകൾ ഉണ്ടാക്കണമെന്ന് ഉണ്ട്, പക്ഷേ നഗരത്തിലും പരിസര പ്രദേശത്തും മെറ്റല് കിട്ടാൻ, മെറ്റൽ ഇവിടെ കരിങ്കല്ലാണ് ഉദ്ദേശിക്കുന്നത്, കരിങ്കല്ല് കിട്ടാൻ അന്ന് വലിയ പ്രയാസമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഉൾപ്രദേശത്ത് നിന്നും ഈ കല്ലുകൾ കനാലിൽ, അതായത് ചെറിയ ചെറിയ തോണികളിലാക്കിയിട്ട് കനാലിലൂടെയാണ് ഇത് നഗരത്തിലേക്ക് എത്തിച്ചിരുന്നത്. ഇന്ന് നമ്മൾ പോണ പോലെ വലിയ ലോറികളുണ്ടല്ലോ, അങ്ങനത്തെ ടോറസൊക്കെ പോലത്തുള്ള ലോറികളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നഗരത്തിലേക്ക് എളുപ്പത്തിൽ ഇത്തരം സാധനങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞിരുന്നത് കനാലുകളെയാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പം നമുക്ക് മനസ്സിലാക്കണം കനാൽ ഗതാഗതം അന്ന് എന്തായിരുന്നുള്ളത്.
1: കനാലുകൾ ബ്രിട്ടീഷ് മലബാറിൽ ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ചും വിഭവ സമാഹരണത്തിൽ അവ വഹിച്ച പങ്കിനെക്കുറിച്ചുമെല്ലാമാണ് ഇന്നത്തെ പരിപാടിയിൽ നമ്മൾ ചർച്ച ചെയ്തത്. അവലംബം അഡ്വക്കേറ്റ് ടി ബി സെല്ലുരാജ് രചിച്ച കോഴിക്കോടിൻ്റെ എഴുതാപ്പുറങ്ങൾ എന്ന ഗ്രന്ഥം. നിർവഹണ സഹായം ആദിത്യൻ എസ് എസ്. ഒരു തെരുവിന്റെ കഥ. ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.

0: ആരോഗ്യം അമൂല്യം.
1: പതിനാല് വയസ്സ് പൂർത്തിയായ പെൺകുട്ടികൾക്ക് എച്ച് പി വി വാക്സിൻ ജില്ലയിൽ ആരോഗ്യവകുപ്പ് സൗജന്യമായി വിതരണം ചെയ്തു വരികയാണ്. ഈ മാസം 31 വരെ വിവിധ കേന്ദ്രങ്ങളിൽ വെച്ച് ഇത് സൗജന്യമായി നൽകുന്നുണ്ട്. എച്ച് പി വി വാക്സിൻ സ്വീകരിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അത് നൽകുന്ന പ്രതിരോധത്തെക്കുറിച്ചും നമ്മളോട് സംസാരിക്കുന്നത് ജില്ലാ ആർ സി എച്ച് ഓഫീസർ ഡോക്ടർ നവ്യ ജയ തൈക്കാട്ടിൽ.
2: ചില രോഗങ്ങൾ നമുക്ക് തടയാൻ സാധിക്കും, അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ സാധിക്കും. എന്നാൽ ക്യാൻസർ പോലുള്ള രോഗങ്ങളെ നമുക്ക് തടയാൻ പലപ്പോഴും സാധിക്കാറില്ല. എന്നാൽ ചില ക്യാൻസറുകൾ നമുക്ക് തടയാനോ പ്രതിരോധിക്കാനോ സാധിക്കും. വാക്സിൻ വഴി പ്രതിരോധിക്കാവുന്ന രണ്ട് ക്യാൻസറുകളാണുള്ളത്. ഒന്ന്, ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ കൊണ്ട് ലിവർ ക്യാൻസർ തടയാൻ സാധിക്കും. മറ്റൊന്ന്, സ്ത്രീകളിൽ കാണുന്ന ഗർഭാശയകള ക്യാൻസർ അല്ലെങ്കിൽ സെർവൈക്കൽ ക്യാൻസർ, അത് തടയാൻ എച്ച് പി വി വാക്സിൻ കൊണ്ട് സാധിക്കും. എച്ച് പി വി വാക്സിൻ നമ്മുടെ സൗജന്യ വാക്സിനേഷൻ പ്രോഗ്രാമിലേക്ക് ഈ അടുത്ത് സൗജന്യമായി ജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന രീതിയിൽ പദ്ധതിയിലേക്ക് ചേർക്കപ്പെട്ട ഒരു വാക്സിനാണ്. എച്ച് പി വി എന്നാൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. ഈ വൈറസാണ് ഭൂരിഭാഗവും 99.7% ഗർഭാശയമുഖ ക്യാൻസറിന് കാരണമാകുന്നത്.

0: ഇതിനെതിരെയുള്ള ഒരു വാക്സിൻ വഴി, അത് വളരെ നേരത്തെ കുട്ടികൾക്ക് നൽകുന്നത് വഴി നമുക്ക് ഈ ക്യാൻസർ തടയാൻ സാധിക്കും. നിലവിൽ 14 വയസ്സ് പൂർത്തീകരിച്ച പെൺകുട്ടികൾക്കാണ് ഈ വാക്സിൻ സൗജന്യമായി നൽകുന്നത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം സ്ത്രീകളിൽ കാണുന്ന ക്യാൻസറുകളിൽ രണ്ടാം സ്ഥാനമാണ് ഗർഭാശയമുഖ ക്യാൻസറിനുള്ളത്. പ്രതിവർഷം 2022 തന്നെ ഏകദേശം 80,000 സ്ത്രീകൾക്ക് സെർവൈക്കൽ ക്യാൻസർ ഉണ്ടാവുകയും അതിൽ തന്നെ 35,000 തൊട്ടു താഴെയായി സ്ത്രീകൾ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ലോകത്തെ 160 രാജ്യങ്ങളിൽ നിലവിൽ പൊതുജനാരോഗ്യ പദ്ധതിയുടെ ഭാഗമായി സൗജന്യമായി HPV വാക്സിനേഷൻ കുട്ടികൾക്ക് നൽകുന്നുണ്ട്. ഇന്ത്യയിലും ഇപ്പോൾ ഈ വാക്സിൻ സൗജന്യമായി ദേശീയ കുത്തിവയ്പ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഏകദേശം 4,000 രൂപ വരുന്ന ഒരു വാക്സിനാണ് മാർക്കറ്റിൽ. ഒരു 10 വർഷത്തോളമായി ഇത് സ്വകാര്യ മേഖലയിലുമൊക്കെ ലഭ്യമായിട്ടുള്ള വാക്സിനാണ്. ഈ ഒരു വാക്സിൻ കുറച്ച് മുൻപ് 5-6 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ IMA വഴിയൊക്കെ ഡോക്ടേഴ്സിൻ്റെ കുട്ടികളും മറ്റു പലരും തന്നെ എടുത്തിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പോഴാണ് ഇത് സൗജന്യമായിട്ട് ലഭ്യമാക്കുന്നതും എല്ലാ കുട്ടികൾക്കും ലഭ്യമാകാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുള്ളതും. ഈ ഒരു 1.5 മാസക്കാലയളവിൽ ഇന്ത്യയിലെ 100,000 കുട്ടികൾ ഈ വാക്സിൻ എടുക്കുകയും കേരളത്തിൽ മാത്രം 60,000 കുട്ടികൾക്ക് ഈ വാക്സിൻ നൽകുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 10 വർഷക്കാലത്തിൽ ലോകത്ത് 10,000,000 കുട്ടികൾക്കാണ് ഈ വാക്സിൻ നൽകിയിട്ടുള്ളത്. ഒരു 10 വർഷക്കാലയളവിൽ ഈ വാക്സിൻ ഏകദേശം പൂർണ്ണമായി കുട്ടികൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഗർഭാശയമുഖ ക്യാൻസർ പൂർണ്ണമായും തടയാൻ സാധിക്കും. ഈ HPV എന്ന വൈറസിന് പലതരം ടൈപ്പുകളുണ്ട്. അതിൽ 4 ടൈപ്പുകളാണ് പ്രധാനമായിട്ടും ക്യാൻസർ ഉണ്ടാക്കുന്നത്. അതിൽ ഇന്ത്യയിലൊക്കെ 83% ഗർഭാശയമുഖ ക്യാൻസർ ഉണ്ടാക്കുന്ന 2 വൈറസുകളുണ്ട്, 16, 18 HPV. ഈ 2 ടൈപ്പുകളും ഈ ഒരു വാക്സിനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒറ്റ ഡോസ് വാക്സിൻ മതി സംരക്ഷണം ലഭിക്കാനായിട്ട്. ഈ വാക്സിൻ ഇതുവരെ എടുക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ May 31 വരെ ഒരു ക്യാമ്പയിൻ എന്ന രീതിയിൽ ഈ വാക്സിൻ നമ്മുടെ എല്ലാ ആരോഗ്യ കേന്ദ്രത്തിലും നൽകുന്നുണ്ട്. വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു വാക്സിനാണിത്. നേരത്തെ പറഞ്ഞപോലെ വർഷങ്ങളായി ലോകം മുഴുവൻ ഉപയോഗിക്കുന്നതും അതുപോലെ വളരെ ലഘുവായിട്ടുള്ള വാക്സിൻ എടുക്കുന്ന സമയത്ത് ഒരുപക്ഷെ കുട്ടികൾക്ക് എടുത്ത സ്ഥലത്ത് വളരെ അപൂർവമായി കുട്ടികൾക്ക് ചെറിയൊരു ചൊറിച്ചിലോ തടുപ്പോ ചുവപ്പോ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ചെറിയൊരു പനി. അതിൽ കൂടുതലുള്ള ഗുരുതരമായ യാതൊരു പാർശ്വഫലങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഈ വാക്സിന്. അതിനാൽ തന്നെ തീർച്ചയായിട്ടും ഈ ക്യാൻസർ തടയാനുള്ള ഒരു സുരക്ഷിതമായ ഒരു മാർഗമാണ് ഈ വാക്സിൻ. അപ്പോൾ 14 വയസ്സ് പൂർത്തീകരിച്ച് 15 വയസ്സ് ഈ May 31 വരെയാണെങ്കിൽ 15 വയസ്സ് കഴിഞ്ഞൊരു 90 ദിവസം ആയിട്ടില്ലെങ്കിൽ ആ കുട്ടികൾക്ക് കൂടി ഒരു ഗ്രേസ് പീരീഡ് കൂടിയുണ്ട്. ആ കുട്ടികൾക്ക് കൂടി വാക്സിൻ പ്രോഗ്രാമിൽ ലഭ്യമായിരിക്കും. തീർച്ചയായും ഏവരും ക്യാൻസർ തടയാനുള്ള ഈ വാക്സിൻ ലഭ്യമാകുന്ന അവസരം ഉപയോഗപ്പെടുത്തണം എന്നാണ് പറയാനുള്ളത്. നന്ദി.
1: 14 വയസ്സ് പൂർത്തിയായ പെൺകുട്ടികൾക്ക് ആരോഗ്യവകുപ്പ് സൗജന്യമായി നൽകുന്ന HPV വാക്സിനെക്കുറിച്ച് നമ്മളോട് സംസാരിച്ചത് ജില്ലാ RCH ഓഫീസർ ഡോക്ടർ നവ്യ ജെ തൈക്കാട്ടിൽ.

0: ആകാശവാണി കോഴിക്കോട്.
1: മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസ് സമർപ്പിക്കുന്നത് മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ വൺ തൊഴിൽ പ്രസിദ്ധീകരണം.
2: അതെ, മാതൃഭൂമി തൊഴിൽ വാർത്തയാ. ഒറ്റയ്ക്കല്ല, മൂന്ന് സർക്കാർ ജോലിയുമായാണ് വന്നിരിക്കുന്നത്.
3: മൂന്ന് സർക്കാർ ജോലിക്ക് ഒറ്റ പരിശീലനവുമായി മാതൃഭൂമി തൊഴിൽ വാർത്ത.
4: കമ്പനി, കോർപ്പറേഷൻ, സർവകലാശാല അസിസ്റ്റന്റ് പരീക്ഷകൾക്കായി തീവ്ര പരിശീലനം.
3: മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ വൺ തൊഴിൽ പ്രസിദ്ധീകരണം.
0: മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. KCB-യിൽ 985 വർക്കർ ഒഴിവ്. ഇലക്ട്രിസിറ്റി വർക്കർ, അസിസ്റ്റന്റ് മാനേജർ, ജൂനിയർ അസിസ്റ്റന്റ്, സിനി അസിസ്റ്റന്റ് എന്നിങ്ങനെ 985 വർക്കർ ഒഴിവ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് പ്രഖ്യാപിച്ചു. അപേക്ഷകർ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.keralapsc.gov.in വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വിജ്ഞാപനം കാണുക. അപേക്ഷിക്കേണ്ട അവസാന തീയതി June 3 രാത്രി 12 മണിവരെ. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ 33 ഗസ്റ്റ് അധ്യാപക ഒഴിവ്. ഗുരുവായൂർ ദേവസ്വത്തിന് കീഴിൽ

0: ിലുള്ള ശ്രീകൃഷ്ണ കോളേജിലും ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലും ചുമർചിത്ര പഠന കേന്ദ്രത്തിലും അധ്യാപക അനധ്യാപക തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 34 ഒഴിവുകളുണ്ട്. താൽക്കാലിക നിയമനമാണ്. ഗസ്റ്റ് അധ്യാപകർ ശ്രീകൃഷ്ണ കോളേജ് ഒഴിവ് 33, സംസ്കൃതം 7, ഇംഗ്ലീഷ് 2, ഫംഗ്ഷണൽ ഇംഗ്ലീഷ് 4, ഫിസിക്കൽ എഡ്യൂക്കേഷൻ 1, ബോട്ടണി 3, എക്കണോമിക്സ് 3, ഹിന്ദി 1, കെമിസ്ട്രി 3, ഫിസിക്സ് 4, ബയോമെട്രിക്സ് 1, ന്യൂട്രീഷൻ 1, സുവോളജി 1, മാത്തമാറ്റിക്സ് 1, മലയാളം 1. പൊതുനിർദ്ദേശങ്ങൾ: പ്രായം, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ ഗവൺമെന്റ് UGC നിയമാനുസൃതമാണ് നിശ്ചയിക്കുക. UGC നെറ്റ് PhD യോഗ്യതയുള്ളവർക്ക് മുൻഗണന ലഭിക്കും. വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തിയാവും തിരഞ്ഞെടുപ്പ്. സ്ഥലം: ഗുരുവായൂർ ദേവസ്വം ഓഫീസ്. വിശദവിവരങ്ങൾക്ക് 04885235027 അല്ലെങ്കിൽ ദേവസ്വം ഓഫീസുമായോ ബന്ധപ്പെടേണ്ടതാണ്. വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്ന തീയതികൾ: May 12, 15, 16, 18. കോഴിക്കോട് NIT ജൂനിയർ റിസർച്ച് ഫെല്ലോ ഒഴിവ്. കോഴിക്കോട് NIT ജൂനിയർ റിസർച്ച് ഫെല്ലോയുടെ തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. 3 ഒഴിവുകളുണ്ട്. വിവിധ വകുപ്പുകളിലായി കരാർ വ്യവസ്ഥയിലാണ് നിയമനം. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒഴിവ് 2, ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഒഴിവ് 1. അപേക്ഷ, അപേക്ഷാ ഫോം, യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾക്കൊപ്പം സ്കാൻ ചെയ്ത് PDF ഫോർമാറ്റിൽ ഇമെയിൽ മുഖേന അയയ്ക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി: മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വകുപ്പിലേക്ക് May 11, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വകുപ്പിലേക്ക് May 12. കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ www.nitc.ac.in എന്ന വെബ്സൈറ്റ് കാണുക. ആർമിയിൽ 190 സ്വിച്ച് ബോർഡ് ഓപ്പറേറ്റർ ഒഴിവ്. ഇന്ത്യൻ ആർമിയിൽ സിവിലിയൻ സ്വിച്ച് ബോർഡ് ഓപ്പറേറ്റർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 190 ഒഴിവുകളുണ്ട്. ഇതിൽ 12 ഒഴിവ് ഭിന്നശേഷിക്കാർക്കും 20 ഒഴിവ് വിമുക്ത ഭടന്മാർക്കും നീക്കിവെച്ചതാണ്. യോഗ്യത: 10-ാം ക്ലാസ് വിജയം, തത്തുല്യം. പ്രൈവറ്റ് ബോർഡ് എക്സ്ചേഞ്ച്, ബോർഡ് കൈകാര്യം ചെയ്യുന്നതിൽ കുറഞ്ഞത് 6 വർഷത്തെ പ്രവൃത്തി പരിചയം. ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷ അറിയുന്നവർക്ക് മുൻഗണന ലഭിക്കും. അപേക്ഷാ ഫോം പൂരിപ്പിച്ച് സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം sunshine.rice@nic.in എന്ന ഇമെയിൽ വിലാസത്തിൽ അയയ്ക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി May 31. മാതൃഭൂമി തൊഴിൽ വാർത്ത, എംപ്ലോയ്മെന്റ് ന്യൂസ് ഇനി നാളെ കാലത്ത് 7:05.
1: മാതൃഭൂമി തൊഴിൽ വാർത്ത, എംപ്ലോയ്മെന്റ് ന്യൂസ് സമർപ്പിച്ചത് മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ 1 തൊഴിൽ പ്രസിദ്ധീകരണം.
2: ആകാശവാണി കോഴിക്കോട്.
3: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ:
4: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
6: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
5: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
7: വയനാട് ജില്ലയിലെ വിവിധ ആരോഗ്യ സ്ഥാപനങ്ങളിലേക്ക് അഡ്ഹോക്ക് വ്യവസ്ഥയിൽ ഡോക്ടർമാരെ നിയമിക്കുന്നതിന് അഭിമുഖം നടത്തുന്നു. MBBSഉം TCMC രജിസ്ട്രേഷനുമാണ് യോഗ്യത. 179 ദിവസത്തേക്കാണ് നിയമനം. പ്രതിമാസം 60,410 രൂപ വേതനം ലഭിക്കും. താൽപ്പര്യമുള്ളവർ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സഹിതം ഇന്ന് രാവിലെ 10 മണിക്ക് ജില്ലാ മെഡിക്കൽ ഓഫീസിൽ അഭിമുഖത്തിനെത്തണം. വിളിക്കേണ്ട ഫോൺ നമ്പർ 04935 എന്ന STD കോഡിൽ 240390. കലിക്കറ്റ് സർവകലാശാല BR 2012 മുതൽ 2016 വരെ പ്രവേശനം. 1, 2, 4, 6 സെമസ്റ്റർ August 2026 ഒറ്റത്തവണ ഇന്റേണൽ ഇംപ്രൂവ്മെന്റ് പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഇന്നു മുതൽ ലഭ്യമാകും. പിഴയില്ലാതെ 21 വരെയും 200 രൂപ പിഴയോടെ 25 വരെയും അപേക്ഷിക്കാം. കേരള മീഡിയ അക്കാദമിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന PG ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ ജേർണലിസം, പബ്ലിക് റിലേഷൻസ് ആൻഡ് അഡ്വർടൈസിംഗ് എന്നീ കോഴ്സുകളിലേക്കാണ് ഓൺലൈനായി അപേക്ഷിക്കാവുന്നത്. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. അവസാന വർഷ ബിരുദ പരീക്ഷ എഴുതുന്നവർക്കും ഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. പട്ടികജാതി പട്ടികവർഗ OEC വിഭാഗങ്ങൾക്ക് നിയമാനുസൃത ഫീസുകൾ ലഭിക്കും. അഭിരുചി പരീക്ഷയും ഇന്റർവ്യൂവും അടിസ്ഥാനമാക്കിയാകും പ്രവേശനം. വിളിക്കേണ്ട ഫോൺ നമ്പർ 04842422275.
3: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്.

0: ആകാശവാണി കോഴിക്കോട്. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF വീണ്ടും അധികാരത്തിലേക്ക്. മന്ത്രിസഭാ രൂപീകരണ നീക്കങ്ങൾ സജീവമാക്കാൻ കോൺഗ്രസ്. കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഗവർണർക്ക് രാജി സമർപ്പിച്ചു. പുതുച്ചേരിയിലെ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കാൻ BJP കേന്ദ്ര നിരീക്ഷകരെ നിയമിച്ചു. NDA ചരിത്രപരമായ വിജയം സമ്മാനിച്ച ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൂട്ടായ്മയും കഠിനാധ്വാനവുമാണ് കേരളത്തിൽ UDFനെ വിജയത്തിലേക്ക് എത്തിച്ചതെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. പശ്ചിമബംഗാളിലും അസമിലും BJPക്ക് വിജയം. തമിഴ്നാട്ടിൽ ചരിത്രം കുറിച്ച് നടൻ വിജയിയുടെ TVK. പുതുച്ചേരിയിൽ NDA സഖ്യം. UAE ഇറാൻ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് തീപിടുത്തം. 3 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു. IPL ക്രിക്കറ്റിൽ ലക്നൗ സൂപ്പർ ജയൻസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 6 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. കേരളത്തിൽ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF വീണ്ടും അധികാരത്തിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നപ്പോൾ ആകെയുള്ള 140 മണ്ഡലങ്ങളിൽ 102 സീറ്റുകളിലും മുന്നേറ്റം കാഴ്ചവെച്ച് UDF വ്യക്തമായ മുന്നേറ്റമുണ്ടാക്കി. LDF 35 സീറ്റുകളാണ് നേടിയത്. NDA 3 സീറ്റ് നേടി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ 99 സീറ്റുകളിൽ നിന്നാണ് LDF 35 സീറ്റിലേക്ക് ചുരുങ്ങിയത്. CPIM 26 മണ്ഡലങ്ങളിലും CPI 8 സീറ്റിലുമാണ് വിജയിച്ചത്. UDFന് 41 സീറ്റ് മാത്രമായിരുന്നു 2021 ലഭിച്ചത്. കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, വയനാട് ജില്ലകളിൽ എല്ലാ സീറ്റിലും UDF വിജയിച്ചു. കോൺഗ്രസ് 63 സീറ്റിലും മുസ്ലിം ലീഗ് 22 സീറ്റിലും മുന്നിലെത്തിയപ്പോൾ UDF ഘടകകക്ഷികളായ കേരള കോൺഗ്രസ് 7 സീറ്റിലും RSP 3 മണ്ഡലങ്ങളിലും വിജയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് നിന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറവൂരിൽ നിന്നും വിജയിച്ചു. LDFന്റെ മന്ത്രിമാരിൽ കൊട്ടാരക്കരയിൽ KN ബാലഗോപാലും ബേപ്പൂരിൽ മുഹമ്മദ് റിയാസും നെടുമങ്ങാട് GR അനിലും ചെങ്ങന്നൂരിൽ സജി ചെറിയാനും ചേർത്തലയിൽ P പ്രസാദും ഒല്ലൂരിൽ K രാജനും വിജയിച്ചു. മന്ത്രിമാരായ MB രാജേഷ്, KB ഗണേഷ് കുമാർ, P രാജീവ്, R ബിന്ദു, റോഷി അഗസ്റ്റിൻ, വീണ ജോർജ്, V ശിവൻകുട്ടി, ഒ അബ്ദുറഹ്മാൻ, AK ശശീന്ദ്രൻ, VN വാസവൻ, J ചിഞ്ചുറാണി, OR കേളു എന്നിവർ പരാജയപ്പെട്ടു. KPC പ്രസിഡന്റ് സണ്ണി ജോസഫ് പേരാവൂരിൽ നിന്നും മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ രമേശ് ചെന്നിത്തല ഹരിപ്പാടും, K മുരളീധരൻ വട്ടിയൂർക്കാവിലും, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്തും വിജയം. G സുധാകരൻ അമ്പലപ്പുഴയിൽ നിന്ന് വിജയിച്ചു. മുൻമന്ത്രി KK ശൈലജ പേരാവൂരിലും ജോസ് കെ മാണി പാലായിലും പരാജയപ്പെട്ടു. UDF സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിലെ PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് നിന്നും 85,000 വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ, തൃക്കാക്കരയിൽ ഉമാ തോമസ്, തിരൂരങ്ങാടിയിൽ PMA സമീർ, വള്ളിക്കുന്നിൽ TV ഇബ്രാഹിം, നിലമ്പൂരിൽ ആര്യാടൻ ഷൌക്കത്ത് തുടങ്ങിയവർ 50,000 മുകളിൽ ഭൂരിപക്ഷം നേടി വിജയിച്ചു. നേമം, കഴക്കൂട്ടം, ചാത്തന്നൂർ മണ്ഡലങ്ങളിൽ NDA അക്കൌണ്ട് തുറന്നു. മുൻ കേന്ദ്രമന്ത്രിമാരും NDA സ്ഥാനാർത്ഥികളുമായ രാജീവ് ചന്ദ്രശേഖർ നേമത്തും, V മുരളീധരൻ കഴക്കൂട്ടത്തും വിജയിച്ചു. ചാത്തന്നൂരിൽ BB ഗോപകുമാർ വിജയം നേടി. പാലക്കാട്, മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങളിൽ NDA 2nd സ്ഥാനത്തെത്തി. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, തിരുവല്ല മണ്ഡലങ്ങളിലും 2nd സ്ഥാനം NDAക്കാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: തമിഴ് രാഷ്ട്രീയത്തിൽ പുതുചരിത്രം കുറിച്ച് നടൻ വിജയിയുടെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രിക്കഴകം. രൂപീകരണത്തിന് ശേഷം നേരിട്ട ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ 108 സീറ്റുകൾ നേടി. TVK ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. പാർട്ടി അധ്യക്ഷൻ വിജയ് മത്സരിച്ച പെരമ്പൂർ, തിരുച്ചി ഈസ്റ്റ് എന്നീ 2 മണ്ഡലങ്ങളിലും വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. എന്നാൽ മുഖ്യമന്ത്രിയും DMK നേതാവുമായ MK സ്റ്റാലിൻ അദ്ദേഹത്തിന്റെ മണ്ഡലമായ കൊളത്തൂരിൽ പരാജയപ്പെട്ടു. TVK സ്ഥാനാർത്ഥി VS ബാബു 8,700 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് സ്റ്റാലിനെ പരാജയപ്പെടുത്തിയത്. അവിനാശി സംവരണ മണ്ഡലത്തിൽ കേന്ദ്ര സഹമന്ത്രി L മുരുകനും TVK സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടു. 234 അംഗ നിയമസഭയിൽ ഭരണകക്ഷിയായ DMK 59 സീറ്റുകളിൽ ഒതുങ്ങി. പ്രധാന പ്രതിപക്ഷമായ AIADMK 47 സീറ്റുകളാണ് നേടിയത്. മറ്റു പാർട്ടികളിൽ PMK 4 സീറ്റും കോൺഗ്രസ് 5 സീറ്റും വിജയിച്ചപ്പോൾ CPIM 2 സീറ്റിലും BJP 1 സീറ്റിലും വിജയിച്ചു. പശ്ചിമബംഗാളിൽ 290

0: മണ്ഡലങ്ങളിൽ ഔദ്യോഗിക ഫലം പുറത്തുവന്ന 292 മണ്ഡലങ്ങളിൽ 206 മുന്നിലെത്തി BJP ഭരണമുറപ്പിച്ചു. തൃണമൂൽ കോൺഗ്രസ് 80 മണ്ഡലങ്ങളിലാണ് വിജയിച്ചത്. കോൺഗ്രസും AJUPയും 2 സീറ്റിലും CPMും AISFും ഓരോ സീറ്റിലും വിജയിച്ചു. മുഖ്യമന്ത്രിയും TMC നേതാവുമായ മമതാ ബാനർജി ഭവാനിപൂർ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായ സുവേന്ദു അധികാരിയോട് 15,000+ വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. മുതിർന്ന കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൌധരി ബഹ്റാംപൂർ സീറ്റിൽ BJP സ്ഥാനാർത്ഥി സുബ്രത മൈത്രയോട് പരാജയപ്പെട്ടു. അസമിലും BJP അധികാരത്തിലേക്ക്. 126 സീറ്റുകളിൽ 101 NDA സഖ്യം തുടർ ഭരണമുറപ്പിച്ചു. BJP 82 സഖ്യകക്ഷികളായ AGPയും പീപ്പിൾസ് ഫ്രണ്ടും 10 സീറ്റുകൾ വീതവും നേടി. കോൺഗ്രസ് 19 AIUDF RJRD എന്നിവർ 2 വീതം സീറ്റും തൃണമൂൽ കോൺഗ്രസ് 1 സീറ്റും നേടി. പുതുച്ചേരിയിൽ 30 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണലിന്റെ ഔദ്യോഗിക ഫലം പുറത്തുവരുമ്പോൾ NDA സഖ്യം 18 വിജയിച്ചു. AINRC 12 സീറ്റ് നേടി. LJK ADMK NYMK എന്നിവർ ഓരോ സീറ്റിലും വിജയിച്ചു. DMK 5 BJP 4 TVK 2 കോൺഗ്രസ് 1 വിജയിച്ചു. പുതുച്ചേരിയിലെ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിന്റെ ഭാഗമായി BJP കേന്ദ്ര നിരീക്ഷകരെ നിയമിച്ചു. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, നിർമ്മൽ കുമാർ സുരാന എന്നിവരെയാണ് നിയമിച്ചത്. NDAക്ക് ചരിത്രപരമായ വിജയം സമ്മാനിച്ച പുതുച്ചേരി, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, കേരളം എന്നിവിടങ്ങളിലെ ജനങ്ങൾക്കും പാർട്ടി പ്രവർത്തകർക്കും നന്ദി അറിയിച്ച് പ്രധാനമന്ത്രിയും പാർട്ടിയുടെ മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി. രാജ്യത്തിന് ഒരു പുതിയ പ്രഭാതം ആശംസിക്കുന്നതായും പ്രധാനമന്ത്രി ഡൽഹിയിൽ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച കേരളത്തിലെ ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. കൂട്ടായ്മയും കഠിനാധ്വാനവുമാണ് UDFനെ വിജയത്തിലേക്ക് എത്തിച്ചതെന്നും രാഹുൽ ഗാന്ധി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 5 സംസ്ഥാനങ്ങളിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലും ഇന്നലെ നടന്നു. ഗുജറാത്തിലെ ഉംറേഡ്, മഹാരാഷ്ട്രയിലെ രാഹുരി, നാഗാലാൻഡിലെ കൊറിഡാങ്, ത്രിപുരയിലെ ധർമ്മനഗർ എന്നിവിടങ്ങളിൽ BJP വിജയിച്ചു. കർണാടകയിലെ ബാഗൽകോട്ട്, ദാവൻഗരെ സൌത്ത് എന്നിവിടങ്ങളിൽ കോൺഗ്രസ് ജയിച്ചു. മഹാരാഷ്ട്രയിലെ ബാരാമതിയിൽ NCP വിജയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഗവർണർക്ക് രാജി സമർപ്പിച്ചു. രാജി അംഗീകരിച്ച ഗവർണർ പുതിയ ക്രമീകരണങ്ങൾ ഉണ്ടാകുന്നതുവരെ മുഖ്യമന്ത്രിയോട് തുടരാൻ നിർദ്ദേശിച്ചു. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ നീക്കങ്ങൾ ഇന്ന് സജീവമാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: കോൺഗ്രസിന്റെയും തുടർന്ന് UDFന്റെയും നിയമസഭാ കക്ഷി യോഗങ്ങൾ ചേർന്ന ശേഷമായിരിക്കും മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള അവകാശവാദം ഗവർണർക്ക് മുന്നിൽ സമർപ്പിക്കുക. നിയമസഭാ കക്ഷി യോഗങ്ങൾ ചേരുന്നതിനെക്കുറിച്ച് ഔദ്യോഗികമായി തീരുമാനിച്ചിട്ടില്ലെങ്കിലും വേഗത്തിൽ തന്നെ ചേരുവാനും വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ സത്യപ്രതിജ്ഞ നടത്തുവാനുമായിരിക്കും ശ്രമം. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിനിധിയുടെ സാന്നിധ്യത്തിലായിരിക്കും കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം ചേരുകയെന്ന് പാർട്ടി വൃത്തങ്ങൾ സൂചിപ്പിച്ചു. അതിനിടെ അനൌദ്യോഗിക ചർച്ചകൾ പുരോഗമിക്കും.
0: UAEയിൽ ഇറാന്റെ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് തീപിടുത്തം. ഇന്നലെ ഫുജൈറ ഓയിൽ ഇൻഡസ്ട്രി സോണിന് നേരെയാണ് ആക്രമണമുണ്ടായത്. UAE ലക്ഷ്യമാക്കി വന്ന 12 ബാലിസ്റ്റിക് മിസൈലുകളും 4 ഡ്രോണുകളും 3 ക്രൂയിസ് മിസൈലുകളും വിജയകരമായി തടഞ്ഞതായി UAE പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ആക്രമണത്തിൽ പരിക്കേറ്റ 3 ഇന്ത്യൻ പൌരന്മാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും പ്രാദേശിക അധികൃതരുമായി നിരന്തരം ബന്ധപ്പെട്ടു വരികയാണെന്നും അബുദാബിയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. അതേസമയം ഇറാന്റെ നടപടി അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് UAE വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്ത് UAEയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വെള്ളിയാഴ്ച വരെ അടച്ചു. ഗൾഫിൽ സംഘർഷം കടുക്കുന്നതിനിടെ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്നു. തിങ്കളാഴ്ച എണ്ണവില ഏകദേശം 6% ഉയർന്നത്. ഇതോടെ ബ്രന്റ് ക്രൂഡ് ബാരലിന് $6.27 വർദ്ധിച്ച് $114.44. IPL ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയൻസിനെ 6 പരാജയപ്പെടുത്തി. ലക്നൌ ഉയർത്തിയ 229 റൺസ് വിജയലക്ഷ്യം 18.4 ഓവറിൽ മുംബൈ മറികടക്കുകയായിരുന്നു. ഇതോടെ മുംബൈ 6 സ്ഥാനത്തേക്കെത്തി. സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ പ്രതിയായി രാജ്യം വിട്ട പിടികിട്ടാപ്പുള്ളി മുഹമ്മദ് നവാസ് കക്കാട്ട് ഇസ്മായിലിനെ UAEയിൽ നിന്ന് ഇന്ത്യയിലെത്തിച്ചു. വിദേശകാര്യ മന്ത്രാലയം, ആഭ്യന്തര മന്ത്രാലയം എന്നിവയുടെ സഹകരണത്തോടെ CBIയാണ് പ്രതിയെ ഇന്ത്യയിൽ തിരികെ എത്തിച്ചത്. ഭീഷണിപ്പെടുത്തി, പണം തട്ടൽ, വിശ്വാസവഞ്ചന, രേഖകൾ ചമയ്ക്കൽ, ആൾമാറാട്ടം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി ഡൽഹി പോലീസാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരുന്നത്. CBIയുടെ റെഡ് നോട്ടീസിനെ തുടർന്ന്

0: യുഎഇയിൽ പിടിയിലായ ഇയാളെ ഇന്നലെ ഡൽഹി വിമാനത്താവളത്തിലെത്തിച്ചു. തുടർന്ന് ഡൽഹി പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF വീണ്ടും അധികാരത്തിലേക്ക്. മന്ത്രിസഭാ രൂപീകരണ നീക്കങ്ങൾ സജീവമാക്കാൻ കോൺഗ്രസ്. കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഗവർണർക്ക് രാജി സമർപ്പിച്ചു. പുതുച്ചേരിയിലെ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കാൻ BJP കേന്ദ്ര നിരീക്ഷകരെ നിയമിച്ചു. NDA ചരിത്രപരമായ വിജയം സമ്മാനിച്ച ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൂട്ടായ്മയും കഠിനാധ്വാനവുമാണ് കേരളത്തിൽ UDFനെ വിജയത്തിലേക്ക് എത്തിച്ചതെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. പശ്ചിമബംഗാളിലും അസമിലും BJP വിജയം. തമിഴ്നാട്ടിൽ ചരിത്രം കുറിച്ച് നടൻ വിജയ്യുടെ TVK. പുതുച്ചേരിയിൽ NDA സഖ്യം. UAE ഇറാൻ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് തീപിടുത്തം. 3 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 6 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.
1: ആകാശവാണി കോഴിക്കോട്.
2: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിൻമടക്കം.
3: ഒരു ഗ്രാമഫോൺ നാടകഗാനം ചന്ദ്രമതിയും സംഘവും പാടിയത്. ഗാനശില്പികൾ P. ഭാസ്കരൻ, MS ബാബുരാജ്.

0: ചന്ദ്രമതിയും സംഘവും പാടിയ ഒരു ഗ്രാമഫോൺ നാടകഗാനമാണ് നിങ്ങൾ കേട്ടത്. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം എം എസ് ബാബുരാജ്.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിൻമടക്കം.
2: നോവൽ ടൈം, അടിയാളപ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ.
3: ഏതായാലും ഇത്രയും പോയ സ്ഥിതിക്ക് ഈ വള്ളിക്കെട്ട് നിങ്ങൾ തന്നെ അങ്ങ് ഏറ്റെടുത്തോ. സി ഐ ഔദ്യോഗികമായും അനൌദ്യോഗികമായും പറഞ്ഞപ്പോൾ അവിടെ വന്നതിനു ശേഷമുള്ള രണ്ടാമത്തെ സല്യൂട്ട് ഉണ്ണിച്ചക്കൻ വളരെ ആത്മാർത്ഥമായും കൃത്യമായും ആവിഷ്കരിച്ചു. തിരിച്ചു നടക്കുമ്പോൾ അയാൾ ഓർത്തത് ഉറക്കത്തിന് മുൻപുണ്ടായ സ്വപ്നവും കള്ളന്റെ മരണവും തമ്മിലുള്ള സാദൃശ്യത്തെക്കുറിച്ചാണ്. നിലവറയിലേക്ക് പതിച്ച നീഗ്രോയുടെ ശരീരം പോലെ കള്ളന്റെ ശരീരവും പതിക്കുന്ന ഒരു കാഴ്ച ഉറക്കം മതിയാകാത്ത അയാളുടെ മനസ്സ് സൃഷ്ടിച്ചെടുത്തു. രാത്രി ഉണ്ണിച്ചക്കനെ കാണാൻ തീരദേശത്തെ പുസ്തകം വായിക്കാൻ പഠിപ്പിച്ച കറുപ്പൻ വന്നു. കൊച്ചിയെ മെതിച്ചും മെരുക്കിയും കടന്നുപോയ മൂന്ന് സാമ്രാജ്യങ്ങളുടെ കഥകൾ ആ ലോഡ്ജ്

0: രാജമുറിയിൽ തളം കിട്ടി. പിന്നിട്ട നൂറ്റാണ്ടുകളിലൂടെ കറുപ്പന്റെ കൈപിടിച്ച് ഉണ്ണിച്ചക്കൻ നടന്നു. മൂന്നുപേ ഗോസിയാറിൽ പുസ്തകങ്ങളിലെ ചരിത്രം അവസാനിച്ചിരുന്നു. ഇനിയുള്ളത് കഥകളാണ്. 1663 ജനുവരി 7 സാന്തിയാഗോ അൽമേഡ എന്ന പോർച്ചുഗീസു പറങ്കി തന്റെ അടിമയായ കാപ്പിരിയെ കൊന്ന് നിലവറയിൽ തള്ളിയതും അയാളുടെ ആത്മാവിനെ തന്റെ സമ്പത്തിന് കാവലാക്കി മാറ്റിയതും പിന്നെ മദാമയെയും മക്കളെയും കൊണ്ട് കപ്പല് കയറിയതും. ആ നിമിഷം തന്റെ പ്രഭാതസ്വപ്നത്തിലെ പൊരുളിലേക്ക് അയാൾ ഉണർന്നു. ഉണ്ണിച്ചക്കന് പഴയ കഥകൾ ഇനിയും കേൾക്കേണ്ടതുണ്ടായിരുന്നതിനാൽ കറുപ്പൻ തുടർന്നു. കാലങ്ങൾ ഒരുപാട് കടന്നുപോയി. 1950 കാലത്ത് പറങ്കിക്കാരുടെ കോളനിയിലെ പഴയ അൽമേഡ സായുവിന്റെ നിലം പറ്റിയ കെട്ടിടത്തിന്റെ തറ പൊളിച്ചപ്പോ അസ്ഥികൂടം കിട്ടിയതും അച്ചമ്പി എന്നുപേരുള്ള കാശുകാരൻ നസ്രാണി അവിടെ തറവാട് വീട് കെട്ടിയ കഥയും പറഞ്ഞു. അച്ചമ്പിയുടെ കഥയിലാണ് കുഞ്ഞുമാക്കോത ജീവിക്കുന്നത്. ഷാപ്പിലിരുന്ന് കള്ളുകുടിക്കുമ്പോഴാണ് അച്ചമ്പി മാപ്പിളയ്ക്ക് പുതിയ ആശയങ്ങളുണ്ടാകുന്നത്. കുഞ്ഞുമാക്കോത കൂടെയുണ്ടെങ്കിൽ പിന്നെ പറയാനുമില്ല. 2 കുപ്പിയാണവരുടെ കണക്ക്. അത് വേറുകൂറില്ലാതെ പപ്പാതിയായിട്ടങ്ങ് കുടിച്ച് പാട്ടും പാടി പോവുകയും ചെയ്യും. ഇത്തവണ കുപ്പി 3 വന്നു പോയിട്ടും അച്ചമ്പി മാപ്പിള ഇരുന്നയിടത്ത് നിന്ന് അനങ്ങിയില്ല. കുഞ്ഞുമാക്കോത പുറത്തേക്കിറങ്ങുമ്പോൾ പാടാറുള്ള പാട്ട് അകത്തിരുന്ന് തന്നെ തുടങ്ങുകയും ചെയ്തു. പാട്ടതിന്റെ പതിഞ്ഞ തുടക്കത്തിൽ നിന്ന് കുന്നുകയറാൻ തുടങ്ങിയപ്പോ അച്ചമ്പി കൈയുയർത്ത് നിർത്താൻ ഉത്തരവിറക്കി. ആ ചിഹ്നം കണ്ടപാടെ പാട്ട് നിന്നു. കാലങ്ങളായിട്ട് സേവിച്ചിട്ടും നിധി വിട്ടുതരാത്ത കാപ്പിരി മുത്തപ്പനോടുള്ള കലിപ്പിലായിരുന്നു അച്ചമ്പി. കുഞ്ഞുമാക്കോതയ്ക്ക് പേടിയായി. കള്ളും ചുരുട്ടും കറിയും കൊടുത്ത് കാപ്പിരിയെ സേവിച്ച് കാത്തിരിക്കാൻ മാത്രമാണ് ഭക്തന്റെ വിധി. നിധി വിട്ടുതരുന്നത് മുത്തപ്പനെ ബോധിക്കുമ്പോൾ മാത്രമാണ്. അതിനുവേണ്ടി തിരക്ക് പിടിച്ചാൽ ചിലപ്പോൾ തിരിച്ചടി കിട്ടും. അച്ചമ്പി ഷാപ്പിൽ നിന്ന് കുഞ്ഞുമാക്കോതയെ പിടിച്ചിറക്കിക്കൊണ്ടുപോകുന്നത് കറുപ്പനിലൂടെ ഉണ്ണിച്ചക്കൻ കേട്ടു. പറഞ്ഞ കഥകൾ തന്നെ വീണ്ടും പറയുന്നതിനെക്കുറിച്ചാണ് ഉണ്ണിച്ചക്കൻ ആലോചിച്ചത്. പറഞ്ഞ കഥകളിൽ പറയാതെ വിട്ടതെത്രയാണെന്ന് ആരെങ്കിലും അറിയുന്നുണ്ടോ? പറയാതെ വിട്ട ഇടുങ്ങിയ മൂലകളിലെ ഇരുട്ടിലായിരുന്നു അതിന്റെ മർമ്മം. പുതിയ കഥകളുടെ പിന്നാലെ പോകുമ്പോൾ അതൊക്കെ അറിയാതെയും പോകും. കഥ പറഞ്ഞും കള്ളുകുടിച്ചും പാതിരാവായപ്പോൾ കറുപ്പൻ വീട്ടിലേക്ക് പോയി. നാളെ രാത്രി വന്നോളാമെന്ന് ഉറപ്പു പറഞ്ഞിട്ടാണ് പോയത്. രാവിലെ CI ബെഞ്ചമിനോട് ചരിത്രം കുറച്ചു പറയേണ്ടി വന്നു. മണ്ണടിഞ്ഞവരുടെ കഥകൾ കേട്ടതുകൊണ്ട് എന്തു ഗുണമെന്നാണ് അയാളും ചോദിച്ചത്. മട്ടാഞ്ചേരിയിലെ ലോഡ്ജിനകത്ത് കക്കാൻ കയറിയവൻ എങ്ങനെയാണ് വണ്ടിക്കടിയിൽപ്പെട്ട് ചതഞ്ഞതെന്നറിയാൻ നിങ്ങളെന്തിനാണ് കാപ്പിരിമുത്തപ്പന്റെ കഥ പറയണത്? എനിക്കത് പിടികിട്ടുന്നേ ഇല്ല. ബെഞ്ചമിന് യുക്തിചിന്ത കലശലാണെന്ന് ബോധ്യപ്പെട്ടതിനാൽ കൂടുതലൊന്നും പറയേണ്ടതില്ലെന്ന് ഉണ്ണിച്ചക്കൻ തീരുമാനിച്ചു. 50കളിൽ നടന്ന അതിക്രമങ്ങളുടെ തെളിവുകൾ മുന്നിലേക്കിട്ട് കൊടുക്കുമ്പോൾ മാത്രം അയാളത് അറിഞ്ഞാൽ മതി. അവിടെ നിന്ന് കാലങ്ങളിലൂടെ സഞ്ചരിച്ചയാൾ മട്ടാഞ്ചേരി ലോഡ്ജിന് മുന്നിലെ അപകടമരണത്തിലേക്ക് എത്തിക്കോളും.
1: നോവൽ ടൈം. അടിയാള പ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ.

0: ഇന്നത്തെ ഗാനം
1: ആയിരത്തി തൊള്ളായിരത്തി 1955 റിലീസായ ഉടൻ ഖട്ടോല എന്ന ഹിന്ദി സിനിമയുടെ തമിഴ് ഡബ്ബിംഗ് പതിപ്പായിരുന്നു അടുത്ത വർഷമിറങ്ങിയ വാനരഥം. ചിത്രത്തിൽ നിന്ന് ലതാ മങ്കേഷ്കർ നേതൃത്വം നൽകുന്ന ഒരു സംഘഗാനം. രണ്ടു പതിപ്പുകളിലും ഗായികയായി വന്നത് ലതാ മങ്കേഷ്കർ. ചിത്രത്തിനു വേണ്ടി സംഗീതമൊരുക്കിയത് നൌഷാദ് അലി. ഇന്ന് മെയ് 5 നൌഷാദ് അലിയുടെ ഓർമ്മദിനം.

0: രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.
1: ഭാരതീയ ചലച്ചിത്ര സംഗീത രംഗത്തെ ഒരു കാലഘട്ടത്തിൻ്റെ വസന്തമായിരുന്നു നൗഷാദ് അലി എന്ന സംഗീത സംവിധായകൻ. കരിയറിൻ്റെ അവസാന പാദത്തിൽ ധ്വനി എന്ന മലയാള ചലച്ചിത്രത്തിന് അദ്ദേഹം സംഗീതം പകർന്നിട്ടുണ്ട്. യൂസഫ് അലി കേച്ചേരിയുടെ വരികളും ഗാനഗന്ധർവൻ്റെ ആലാപനവും ചേർന്ന് ആസ്വാദകർക്ക് കാലങ്ങളോളം ആസ്വദിക്കാനുള്ള ഒരുപിടി ഗാനങ്ങൾ ഈ ചിത്രം സമ്മാനിച്ചിട്ടുണ്ട്. ഭീം പലാസി എന്ന രാഗത്തിൽ കമ്പോസ് ചെയ്യപ്പെട്ട ഒരു ഗാനമാണ് ഇന്ന്.

0: കൃഷിദീപം.
1: തെങ്ങിന് ചുറ്റും ചകിരിത്തൊണ്ടുകൊണ്ട് പുതയിടുന്നത് സ്വീകരിക്കാവുന്ന ഒരു പരിചരണ രീതിയാണ്. ഇതുവഴി മണ്ണിലെ ജലാംശം സംരക്ഷിക്കപ്പെടുന്നതോടൊപ്പം പൊട്ടാസ്യത്തിന്റെ അളവ് വർദ്ധിപ്പിച്ച് പൊട്ടാസ്യം തെങ്ങിന് നേരിട്ട് ആഗിരണം ചെയ്യാവുന്ന രൂപത്തിൽ ലഭ്യമാക്കും. പൂർണമായും കുതിർത്തെടുത്ത തെങ്ങിൻ തൊണ്ടിൽ അതിന്റെ ഭാരത്തിന്റെ 6 മുതൽ 8 ഇരട്ടി വരെ വെള്ളം പിടിച്ചു നിർത്താൻ സാധിക്കും. ചകിരി കൊണ്ട് പുതയിടുന്നത് വഴി വളരെ പ്രകടമായ ഗുണപരമായ വ്യത്യാസമാണ് തെങ്ങിൽ കണ്ടുവരുന്നതെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. തെങ്ങിന്റെ മൊത്തത്തിലുള്ള ഗുണമേന്മ മെച്ചപ്പെടുകയും ആരോഗ്യമുള്ള തെങ്ങോലകളുടെ എണ്ണം വർദ്ധിക്കുകയും തുടർന്ന് വിളവ് വർദ്ധിക്കുകയും ചെയ്യുന്നു. രണ്ടുവരി തെങ്ങുകൾക്കിടയിൽ കടക്കൽ നിന്നും 3 മീറ്റർ അകലത്തിൽ ചാലുകൾ കീറിയോ കടക്കൽ നിന്നും മാറി 2 മീറ്റർ വട്ടത്തിൽ ചാലു കീറിയോ ചകിരിത്തൊണ്ട് പുതയിടാവുന്നതാണ്. ചാലുകൾക്ക് 1.5 മീറ്റർ വീതിയും ആഴവും ഉണ്ടായിരിക്കണം. ഇത്തരം കുഴികളിൽ ചകിരി കുഴിഞ്ഞ ഭാഗം മേൽപോട്ടാക്കി അടുക്കി മണ്ണിട്ട് മൂടണം. ഒരു തെങ്ങിന് 100 തൊണ്ട് വേണ്ടിവരും.
2: ഓർക്കിഡ്, ആന്തൂറിയം എന്നിവയിൽ മണ്ടരിയുടെ ആക്രമണ സാധ്യത കാണുന്നുണ്ടെങ്കിൽ ഇവയെ നിയന്ത്രിക്കുന്നതിന് വെർട്ടിസീലിയം 30 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കിയതിന്റെ തെളിയോ 15 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന ക്രമത്തിൽ കലക്കിയ ലായനിയോ 4 ലിറ്ററിന് 1 മില്ലി എന്ന ക്രമത്തിൽ നോൺ അയണിക് അഡ്ജന്റ് കൂടി ചേർത്തതിനു ശേഷം നന്നായി ഇലയുടെ അടിയിലും തളിരിലും ഉൾപ്പെടെ സ്പ്രേ ചെയ്തു കൊടുക്കണം. അതോടൊപ്പം തന്നെ നന തുടരുകയും ചെയ്യാം. ക്ലോറിൻ അടങ്ങിയ വെള്ളം ഒരു കാരണവശാലും ഓർക്കിഡ്, ആന്തൂറിയം എന്നിവ നനയ്ക്കാനായി ഉപയോഗിക്കരുത്.

0: കൃഷിദീപം.
1: ഇപ്പോൾ പി ജയചന്ദ്രൻ പാടിയ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ചിത്രം അവനോ അതോ അവളോ. ബിച്ചു തിരുമലയുടെ വരികൾ, എം കെ അർജുനന്റെ സംഗീതം.

ഇന്ന് വൈകിട്ട് 6:50 വയലും വീടും. ഈ പരിപാടിയിൽ കന്നുകാലി വളർത്തലും സംരംഭകത്വ സാധ്യതകളും കെ ഉഷാദേവിയുമായി അഭിമുഖം കേൾക്കാം. ഇന്ന് വൈകിട്ട് 6:50. എട്ടുമണിക്ക് സർഗ കേരളം, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 കാവുംവട്ടം വാസുദേവൻ പാടിയ കൃതികൾ കേൾക്കാം. കെ പ്രഭാകരൻ വയലിൻ, പി കെ ശിവപ്രസാദ് മൃദംഗം. 10:00 നിശാസുരഭി.

0: Mumbai Indians beat Lucknow Super Giants by 6 wickets. And with that, we end the morning news. Have a nice day.
1: ആകാശവാണി കോഴിക്കോട്.
2: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.

നൗഷാദ് അലി എന്ന നൗഷാദ് 1988 മലയാളത്തിൽ ആദ്യമായും അവസാനമായും ധ്വനി എന്ന ചിത്രത്തിലൂടെ എത്തുന്നത്.

എന്നാൽ അതിനും അതിനും എത്രയോ മുൻപ് മലയാളിയെ ആ സംഗീതം ആവരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ഒന്നോ രണ്ടോ തലമുറകൾക്കപ്പുറത്ത് വെച്ച് തന്നെ മലയാളിയെ ഈ സംഗീതധാര പിടികൂടി കഴിഞ്ഞിരുന്നു. അതിരുകൾ കടന്നെത്തുന്ന ഹിന്ദി ഗാനമായി, അല്ലെങ്കിൽ സ്വന്തം ഭാഷയിൽ തന്നെ അനുകരണ ഗാനമായി.

0: ചെറുപ്പം മുതൽ ഞാൻ ഹിന്ദി പാട്ടുകൾ കേട്ടാണ് വളർന്നത്.
1: നൗഷാദിന്റെ കീഴിൽ സംഗീത സംവിധാനത്തിന്റെ ആദ്യ പാഠങ്ങൾ പഠിച്ചറിഞ്ഞ സംഗീത സംവിധായകൻ ജെറി അമൽദേവിന്റെ ഓർമ്മ.
0: 10-ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഉപരിപഠനാർത്ഥം വടക്കേന്ത്യയിലേക്ക് പോയി. 10-15 കൊല്ലം അങ്ങനെ മലയാളം സിനിമാ ഗാനങ്ങൾ കേൾക്കാൻ സാധ്യതയില്ലാത്ത സാഹചര്യത്തിലായിരുന്നു ഞാൻ വളർന്നത്. വടക്കേന്ത്യയിൽ ഞാൻ ഹിന്ദുസ്ഥാനി സംഗീതം പഠിച്ചു. ഹിന്ദുസ്ഥാനിയിൽ എന്നെ ആകർഷിച്ചത് അവരുടെ ആലാപന സൗകുമാര്യമായിരുന്നു. അവിടെ ഗായകർക്ക് ആലാപനത്തിൽ ധാരാളം സ്വാതന്ത്ര്യം അനുവദിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ട്. ഇവിടെ എൻ്റെ കാഴ്ചപ്പാടിൽ പ്രത്യേകിച്ച് കർണാടക സംഗീതത്തിൽ സാങ്കേതികത്വം കുറച്ച് കൂടുതലാണ്. അങ്ങനെ നോർത്ത് ഇന്ത്യൻ സംഗീതത്തോട് എനിക്ക് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്ന ആ ടേസ്റ്റ് ഞാൻ വളർത്തി എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ചെറുപ്പത്തിലെ കേരളത്തിൽ വെച്ച് പാടിയിരുന്ന പാട്ടുകൾ, ഉദാഹരണത്തിന് രംജി

ഉദാഹരണത്തിന്, അല്ലെങ്കിൽ തെരേ കൂച്ചേമേ അർമാനോ കി ദുനിയാ ലേക്കേ ആയാ ഹൂ. ഇത്തരത്തിലുള്ള പാട്ടുകളൊക്കെ മിസ്റ്റർ നൗഷാദിൻ്റെതായിരുന്നു. എൻ്റെ ഒരു സംഗീത ആരാധ്യ പുരുഷനായ നൗഷാദ് സാബിൻ്റെ പാട്ടുകളായിരുന്നു അവ. ഞാൻ വടക്കേ ഇന്ത്യയിൽ ബോംബെയിൽ ചെന്നപ്പോൾ അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായി വർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം കൂടി എനിക്ക് കിട്ടി. അദ്ദേഹത്തെ ആദ്യമായി അസിസ്റ്റ് ചെയ്ത ഒരു പാട്ടാണ് പാൽക്കിയിൽ ലതാ മങ്കേഷ്കർ പാടിയ ജാനേ വാലേ തേരാ ഖുദാ ഹാഫിസ്.

നൗഷാദ് സാബിൻ്റെ കീഴിൽ എനിക്ക് എന്താ പറയുക, ധാരാളം മ്യൂസിക്കൽ ഐഡിയാസ് കിട്ടി. അവരുടെ ഉർദു ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും റിഫൈൻമെൻറ്റും മെലഡിക്കും കവിതയ്ക്കും അവർ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്, അവർ കൊടുക്കുന്ന അതി പ്രാധാന്യവും എന്നെ വശീകരിച്ചു. ഉദാഹരണത്തിന് ഞാൻ കണ്ടിട്ടുള്ള കാഴ്ചയാണ്, നൗഷാദ് സാബും ഷക്കീൽ ബദാനിയും കൂടി ഒരു പാട്ടുണ്ടാക്കുന്നതിന് മുമ്പ് 7 ദിവസം പാട്ടിൻ്റെ ലിറിക്സിനെ പറ്റിയാണ് വർത്തമാനം പറയുന്നത്. ഉദാഹരണത്തിന് പാൽക്കിയിലൊരു പാട്ടുണ്ട്, ചേ

ഇങ്ങനെ ഒരു പാട്ടുണ്ടാക്കാനായിട്ട് അവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയാം? ആദ്യം തന്നെ ആ സിറ്റുവേഷനെ പറ്റി ഒന്ന് ചിന്തിച്ചിട്ട് എന്താണ് മെയിൻ സെൻറ്റൻസ് എന്ന് പറയാം. ഓക്കെ, ഇതൊരു മധുവിധു രാത്രിയിൽ പാടേണ്ട ഒരു പാട്ടാണ്. അപ്പോൾ ചെഹരേ സെ അപ്നെ ആജ് തോ പർദാ ഹട്ടായിയേ, ഇന്ന് നിൻ്റെ മുഖത്ത് നിന്ന് നിൻ്റെ ആ വെയിൽ മാറ്റുക എന്നാണ് പാട്ട്. അപ്പോൾ ഹട്ടായി എന്നാണ് ഇതിൻ്റെ പ്രാസം. അങ്ങനെ അവർ ഹട്ടായിയെ, ബട്ടായിയെ, തട്ടായിയെ, മട്ടായിയെ എന്നിങ്ങനെ ഒരു 100-200 വാക്കുകൾ ഇങ്ങനെ എഴുതിയിട്ടിട്ട് ആ ഈ സന്ദർഭത്തിന് അനുയോജ്യമായ ആശയങ്ങൾ വരുന്ന വിധത്തിൽ അങ്ങനെ ലൈൻസ് എഴുതി എഴുതി എഴുതി എഴുതി വെച്ചിട്ട് അവസാനം അത്യാവശ്യവും ഏറ്റവും മനോഹരമായ ആ ഇമേജറിയും പദങ്ങളുമുള്ള ഒരു ഗസൽ രൂപപ്പെട്ടതിന് ശേഷമാണ് അത് 7 ദിവസം എടുത്താണ്ട് ഒരു പാട്ടൊക്കെ ഉണ്ടാക്കിയിരുന്നത്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ള കേസാണ്. എന്നിട്ടാണ് ട്യൂണിങ്ങിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഈ പണ്ടത്തെ ഹിന്ദി പാട്ടുകൾക്കൊക്കെ എന്തൊരു സൗന്ദര്യമാണ്, മനസ്സിൽ നിന്ന് പോകുന്നില്ല, തങ്ങി നിൽക്കുന്ന കാരണമുണ്ട്. ആ ഈ ചുട്ട എന്താ പറയുന്ന ചൂടപ്പം പോലെ പെട്ടെന്ന് അടുക്കളയിൽ കയറി വെള്ളയപ്പം ഉണ്ടാക്കുന്നതും തലേദിവസം ഈ ഉപ്പും പുളിയൊക്കെ ചേർത്ത് വെച്ച് വെള്ളയപ്പം ഉണ്ടാക്കുന്നതും നമ്മളുടെ വ്യത്യാസമാണ്. അതുകൊണ്ടാണ് ആ പാട്ടുകൾ നീണ്ടു നിൽക്കുന്നത്.

നൌഷാദ് സാബ് എന്നെ ജെറി സാബ് എന്നാണ് വിളിച്ചിരുന്നത്. ഞാൻ വെറും 10-21 വയസ്സുള്ളപ്പോഴാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുന്നത്. പക്ഷേ അവരുടെ കൾച്ചറിൻ്റെ മഹിമയാണത്. ഇത്രയ്ക്കില്ലാത്ത കുട്ടികളെ പോലും, ഉദാഹരണത്തിന് 2 വയസ്സുള്ള കുട്ടികളോടും അല്ലെങ്കിൽ 1 വയസ്സുള്ള കുട്ടികളോടും അവർ സംസാരിക്കുമ്പോൾ ആപ്പ് എന്നേ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ എന്നെ 21 വയസ്സായ എന്നെ ഒരു 51 വയസ്സായി നൌഷാദ് സാബ് എന്നെ വിളിച്ചിരുന്നത് ജെറി സാബ് എന്നാണ്. ജെറി സാബ് ഐ എ തഷ്രീഫ് രഖി എന്നൊക്കെ പറയുള്ളൂ. അത്ര റിഫൈൻഡ് ആളുകളാണ്. അവരുടെ സംഗീതത്തിലും ആ റിഫൈൻമെൻറ്റ് നമുക്ക് കാണാവുന്നതാണ്.

അദ്ദേഹത്തിൽ നിന്ന് ഞാൻ പഠിച്ച പല കാര്യങ്ങളും പഠിച്ചു, ടെക്നിക്കലായിട്ട് പഠിച്ചു, സാങ്കേതികമായിട്ട്, അതായത് മ്യൂസിക്കൽ ഡീറ്റെയിൽസ്, ഓർക്കസ്ട്രേഷൻ, പാശ്ചാത്യ സംഗീതത്തിൻ്റെ കാര്യങ്ങൾ, മെലഡിയുടെ കാര്യങ്ങൾ എല്ലാം പഠിച്ചു, പലതും പഠിച്ചു. ഞാൻ അതിനോടൊക്കെ 100% യോജിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് ഞാൻ പഠിച്ച ഏറ്റവും നല്ല ആശയം, അദ്ദേഹം ഒരു സെൻറ്റൻസ് പറയുമായിരുന്നു.

റിസ, ഞാൻ മലയാളത്തിൽ പറയാം, നമ്മൾ പാശ്ചാത്യ സംഗീതമോ സംഗീതോപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ ദേശീ സംഗീതം, അങ്ങനെ അദ്ദേഹം പറഞ്ഞത്, ഹമാരി ഹമാരെ ദേശീ സംഗീത് കോ ബഢാനെ കെ ലിയെ കീജിയെ, അതായത് നമ്മുടെ തനതായ സംഗീതത്തെ കൂടുതൽ മനോഹരമാക്കാൻ മാത്രമേ അവയെ ഉപയോഗിക്കാവൂ. ഇത് ഞാൻ ഒരിക്കലും മറക്കില്ല. ഞാൻ എൻ്റെ എല്ലാ പാട്ടുകളിലും ഇത് ഞാൻ ചെയ്യാറുണ്ട്.

0: ഞാൻ നൗഷാദ് സാറിനോടുകൂടി സാത്ഥി, സംഘർഷ്, പാൽക്കി, രാം ഔർ ശ്യാം, ദിൽ ദിയ ദർദ് ലിയ, ഗവാർ എന്നിങ്ങനെ 7-8 പടങ്ങളിൽ അദ്ദേഹത്തോടുകൂടി സഹകരിച്ചു. അദ്ദേഹത്തിൽ നിന്ന് ഞാൻ പഠിച്ചു, അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തു, ഓർക്കസ്ട്ര കണ്ടക്ട് ചെയ്തു. എനിക്ക് ലതാ മങ്കേഷ്കറേയും മുഹമ്മദ് റഫി സാബിനെയും അങ്ങനെ പല പാട്ടുകാരെയും പാട്ട് പാടിക്കൊടുക്കാനുള്ള, അവർ പഠിക്കുമ്പോൾ പാട്ട് പാടിക്കൊടുക്കാനുള്ള സുന്ദരാവസരങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. അതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. പക്ഷേ ഞാൻ അദ്ദേഹത്തെ അസിസ്റ്റൻ്റ് ചെയ്തിരുന്ന കാലത്ത് എനിക്കൊരു തോന്നൽ തോന്നി, വെസ്റ്റേൺ മ്യൂസിക് ശരിക്കറിയാതെ നമുക്ക് സിനിമാ സംഗീതം ശരിക്ക് ചെയ്യാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ പാശ്ചാത്യ സംഗീതത്തിൻ്റെ അറിവ് ഒരു ടെക്നിക്കലി, അതായത് റിയലി ക്വാളിഫൈഡ് അല്ലാതെ ചുമ്മാ ഒരു രാഗവും കുറേ കോഡ്സും അങ്ങനെ ഇട്ടാൽ ശരിയാകില്ല.
1: നൗഷാദ് സ്മരണ, നിർവഹണം KV ശരത്ചന്ദ്രൻ.

0: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പാടിയത് ചന്ദ്രിക ഗോപിനാഥ്. മേലാറ്റൂർ രാജേന്ദ്രൻ്റെ വരികൾ, കെ കുഞ്ഞിരാമൻ്റെ സംഗീതം.

ലളിത ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി മീര പ്രേമാനന്ദ് പാടിയത്. ഡോക്ടർ പി സുരേഷ് കുമാറിൻ്റെ വരികൾ, വിജയൻ കോവൂരിൻ്റെ സംഗീതം.

0: ചന്ദ്രിക ഗോപിനാഥ്, കെ പി ഉദയഭാനു, മീര പ്രേമാനന്ദ് എന്നിവർ പാടിയ ലളിതഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.

ഇന്ന് രാവിലെ 9:30 കേൾക്കാം നിലവറ, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 12:10, 12:40 എവർഗ്രീൻ ഡ്യുവേറ്റ്സ്. ഉച്ചയ്ക്ക് 1 ഗാനോത്സവം. 2:15 തുടർ നാടകം. 2:30 ഗസൽ. 3 മണിക്ക് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.

ആദ്യഗാനം പാടിയത് യേശുദാസും എസ് ജാനകിയും, ചിത്രം കായംകുളം കൊച്ചുണ്ണി. പി ഭാസ്കറിന്റെ വരികൾ, ബി എ ചിദംബരനാഥിന്റെ സംഗീതം.

സുവർണ മലരുകൾ ചലച്ചിത്രഗാന പരിപാടിയിൽ എടുത്ത ഗാനം. എസ് ജാനകി പാടിയത് ചിത്രം മൂടൽ മഞ്ഞ്. പി ഭാസ്കറിന്റെ വരികൾ, ഉഷാ ഖന്നയുടെ സംഗീതം.

0: യേശുദാസ് പാടിയഗാനമാണ് ഇനി ചിത്രം ഡേഞ്ചർ ബിസ്ക്കറ്റ്. ശ്രീകുമാരനമ്പിയുടെ വരികൾ, വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം.
1: ഉത്തരാസ്വയംവരം കഥകളി.

പി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് ഇനി. ചിത്രം ഹണിമൂൺ. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ.

സുവർണ മലരുകൾ ചലച്ചിത്ര ഗാന പരിപാടിയിലെ അടുത്ത ഗാനം ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് വേദ്പാൽ വർമ്മ സംഗീതം നൽകി. യേശുദാസും എസ് ജാനകിയും പാടിയത് ചിത്രം കാട്.

0: നിലവറ.
1: മലയാള ഭാഷാ പണ്ഡിതനും നിരൂപകനും ആയിരുന്നു ഡോക്ടർ കെ എൻ എഴുത്തച്ഛൻ എന്നറിയപ്പെടുന്ന കുടിയിരിക്കൽ നാരായണൻ എഴുത്തച്ഛൻ. സാഹിത്യത്തെ സാമൂഹിക പശ്ചാത്തലത്തിൽ വിലയിരുത്തണമെന്ന ആശയഗതിയുടെ മുഖ്യ വ്യക്താക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം. ശുദ്ധകലാവാദത്തോട് അദ്ദേഹം യോജിച്ചിരുന്നില്ല. 1979 കേരളോദയം എന്ന സംസ്കൃത മഹാകാവ്യത്തിന് അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. സംസ്കൃത സാഹിത്യത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ആദ്യത്തെ മലയാളിയാണ് ഡോക്ടർ കെ എൻ എഴുത്തച്ഛൻ. കേന്ദ്ര സാഹിത്യ അക്കാദമി ജേതാവായ വേളയിൽ അദ്ദേഹവുമായി കോഴിക്കോട് ആകാശവാണിയിൽ മഹാകവി അക്കിത്തം അച്യുതൻ നമ്പൂതിരി നടത്തിയ അഭിമുഖത്തിന്റെ പുനഃപ്രക്ഷേപണമാണ് ഇന്ന് നിലവറയിൽ.
2: കേരളോദയം എന്ന സംസ്കൃത മഹാകാവ്യത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡ് ലഭിച്ച സന്ദർഭമാണല്ലോ ഇത്. ഈ സമയത്ത് അതിനെപ്പറ്റി ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ കൃതിയുടെ ഉള്ളടക്കം എന്താണ്?
3: കേരളത്തിന്റെ ചരിത്രം ആദ്യം മുതൽക്ക് കേരളം സംസ്ഥാനം വരുന്നവരെയുള്ള കാലത്തിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു മഹാകാവ്യമാണത്.
2: കേരള സംസ്ഥാനം ഉണ്ടാകുന്നത് അപ്പൊ സ്വാതന്ത്ര്യത്തിന്
3: സ്വാതന്ത്ര്യം ഒക്കെ ചേർത്തിട്ടുണ്ട്. പഴയ ചട്ടക്കൂടുണ്ടത് ശരിയാണ്, പക്ഷെ പല സംഗതികളും പഴയ മഹാകാവ്യങ്ങളിൽ കാണാത്തതിലുണ്ട്. ഈ ചരിത്രത്തിനെ ഞാൻ എടുത്തിട്ടുള്ളത് പരശുരാമന്റെ കഥയെ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് സ്വപ്നമഞ്ഞരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗത്ത് ആദ്യമായിട്ട് ചേർത്തിരിക്കുകയാണ്. സ്വപ്നമഞ്ഞരി എന്ന് പറയാൻ പ്രത്യേകം കാരണം വെച്ചാൽ അത് വെറും ഒരു സ്വപ്നം കാണണമാരുള്ള കഥയുള്ളൂ, അല്ലാതെ അതിൽ പ്രത്യേക ചരിത്രപരമായിട്ടുള്ള അംശമൊന്നുമില്ലല്ലോ. പിന്നെ ആ സർഗം കഴിഞ്ഞതിന് ശേഷം പിന്നീട് കേരള ചരിത്രം സംഘം കാല വഴിക്കാണ് വരുന്നത്.
2: കൃതികളിൽ
3: നിന്ന് നമുക്ക് സമാഹരിക്കാൻ സാധിച്ചിട്ടുള്ള
2: ആശയങ്ങളാണ്
3: അതിലുള്ളത്. ആ കഥ കിട്ടാവുന്ന ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് ആണ് സമാഹരിച്ചിട്ടുള്ളത്. അത് ഒരു സംഘകാലത്തിന്റെ സാമൂഹ്യ പശ്ചാത്തലം, സംസ്കാര പശ്ചാത്തലം, രാഷ്ട്രീയ പശ്ചാത്തലം ഇതെല്ലാം കൂടി അതിൽ ചേർത്തിട്ടുണ്ട്. അങ്ങനെ ചരിത്രപരമായി കിട്ടാവുന്ന രേഖകളെല്ലാം ഉപയോഗപ്പെടുത്തിയും ചരിത്രകാരന്മാർ മാർഗത്തിൽ തെറ്റാതെയും ആണ് ഈ കഥ ഘടിപ്പിച്ചിട്ടുള്ളത്. പിന്നെ 8-ാം നൂറ്റാണ്ട് 9-ാം നൂറ്റാണ്ട് വരുമ്പോഴേക്ക് നമ്മുടെ 2-ാം ചേര സാമ്രാജ്യം എന്ന് പറഞ്ഞിട്ട് കുലശേഖരന്മാരുടെ മിക ചരിത്രം വരുന്നുണ്ട്. അതിന് ഇളംകുളം തുടങ്ങിയിട്ടുള്ള കൂട്ടരെല്ലാം ഉണ്ടാക്കിയിട്ടുള്ള കേരള ചരിത്രമുണ്ടല്ലോ, ആ ചരിത്രം തന്നെ ശരിക്ക് പിന്തുടരുകയാണ് ചെയ്തിരിക്കുന്നത്. അന്നുണ്ടായിട്ടുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് ഇൻസ്ക്രിപ്ഷൻ ശാസനങ്ങൾ വഴിക്കും മറ്റും കിട്ടുന്നുണ്ട്. ഇപ്പൊ തരിസാപ്പള്ളി ശാസനം, ഈ മാതിരിയുള്ള ശാസനങ്ങളുണ്ട്. അവയെല്ലാം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ചരിത്രം ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ശാസനങ്ങളെയും കൂടി ഇതിൽ സ്പരിശിച്ചിട്ടുണ്ട്. അപ്പോൾ ചരിത്രപരമായിട്ടുള്ളത് ആവുന്നിടത്തോളം അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്ന് അർത്ഥം. അങ്ങനെ 2-ാം ചേര സാമ്രാജ്യത്തിന്റെ അവസാനത്തില് ചേര ചോള യുദ്ധം വരുന്നു. അത് 1000 കൊല്ലത്തോളം നിലനിൽക്കുന്നുണ്ട്. ആ ഭാഗമെല്ലാം ചരിത്രപരമായിട്ട് തന്നെ വർണ്ണിക്കും. അതോടുകൂടിയിട്ട് ഓരോ കാലഘട്ടത്തിന്റെ സാമൂഹ്യ വ്യവസ്ഥിതിയെയും അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് ചിലത് നേരിട്ടുള്ള വർണ്ണന ഉണ്ടായിരിക്കും, ചിലത് ചില സൂചനകൾ നൽകിയിട്ടുള്ളതായിരിക്കും. ഇങ്ങനെ 2-ാം ചേര സാമ്രാജ്യത്തിന്റെ അധപ്പതനവും ഇങ്ങനെ തുടർന്നു പോകും. അതിന്റെ ഉള്ളിലെ ശങ്കരാചാര്യരുടെ കഥ വരും. 9-ാം സർഗത്തിലെ ശങ്കരന്റെ കഥ വരുന്നുണ്ട്. ആ ശങ്കരന്റെ കഥ പറയുമ്പോൾ ശങ്കരാചാര്യരെ കൊണ്ട് 1000 കൊല്ലം കഴിഞ്ഞ് നമ്മുടെ നാട്ടിൽ എങ്ങനെയൊക്കെ മാറ്റം വരും എന്നുള്ള ഒരു ചെറിയ ഒരു ആലോചന നടത്തിയിട്ടുണ്ട്. അതിൽ കമ്മ്യൂണിസ്റ്റ് ഒക്കെ വരും. അതെന്താണെന്ന് വെച്ചാൽ പലതരം മാറ്റങ്ങൾ ശാസ്ത്രത്തിലും മറ്റൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങളെല്ലാം ഇപ്പോ ടെലിവിഷനോ അല്ലാന്നുണ്ടെങ്കിൽ റേഡിയോ ഒക്കെ ഇപ്പോ ശങ്കരാചാര്യക്ക് അത് കാണാൻ സാധിക്കുമല്ലോ. ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ശരിക്ക് കുലശേഖര രാജാക്കന്മാരുടെ ഇതുകളെല്ലാം വരും. ഒക്കെ ചരിത്രത്തിനെ ഒട്ടും തന്നെ വിട്ടുകളഞ്ഞിട്ടില്ല. പ്രധാനപ്പെട്ട ശാസനങ്ങൾ അതുപോലെ തന്നെ ഉദ്ധരിച്ച് അതിന്റെ ഡേറ്റ് കൂടി കൊടുത്ത് അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ പാലിയം പ്ലേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അതിലുള്ള ഉള്ളടക്കത്തിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിൽ വന്നിട്ടുണ്ട്. കവിത അതിൽ വന്നിട്ടുണ്ടാവും. ഒരു സംഗതിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്, ആദ്യം മുതൽക്ക് അവസാനം വരെയും അതൊരു കലാസൃഷ്ടിയാണ് എന്നുള്ള ബോധം എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ചരിത്രമല്ലോ പ്രധാനപ്പെട്ട, കവിതയാണ്. ആ കവിതയ്ക്ക് വേണ്ടിയിട്ട് അല്പാൽപ്പം ചില മാറ്റങ്ങൾ വരുത്തുമെന്നല്ലാതെ ബാക്കി ചരിത്രപരമായ യാതൊരു അംശവും വിട്ടുകളഞ്ഞിട്ടില്ല, അതിനെ വളച്ചൊടിച്ചിട്ടില്ല. ഇപ്പോ 2-ാം ചേര സാമ്രാജ്യം കഴിഞ്ഞ

0: ശേഷം പിന്നീട് നമുക്ക് സാമൂതിരിയുടെ കാലം വരുന്നു. ഈ സാമൂതിരിയുടെ കാലം വരുമ്പോൾ വാസ്കോഡിഗാമ അവിടെ ഇത് വരും. ഈ വാസ്കോഡിഗാമയുടെ വരവിനെ പറ്റി പറയുമ്പോൾ നമ്മൾ പാശ്ചാത്യ ചരിത്രത്തിനെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടാണ് വെക്കുന്നത്. അവിടെ ഈ വ്യവസായ പ്രധാനമായിട്ടുള്ള ഘടന വരികയും അതിന്റെ ഫലമായിട്ട് ആളുകൾ പണം ഉണ്ടാക്കാനായിട്ട് കിഴക്കൻ നാട്ടിലേക്ക് വരികയൊക്കെ ചെയ്യുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയുണ്ട്. ആ സാമൂഹ്യ വ്യവസ്ഥയുടെ ഫലമായിട്ടാണ് വാസ്കോഡിഗാമ അവിടെ വന്നു പെടുന്നത്. വെറുതെ ഒരു അവിചാരിത സംഭവം അല്ലെന്നർത്ഥം. ഇപ്പൊ മാനുവൽ രാജാവ് പല ദിക്കിലേക്ക് ആളയച്ച കൂട്ടത്തിൽ കൊളംബസ് ഒക്കെ പോയിട്ടുണ്ടല്ലോ, അതുപോലെ ആണ് വാസ്കോഡിഗാമ വരുന്നത്. അപ്പൊ വാസ്കോഡിഗാമ വരുന്നത് നമ്മുടെ നാട്ടിലുണ്ടാക്കി തീർത്ത വമ്പിച്ചൊരു മാറ്റത്തിന്റെ ഒരു മുന്നോടിയായിട്ടാണ്. അദ്ദേഹം വന്നതിന് ശേഷം പിന്നെ ശരിക്കും നമ്മുടെ നല്ല ഉറപ്പുള്ള മണ്ണിൽ എത്തിച്ചേരും. ചരിത്രപരമായിട്ടുള്ള ഡേറ്റ് ചെയ്തിട്ട് ശരിക്കും നമുക്ക് കിട്ടും. അതുവരെ നമുക്ക്
1: ആധുനിക
0: ചരിത്രം ശരിക്കും തുടങ്ങും. അതിനു മുമ്പേ നമുക്ക് ഡേറ്റ് വളരെ കൃത്യമായി അറിയാൻ
1: പറ്റില്ല.
0: അതിന് ശേഷം നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള മാറ്റങ്ങള്, ഡച്ചുകാർ വന്നത്, ഡച്ചുകാരും കേരളത്തിനകത്തുള്ള യുദ്ധങ്ങള്, അതിന്റെ ഫലങ്ങള്, ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും ആ സമൂഹത്തിന്റെ ചിത്രവും കൂടി ഇതിൽ വരച്ചു കാണിച്ചിരിക്കും. അപ്പോൾ ആ കൂട്ടത്തില് സംസ്കാരത്തിന്റെ ചിത്രം, നമ്മുടെ സാഹിത്യത്തിന്റെ ചിത്രം വരും. ഇപ്പോ രണ്ടാം ചേര സാമ്രാജ്യത്തിന്റെ അവസാന കാലത്ത് മലയാളം തമിഴിൽ നിന്ന് വിട്ടുപിരിയുന്ന ആ ഘട്ടം അതിൽ
1: പറഞ്ഞിട്ടുണ്ടായിരിക്കും.
0: അതുപോലെ നമ്മുടെ മഹാകവികള്, ഇപ്പോ നിരണം കവികളോ ചെറുശ്ശേരിയോ തുഞ്ചനോ തുടങ്ങിയിട്ടുള്ള എല്ലാ ആളുകളുടെയും പേരതിൽ സ്മരിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു അന്യദിക്കിലുള്ള ഒരാൾക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട എഴുത്തുകാരെ സംബന്ധിച്ചുള്ള ഒരു വിവരയിൽ കിട്ടും.
1: അത് മലയാളം കവികളെ അങ്ങനെയില്ല
0: കേരളത്തിലെ പ്രധാനികളെല്ലാം വരും. ഇപ്പൊ ജില്ല എഴുതിയിട്ടുള്ള നമ്മുടെ പൂർണ്ണ സരസ്വതി പേര് സ്മരിക്കും. കാരണം അവരൊക്കെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ആളുകളാണ്. അങ്ങനെ യുധിഷ്ഠിര വിജയം എഴുതിയിട്ടുള്ള വാസുഭട്ടേരി അതിൽ വരും. അദ്ദേഹത്തിന്റെ കല കാലു കെട്ടിയാലും നൃത്തം ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. യമകമാണല്ലോ വിഷയം. ഈ ജാതിയിൽ എല്ലാ പ്രധാനപ്പെട്ടുള്ള ആളുകളെയും മലയാള കവികളായാലും സംസ്കൃത കവികളായാലും അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കും. പിന്നെ ഇപ്പോ കുടിപ്പക ഏർപ്പാടുണ്ടായിരുന്നു, ചേകവർ സമ്പ്രദായം ഉണ്ടായിരുന്നു. ഈ സമ്പ്രദായങ്ങളെല്ലാം അതിൽ സ്പരിശിച്ചു പോയിട്ടുണ്ടായിരിക്കും. പിന്നെ നാട്ടിൽ വളരെയെല്ലാം വന്നു അല്ലെ. പിന്നെ ഇപ്പോ ഉദയന്റെ കഥ, ഇതെല്ലാം അതിൽ ഓരോ തരത്തിൽ വന്നു ചേർന്നിരിക്കും. പിന്നെ നമ്മുടെ മന്ത്രവാദം കൂടിയിട്ട് അതിൽപ്പെടും. ഈ മന്ത്രവാദം കൂടാതെ
1: കേരളത്തിലില്ല.
0: അതെ, ഓർമ്മിച്ചിട്ടുണ്ട്. പിന്നെ വേറെ ഒരു തമാശ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോ സാമൂതിരിപ്പാടിന് തോൽമ വന്നു യുദ്ധത്തില്. അപ്പൊ അഴുവാഞ്ചേരി തമ്പാർക്കള് ഉപദേശിക്കുകയാണ്, പേടിക്കാനൊന്നുമില്ല, അടുത്ത കാലമൊക്കെ ശരിപ്പെടും, അതിന് ചില മന്ത്രതന്ത്രാദികളൊക്കെ നടത്തിയാൽ മതി എന്ന് അയാൾ ഉപദേശിക്കുകയാണ്. അതനുസരിച്ച് അവിടെ കേമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതേ കാലത്ത് തന്നെ അവിടെ യൂറോപ്പിലേക്ക് മടങ്ങി പോയിട്ടുള്ള പോർച്ചുഗീസ് സേനാധിപൻ, അദ്ദേഹത്തിന് ഇതിനെ പറ്റിയിട്ട് കേരളത്തിനെ പറ്റി എന്താ പറയാനുള്ളത് എന്ന് അദ്ദേഹത്തിനെ കൊണ്ട് പറയുകയാണ്. രാജാവിനോട് പറയുകയാണ്, അവിടെ ഏറ്റവും ഈ ആളുകളെല്ലാം തന്നെ ഒരുത്തിനും കൊള്ളാത്ത ആളുകൾ ഉള്ളാത്തവരാണ്. അവിടെ മന്ത്രവാദമാണ് അടുത്ത പ്രധാന വിഷയം. ജ്യോതിഷം മന്ത്രവാദമൊക്കെ ഉള്ളൂ. അതുകൊണ്ട് അവര് ഗ്രഹങ്ങളെ സംബന്ധിച്ചൊക്കെ ആലോചിച്ചോട്ടെ, നമുക്കിവിടെ തോക്ക് ശരിപ്പെടുത്തിയാൽ മതി, ഈ മാതിരി കാര്യങ്ങള്. പിന്നെ അവിടുത്തെ മരുമക്കത്തായം, അത് വളരെ അപരിഷ്കൃതമായിട്ടുള്ള ഒന്നാണ്. അങ്ങനെയുള്ളൊരു നാടൊന്നും നേരെയാൻ പോകുന്നില്ല. പിന്നെ ആളുകളാണെന്നുണ്ടെങ്കിൽ കൈക്കൂലിക്കാരും ഒക്കെയാണ് ഏർപ്പാട്. അതുകൊണ്ട് ഈ കൈക്കൂലി വാങ്ങണ കൂട്ടര് ഉള്ള ദിക്കില് ആ രാജ്യത്തിന് മേന്മയൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. പിന്നെ ആളുകൾക്ക് രാജ്യാഭിമാനം എന്ന് പറഞ്ഞാൽ ആ ഏർപ്പാടൊന്നും ഇല്ല. ദേശാഭിമാനത്തിന്റെ കാര്യം വളരെ പെരുങ്ങലാണ്. ഈ മാതിരി ഒരു യൂറോപ്യന്റെ ദൃഷ്ടി വെച്ചിട്ട് നമ്മുടെ ഈ സാമൂഹ്യ സമ്പ്രദായങ്ങളെ എങ്ങനെ വിമർശിക്കാമോ ആ നിലയ്ക്കാണ് അയാൾ വിമർശിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഒരേ ഒരു ആസ്പെക്ടിന് രണ്ട് ഭാഗ ആസ്പെക്ട്സ് എടുത്ത് കാണിക്കണം. കേരളത്തിന്റെ ആ ഫ്യൂഡൽ ഓർഡറിലെ നമ്മുടെ നാട്ടുകാരൻ അതെങ്ങനെ കാണുന്നു എന്നും അന്യ നാട്ടുകാരൻ അതെങ്ങനെ വീക്ഷിക്കുന്നു എന്നുള്ള രണ്ട് പാത്രങ്ങൾ ഒഴിച്ച് ഒരു കോൺട്രാസ്റ്റ് നടത്തിയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഈ ലന്തക്കാരുടെ പീരീഡ് വന്നു, മാർത്താണ്ഡ വർമ്മ, ഇങ്ങനെ ശരിക്ക് വന്നു പോകും. കഥയ്ക്കൊന്നും യാതൊരു മാറ്റവും ഇല്ല അർത്ഥം. ഡേറ്റ് ചെയ്തിട്ടാണ് ഇതെല്ലാം വരിക. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ടുള്ള പുതിയ കാലത്തേക്ക് വരുമ്പോൾ കേശവദാസ്, വേലുത്തമ്പി, പഴശ്ശിരാജ, ഈ മൂന്ന് പേർക്ക് ഒരു സർഗം നീക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നീക്കി വെക്കാതിരിക്കാൻ നിവൃത്തിയില്ല, കാരണം അവർ വളരെത്ര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അതില് വരുത്തിയിട്ടുള്ള മാറ്റം എന്താണെന്നുണ്ടെങ്കിൽ, ഇപ്പോ വേലുത്തമ്പിയുടെ ഇത് എടുക്കാന്നുണ്ടെങ്കിൽ കുണ്ടറ വിളംബരം നമുക്ക് ശരിക്കുണ്ട്. ഈ കുണ്ടറ വിളംബരത്തിന്റെ ടെക്സ്റ്റ് തന്നെ അതിൽ അടങ്ങിയിട്ടുള്ള സംഗതിയാണ് അദ്ദേഹം പറയുന്നത് കവിതയിൽ.

0: അതിൽ മാറ്റമൊന്നുമില്ല നടത്തും. കൽപ്പനാശക്തി ഒന്നും അനാവശ്യം ചേർത്തിട്ടില്ല.
1: അതിനാ
0: ഹിസ്റ്റോറിസിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ചെയ്തുള്ള പണിയാണ്. അതുപോലെ കേശവദാസിന്റെ കാര്യം വരുമ്പോൾ കേശവദാസിനെ കൊണ്ട് ഒരു സുഗതം നടത്തിച്ചിരിക്കുകയാണ്. അദ്ദേഹം മരിക്കാൻ പോവാണ്. ആ മരിക്കണതിന് മുമ്പേ തനിക്ക് തന്റെ തോന്നലുകളെല്ലാം അദ്ദേഹം സ്വന്തമായിട്ട് പറയാണ് മുറിയിലിരുന്നിട്ട്. അങ്ങനെ മുറിയിലിരുന്ന് പറയുമ്പോൾ ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്കും രാജ്യത്തിന് വേണ്ടി ശ്രമിച്ചിട്ടുള്ള കൂട്ടുകൾക്ക് ഉണ്ടാവാൻ പോകുന്ന ഭവിഷ്യത്തിനെ പറ്റിയിട്ട് അദ്ദേഹം ആലോചന വരികയാണ്. ഈ ആളുകളെന്നല്ലേ അവർക്കെല്ലാം തൽക്കാലം ഉപകാരം ആരെ കൊണ്ടുണ്ടോ വെച്ചാൽ അവരെയൊക്കെ തൽക്കാലം സഹായിക്കും, കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം അവരൊക്കെ ഉപേക്ഷിക്കും. ഈ നേതാവ് എന്ന് പറയുന്ന ആൾ വളരെ കഷ്ടത്തിലാണ്. ഈ ജനനേതൃത്വം ഒരു തരം വേശ്യയുടെ മാതിരിയാണ്, കുറച്ചു കാലമൊക്കെ അതിന് ഒട്ടിച്ചേർന്ന് നിൽക്കില്ല എന്നെല്ലാം പറഞ്ഞ് അദ്ദേഹത്തിനെ കൊണ്ട് പറയിക്കുകയാണ്. ആ കൂട്ടത്തില് കുറച്ചൊരു ലോക കാര്യങ്ങളെ സംബന്ധിച്ച് ജനറൽ ഇതും വന്നു ചേരും, അത്രയേ ഉള്ളൂ. അപ്പൊ ഈ സോലിലോക്കി എന്ന് പറയുന്ന ഈ സുഗതമുണ്ടല്ലോ, ഇത് സംസ്കൃത സാഹിത്യത്തിലൊന്നും ഇല്ല. ഒരു പുതുമേണ നടത്തണം, ആ മാതിരി ഏർപ്പാട് അവർക്കില്ല. ആ മാതിരി വികസിപ്പിച്ചു. പഴശ്ശിയെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ആ കഥ മാത്രം വിവരിച്ചു, വേറെയുള്ള അതൊന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ ചരിത്രത്തിനെ വിട്ടുകളയാതെ ചില ദിക്കിൽ നമുക്ക് ഭാവനയ്ക്ക് പ്രവർത്തിക്കാൻ അവസരമുള്ള ദിക്കിൽ അതിന് പിന്നെ കടിഞ്ഞാണില്ലാതെ അത് കൊടുത്ത് ഇങ്ങനെയാണ് കവിതയുടെ നിർമ്മിതി.
1: അപ്പോ ഇന്ത്യയിൽ എവിടെയുള്ള അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ എവിടെയുള്ള ആളായാലും സംസ്കൃതം അറിയാമെങ്കിൽ അയാൾക്ക് കേരളത്തെ പറ്റി ഒരു പൂർണ്ണ ചിത്രം കിട്ടുന്ന ഒരു കൃതിയായിട്ടാണ്
0: അതിനുവേണ്ടിയാണ് അത് എഴുതിയിട്ടുള്ളത്.
1: അതിൽ വൃത്ത പരീക്ഷണങ്ങളുണ്ടോ? അത് മുഴുവനും സംസ്കൃത വൃത്തം തന്നെ?
0: സംസ്കൃത വൃത്തങ്ങൾ തന്നെ ഉള്ളു. അതിൽ ഗാന വൃത്തങ്ങള് രണ്ടു മൂന്നെണ്ണം ഉപയോഗിച്ചിട്ടുണ്ട്. അതെന്തിനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ കുലശേഖരൻ മരിച്ചതിന് ശേഷം, ആൾവാറാണ് പറയണത്, മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ആരാധകനായിട്ടുള്ള ഒരാള്, കേരളീയനായിട്ടുള്ള ഒരാള് മണ്ണാറശാലയിൽ ഒരു അമ്പലം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ചരിത്രത്തിലുള്ളതാണ്. ആ അമ്പലത്തിലെ കിന്നരന്മാരെ കൊണ്ടൊരു പാട്ട് പാടിച്ചിട്ടുണ്ട്. അത് നമ്മുടെ വക ഉണ്ട്. ഇത് മാത്രമേ മറ്റടത്തുള്ളൂ. അത് ഗാനവൃത്തത്തില്,
1: സംസ്കൃതത്തിൽ
0: തന്നെ
1: ഉള്ള ഗാനവൃത്തങ്ങളില്.
0: അതുപോലെ തന്നെ ചേര ചോളവാർ കഴിഞ്ഞതിന് ശേഷം ഒരു രാഷ്ട്ര രാജ്യാഭിമാന ദ്യോതകമായിട്ട് പാട്ടുകളുണ്ടാക്കി. അതുപോലെ കേരളം വന്നതിന് ശേഷം ഇതുവരെ നമ്മൾ പ്രയത്നം ചെയ്തിട്ടുള്ളത് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയാണ്. ഇനി സൃഷ്ടിപരമായ പ്രവർത്തനങ്ങൾക്ക് ആയിരിക്കണം ഇന്നത്തെ ശ്രമം എന്ന് ഉള്ള ആശയങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ ദിവസം ഇവരെ കൊണ്ട് കുട്ടികളെ കൊണ്ടും എല്ലാവരെ കൊണ്ടും പാടിച്ചിട്ടുള്ള ഒരു പാട്ടോട് കൂടി അവസാനിക്കുന്നത്. അങ്ങനെ രണ്ടു മൂന്ന് ദിക്കിലെ ഗാനവൃത്തങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്.
1: ചുരുക്കത്തിൽ സംസ്കൃതത്തിന് ആധുനിക കാലഘട്ടത്തിലെ ജീവിതത്തെ ഉൾക്കൊള്ളാൻ കഴിയും എന്ന് തെളിയിക്കുന്ന ഒരു കൃതിയാണ്.
0: അതിന് വേണ്ടിയാണ് അത് എഴുതിയിട്ടുള്ളത്. അല്ലെങ്കിൽ പഴയ കാലത്ത് മതിയായിരുന്നല്ലോ. അപ്പൊ യമക വൃത്തങ്ങളൊന്നുമില്ല. ഒരു കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്, അതിന്റെ ഈ രചനയും ഉണ്ടല്ലോ, രചനയും ഉള്ളടക്കവും കാവ്യാത്മകമായ നിലയിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്.
1: എത്രമാത്രം
0: എല്ലാതുകളും എല്ലാ സംഗതികളും അതിനെ അടിമപ്പെടുത്തിയിട്ടുണ്ട്. കലാസൃഷ്ടി
1: ആയിരിക്കണം.
0: അപ്പൊ വെറും ഒരു സാധാരണ സംഗതി പറയുമ്പോഴും അതിനൊരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കും. അതെ, ആ ഒരു കാവ്യ ഭാഷയിൽ പറഞ്ഞിരിക്കുന്നത്.
1: അതുകൊണ്ടാണ് അത് വായനക്കാരനെ ആഹ്ലാദിപ്പിക്കുന്നത്.
0: അങ്ങനെ വരുമ്പോ രണ്ടു മൂന്ന് സംഗതികളും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോ സംസ്കൃത കാവ്യങ്ങളിലെ ഉദയാർണവ ശൈലാർത്ഥം പറഞ്ഞിട്ടുള്ളതുണ്ടല്ലോ, അത് ചില സംഗതികൾ ഇതിലുണ്ടായിരിക്കും, പക്ഷെ ആ സമ്പ്രദായം സ്വീകരിച്ചിട്ടുണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ വസന്തം ഗ്രീഷ്മ എന്നൊക്കെ പറഞ്ഞൊരു വർണ്ണനയുണ്ട് സംസ്കൃതത്തില്. ഇവർക്ക് ഇവിടെ മേടം മേടവും മിഥനവും കിടക്കണം, ആ ജാതിയിലാണ് പോവുക. പിന്നെ ആ കാലത്തുള്ള ഉത്സവങ്ങൾ അതിൽ വരിക. അപ്പോൾ മറ്റവരുടെ കാലത്തിന് പുറമേ അതൊന്നും ഉപയോഗിക്കാതെ നമ്മുടെ കേരളീയ ആയിട്ടുള്ള അന്തരീക്ഷമാണ് അതിൽ നിർത്തിയിട്ടുള്ളത്. എന്റെ ഉദ്ദേശം എന്തായിരുന്നു വെച്ചാൽ, ഈ ലോക ചരിത്രത്തിന്റെ പശ്ചാത്തലത്തില്, ഇന്ത്യയുടെ ചരിത്രത്തിന്റെയും പശ്ചാത്തലത്തിൽ കേരളത്തിന്റെ ചരിത്രം ചിത്രം വരച്ച് കാണിക്കണ മാതിരി കാണിക്കണം
1: എന്നായിരുന്നു.
0: അപ്പോ എന്ത് വരുന്നുണ്ടെങ്കിൽ അവിടെ ഓരോ കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള സാമുദായികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായിട്ടുള്ള എല്ലാവരുടെയും ഒരു ചെറിയ വിവരം അത് വായിക്കുന്ന ഒരാളൊക്കെ കിട്ടണം എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യം എത്രമാത്രം വിജയിച്ചിട്ടുണ്ടെന്നുള്ളത്
1: അത് പിന്നെ വായനക്കാരാണ് തീരുമാനിക്കേണ്ടത്. പക്ഷെ എന്തായാലും കേന്ദ്ര അവാർഡ് കിട്ടിയ സ്ഥിതിക്ക് ഈ ഒരു കൊല്ലത്തില് ഉണ്ടായ ഇന്ത്യയിലെ സംസ്കൃത കാവ്യങ്ങളിലെ ഏറ്റവും പ്രധാന ഇതാണെന്ന് അവർക്ക് തോന്നിയല്ലോ.
0: അതെ,
1: അപ്പൊ അതിൽ നമുക്ക് തീർച്ചയായിട്ടും സന്തോഷിക്കാൻ അവകാശമുണ്ട്.
2: മലയാള ഭാഷാ പണ്ഡിതനും നിരൂപകനും കേന്ദ്ര സാഹിത്യ അക്കാദമി ജേതാവുമായ ഡോക്ടർ കെ എൻ എഴുത്തച്ഛനുമായി മഹാകവി അക്കിത്തം അച്യുതൻ നമ്പൂതിരി നടത്തിയ അഭിമുഖത്തിന്റെ പുനഃപ്രക്ഷേപണമാണ് ഇന്ന് നിലവറയിലൂടെ കേട്ടത്.

0: നിലവറ.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ജയചന്ദ്രനും സുജാതയും പാടിയത് ചിത്രം മംഗല്യസൂത്രം. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, ബെണി ഇഗ്നേഷ്യസ്.

ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കോഴിക്കോട്, ഇനി 10 മണിക്ക് NHM സ്പോൺസർ പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ.

0: നമസ്കാരം. എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യവും സുരക്ഷിതമായ ഭാവിയുമാണ് ഏതൊരു നാടിന്റെയും ഏറ്റവും വലിയ സമ്പത്ത്. അതിൽ ഇമ്മ്യൂണൈസേഷൻ അഥവാ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ പങ്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ്. ഇമ്മ്യൂണൈസേഷന്റെ പ്രാധാന്യത്തെക്കുറിച്ചും നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളിലൂടെ ലഭ്യമാകുന്ന സൗജന്യ കുത്തിവയ്പ്പുകളെക്കുറിച്ചുമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ പ്രതിപാദിക്കുന്നത്. നിങ്ങളുടെ കുഞ്ഞിന്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും നൽകേണ്ട വാക്സിനുകൾ ഏതൊക്കെയാണ്, അത് ഏതൊക്കെ സമയങ്ങളിലാണ് നൽകേണ്ടത് തുടങ്ങി വാക്സിനേഷനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ശ്രോതാക്കളോട് പങ്കുവയ്ക്കുന്നു സംസ്ഥാന ആരോഗ്യവകുപ്പിലെ കുടുംബക്ഷേമ വിഭാഗം അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ വി മീനാക്ഷി.
1: എല്ലാവർക്കും നമസ്കാരം. വാക്സിനേഷൻ കുഞ്ഞിന്റെ ജന്മാവകാശമാണ്. അത് കുഞ്ഞിന് നൽകുക എന്നത് എല്ലാ രക്ഷകർത്താക്കളുടെയും ഉത്തരവാദിത്വമാണ്. ഈ ലോകത്തു നിന്ന് തന്നെ വസൂരി അഥവാ സ്മാൾ പോക്സ് എന്ന മാരക വിപത്തിനെ തൂത്തെറിയാനായത് സ്മാൾ പോക്സ് വാക്സിനേഷൻ ഒന്നുകൊണ്ട് മാത്രമാണ്. അതുപോലെ തന്നെ കുട്ടികളിൽ അംഗവൈകല്യത്തിനും മരണത്തിനും വരെ കാരണമാകുന്ന പോളിയോ രോഗത്തിന് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഒഴികെയുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നും നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിച്ചത് പോളിയോ വാക്സിനേഷൻ സാർവത്രികമാക്കിയതിനാലാണ്. 1977 ഇന്ത്യ സ്മാൾ പോക്സ് ഫ്രീ ആയതിനെ തുടർന്ന് 1978 ഇന്ത്യയിൽ എക്സ്പാൻഡഡ് പ്രോഗ്രാം ഓഫ് ഇമ്മ്യൂണൈസേഷൻ അഥവാ EPI എന്ന പേരിൽ നഗരപ്രദേശങ്ങളിൽ മാത്രം BCG, DPT, OPV, ടൈഫോയിഡ് എന്നീ 4 വാക്സിനുകൾ നൽകുവാൻ ആരംഭിച്ചു. 1983 ഗർഭിണികൾക്ക് ടെറ്റനസ് വാക്സിൻ നൽകുവാൻ തുടങ്ങി. നവജാത ശിശുവിന് ടെറ്റനസ് രോഗം വരാതിരിക്കുവാനാണ് ഗർഭിണികൾക്ക് ഈ വാക്സിൻ നൽകുന്നത്. 1985 ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും EPI വാക്സിനേഷൻ പരിപാടി യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം അഥവാ UAP എന്ന പേരിൽ ആരംഭിക്കുകയുണ്ടായി. BCG, DPT, OPV, മീസിൽസ് എന്നീ വാക്സിനുകളാണ് നൽകിയിരുന്നത്. ടൈഫോയിഡ് വാക്സിൻ ഒഴിവാക്കുകയുണ്ടായി. 1990 വൈറ്റമിൻ എ സപ്ലിമെന്റേഷൻ കൂടി UAPയുടെ ഭാഗമായി. പിന്നീട് പല ഘട്ടങ്ങളിലായി പലവിധ വാക്സിനുകളും UAPയുടെ ഭാഗമായി കുഞ്ഞുങ്ങൾക്ക് നൽകുവാൻ തുടങ്ങി. നിലവിൽ 12 മാരക രോഗങ്ങളിൽ നിന്നും നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുവാനായി ഭാരത സർക്കാർ സൗജന്യമായി യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം എന്ന പേരിൽ വാക്സിനേഷൻ പരിപാടി നടപ്പിലാക്കി വരുന്നു. 12 രോഗങ്ങൾ എന്ന് പറയുമ്പോൾ 6 വൈറൽ രോഗങ്ങളും 6 ബാക്ടീരിയൽ രോഗങ്ങളുമാണ്. വൈറൽ രോഗങ്ങൾ പോളിയോമൈലൈറ്റിസ് അഥവാ പിളവാതം, ഹെപ്പറ്റൈറ്റിസ് ബി അഥവാ മഞ്ഞപ്പിത്തം, മീസിൽസ് അഥവാ അഞ്ചാം പനി, റുബെല്ല അഥവാ ജർമ്മൻ മീസിൽസ്, റോട്ടാ വൈറസ് ഡയറൽ ഡിസീസ്, ജാപ്പനീസ് എൻകഫലൈറ്റിസ് അഥവാ ജപ്പാൻ ജ്വരം എന്നിങ്ങനെയാണ്. 6 ബാക്ടീരിയൽ ഡിസീസ് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ക്ഷയരോഗബാധ അഥവാ ചൈൽഡ്ഹുഡ് TB, ഡിഫ്തീരിയ അഥവാ തൊണ്ടമുള്ള്, പെർട്ടൂസിസ് അഥവാ വില്ലൻ ചുമ, ടെറ്റനസ് അഥവാ കുതിരശനി, ഹിമോഫിലസ് ഇൻഫ്ലുവൻസ TB റിലേറ്റഡ് ഡിസീസസ്, ന്യൂമോകോക്കൽ ഡിസീസസ്. ഇതിൽ JE വാക്സിൻ മാത്രം കേരളത്തിൽ തിരുവനന്തപുരം, ആലപ്പുഴ എന്നീ 2 ജില്ലകളിൽ മാത്രമാണ് നൽകി വരുന്നത്. 2026 ജനുവരി മുതൽ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലും കൂടി JE വാക്സിനേഷൻ നൽകുന്നുണ്ട്. ഇനി വാക്സിനേഷൻ പട്ടിക എപ്രകാരമാണെന്ന് നോക്കാം. എല്ലാ ഗർഭിണികൾക്കും ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ തന്നെ ആദ്യ ഡോസ് TD വാക്സിൻ നൽകുന്നു. അതിനുശേഷം 1 മാസം കഴിഞ്ഞ് 2 TD ഡോസ് നൽകുന്നു. TD എന്ന് പറയുമ്പോൾ ടെറ്റനസും ഡിഫ്തീരിയയ്ക്കും എതിരെയുള്ള വാക്സിനാണ്. 2 ഗർഭം 3 വർഷത്തിനുള്ളിലാണെങ്കിൽ TD വാക്സിന്റെ 1 ബൂസ്റ്റർ ഡോസ് മാത്രം നൽകിയാൽ മതിയാവും. ഈ കുഞ്ഞുങ്ങളുടെ പട്ടിക എപ്രകാരമാണെന്ന് നോക്കാം. കുഞ്ഞുങ്ങൾക്ക് ജനിച്ച ഉടനെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബി 0 ഡോസും ഓറൽ പോളിയോ വാക്സിന്റെ 0 ഡോസും BCG നൽകുന്നു. BCG ഇൻട്രാഡേമൽ അഥവാ തൊലിപ്പുറത്താണ് നൽകുന്നത്. ഇടത് കൈയുടെ മുകൾ ഭാഗത്തായിട്ടാണ് നൽകി വരുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബി ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷനായാണ് നൽകുന്നത്. ഇത് ഇടത് തുടയിലാണ് നൽകുന്നത്. OPV 2 വായിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബിയുടെ 0 ഡോസ് ജനിച്ച് 24 മണിക്കൂറിനുള്ളിലും BCG 1 വയസ്സുവരെയും OPVയുടെ 0 ഡോസ് ജനിച്ച് 15 ദിവസം വരെയും നൽകാവുന്നതാണ്. ഇനി കുഞ്ഞിന് 6 ആഴ്ചയാകുമ്പോൾ OPVയുടെ 1 ഡോസ്, റോട്ടാ വൈറസ് വാക്സിന്റെ 1 ഡോസ്, ഫ്രാക്ഷണൽ IPV അഥവാ ഇഞ്ചക്റ്റബിൾ പോളിയോ

വാക്സിൻ്റെ ഒന്നാം ഡോസ്, ന്യൂമോകോക്കൽ കോഞ്ചുഗേറ്റ് വാക്സിൻ്റെ ഒന്നാം ഡോസ്, പെൻഡാവാലൻ വാക്സിൻ്റെ ഒന്നാം ഡോസ് എന്നീ വാക്സിനുകൾ നൽകുന്നു. ഒപിവിയും റോട്ട വാക്സിനും വായിലൂടെയാണ് നൽകുന്നത്. ആദ്യം ഒപിവി നൽകിയതിന് ശേഷം രണ്ടാമതായി റോട്ട വാക്സിൻ നൽകുന്നു. മൂന്നാമതായി ഫ്രാക്ഷണൽ ഐ പി വി ഇൻട്രാ ഡേർമലായി അഥവാ തുലിപ്പുറത്ത് കുഞ്ഞിൻ്റെ വലത് കൈയിൽ മുകൾ ഭാഗത്തായി നൽകുന്നു. നാലാമതായി പി സി വി അഥവാ ന്യൂമോകോക്കൽ വാക്സിൻ ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷനായി കുഞ്ഞിൻ്റെ വലത് തുടയിൽ നൽകുന്നു. അഞ്ചാമതായി പെൻഡാവാലൻ വാക്സിൻ. പെൻഡാവാലൻ എന്ന് പറയുമ്പോൾ അതിൽ ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്, ഹെപ്പറ്റൈറ്റിസ് ബി, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ബി എന്നീ വാക്സിനുകൾ അടങ്ങിയതാണ്. പെൻഡാവാലൻ വാക്സിൻ ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷനായി കുഞ്ഞിൻ്റെ ഇടത് തുടയിൽ നൽകുന്നു. ഇനി കുഞ്ഞിന് 10 ആഴ്ചയാകുമ്പോൾ ഒപിവിയുടെ രണ്ടാം ഡോസ് വായിലൂടെ നൽകുന്നു. തുടർന്ന് റോട്ട വാക്സിൻ്റെ രണ്ടാം ഡോസ് വായിലൂടെ നൽകുന്നു. മൂന്നാമതായി പെൻഡാവാലൻ വാക്സിൻ്റെ രണ്ടാം ഡോസ് ഇടത് തുടയിൽ ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷനായി നൽകുന്നു. ഇനി കുഞ്ഞിന് 14 ആഴ്ചയാകുമ്പോൾ ആറാമത്തെ ആഴ്ചയിൽ നൽകിയ അതേ വാക്സിനുകളെല്ലാം അതേ ക്രമത്തിൽ തന്നെ കുഞ്ഞിന് നൽകുന്നു. അതായത് ഒന്നാമതായി ഒപിവിയുടെ മൂന്നാമത്തെ ഡോസ് വായിലൂടെയും രണ്ടാമതായി റോട്ട വാക്സിൻ്റെ മൂന്നാം ഡോസ് വായിലൂടെയും മൂന്നാമതായി ഫ്രാക്ഷണൽ ഐ പി വി അഥവാ ഇഞ്ചക്റ്റബിൾ പോളിയോ വാക്സിൻ്റെ രണ്ടാം ഡോസ് വലത് കൈയിൽ മുകൾ ഭാഗത്തായി തൊലിപ്പുറത്തും നാലാമതായി പി സി വി അഥവാ ന്യൂമോകോക്കൽ കോഞ്ചുഗേറ്റ് വാക്സിൻ്റെ രണ്ടാം ഡോസ് ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷനായി വലത് തുടയിലും അഞ്ചാമതായി പെൻഡാവാലൻ വാക്സിൻ്റെ മൂന്നാം ഡോസ് ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷനെ കുഞ്ഞിൻ്റെ ഇടത് തുടയിലും നൽകുന്നു. ഇനി കുഞ്ഞിന് 9 മാസം മുതൽ 11 മാസത്തിനുള്ളിൽ 4 വാക്സിനുകളാണ് നൽകുന്നത്. ഒന്നാമതായി ഇഞ്ചക്റ്റബിൾ പോളിയോ വാക്സിൻ്റെ മൂന്നാം ഡോസ് ഇടത് കൈയിൽ മുകൾ ഭാഗത്തായി തൊലിപ്പുറത്ത് നൽകുന്നു. രണ്ടാമതായി മീസിൽസ് റുബെല്ല കണ്ടെയ്നിങ് വാക്സിൻ അഥവാ എം ആർ വാക്സിൻ്റെ ആദ്യ ഡോസ് വലത് കൈയിൽ മുകൾ ഭാഗത്തായി സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷനായി നൽകുന്നു. മൂന്നാമതായി ന്യൂമോകോക്കൽ കോഞ്ചുഗേറ്റ് വാക്സിൻ്റെ ബൂസ്റ്റർ ഡോസ് ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷനായി കുഞ്ഞിൻ്റെ വലത് തുടയിൽ നൽകുന്നു. നാലാമതായി ജെ ഇ വാക്സിൻ്റെ ആദ്യ ഡോസ് ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷനായി കുഞ്ഞിൻ്റെ ഇടത് തുടയിൽ നൽകുന്നു. ഇതോടൊപ്പം വൈറ്റമിൻ എയുടെ ആദ്യ ഡോസ് 1 ml വായിലൂടെ നൽകുന്നു. ഇനി കുഞ്ഞിന് 16 മാസം മുതൽ 23 മാസത്തിനുള്ളിൽ 4 വാക്സിനുകളാണ് നൽകുന്നത്. ആദ്യമായി ഒ പി വിയുടെ ബൂസ്റ്റർ ഡോസ് 2 തുള്ളി വായിലൂടെ നൽകുന്നു. രണ്ടാമതായി മീസൽസ് റുബെല്ല കണ്ടെയ്നിങ് വാക്സിൻ്റെ അഥവാ എം ആർ വാക്സിൻ്റെ രണ്ടാം ഡോസ് വലത് കൈയുടെ മുകൾ ഭാഗത്തായി സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷനായി നൽകുന്നു. മൂന്നാമതായി ഡി പി ടി വാക്സിൻ്റെ ഒന്നാം ബൂസ്റ്റർ ഡോസ് ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷനായി ഇടത് തുടയിൽ നൽകുന്നു. നാലാമതായി ജെ ഇ വാക്സിൻ്റെ രണ്ടാം ഡോസ് ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷനായി വലത് തുടയിൽ നൽകുന്നു. ഇതോടൊപ്പം വൈറ്റമിൻ എയുടെ രണ്ടാം ഡോസ് 2 ml വായിലൂടെ നൽകുന്നു. അതിനുശേഷം വൈറ്റമിൻ എയുടെ 3 മുതൽ 9 വരെ ഡോസുകൾ 6 മാസത്തിൽ ഒരിക്കൽ എന്ന തോതിൽ 5 വയസ്സുവരെ നൽകുന്നു. കുഞ്ഞിന് 5 വയസ്സാകുമ്പോൾ അതായത് 5 മുതൽ 6 വയസ്സിനുള്ളിൽ ഡി പി ടിയുടെ രണ്ടാം ബൂസ്റ്റർ ഡോസ് ഇടത് കൈയുടെ മുകൾ ഭാഗത്തായി ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷനായി നൽകുന്നു. അത് കഴിഞ്ഞ് 10 വയസ്സിൽ ടി ഡി വാക്സിൻ്റെ അതായത് ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ്റെ ഒന്നാമത്തെ ഡോസ് നൽകുന്നു. 16 വയസ്സാകുമ്പോൾ ടി ഡി വാക്സിൻ്റെ രണ്ടാമത്തെ ഡോസും നൽകുന്നു. 2026 ഫെബ്രുവരി 28 ദേശീയ തലത്തിൽ സർവൈക്കൽ ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതിനായി ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ 14 വയസ്സ് പൂർത്തിയായതും എന്നാൽ 15 വയസ്സ് തികയാത്തതുമായ പെൺകുട്ടികൾക്ക് നൽകി തുടങ്ങിയിട്ടുണ്ട്. ഈ വാക്സിനുകളെല്ലാം തന്നെ സൗജന്യമായാണ് ഭാരത സർക്കാർ നൽകുന്നത്. കേരളത്തിൽ ഫാമിലി ഹെൽത്ത് സെന്റേഴ്സ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്, താലൂക്ക് ആശുപത്രികൾ, ജില്ലാ ജനറൽ ആശുപത്രികൾ, മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ 1281 സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിൽ വെച്ച് ഈ വാക്സിനുകൾ സൗജന്യമായി നൽകി വരുന്നു. കൂടാതെ 5416 ജനകീയാരോഗ്യ കേന്ദ്രങ്ങളിലും 352 നഗര ജനകീയാരോഗ്യ കേന്ദ്രങ്ങളിലും വെച്ച് ഔട്ട്റീച്ച് വാക്സിനേഷൻ ക്യാമ്പുകളും ഇതിനായി നടത്തി വരുന്നുണ്ട്. ഈ വാക്സിനുകൾ എല്ലാം തന്നെ യുവിൻ എന്ന പ്ലാറ്റ്ഫോമിലാണ് റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. വാക്സിൻ എടുത്ത കുട്ടികൾക്കെല്ലാം തന്നെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഓൺലൈനായി തന്നെ യുവിൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇവിൻ അഥവാ ഇലക്ട്രോണിക് വാക്സിൻ ഇൻ്റലിജൻറ്റ്

0: നെറ്റ്വർക്ക് എന്താണെന്ന് നോക്കാം. വാക്സിന്റെ സ്റ്റോക്കും ശീതീകരണ ശൃംഖലയും യഥാസമയം നിരീക്ഷിക്കുവാനായി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഇവിൻ അഥവാ ഇലക്ട്രോണിക് വാക്സിൻ ഇന്റലിജന്റ് നെറ്റ്വർക്ക്. ഇതുവഴി വാക്സിന്റെ വേസ്റ്റേജ് കുറയ്ക്കുവാനും ആവശ്യാനുസരണമുള്ള വാക്സിൻ എല്ലാ കോൾഡ് ചെയിൻ പോയിന്റിലും അഥവാ വാക്സിൻ നൽകുന്ന ആരോഗ്യ സ്ഥാപനങ്ങളിലും ലഭ്യമാണെന്ന് ഉറപ്പുവരുത്താനും സാധിക്കുന്നു. ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളാണ് കുടുംബത്തിന്റെയും നാടിന്റെയും സമ്പത്ത്. അവരെ ആരോഗ്യമുള്ളവരായി വളർത്തിയെടുക്കുന്നതിൽ വാക്സിനേഷന്റെ പങ്ക് വളരെ വലുതാണ്. എല്ലാ രക്ഷകർത്താക്കളും തങ്ങളുടെ പിഞ്ചോമനകളെ ഈ പറഞ്ഞ 12 മഹാമാരികളിൽ നിന്നും രക്ഷിക്കുന്നതിനായി യഥാസമയം വാക്സിൻ നൽകണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.
1: ഓർക്കുക, നിങ്ങളുടെ കുഞ്ഞിന്റെ പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഇന്ന് തന്നെ ഉറപ്പാക്കൂ. ആരോഗ്യപൂർണമായ ഒരു കേരളത്തിനായി നമുക്കൊന്നിക്കാം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: പാമ്പുകടി ഏൽക്കാതിരിക്കുവാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വീടിനുള്ളിൽ പാമ്പ് കയറാനുള്ള സാധ്യത കുറയ്ക്കാൻ വാതിലുകളും ജനലുകളും അടച്ചിടുക. വിടവുകൾ അടയ്ക്കുക. വീടിന് പുറത്തുകിടന്ന് ഉറങ്ങാതിരിക്കുക. നിലത്തുകിടന്ന് ഉറങ്ങുന്നത് കഴിവതും ഒഴിവാക്കി കിടക്കകൾ ഉപയോഗിക്കുക. കൊതുക് വല ഉപയോഗിക്കുന്നത് അധിക സംരക്ഷണം നൽകും. വീടിനും ഒപ്പം പരിസരത്തുമുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുക. വീടിനോട് ചേർന്ന് വിറക്, തൊണ്ട്, ചിരട്ട, തുണികൾ തുടങ്ങിയവ കൂട്ടിവയ്ക്കുന്നത് ഒഴിവാക്കുക. പുല്ലും കുറ്റിച്ചെടികളും വെട്ടി വൃത്തിയായി സൂക്ഷിക്കുക. വീടിന് സമീപത്തുള്ള മാളങ്ങളെല്ലാം അടയ്ക്കുക. രാത്രിയിൽ വീടിനുള്ളിലും പുറത്തും മതിയായ വെളിച്ചം ഉറപ്പാക്കുക. രാത്രി സമയങ്ങളിൽ പുറത്തു പോകുമ്പോൾ നിർബന്ധമായും ടോർച്ച് ഉപയോഗിക്കുക. കരിയിലകളുടെ മുകളിലൂടെയും കുറ്റിച്ചെടികളുടെ ഇടയിലൂടെയും നടക്കാൻ ശ്രമിക്കരുത്. കാൽപാദം മൂടുന്ന തരത്തിലുള്ള ചെരുപ്പുകൾ ധരിക്കുക. ഉറങ്ങുന്നതിന് മുൻപ് കിടക്കയും പുതപ്പും കുടഞ്ഞ് സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കുക. കിടക്കുന്ന സ്ഥലം ശുചിയായും സുരക്ഷിതമായും സൂക്ഷിക്കുക. ചെരുപ്പ്, വസ്ത്രങ്ങൾ, ബാഗ്, ഹെൽമെറ്റ്, വാഹനങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നതിന് മുൻപ് പരിശോധിക്കുക. പാമ്പിനെ കണ്ടാൽ അതിനെ പിടിക്കാൻ ശ്രമിക്കാതെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുക. ഏറ്റവും അടുത്തുള്ള സ്നേക് റെസ്ക്യൂവേഴ്സിനെ ലഭിക്കാൻ വനം വകുപ്പിന്റെ സർപ്പ ആപ്പ് പ്രയോജനപ്പെടുത്തുക. പാമ്പുകടി ഏറ്റാൽ ഉടനടി ചെയ്യേണ്ട കാര്യങ്ങൾ. പാമ്പുകടി ഏറ്റയാളെ ശാന്തനാക്കുക. അയാളിൽ ഒരു തരത്തിലും ഭീതി ഉണ്ടാക്കുവാൻ ശ്രമിക്കരുത്. അനാവശ്യ ചലനം ഒഴിവാക്കുക. കടിയേറ്റ ഭാഗം അനക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും കടിയേറ്റ വ്യക്തിയെ ഓടാനോ നടക്കാനോ അനുവദിക്കാതെ എടുത്തോ സ്ട്രെച്ചറിൽ കിടത്തിയോ ആശുപത്രിയിൽ എത്തിക്കുക. മുറിവൊരിക്കലും അമിതമായി മുറുക്കിക്കെട്ടരുത്. എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കുകയാണ് പ്രധാനം. ആശുപത്രിയിലേക്ക് വ്യക്തിയെ കൊണ്ടുപോകുമ്പോൾ കടിച്ച പാമ്പിനെ പിടിച്ചോ കൊന്നോ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അതിന് നേരം പാഴാക്കരുത്. ഇക്കാര്യത്തിൽ തികഞ്ഞ ജാഗ്രത പുലർത്തുക. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
4: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അൻഷ കരീം. 5 സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതോടെ പുതിയ ഗവൺമെന്റ് രൂപീകരിക്കുന്നതിന് പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചു. കേരളത്തിൽ 3-ാം ഊഴമിട്ട് മത്സരിച്ച LDFന് കനത്ത പ്രഹരമേൽപ്പിച്ച് 102 സീറ്റിന്റെ ആത്മവിശ്വാസവുമായാണ് UDF ഗവൺമെന്റ് രൂപീകരിക്കാൻ ഒരുങ്ങുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് UDF 100-നും 110-നുമിടയിൽ സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രിയായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നവർ കോൺഗ്രസിൽ ഏറെയുണ്ട്. എന്നാൽ കൂടുതൽ കാലത്തെ പാർലമെന്ററി പ്രവർത്തനവും രാഷ്ട്രീയ പരിചയവും രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി പദത്തിലെത്താൻ സഹായിക്കുമെന്ന് കരുതുന്നവരും കുറവല്ല. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഡൽഹി ആസ്ഥാനമായ സംഘടനാ പ്രവർത്തനത്തിന് വിരാമമിട്ട് കേരളത്തിൽ മുഖ്യമന്ത്രി പദം അലങ്കരിക്കാനെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നവരുമുണ്ട്.

മുഖ്യമന്ത്രി ആരാകണമെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് വളരെ വേഗം തീരുമാനം കൈക്കൊള്ളുമെന്ന് വേണുഗോപാൽ തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന്റെ 15 വർഷത്തെ ഭരണത്തിന് അന്ത്യം കുറിച്ചാണ് 206 സീറ്റുമായി BJP ചരിത്രത്തിൽ ആദ്യമായി ഭരണസാരഥ്യമേൽക്കുന്നത്. 81 സീറ്റ് മാത്രമാണ് തൃണമൂലിന് നേടാനായത്. മുഖ്യമന്ത്രി മമതാ ബാനർജി സ്വന്തം മണ്ഡലമായ ഭവാനിപ്പൂരിൽ തോൽക്കുകയും ചെയ്തു. കോൺഗ്രസിന്റെ ലോക്സഭാ കക്ഷി നേതാവായിരുന്ന അധീർ രഞ്ജൻ ചൌധരി തോറ്റ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 2 സീറ്റിലും CPIM 1 സീറ്റിലും ഒതുങ്ങി. മമതാ ബാനർജിയെ തോൽപ്പിച്ച പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി ബംഗാളിൽ മുഖ്യമന്ത്രിയായി എത്തിയേക്കുമെന്നാണ് കരുതുന്നത്. അസമിൽ NDA ഹാട്രിക് വിജയമാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിലുണ്ടായത്. BJP 82 സീറ്റിലാണ് വിജയിച്ചത്. സഖ്യകക്ഷികളായ ബോഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ടും അസം ഗണപരിഷത്തും 10 വീതം സീറ്റുകളിലും വിജയിച്ചു. ജാലുക്ബിരി മണ്ഡലത്തിൽ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ തുടർച്ചയായി 6 തവണയും വിജയിച്ചു. പുതിയ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അസമിലും സജീവമായി. പുതുച്ചേരിയിൽ ഓൾ ഇന്ത്യ NR കോൺഗ്രസ് നയിക്കുന്ന NDAക്കാണ് ഭരണത്തുടർച്ച. 30-ൽ 18 സീറ്റാണ് മുന്നണി നേടിയത്. INDA സഖ്യത്തിന് 6 സീറ്റ് മാത്രമാണ് ലഭിച്ചത്. മുഖ്യമന്ത്രി N രംഗസ്വാമി മത്സരിച്ച തട്ടാഞ്ചാവിടിലും മംഗളം മണ്ഡലത്തിലും വിജയിച്ചു. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിനും 15 മന്ത്രിമാരും തോറ്റ തിരഞ്ഞെടുപ്പിൽ. നടൻ വിജയ് നേതൃത്വം നൽകുന്ന തമിഴക വെട്രിക്കഴകം 107 സീറ്റുമായി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. ഭരണകക്ഷിയായ DMK മുന്നണി 74 സീറ്റിലൊതുങ്ങി. NDA സഖ്യം 53 സീറ്റ് നേടി. 234 അംഗ നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് 118 സീറ്റുകളാണ് വേണ്ടത്. അതിനാൽ തുടർ ദിവസങ്ങളിലെ രാഷ്ട്രീയ നീക്കങ്ങൾ അനുസരിച്ചായിരിക്കും തമിഴ്നാട്ടിലെ ഗവൺമെന്റ് രൂപീകരണം. പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളെ നന്ദി അറിയിച്ചു. ചരിത്രപരവും അസാധാരണവുമായിരുന്നു വോട്ടെണ്ണൽ ദിനമെന്ന് ന്യൂഡൽഹിയിൽ പാർട്ടി ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി പറഞ്ഞു. പശ്ചിമബംഗാളിന്റെ മികച്ച ഭാവിക്കായി പാർട്ടി അക്ഷീണം പ്രവർത്തിക്കും. അവിടുത്തെ സ്ത്രീകൾ ഇനി സുരക്ഷിതരാണെന്നും യുവാക്കൾക്ക് കൂടുതൽ തൊഴിൽ ലഭിക്കുമെന്നും പറഞ്ഞ പ്രധാനമന്ത്രി അനധികൃത കുടിയേറ്റം അവസാനിപ്പിക്കുമെന്നും നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ കർശന നടപടി എടുക്കുമെന്നും ഉറപ്പു നൽകി. പശ്ചിമബംഗാളിലെ BJPയുടെ വിജയത്തെ അമേരിക്കയിലെ ഇന്ത്യൻ പ്രവാസി നേതാക്കൾ സ്വാഗതം ചെയ്തു. ഇതൊരു ചരിത്രപരമായ ജനവിധിയാണെന്നും സംസ്ഥാനത്തെ ഭരണത്തിനും സുരക്ഷയ്ക്കും വികസനത്തിനും വഴിത്തിരിവാണെന്നും അവർ വിശേഷിപ്പിച്ചു. പുതുച്ചേരി സംസ്ഥാനത്തിന്റെ ഭാഗമായ മാഹി നിയമസഭാ മണ്ഡലത്തിൽ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി TAശോക് കുമാർ വിജയിച്ചു. 1115 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വിജയം. പുതുച്ചേരിയിൽ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിന് BJP മുതിർന്ന പാർട്ടി നേതാവും കേന്ദ്രമന്ത്രിയുമായ ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യയെയും പുതുച്ചേരിയുടെ ചുമതല വഹിക്കുന്ന നിർമ്മൽ കുമാർ സുരാനയെയും കേന്ദ്ര നിരീക്ഷണത്തിനായി നിയമിച്ചു. BJP പാർലമെന്ററി ബോർഡ് ഇരുവരുടെയും പേരുകൾ അംഗീകരിച്ചു. 5 സംസ്ഥാനങ്ങളിലായി 7 നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിലെ ഉംറേഡ്, മഹാരാഷ്ട്രയിലെ രാഹുരി, നാഗാലാൻഡിലെ കൊറിഡാങ്, ത്രിപുരയിലെ ധർമ്മനഗർ എന്നിവിടങ്ങളിൽ BJP വിജയിച്ചു. കർണാടകയിലെ ബാഗൽകോട്ട്, ദാവൻഗിരെ സൌത്ത് മണ്ഡലങ്ങളിൽ കോൺഗ്രസും മഹാരാഷ്ട്രയിലെ ബാരാമതിയിൽ NCPയും വിജയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സ്വീകരിച്ചു. തെരഞ്ഞെടുപ്പിലെ UDF വിജയത്തെ തുടർന്ന് ഇന്നലെ വൈകിട്ട് പിണറായി വിജയൻ രാജിവെക്കുകയായിരുന്നു. രാജി സ്വീകരിച്ച ഗവർണർ പുതിയ ഗവൺമെന്റ് രൂപീകരിക്കുന്നതുവരെ കാവൽ മുഖ്യമന്ത്രിയായി തുടരാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചതായി രാജ്ഭവൻ കേന്ദ്രങ്ങൾ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസിത കേരളം എന്ന കാഴ്ചപ്പാടിനെ ജനങ്ങൾ സ്വീകരിച്ചു എന്നതിന് തെളിവാണ് കേരളത്തിലെ NDAയുടെ ഉജ്ജ്വല വിജയമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വിലയിരുത്തി. നേമത്തും കഴക്കൂട്ടത്തും ചാത്തന്നൂരിലും BJPക്ക് നൽകിയ വിജയത്തിന് ജനങ്ങളോട് നന്ദി പറയുന്നതായും അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ ജില്ലയിലെ തിരഞ്ഞെടുപ്പിൽ CPIMന്റെ പരാജയം പരിശോധിച്ച് ദൗർബല്യങ്ങൾ ഉണ്ടെങ്കിൽ പരിഹരിക്കുമെന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി KK രാഗേഷ് അറിയിച്ചു. തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അപ്രതീക്ഷിതമായ പരാജയമാണ് ജില്ലയിൽ ഉണ്ടായതെന്നും രാഗേഷ് പറഞ്ഞു. കേരള കോൺഗ്രസിന്റെ നിയുക്ത MLA മാർ തൊടുപുഴയിൽ PJ ജോസഫിന്റെ വസതിയിൽ യോഗം ചേർന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിന് UDFന് മികച്ച വിജയം നേടാനായതിന്റെ പശ്ചാത്തലത്തിലാണ് നിർണായക കൂടിക്കാഴ്ച നടത്തിയത്. വിജയിച്ച 7 യോഗത്തിൽ പങ്കെടുത്തു. മന്ത്രിസ്ഥാനം സംബന്ധിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ യോഗത്തിൽ ചർച്ചാ വിഷയമായതാണ് റിപ്പോർട്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം നേരിട്ടതിന്റെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും ആത്മാഭിമാനമുണ്ടെങ്കിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഏറ്റെടുക്കരുതെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം അഭിപ്രായപ്പെട്ടു. ധർമ്മടം

മണ്ഡലത്തിൽ വോട്ട് കുറഞ്ഞത് പിണറായി വിജയനെതിരായ ജനവികാരത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. അമ്പലപ്പുഴയിൽ ജനം ഒപ്പം നിന്നതുകൊണ്ടാണ് വിജയം കൈവരിക്കാൻ കഴിഞ്ഞതെന്ന് CPIM മുൻ നേതാവ് ജി സുധാകരൻ പറഞ്ഞു. എല്ലാ ഘടകങ്ങളും അനുകൂലമായിരുന്നു എന്നും രാഷ്ട്രീയത്തിനും മതത്തിനും അതീതമായി ജനങ്ങൾക്ക് വിശ്വാസമുണ്ടെന്നും അദ്ദേഹം വാർത്താ ചാനലിൽ പറഞ്ഞു. CPIM അതിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ നിന്ന് മാറിയത് കൊണ്ടാണ് പാർട്ടി വിട്ടതെന്നും ജി സുധാകരൻ വ്യക്തമാക്കി. വിയറ്റ്നാം പ്രസിഡന്റ് ടോ ലാം 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിന് ഇന്ന് ന്യൂഡൽഹിയിലെത്തും. പ്രസിഡന്റായതിനുശേഷം ലാമിന്റെ ആദ്യ വിദേശ സന്ദർശനമാണിത്. സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ബന്ധവും ആഗോള വിഷയങ്ങളും ചർച്ച ചെയ്യും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലെ സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ 10th anniversary സന്ദർശനം ഇന്ത്യ വിയറ്റ്നാം ബന്ധത്തിന് പുതിയ കരുത്തേകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ, ജമൈക്കൻ വിദേശകാര്യമന്ത്രി കാമിന ജോൺസൺ സ്മിത്തും മറ്റ് മന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലെ പങ്കാളിത്തത്തിന്റെ വിവിധ വശങ്ങൾ യോഗത്തിൽ അവലോകനം ചെയ്തതായി ഡോക്ടർ ജയശങ്കർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയിലെ സൈബർ കുറ്റകൃത്യങ്ങൾ തുറന്നുകാട്ടുന്ന ആർട്ട് റിപ്പോർട്ടിംഗ് പ്രോജക്റ്റിന് 2 ഇന്ത്യൻ പത്രപ്രവർത്തകർക്ക് പുലിറ്റ്സർ പുരസ്കാരം ലഭിച്ചു. ആനന്ദ് ആർ.കെ., സുപർണ ശർമ്മ, നതാലി ഒബിക്കോ പിയേഴ്സൺ എന്നിവർ ബ്ലൂബർഗിനായി തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇല്ലസ്ട്രേറ്റഡ് റിപ്പോർട്ടിംഗ് ആൻഡ് കമന്ററി വിഭാഗത്തിൽ വിജയികളായത്. അമേരിക്കയിലെ ഏറ്റവും ഉയർന്ന പത്രപ്രവർത്തന ബഹുമതിയാണ് പുലിറ്റ്സർ പുരസ്കാരങ്ങൾ. ഇന്ത്യയുടെ സ്വതന്ത്ര വ്യാപാര കരാറുകളുമായി പുരോഗതി വിലയിരുത്തുന്നതിന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ന്യൂഡൽഹിയിൽ ഉന്നതതല അവലോകന യോഗം നടത്തി. ലോകോത്തര നിലവാരം പുലർത്തുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ആഗോള വിപണിയിൽ കൂടുതൽ അവസരങ്ങൾ ഒരുക്കുന്നതിനെക്കുറിച്ചും ആഗോള മൂല്യ ശൃംഖലകളിൽ ഇന്ത്യയുടെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു. രാജ്യത്തെ പാചകവാതക വിതരണ കേന്ദ്രങ്ങളിൽ ഇന്ധനക്ഷാമം ഇല്ലെന്നും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ തടസ്സമില്ലാത്ത ലഭ്യത ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യത്തിൽ പരിഭ്രാന്തരായി ഇന്ധനം വാങ്ങിക്കൂട്ടരുതെന്ന് നിർദ്ദേശിച്ച അധികൃതർ വിവരങ്ങൾക്കായി ഔദ്യോഗിക സ്രോതസ്സുകളെ മാത്രം ആശ്രയിക്കാൻ ആവശ്യപ്പെട്ടു. ഓൺലൈൻ ബുക്കിംഗും DAC അധിഷ്ഠിത വിതരണവും കുത്തനെ വർദ്ധിച്ചതായും വിതരണ ശൃംഖല സുരക്ഷിതമാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ബീഹാറിൽ ഇന്നലെയുണ്ടായ കൊടുങ്കാറ്റിലും മഴയിലും 12 പേർ മരിച്ചു. കിഴക്കൻ ചമ്പാരൻ ജില്ലയിൽ 5 പേരും ഔറംഗാബാദിൽ 4 പേരും ഗയ ജില്ലയിൽ 3 പേരുമാണ് മരിച്ചത്. സംഭവത്തിൽ മുഖ്യമന്ത്രി സാമ്രാട് ചൗധരി ദുഃഖം അറിയിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 4 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകാനും മുഖ്യമന്ത്രി ഉത്തരവിട്ടു. വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് ഫിലിപ്പീൻസിലെ കുടിയേറ്റ തൊഴിലാളി വകുപ്പ് സെക്രട്ടറി ഹാൻസ് ലിയോ കാക്ടാക്കുമായി കൂടിക്കാഴ്ച നടത്തി. ചലനക്ഷമത, കുടിയേറ്റം തുടങ്ങിയ വിഷയങ്ങളിൽ സഹകരണം ചർച്ച ചെയ്തതായി കീർത്തി വർദ്ധൻ സിംഗ് സാമൂഹിക മാധ്യമക്കുറിപ്പിൽ അറിയിച്ചു. UAE ഫുജേറ എണ്ണ ഉൽപ്പാദന കേന്ദ്രത്തിന് നേരെ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തി. കഴിഞ്ഞ മാസം തുടങ്ങിയ വെടിനിർത്തൽ കരാറിന് ശേഷം ആദ്യമുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു. പൌരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ അബുദാബിയിലെ ഇന്ത്യൻ എംബസി പ്രാദേശിക അധികൃതരുമായി നിരന്തരം ബന്ധപ്പെട്ടുവരികയാണ്. ആക്രമണത്തെ തുടർന്ന് ആഗോള വിപണിയിൽ എണ്ണവില 6% വർദ്ധിച്ചു. ഏഷ്യൻ ബോക്സിംഗ് Under-15 Under-17 ചാമ്പ്യൻഷിപ്പുകളിൽ ആധിപത്യം തുടർന്ന് ഇന്ത്യയുടെ യുവ ബോക്സർമാർ. താഷ്കെന്റിൽ Under-17 ആൺകുട്ടികളുടെ മത്സരത്തിൽ 50 കിലോ വിഭാഗത്തിൽ യാദവ് യാഷ് തുർക്ക്മെനിസ്ഥാനെ പരാജയപ്പെടുത്തി. 60 കിലോ വിഭാഗത്തിൽ കരുണ ആൽബർട്ട്സൺ കോം താജിക്കിസ്ഥാനെ തോൽപ്പിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

ആകാശവാണി കോഴിക്കോട്. സമയം 10 മണി കഴിഞ്ഞ് 25:24. 438.6 മീറ്ററിൽ 684 കിലോ ഹെർട്സിൽ പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.

ആകാശവാണി കോഴിക്കോട് 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ മധ്യാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹി റിലേ.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കോട്ടൂളി കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം സമർപ്പിക്കുന്നത്.
1: നഗരത്തിന്റെ ബഹളങ്ങളിൽ നിന്നൊഴിഞ്ഞ് പ്രകൃതിയുടെ പച്ചപ്പിൽ ശാന്തമായ മനസ്സോടെ രോഗശാന്തി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
3: മുബാറക് ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: ആകാശവാണി 103.6 റിയൽ എഫ്എം. അല്പസമയത്തിനുള്ളിൽ കേൾക്കാം പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ 5 സംസ്ഥാനങ്ങളിലും ഗവൺമെൻറ് രൂപീകരണത്തിന് പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷയിൽ കവിഞ്ഞ വിജയമാണ് ഉണ്ടായതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. പ്രമുഖ ചലച്ചിത്ര സീരിയൽ നടൻ സന്തോഷ് കെ നായർ വാഹനാപകടത്തിൽ അന്തരിച്ചു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജ് യാത്രയ്ക്ക് നാളെ തുടക്കമാകും. IPL ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. 5 സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ പുതിയ ഗവൺമെൻറ് രൂപീകരിക്കുന്നതിന് പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചു. തെരഞ്ഞെടുപ്പ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രിയായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നവർ കോൺഗ്രസിൽ ഏറെയുണ്ട്. എന്നാൽ കൂടുതൽ കാലത്തെ പാർലമെൻ്ററി പ്രവർത്തനവും രാഷ്ട്രീയ പരിചയവും രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി പദത്തിലെത്താൻ സഹായിക്കുമെന്ന് കരുതുന്നവരും കുറവല്ല. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ സംഘടനാ പ്രവർത്തനത്തിന് വിരാമമിട്ട് കേരളത്തിൽ മുഖ്യമന്ത്രി പദം അലങ്കരിക്കാൻ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നവരുമുണ്ട്. മുഖ്യമന്ത്രി ആരാകണമെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് വളരെ വേഗം തീരുമാനം കൈക്കൊള്ളുമെന്ന് വേണുഗോപാൽ തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് സംബന്ധിച്ച് ഡൽഹിയിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ നിർണായക യോഗം വൈകിട്ട് ചേർന്നേക്കും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലാണ് യോഗം. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തുടങ്ങിയവർ പങ്കെടുക്കും.

നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം നേരിട്ടതിന്റെ ഉത്തരവാദിത്തം മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും ആത്മാഭിമാനം ഉണ്ടെങ്കിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഏറ്റെടുക്കരുതെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം അഭിപ്രായപ്പെട്ടു. ധർമ്മടം മണ്ഡലത്തിൽ വോട്ട് കുറഞ്ഞത് പിണറായി വിജയനെതിരായ ജനവികാരത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷയിൽ കവിഞ്ഞ വിജയമാണ് ഉണ്ടായതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ തരംഗമാണ് കണ്ടതെന്നും 80 സീറ്റിന് മുകളിലായിരുന്നു പ്രതീക്ഷയെന്നും ചെന്നിത്തല പറഞ്ഞു. UDFന്റെ പോസിറ്റീവ് അജണ്ടയ്ക്ക് കിട്ടിയ അംഗീകാരമാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്നും അദ്ദേഹം സ്വകാര്യ ചാനലിനോട് പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ കണ്ട വലിയ വിജയം കണ്ണൂർ ജില്ലയിലാണെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അഭിപ്രായപ്പെട്ടു. 5 സീറ്റുകളിലാണ് ജില്ലയിൽ വിജയിച്ചതെങ്കിലും അഴീക്കോടും കൂത്തുപറമ്പും LDF സ്ഥാനാർത്ഥികൾക്ക് നേരിയ ഭൂരിപക്ഷം മാത്രമാണ് ലഭിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും വിജയം കണ്ണൂർ ജില്ലയിലെ CPIMന്റെ അഹങ്കാര രാഷ്ട്രീയത്തിനേറ്റ തിരിച്ചടിയാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ജയിലിലടച്ച പ്രതികൾക്ക് പാർട്ടി എല്ലാ സംരക്ഷണവും നൽകുകയും കളവ് ചൂണ്ടിക്കാണിക്കുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെ ക്രൂശിക്കുന്ന നടപടിയും സ്വീകരിച്ചത് LDFന് വലിയ തിരിച്ചടിയായെന്ന് സണ്ണി ജോസഫ് അഭിപ്രായപ്പെട്ടു. മുൻകാല അനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് UDF പ്രവർത്തിക്കുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് K. മുരളീധരൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ UDF ഒറ്റക്കെട്ടായി കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കി. സാമൂഹിക മാധ്യമങ്ങളിലെ ചർച്ചകളല്ല മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതെന്നും കോൺഗ്രസ് ഹൈക്കമാൻഡ് നടപടിക്രമങ്ങൾ പാലിച്ച് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്നും മുരളീധരൻ അറിയിച്ചു. BJP ഇല്ലാതെ കേരളത്തിൽ നിയമസഭയിൽ ഇനി മുന്നോട്ട് പോകാനാകില്ല എന്നത് നല്ല സന്ദേശമാണെന്ന് BJP നേതാവ് K. സുരേന്ദ്രൻ പറഞ്ഞു. സാമുദായിക ഏകീകരണം ശക്തമായിരുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മഞ്ചേശ്വരം മണ്ഡലവുമായി ബന്ധം ഒരിക്കലും കുറയുന്നില്ലെന്നും ജനങ്ങൾക്കേതു സമയത്തും സമീപിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം നഗരസഭയുടെ പരിധിയിൽ 2 മണ്ഡലങ്ങളിലെ BJPയുടെ വിജയം നഗരസഭാ ഭരണത്തിന്റെ വിലയിരുത്തൽ കൂടിയാണെന്ന് മേയർ VV രാജേഷ് പറഞ്ഞു. നഗരസഭയ്ക്കെതിരെ 2 മുൻ മേയർമാർ പ്രചാരണം നടത്തിയെന്നും ഇക്കാര്യത്തിൽ കലക്ടറുടെ റിപ്പോർട്ട് പുറത്തുവിടണമെന്നും മേയർ ആവശ്യപ്പെട്ടു. അമ്പലപ്പുഴയിൽ ജനം ഒപ്പം നിന്നതുകൊണ്ടാണ് വിജയം കൈവരിക്കാൻ കഴിഞ്ഞതെന്ന് CPIM മുൻ നേതാവ് G. സുധാകരൻ പറഞ്ഞു. എല്ലാ ഘടകങ്ങളും അനുകൂലമായിരുന്നു എന്നും രാഷ്ട്രീയത്തിനും മതത്തിനും അതീതമായി ജനങ്ങളിൽ വിശ്വാസമുണ്ടെന്നും അദ്ദേഹം വാർത്താ ചാനലിനോട് പറഞ്ഞു. CPIM അതിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ നിന്ന് മാറിയതുകൊണ്ടാണ് പാർട്ടി വിട്ടതെന്നും G. സുധാകരൻ വ്യക്തമാക്കി. കേരള കോൺഗ്രസിൻ്റെ നിയുക്ത MLA മാർ തൊടുപുഴയിൽ PJ ജോസഫിൻ്റെ വസതിയിൽ യോഗം ചേർന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് മികച്ച വിജയം നേടാനായതിൻ്റെ പശ്ചാത്തലത്തിലാണ് നിർണായക കൂടിക്കാഴ്ച നടത്തിയത്. വിജയിച്ച 7 പേരും യോഗത്തിൽ പങ്കെടുത്തു. മന്ത്രിസ്ഥാനം സംബന്ധിച്ച കാര്യങ്ങളുൾപ്പെടെ യോഗത്തിൽ ചർച്ചാവിഷയമായതാണ് റിപ്പോർട്ട്. പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ 15 വർഷത്തെ ഭരണത്തിന് അന്ത്യം കുറിച്ചാണ് 206 സീറ്റുമായി BJP ചരിത്രത്തിലാദ്യമായി ഭരണസാരഥ്യം ഏൽക്കുന്നത്. 81 സീറ്റ് മാത്രമാണ് തൃണമൂലിന് നേടാനായത്. മുഖ്യമന്ത്രി മമതാ ബാനർജി സ്വന്തം മണ്ഡലമായ ഭവാനിപ്പൂരിൽ തോൽക്കുകയും ചെയ്തു. കോൺഗ്രസിൻ്റെ ലോക്സഭാ കക്ഷി നേതാവായിരുന്ന അധീർ രഞ്ജൻ ചൗധരി തോറ്റ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 2 സീറ്റിലും CPIM 1 സീറ്റിലും ഒതുങ്ങി. മമതാ ബാനർജിയെ തോൽപ്പിച്ച പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി ബംഗാളിൽ മുഖ്യമന്ത്രിയായി എത്തിയേക്കും എന്നാണ് കരുതുന്നത്. അസമിൽ NDAക്ക് ഹാട്രിക് വിജയമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. BJP 82 സീറ്റിലാണ് വിജയിച്ചത്. പുതിയ മന്ത്രിസഭ രൂപീകരണ ചർച്ചകൾ അസമിലും സജീവമായി. പുതുച്ചേരിയിൽ ഓൾ ഇന്ത്യ NR കോൺഗ്രസ് നയിക്കുന്ന NDAക്കാണ് ഭരണ തുടർച്ച. 30-ൽ 18 സീറ്റാണ് മുന്നണി നേടിയത്. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിനും 15 മന്ത്രിമാരും തോറ്റ തെരഞ്ഞെടുപ്പിൽ നടൻ വിജയ് നേതൃത്വം നൽകുന്ന തമിഴക വിട്ടികഴകം 107 സീറ്റുമായി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. ഭരണകക്ഷിയായി DMK മുന്നണി 74 സീറ്റിൽ ഒതുങ്ങി. NDA സഖ്യം 53 സീറ്റ് നേടി. 234 അംഗ നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് 118 സീറ്റുകളാണ് വേണ്ടത്. അതിനാൽ തുടർ ദിവസങ്ങളിലെ രാഷ്ട്രീയ നീക്കങ്ങൾ അനുസരിച്ചായിരിക്കും തമിഴ്നാട്ടിലെ ഗവൺമെന്റ് രൂപീകരണം. പശ്ചിമബംഗാളിലെ BJPയുടെ വിജയത്തെ അമേരിക്കയിലെ ഇന്ത്യൻ പ്രവാസി നേതാക്കൾ സ്വാഗതം ചെയ്തു. ഇതൊരു ചരിത്രപരമായ ജനവിധിയാണെന്നും സംസ്ഥാനത്തെ ഭരണത്തിനും സുരക്ഷയ്ക്കും വികസനത്തിനും വഴിത്തിരിവാണെന്നും അവർ വിശേഷിപ്പിച്ചു. രാജ്യത്തെ പാചകവാതക വിതരണത്തിൽ കുറവില്ലെന്നും ഒരിടത്തും ഇന്ധനക്ഷാമം ഇല്ലെന്നും പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ പരിഭ്രാന്തരായി ഇന്ധനം വാങ്ങിക്കൂട്ടേണ്ടതില്ലെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പ്രമുഖ ചലച്ചിത്ര സീരിയൽ നടൻ സന്തോഷ് കെ നായർ വാഹനാപകടത്തിൽ അന്തരിച്ചു. 66 വയസ്സായിരുന്നു. അടൂർ ഏനാത്ത് MC റോഡിൽ രാവിലെ കാർ നിയന്ത്രണം വിട്ട് പാർസൽ ലോറിയിൽ ഇടിച്ചായിരുന്നു അപകടം. ഭാര്യയ്ക്കും ലോറി ഡ്രൈവർക്കും പരിക്കുണ്ട്. 1982 മുതൽ മലയാള സിനിമയിൽ സജീവമായിരുന്ന ഇദ്ദേഹം 100-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജ് യാത്രയ്ക്ക് നാളെ

0: തുടക്കമാകും. ആദ്യ വിമാനം പുലർച്ചെ 2:30 പുറപ്പെടും. ഹജ്ജ് ക്യാമ്പിൻ്റെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് 4:00. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
1: ഫ്ലൈ അദീൽ എയർലൈൻസിൻ്റെ 13 സർവീസുകളിലായി 4,550 പേരാണ് ഇത്തവണ കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി ഹജ്ജിന് പോകുന്നത്. ടെർമിനൽ കെട്ടിടത്തിന് സമീപത്തായാണ് ഹജ്ജ് ക്യാമ്പ് ഒരുക്കിയിട്ടുള്ളത്. ഹജ്ജ് ക്യാമ്പിൽ വിശ്രമം, ഭക്ഷണം, ആരോഗ്യപരിചരണം, പ്രാർത്ഥനാ സൗകര്യം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് പുറമെ എമർജൻസി മെഡിക്കൽ സേവനം, പോലീസ്, അഗ്നിരക്ഷാ സേന കൗണ്ടറുകൾ, ബാങ്കിംഗ് സേവനങ്ങൾ എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട്. വിമാനത്താവളത്തിൽ ലഗേജ് സ്വീകരിക്കുന്നതിനായി പ്രത്യേക സംവിധാനവും താൽക്കാലിക വിശ്രമത്തിനായി പ്രത്യേക ഇരിപ്പിട സൗകര്യങ്ങളും ഒരുക്കും. പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമുള്ള പ്രാർത്ഥനാ മുറികളും ഒരുക്കുന്നുണ്ട്. ഹജ്ജ് ക്യാമ്പിൻ്റെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് നിർവഹിക്കും. ഉച്ചയോടെ തീർത്ഥാടകർ ക്യാമ്പിൽ എത്തിത്തുടങ്ങും.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ഡൽഹിയിൽ വൈകിട്ട് 7:30 മത്സരം. ISL ഫുട്ബോളിൽ നിന്ന് മുംബൈ സിറ്റി FC ഈസ്റ്റ് ബംഗാൾ FC നേരിടും. വൈകിട്ട് 7:30 മുംബൈയിലാണ് മത്സരം. ഇന്ത്യയിലെ സൈബർ കുറ്റകൃത്യങ്ങൾ തുറന്നുകാട്ടുന്ന ആർട്ട് റിപ്പോർട്ടിംഗ് പ്രോജക്റ്റിന് 2 ഇന്ത്യൻ പത്രപ്രവർത്തകർക്ക് പുലിറ്റ്സർ പുരസ്കാരം ലഭിച്ചു. ആനന്ദ് RK, സുവർണ ശർമ്മ എന്നിവർ ബ്ലൂംബർഗിനായി തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇല്ലസ്ട്രേറ്റഡ് റിപ്പോർട്ടിംഗ് ആൻഡ് കമൻ്ററി വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹമായത്. അമേരിക്കയിലെ ഏറ്റവും ഉയർന്ന പത്രപ്രവർത്തന ബഹുമതിയാണ് പുലിറ്റ്സർ പുരസ്കാരങ്ങൾ. ഡൽഹി പോലീസ് അന്തർ സംസ്ഥാന സൈബർ തട്ടിപ്പ് സംഘത്തെ ഉത്തരാഖണ്ഡിൽ പിടികൂടി. ഓൺലൈൻ വഴി ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിച്ച് നിക്ഷേപ തട്ടിപ്പുകളും നികുതി തട്ടിപ്പുകളും നടത്തിവന്ന സംഘത്തെയാണ് അറസ്റ്റ് ചെയ്തത്. കൊയിലാണ്ടി ദേശീയപാതയിൽ KSRTC ബസും ലോറിയും കൂട്ടിയിടിച്ചു. ക്യാബിനിൽ കുടുങ്ങിയ ലോറി ഡ്രൈവറെ നാട്ടുകാർ ആശുപത്രിയിലെത്തിച്ചു. കണ്ണൂർ വേങ്ങാട് പഞ്ചായത്തിലെ കീഴത്തൂരിൽ കോൺഗ്രസ് ഓഫീസായ രാജീവ് ഭവന് നേരെ ഇന്ന് പുലർച്ചെ ആക്രമണം ഉണ്ടായി. ജനൽ ചില്ലും കൊടിമരവും ഫർണിച്ചറുകളും നശിപ്പിച്ചു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് ജാഗ്രതാ നിർദ്ദേശം ഇല്ല. കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഇടുക്കി പന്നിയാർ പുഴയോരത്തെ താമസക്കാരെ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പൂപ്പാറയിൽ സംഘർഷാവസ്ഥ. വീടുകളിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞതിനെ തുടർന്നാണ് സംഘർഷം. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് പുഴയോരത്തെ പുറമ്പോക്ക് ഭൂമിയിലെ താമസക്കാരെ ഒഴിപ്പിക്കുന്ന നടപടികളുമായാണ് അധികൃതർ എത്തിയത്. കൊല്ലം ശക്തികുളങ്ങരയിൽ മത്സ്യബന്ധനത്തിനിടെ ഇന്നലെ വൈകിട്ട് ശക്തമായ കാറ്റിൽ ഫൈബർ വള്ളം കടലിൽ മുങ്ങി. വള്ളത്തിലുണ്ടായിരുന്ന 3 മത്സ്യത്തൊഴിലാളികളെ മറ്റു വള്ളക്കാർ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ 5 സംസ്ഥാനങ്ങളിലും ഗവൺമെൻറ് രൂപീകരണത്തിന് പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷയിൽ കവിഞ്ഞ വിജയമാണ് ഉണ്ടായതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. പ്രമുഖ ചലച്ചിത്ര സീരിയൽ നടൻ സന്തോഷ് കെ നായർ വാഹനാപകടത്തിൽ അന്തരിച്ചു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജ് യാത്രയ്ക്ക് നാളെ തുടക്കമാകും. IPL ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചരിത്രം സൃഷ്ടിച്ച പശ്ചിമബംഗാളും തമിഴ്നാടും. പശ്ചിമബംഗാളിൽ വൻ മുന്നേറ്റവുമായി BJP ഭരണമുറപ്പിച്ചു. തമിഴ്നാട്ടിൽ ഏറ്റവും വലിയ പാർട്ടിയായി നടൻ വിജയിയുടെ തമിഴക വെട്രി കഴകം. അസമിലും NDA അധികാരത്തിലേക്ക്, പുതുച്ചേരി നിലനിർത്തി NDA. കേരളത്തിൽ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF വീണ്ടും അധികാരത്തിലേക്ക്. സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവം. ഗവർണർക്ക് രാജി സമർപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗൾഫ് മേഖലയിൽ ആക്രമണം തുടർന്ന് അമേരിക്കയും ഇറാനും. UAE ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. രാജ്യത്ത് ശക്തമായ ഗവേഷണ നവീകരണ ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സും ഡൽഹി ക്യാപിറ്റൽസും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രം സൃഷ്ടിച്ച് പശ്ചിമബംഗാളും തമിഴ്നാടും. പശ്ചിമബംഗാളിൽ ഔദ്യോഗിക ഫലം പുറത്തുവന്ന 292 മണ്ഡലങ്ങളിൽ 206 മുന്നിലെത്തി. ഇതാദ്യമായി BJP ഭരണമുറപ്പിച്ചു. തമിഴ്നാട്ടിൽ ആദ്യ പോരാട്ടത്തിൽ തന്നെ ഏറ്റവും വലിയ പാർട്ടിയായി ഉയരാൻ നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രി കഴകത്തിന് സാധിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: ആകെ 293 മണ്ഡലങ്ങളുള്ള പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് 80 സീറ്റുകളിലാണ് വിജയിച്ചത്. കോൺഗ്രസും AJUP 2 സീറ്റിലും

0: സിപിഎമ്മും എഐഎസ്എഫും ഓരോ സീറ്റിലും വിജയിച്ചു. മുഖ്യമന്ത്രിയും ടിഎംസി നേതാവുമായ മമതാ ബാനർജി ഭവാനിപ്പൂർ മണ്ഡലത്തിൽ ബിജെപി സ്ഥാനാർത്ഥി സുവേന്ദു അധികാരിയോട് 15,000-ലേറെ വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. മുതിർന്ന കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൌധരി ബഹ്റാംപൂരിൽ ബിജെപി സ്ഥാനാർത്ഥി സുബ്രത മൈത്രയോട് പരാജയപ്പെട്ടു. അതേസമയം തമിഴ്നാട്ടിൽ പാർട്ടി രൂപീകരണത്തിന് ശേഷം നേരിട്ട ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ 108 സീറ്റുകൾ നേടി ടി വി കെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. പെരമ്പൂർ, തിരുച്ചി ഈസ്റ്റ് എന്നീ രണ്ട് മണ്ഡലങ്ങളിലും പാർട്ടി അധ്യക്ഷൻ വിജയ് വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. മുഖ്യമന്ത്രിയും ഡി എം കെ നേതാവുമായ എം കെ സ്റ്റാലിൻ കൊളത്തൂരിൽ ടി വി കെ സ്ഥാനാർത്ഥി വി എസ് ബാബുവിനോട് പരാജയപ്പെട്ടു. അവിനാശിയിൽ കേന്ദ്ര സഹമന്ത്രി എൽ മുരുകനും ടി വി കെ സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടു. 234 അംഗ നിയമസഭയിൽ സർക്കാർ രൂപീകരിക്കാൻ ടി വി കെക്ക് 10 സീറ്റുകളുടെ കുറവുണ്ട്. ഭരണകക്ഷിയായ ഡി എം കെ 59 സീറ്റുകളിൽ ഒതുങ്ങി. പ്രധാന പ്രതിപക്ഷമായ AIADMK 47 സീറ്റുകളാണ് നേടിയത്. പി എം കെ 4 സീറ്റും കോൺഗ്രസ് 5 സീറ്റും നേടിയപ്പോൾ സിപിഐഎം 2 സീറ്റിലും ബിജെപി 1 സീറ്റിലും വിജയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: അസമിലും എൻ ഡി എ അധികാരത്തിലേക്ക്. 126 സീറ്റുകളിൽ 101 എൻ ഡി എ സഖ്യം വിജയിച്ചു. ബിജെപി 82 വിജയിച്ചപ്പോൾ സഖ്യകക്ഷികളായ എ ജി പി 9 സീറ്റുകളും പീപ്പിൾസ് ഫ്രണ്ട് 10 സീറ്റുകളും നേടി. കോൺഗ്രസ് 19 എ ഐ യു ഡി എഫ് ആർ ജെ ആർ ഡി എന്നിവർ 2 വീതം സീറ്റും തൃണമൂൽ കോൺഗ്രസ് 1 സീറ്റും നേടി. കേരളത്തിൽ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം യു ഡി എഫ് വീണ്ടും അധികാരത്തിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നപ്പോൾ ആകെയുള്ള 140 മണ്ഡലങ്ങളിൽ 102 സീറ്റുകളും യു ഡി എഫ് വിജയിച്ചു. എൽ ഡി എഫിന് 35 സീറ്റുകൾ മാത്രമാണ് നേടാനായത്. എൻ ഡി എ 3 സീറ്റും നേടി. കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, വയനാട് ജില്ലകളിൽ എല്ലാ സീറ്റിലും യു ഡി എഫ് വിജയിച്ചു. കോൺഗ്രസ് 63 സീറ്റിലും മുസ്ലിം ലീഗ് 22 സീറ്റിലും മുന്നിലെത്തിയപ്പോൾ യു ഡി എഫ് ഘടകകക്ഷികളായ കേരള കോൺഗ്രസ് 7 സീറ്റിലും ആർ എസ് പി 3 മണ്ഡലങ്ങളിലും വിജയിച്ചു. കേരളത്തിൽ ഇപ്പോൾ സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവമായിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഗവർണർക്ക് രാജി സമർപ്പിച്ചു. രാജി അംഗീകരിച്ച ഗവർണർ പുതിയ ക്രമീകരണങ്ങൾ ഉണ്ടാകുന്നതുവരെ മുഖ്യമന്ത്രിയോട് പദവിയിൽ തുടരാൻ നിർദ്ദേശിച്ചു. പുതുച്ചേരിയിൽ 30 നിയമസഭാ മണ്ഡലങ്ങളിൽ ഔദ്യോഗിക ഫലം പുറത്തുവരുമ്പോൾ എൻ ഡി എ സഖ്യം 18 വിജയിച്ചു. മികച്ച ഭരണത്തിന് പുതുച്ചേരിയിലെ ജനങ്ങൾ നൽകിയ അംഗീകാരമാണിതെന്ന് മുഖ്യമന്ത്രി എൻ രംഗസ്വാമി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അതേസമയം പുതുച്ചേരിയിലെ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, നിർമ്മൽ കുമാർ സുരാന എന്നിവരെ ബിജെപി കേന്ദ്ര നിരീക്ഷകരായി നിയമിച്ചു. എൻ ഡി എയ്ക്ക് ചരിത്രപരമായ വിജയം സമ്മാനിച്ച പുതുച്ചേരി, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, കേരളം എന്നിവിടങ്ങളിലെ ജനങ്ങൾക്കും പാർട്ടി പ്രവർത്തകർക്കും നന്ദി അറിയിച്ച് പ്രധാനമന്ത്രിയും ബിജെപി മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി. രാജ്യത്തിന് ഒരു പുതിയ പ്രഭാതം ആശംസിക്കുന്നതായി തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ഇന്നലെ ഡൽഹിയിലെ ബിജെപി ആസ്ഥാനത്ത് പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച കേരളത്തിലെ ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. കൂട്ടായ്മയും കഠിനാധ്വാനവുമാണ് യു ഡി എഫിന്റെ വിജയത്തിന് പിന്നിലെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഗൾഫ് മേഖലയിൽ ആക്രമണം തുടർന്ന് അമേരിക്കയും ഇറാനും. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തെ ചൊല്ലിയുള്ള സംഘർഷങ്ങൾ ശക്തമായതോടെ കുടുങ്ങിക്കിടക്കുന്ന വാണിജ്യ കപ്പലുകളുടെ ഗതാഗതം സുഗമമാക്കുന്നതിന് പ്രൊജക്ട് ഫ്രീഡം പദ്ധതി നടപ്പാക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. യു എസ് നീക്കത്തിന്റെ പശ്ചാത്തലത്തിൽ യു എ എ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഫുജൈറയിലെ എണ്ണ സംഭരണ കേന്ദ്രത്തിൽ തീപിടുത്തമുണ്ടായി. ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു. വിശദാംശങ്ങളിലേക്ക്.
0: ഫുജൈറ പെട്രോളിയം ഇൻഡസ്ട്രീസ് സോണിൽ നടന്ന ആക്രമണത്തെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. ആക്രമണം ഉടൻ അവസാനിപ്പിക്കണമെന്നും പൌരന്മാരുടെ അടിസ്ഥാന സൌകര്യങ്ങളെ ഉൾപ്പെടെ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളെ അംഗീകരിക്കാനാകില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇറാൻ ആക്രമണങ്ങളെ ലോകരാഷ്ട്രങ്ങൾ അപലപിച്ചു. സൌദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹ്യാനുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. യു എ ഇയുടെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നാക്രമണമാണെന്ന് ജോർദാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. അന്താരാഷ്ട്ര നിയമത്തിന്റെയും സമുദ്ര സഞ്ചാര സ്വാതന്ത്ര്യ വ്യവസ്ഥയുടെയും ലംഘനമാണ് ഇറാൻ നടത്തുന്നതെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. സാധാരണ പൌരന്മാരെ ആക്രമിക്കാനോ അറേബ്യൻ ഗൾഫ് മേഖലയെ അസ്ഥിരപ്പെടുത്താനോ ലക്ഷ്യമിട്ടുള്ള ഏതൊരു നടപടിയെയും ശക്തമായി എതിർക്കുമെന്ന് ഈജിപ്ത് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പശ്ചിമേഷ്യയിലെ അനിശ്ചിതത്വങ്ങൾക്കിടയിലും രാജ്യത്തുടനീളം എൽ പി ജി പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ലഭ്യത ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് കേന്ദ്ര സർക്കാർ. പെട്രോൾ, ഡീസൽ, എൽ പി ജി എന്നിവ അനാവശ്യമായി വാങ്ങി ശേഖരിക്കരുതെന്നും കൃത്യമായ വിവരങ്ങൾക്ക് ഔദ്യോഗിക സ്രോതസ്സുകളെ ആശ്രയിക്കാനും സർക്കാർ ആവശ്യപ്പെട്ടു. പശ്ചിമേഷ്യൻ സംഘർഷം തുടർന്നാൽ ആഗോള സമ്പദ്വ്യവസ്ഥ കൂടുതൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അന്താരാഷ്ട്ര നാണയനിധി. എണ്ണവില ബാരലിന് $125 ഉയരാൻ സാധ്യതയുണ്ടെന്നും IMF മുന്നറിയിപ്പ് നൽകി. ദീർഘകാല സംഘർഷം, എണ്ണവിലയിലെ തുടർച്ചയായ വർധന, പണപ്പെരുപ്പ് സമ്മർദ്ദങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇതിനകം

0: ം തന്നെ സമ്പദ് വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിച്ചതായും IMF മേധാവി ക്രിസ്റ്റലീന ജോർജിയേവ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മുൻ രാഷ്ട്രപതി ഗ്യാനി സേൽസിംഗിന്റെ ജന്മവാർഷിക ദിനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. രാഷ്ട്രപതി ഭവനിൽ അനുസ്മരണ ചടങ്ങ് നടന്നു. 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിനായി വിയറ്റ്നാം പ്രസിഡന്റ് ടോ ലാം ഇന്ന് ബീഹാറിലെ ഗയയിൽ എത്തും. നാളെ

0: മുൻ രാഷ്ട്രപതി ഗ്യാനി സേൽ സിംഗിന്റെ ജന്മവാർഷിക ദിനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. രാഷ്ട്രപതി ഭവനിൽ അനുസ്മരണ ചടങ്ങ് നടന്നു. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി വിയറ്റ്നാം പ്രസിഡന്റ് ടോ ലാം ഇന്ന് ബീഹാറിലെ ഗയയിൽ എത്തും. നാളെ രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പ്രസിഡന്റ് ടോ ലാമിന് ആചാരപരമായ സ്വീകരണം നൽകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 566 പോയിന്റ് താഴ്ന്ന് 76703-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 183 പോയിന്റ് കുറഞ്ഞ് 23936-ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 320 രൂപ കുറഞ്ഞ് 1,09,400 രൂപയും ഗ്രാമിന് 13,675 രൂപയുമാണ് ഇന്നത്തെ വില. രാജ്യത്ത് ശക്തമായ ഗവേഷണ നവീകരണ ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ IIT മദ്രാസ് ടെക് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗവേഷണം PhD പ്രബന്ധങ്ങളിലും അക്കാദമിക പ്രസിദ്ധീകരണങ്ങളിലും മാത്രമായി പരിമിതപ്പെടുത്തരുതെന്നും സമൂഹത്തിന് പ്രയോജനകരമായ പ്രായോഗിക കണ്ടുപിടുത്തങ്ങളിലേക്ക് നയിക്കണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
1: Our talent pool is leading the global goods in many ways, but time has come to refurbish the entire process. Why don't we innovate in our country? Our country is an open laboratory. Science and innovation and technology, when it has been invented, when human being has been pushed to the wall, his compulsion, his compassion, his concern brought science to the forefront. But every human being became an innovator when he is pushed to the wall. India is a fit case to take the global lead with lot of compassion, lot of poverty, lot of challenges, lot of natural barriers. We are a fit case to be a society of innovators.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സും ഡൽഹി ക്യാപിറ്റൽസും ഏറ്റുമുട്ടും. പ്ലേ ഓഫിൽ ഇടം നേടാൻ ഇരു ടീമുകൾക്കും ഇന്നത്തെ മത്സരം നിർണായകമാണ്. നിലവിൽ 6-ാം സ്ഥാനത്താണ് ചെന്നൈ, 7-ാം സ്ഥാനത്താണ് ഡൽഹി. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രം സൃഷ്ടിച്ച പശ്ചിമബംഗാളും തമിഴ്നാടും. പശ്ചിമബംഗാളിൽ വൻ മുന്നേറ്റവുമായി BJP ഭരണമുറപ്പിച്ചു. തമിഴ്നാട്ടിൽ ഏറ്റവും വലിയ പാർട്ടിയായി നടൻ വിജയിയുടെ തമിഴക വെറ്റിക്കഴകം. അസമിലും NDA അധികാരത്തിലേക്ക്, പുതുച്ചേരി നിലനിർത്തി NDA. കേരളത്തിൽ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF വീണ്ടും അധികാരത്തിലേക്ക്. സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവം. ഗവർണർക്ക് രാജി സമർപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗൾഫ് മേഖലയിൽ ആക്രമണം തുടർന്ന് അമേരിക്കയും ഇറാനും. UAE ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. രാജ്യത്ത് ശക്തമായ ഗവേഷണ നവീകരണ ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സും ഡൽഹി ക്യാപിറ്റൽസും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.
2: സാധാരണ ജനങ്ങളെയും അടിസ്ഥാന സൌകര്യങ്ങളെയും ലക്ഷ്യമിടുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന്റെ സംസ്കാരവും പൈതൃകവും സംരക്ഷിച്ചുകൊണ്ട് വികസനത്തിന്റെ പാതയിലേക്ക് നയിക്കുകയാണെന്ന് BJP ദേശീയ പ്രസിഡന്റ് നിതിൻ നബീൻ. ഡൽഹി മുഖ്യമന്ത്രി രേഖാഗുപ്തയ്ക്കൊപ്പം ന്യൂഡൽഹിയിലെ കാളിബഡി മന്ദിറിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് സംബന്ധിച്ച് ഡൽഹിയിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിർണായക യോഗം വൈകിട്ട് ചേർന്നേക്കും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലാണ് യോഗം. കണ്ണൂർ ജില്ലയിലെ പാർട്ടി കോട്ടകളിൽ വലിയ പരാജയമാണ് CPIMന് ഉണ്ടായതെന്ന് DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്. ധർമ്മടത്തും മട്ടന്നൂരിലും പാർട്ടിക്ക് ഭൂരിപക്ഷത്തിൽ വലിയ ഇടിവാണ് ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട്ടിൽ തമിഴ് വെട്ടിക്കഴകം നേതാവ് വിജയെ പാർട്ടി നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കാൻ നിയുക്ത MLA പാർട്ടി ആസ്ഥാനത്തെത്തി. ഗവൺമെന്റ് രൂപീകരണത്തിന് വൈകാതെ TVK അവകാശമുന്നയിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട്. പഞ്ചാബിൽ ആം ആദ്മി ഭരണകൂടം ഗവൺമെന്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് വേട്ടയാടുകയാണെന്നാരോപിച്ച് പുതുതായി BJPയിൽ ചേർന്ന MPമാർ രാഷ്ട്രപതിയെ കണ്ടു. രാഘവ് ചദ്ദ, അശോക് മിത്തൽ, സന്ദീപ് പദക്, രാജേന്ദ്രഗുപ്ത എന്നിവരാണ് രാഷ്ട്രപതി ഭവനിലെത്തി പരാതി നൽകിയത്. വിശാഖപട്ടണം ആസ്ഥാനമായി സൌത്ത് കോസ്റ്റ് റെയിൽവേ സോൺ സ്ഥാപിക്കുന്നതിന് കേന്ദ്രം ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. June 1 പ്രാബല്യത്തിൽ വരുന്ന പുതിയ റെയിൽവേ സോണിൽ ഗുണ്ടക്കൽ, ഗുണ്ടൂർ, വിജയവാഡ, വിശാഖപട്ടണം ഡിവിഷനുകൾ ഉൾപ്പെടുന്നു. IPL ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ഡൽഹിയിൽ വൈകിട്ട് 7:30 മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 4 മണിക്ക്.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവം പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മുതൽ ഗാൻ വിളിച്ചു തുടങ്ങാം. നമ്പർ 2366174 2366176. STD കോഡ് 0495. ഒരു മൊബൈൽ നമ്പർ കൂടി 9447444800. ഗാനോത്സവത്തിൽ ആദ്യം ആടുപുലിയാട്ടം എന്ന ചിത്രത്തിനു വേണ്ടി റിമി ടോമിയും നജീം അർഷാദും പാടിയ ഗാനം കേൾക്കാം. ഗാനശില്പികൾ ഹരിനാരായണൻ, ജതീഷ് വേഗ.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: പാലാഴിയിൽ നിന്നും ലിഷ, സനൽകുമാർ, അനാമിക കൃഷ്ണ, പ്രസന്നകുമാരി എന്നിവർ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. വാൽക്കണ്ണാടി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും സുജാതയും പാടിയത്. എസ് രമേശൻ നായരുടെ വരികൾക്ക് ഈണം പകർന്നത് എം ജയചന്ദ്രൻ.

ഗാനോത്സവത്തിൽ ഇനി പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് കെ വി മഹാദേവൻ ഈണം പകർന്ന് വാണി ജയറാം പാടിയ ഗാനം ചിത്രം കായലും കയറും. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു പൈങ്ങോട്ടുപുറത്തു നിന്നും ബിന്ദു.

0: മുല്ലനേഴിയുടെ വരികൾക്ക് ജെറി അമൽദേവ് ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം. ചിത്രം സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു പത്തായക്കുന്ന് നിന്നും സുരേന്ദ്രൻ.
1: പവിഴമല്ലിപ്പൂത്തുലഞ്ഞ നീലവാനം

കാക്കി കുപ്പായത്തിനുള്ളിൽ ഒരു കവി ഹൃദയമുണ്ട്, ഒരു കലാകാരൻ.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: യൂസഫലി കച്ചേരി എസ് പി വെങ്കടേഷ് കൂട്ടുകെട്ടിലെ ഒരു ഗാനം പാടിയത് യേശുദാസ്. ചിത്രം ഭീഷ്മാചാര്യ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു മാനന്തവാടിയിൽ നിന്നും സുജിത്.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: ആൽമരം എന്ന ചിത്രത്തിൽ യേശുദാസും ബി വസന്തയും പാടിയ ഗാനം. ഗാനശില്പികൾ പി ഭാസ്കരൻ, എ ടി ഉമ്മർ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു സജി കൊല്ലം.

ഗാനോത്സവമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കാം. നമ്പർ ഓർമ്മിപ്പിക്കാം, 2366614, 2366176, STD കോഡ് 0495. ഒരു മൊബൈൽ നമ്പർ കൂടി, 9447444800. 2 മണിവരെയാണ് സമയം. ഇനി കരിമ്പന എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും സംഘവും പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു രാമചന്ദ്രൻ പറമ്പിൽ ബസാർ.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: മാനിപുരത്ത് നിന്നും സത്യൻ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. തീക്കാറ്റ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഗാനശില്പികൾ കൊല്ലം വിദ്യാധരൻ, മുരളി സിതാര.

വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിലെ ഒരു ഗാനം കേൾക്കാം. പാടിയത് യേശുദാസ്. ചിത്രം അച്ഛനും ബാപ്പയും. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ചെറുവണ്ണൂരിൽ നിന്നും തമ്പി.

ഞാൻ ഏകനാണ് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. സത്യൻ അന്തിക്കാടിന്റെ വരികൾക്ക് ഈണം പകർന്നത് MG രാധാകൃഷ്ണൻ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ഷിജി കോട്ടൂർ.

0: ഇനി നീലക്കടമ്പ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. കെ ജയകുമാറിന്റെ വരികൾക്ക് ഈണം പകർന്നത് രവീന്ദ്രൻ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ചെറുവണ്ണൂരിൽ നിന്നും സുരേഷ്.
1: കുടികൊള്ളും മഹേശ്വരീ

ഗാനോത്സവത്തിൽ അവസാനമായി പൊന്നുച്ചാമി എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഗാനം കേൾ. ഒ എൻ വി കുറുപ്പിന്റെ വരികൾ, ഈണം മോഹൻ സിത്താര. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ചേളന്നൂരിൽ നിന്നും ലീല.

0: state. These names were approved by the BJP parliamentary board for central observers. In Bihar, 12 people lost their lives in separate incidents of storm, rain and lightning yesterday. 5 deaths were reported from East Champaran district, 4 from Aurangabad and 3 from Gaya district. Chief Minister Samrat Chaudhary has expressed deep grief over the incidents. The Indian Meteorological Department, IMD, has forecast light to moderate rainfall with thunderstorms, lightning and gusty winds over Madhya Pradesh, Vidarbha and Chhattisgarh during the next 2 days. Parts of Uttar Pradesh, Jharkhand, Odisha, Chhattisgarh, Andhra Pradesh, Madhya Pradesh and Gangetic West Bengal are expected to experience similar conditions today. In IPL cricket, host Delhi Capitals will face Chennai Super Kings at Arun Jaitley Stadium this evening. The match will begin at 7:30 this evening. Last night, hosts Mumbai Indians defeated Lucknow Super Giants by 6 wickets at Wankhede Stadium. Chasing the target of 229 runs, Mumbai Indians overhauled the score in 18.4 overs at the loss of 4 wickets. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi condemns attack on UAE's Fujairah, resulting in injuries to 3 Indian nationals. Calls for dialogue and diplomacy to restore peace and stability across West Asia. US and Iran launch fresh attacks in the Gulf as the two sides wrestle control over Strait of Hormuz. External Affairs Minister S. Jaishankar holds talks with his Jamaican counterpart. Kamina J. Smith calls for stronger economic ties between the two countries. Political activities begin for government formation in West Bengal, Tamil Nadu and Kerala after declaration of assembly poll results. Education Minister Dharmendra Pradhan emphasizes need to transform India's research ecosystem. And with that, we end the midday news.
1: Agashavani. ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 11-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, സുഷമ അനിൽ. സംവിധാനം പി എ ബിജു.
2: കടലിലെ തിരയടി പോലെ ഒന്നിനു പിറകെ ഒന്നായി ആത്മഗതങ്ങളിലൂടെ അനാവരണം ചെയ്യപ്പെടുന്ന ഉൾത്താവങ്ങളാണ് ഓരോ രംഗങ്ങളിലും ഡോസ്റ്റോയെവ്സ്കി അടക്കിവച്ചിരിക്കുന്നത്. കൊലപാതകം ചെയ്ത നിക്കോവ് പുറമേക്കുള്ള തെളിവുകൾ ഒന്നൊന്നായി മൂടിയിടുമ്പോൾ നാടകം ഉള്ളിലെ തീയായി ആളിക്കത്തുകയാണ്. നായകൻ മാത്രമല്ല, അമ്മയും പെങ്ങളും സുഹൃത്ത് മെർമലഡോവും അയാളുടെ ഭാര്യ കാതറീനയും മകൾ സോണിയയും അന്വേഷണ ഉദ്യോഗസ്ഥൻ സെമറ്റോവും പരിചാരിക നസ്താസിയയും മഴുവിനോട് സംസാരിക്കുന്ന കാവൽക്കാരൻ പോലും മനസ്സിൻ്റെ വാതിലുകൾ അടച്ചിട്ടാണ് സംസാരിക്കുന്നത്. റസുമുഹീൻ എന്ന നിക്കോവിൻ്റെ സുഹൃത്തിലൂടെ കഥാഗാത്രം മറ്റൊരു കൈവഴി തുറക്കുകയാണ്. നാടകം തുടർന്ന് കേൾക്കുക.
3: നീ എന്താണ് നിക്കോ ഈ വഴി?
4: റസ്മിഹിൻ, നീ എന്തെടുക്കുകയായിരുന്നു?
3: ഓ, ഞാൻ ചില കാര്യങ്ങൾ എഴുതുകയായിരുന്നു. നിന്നെ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല.
4: പ്രതീക്ഷിക്കാത്തതൊക്കെയാണ് നടക്കുന്നത്. ഞാനും വിചാരിച്ചതല്ല നിന്റെ താമസ സ്ഥലത്ത് വരണമെന്ന്.
3: ഓ, എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കുന്നു. നീ എന്നെ കടത്തി വെട്ടിക്കളഞ്ഞു. ബാബ വന്ന് ദാ ഈ സോഫയിലേക്ക് ഇരിക്കെ ഇങ്ങോട്ട്. എത്ര നാളായി നിന്നെ കണ്ടിട്ട്. അല്ല, നിനക്കെന്തു പറ്റി? എല്ലാവരിൽ നിന്നും അകന്ന് ഒറ്റപ്പെട്ട് എന്തിനുള്ള ഭാവമാണ് നിനക്ക്?
4: ഒന്നുമില്ല, വിശേഷിച്ചൊന്നുമില്ലടാ.
3: നിനക്ക് സുഖമില്ലേ? നിന്റെ മുഖം കാണുമ്പോൾ തോന്നുന്നല്ലോ നല്ല സുഖമില്ലെന്ന്.

0: അസുഖമോ? എനിക്കോ? റസുമിഹിൻ, നിനക്ക് തോന്നുന്നതാണ്.
1: നിക്കോ, നീ എന്താണ് വന്നത് അത് പറയ്. ഒരു കാര്യവുമില്ലാതെ നീ ഒരിടത്തും പോകില്ലെന്ന് എനിക്കറിയാം. എന്താ കാര്യം പറയ്.
0: ഞാനിങ്ങോട്ട് വന്നത് വേറൊരു കാര്യത്തിനാണ്. എനിക്ക് ട്യൂഷൻ എടുക്കാൻ കുറച്ച് കുട്ടികളെ വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ എനിക്ക് ട്യൂഷൻ എടുക്കാനും വയ്യ.
1: നീ എന്താണ് പരസ്പര ബന്ധമില്ലാതെ ഈ പറയുന്നത്? ട്യൂഷൻ എടുക്കാൻ കുട്ടികളെ വേണോ? ഏ, അതോ വേണ്ടയോ?
0: അറിയില്ല, എനിക്കൊന്നും അറിയില്ല.
1: നീ മദ്യപിക്കില്ലല്ലോ, മയക്കുമരുന്ന് വല്ലതും കഴിച്ചോ? ഏ, ആദ്യമാവാൻ വഴിയില്ല. പിന്നെ നീ പിച്ചുംപേയും പറയുന്നത് പനി കൊണ്ടാണോ?
0: ഇല്ലടാ, എനിക്കൊന്നുമില്ല.
1: പിന്നെ നിനക്ക് എന്ത് പറ്റി?
0: ഒന്നുമില്ല, ഞാൻ പോകുന്നു.
1: ഏയ്, ഇരിക്കി നിക്കോ, ഇരിക്കി, പറയട്ടെ കാര്യങ്ങൾ.
0: വേണ്ടടാ, ഞാൻ പോകുന്നു.
1: ഏയ്, നിൽക്ക്, പോവുകയാണോ? ഇതെന്തൊരു മനുഷ്യൻ.
0: ഞാൻ പോവുകയാണ്, ഇവിടെ നിൽക്കാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. നീ കൈവിട്. എന്നാ ശരി, ഞാൻ കാര്യങ്ങൾ തുറന്നു പറയാം. എനിക്ക് സത്യത്തിൽ നിന്നെ മാത്രമേ ഇവിടെ പരിചയമുള്ളൂ. നിനക്ക് മാത്രമേ എന്നെ സഹായിക്കാനാവൂ.
1: ഓഹോ,
0: അതുകൊണ്ടാണ് ഞാൻ നിന്നെ കാണാൻ വന്നത്.
1: നിനക്ക് എന്ത് പറ്റി നിക്കോവ്? എന്നോടെല്ലാം പറയ്.
0: നീ എന്റെ പ്രിയ മിത്രമാണ്, ദയാലുവാണ്. എന്റെ പ്രശ്നങ്ങൾ നിനക്ക് പെട്ടെന്ന് മനസ്സിലാവും, നിനക്ക് വിധി കൽപ്പിക്കാനും ആവും.
1: ഏയ്, നീ വളച്ചു കെട്ടാത്ത കാര്യം പറയ്.
0: ഇപ്പോൾ നിനക്ക് മനസ്സിലായോ എനിക്കൊന്നും ആവശ്യമില്ലെന്ന്? നീ കേൾക്കുന്നുണ്ടോ? ഏ, നിന്റെ സ്നേഹം മാത്രം മതി, ഒന്നും വേണ്ട. ആരുടെ സഹായവും വേണ്ട, ആരുടെ സഹാനുഭൂതിയും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ തനിയെ കൈകാര്യം ചെയ്തോളാം.
1: നിനക്കെന്തോ സാരമായ തകരാറുണ്ട്. എന്താണ്, എന്ത് പറ്റി, എന്നോട് പറയ്.
0: ഹാ, എല്ലാം അവസാനിച്ചു കഴിഞ്ഞു. ഇപ്പോൾ എന്നെ തനിച്ചു വിട്.
1: നീ ഒരു മുഴുഭ്രാന്തൻ തന്നെ. നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ, ഞാൻ എന്തിന് ശ്രദ്ധിക്കണം? ദേ നോക്ക്, എനിക്കും ഇപ്പോൾ പഠിപ്പിക്കുവാൻ വിദ്യാർത്ഥികൾ ആരുമില്ല. നീ കാണുന്നില്ലേ? നോക്ക്, എനിക്കതിൽ യാതൊരു പ്രയാസവുമില്ല. ഞാനിപ്പോൾ വിവർത്തനങ്ങൾ ചെയ്യുകയാണ് ഒരു പ്രസാധകന് വേണ്ടി. നോക്ക്, ഇതാ ഒരു ജർമ്മൻ പുസ്തകത്തിന്റെ രണ്ട് വാല്യങ്ങൾ. തനി കച്ചവട സാഹിത്യം. സ്ത്രീ ഒരു മനുഷ്യജീവിയാണോ എന്ന ചോദ്യമാണിതിൽ.
0: അല്ലടാ, ഇത് വിവർത്തനം ചെയ്ത പണം കിട്ടുമോ?
1: അതിനല്ലേ വിവർത്തനം ചെയ്യുന്നത്. ഇപ്പൊ തന്നെ 6 രൂപിൽ അഡ്വാൻസ് തന്നു. പിന്നെ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ വാല്യം നീ തർജ്ജമ ചെയ്യേ. 3 രൂപിൾ ഇതാ, നീ കൊണ്ടുപോയി തർജ്ജമ ചെയ്യേ, എനിക്കതൊരു സഹായമാവും.
0: ഞാൻ ചെയ്യാം.
1: ഇത് കഴിഞ്ഞാൽ അടുത്ത പുസ്തകം ഏർപ്പാടാക്കിയിട്ടുണ്ട്.
0: വേണ്ട, പുസ്തകവും റൂബിളും എനിക്ക് വേണ്ട. ഇതിവിടെ ഇരിക്കട്ടെ.
1: നിനക്കിത് എന്ത് പറ്റി? വാങ്ങിയ പുസ്തകം തിരിച്ചു തരുന്നത് നിനക്ക് ഭ്രാന്തായോ നിക്കോ?
0: എടാ, എനിക്കൊന്നുമില്ലെന്ന് പറഞ്ഞില്ലേ?
1: നിക്കോ, നീ ഇപ്പൊ എവിടെയാണ് താമസിക്കുന്നത്?
0: പറയില്ല, അതുമല്ല എനിക്ക് വീടില്ല.
1: ശരി, എന്നാൽ ഞാനൊന്നും ചോദിക്കുന്നില്ല.
0: എനിക്ക് പോണം.

0: വീണ്ടും ഞാൻ ഒറ്റയ്ക്ക്. പാലത്തിന്റെ കൈവരിയിൽ പിടിച്ച്
1: നല്ലവനായ സഹോദര, യേശുവിന്റെ നാമത്തിൽ ഇത് സ്വീകരിക്കൂ.
0: ഇരുപത് കോപ്പക്സ് നാണയം. വസ്ത്രധാരണത്തിലും ഭാവപ്രകടനത്തിലും ഞാനൊരു യാചകനാണെന്ന് കരുതിയിരിക്കണം. ഞാൻ ഇങ്ങനെ നടന്നിട്ട് 6 മണിക്കൂർ കഴിഞ്ഞു. ഇനി എൻ്റെ മുറിയിൽ പോയി കിടക്കണം.

അതൊരു സ്വപ്നമായിരുന്നു. ഇത്തരം സ്വപ്നങ്ങൾ ഇന്നലെ മുതലാണ് ഞാൻ കാണാൻ തുടങ്ങുന്നത്. ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലെ ഭീതിതമായ സ്വപ്നങ്ങൾ പേടികൊണ്ട് എന്റെ മനസ്സ് കട്ടപിടിച്ചല്ലോ. ഇപ്പോൾ ബഹളമൊന്നും കേൾക്കാനില്ലല്ലോ. എന്താണ്, ആരാണ്, അയാൾ പോയിരിക്കുമോ? വാതിൽ വലിച്ചടയ്ക്കുന്ന ശബ്ദം, അത് ഞാൻ മാത്രമേ കേട്ട് കാണുകയുള്ളൂ. ചിലർ അത്ഭുതത്തോടെ സംസാരിക്കുന്നു, മറ്റു ചിലർ തർക്കിക്കുന്നു, രഹസ്യം പറയുന്നു, പരസ്പരം വിളിച്ചലറുന്നു. ഒരുപാട് പേർ ആ കെട്ടിടത്തിൽ താമസിക്കുന്നവരെല്ലാം ഞാൻ മാത്രം കേട്ടതാകാം ആ ബഹളം. എന്റെ മനസ്സിന്റെ പേടിയിൽ എനിക്ക് തോന്നിയതാകാം അതൊക്കെ.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 11-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ, സന്തോഷ് കുമാർ സൗപർണിക, കൂടാതെ സുഷമ അനിൽ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗുലാം അലി, കവിതാ കൃഷ്ണമൂർത്തി എന്നിവർ ആലപിച്ച ഗസലുകൾ കേൾക്കാം.

0: ഗുലാം അലി, കവിതാ കൃഷ്ണമൂർത്തി എന്നിവർ ആലപിച്ച ഗസലുകളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി 103.6 റിയൽ എഫ്എം. അല്പസമയത്തിനുള്ളിൽ കേൾക്കാം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അമൃത വൈശാഖ്. യു എയിലെ ഫുജൈറയിലുണ്ടായ ആക്രമണത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായി അപലപിച്ചു. സാധാരണക്കാരെയും അടിസ്ഥാന സൌകര്യങ്ങളെയും ലക്ഷ്യം വെച്ചുള്ള ആക്രമണം അംഗീകരിക്കാനാവില്ലെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതവും തടസ്സമില്ലാത്തതുമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കേണ്ടത് പ്രാദേശിക സമാധാനത്തിനും സ്ഥിരതയ്ക്കും ആഗോള ഊർജ്ജ സുരക്ഷയ്ക്കും അത്യാവശ്യമാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ഇറാൻ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് യു എയിലെ ഫുജൈറ പെട്രോളിയം ഇൻഡസ്ട്രീസ് സോണിലുണ്ടായ തീപിടുത്തത്തിൽ 3 ഇന്ത്യൻ പൌരന്മാർക്ക് പരിക്കേറ്റിരുന്നു. ഗൾഫ് മേഖലയിൽ ആക്രമണം തുടർന്ന് അമേരിക്കയും ഇറാനും. ഹോർമൂസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന വാണിജ്യ കപ്പലുകളുടെ ഗതാഗതം സുഗമമാക്കുന്നതിന് യു എസ് പ്രഖ്യാപിച്ച പ്രോജക്ട് ഫ്രീഡം ആദ്യഘട്ടത്തിന്റെ ഭാഗമായി 2 യു എസ് നേവി കപ്പലുകൾ ഹോർമൂസ് കടന്ന് ഗൾഫ് മേഖലയിൽ പ്രവേശിച്ചു. കപ്പലുകൾക്ക് നേരെ നടന്ന ഇറാൻ ആക്രമണങ്ങളെ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തടുത്തു. പശ്ചിമേഷ്യൻ സംഘർഷം തുടർന്നാൽ ആഗോള സമ്പദ്വ്യവസ്ഥ കൂടുതൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അന്താരാഷ്ട്ര നാണയനിധി. എണ്ണവില ബാരലിന് $125 ഉയരാൻ സാധ്യതയുണ്ടെന്നും IMF മുന്നറിയിപ്പ് നൽകി. ദീർഘകാല സംഘർഷം, എണ്ണവിലയിലെ തുടർച്ചയായ വർധന, പണപ്പെരുപ്പ സമ്മർദ്ദങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇതിനകം തന്നെ സമ്പദ്വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിച്ചതായും IMF മേധാവി ക്രിസ്റ്റലീന ജോർജിയേവ പറഞ്ഞു. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അനൌപചാരിക ചർച്ചകൾ ഊർജിതമാക്കി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF മുന്നണി. 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 102 ഉജ്ജ്വല വിജയം നേടിയ UDF നിയമസഭാ കക്ഷിയോഗത്തിന് ശേഷം മന്ത്രിസഭ രൂപീകരണത്തിനായി ഗവർണറെ സമീപിക്കും. ഡൽഹിയിൽ നിന്നും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി പ്രതിനിധികൾ എത്തിയതിനു ശേഷം യോഗം നടത്തുമെന്ന് UDF വൃത്തങ്ങൾ സൂചന നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഗവർണർക്ക് രാജി സമർപ്പിച്ചു. രാജി അംഗീകരിച്ച ഗവർണർ പുതിയ ക്രമീകരണങ്ങൾ ഉണ്ടാകുന്നതുവരെ മുഖ്യമന്ത്രിയോട് പദവിയിൽ തുടരാൻ നിർദ്ദേശിച്ചു. തമിഴ്നാട്ടിൽ TDK അധ്യക്ഷൻ സി ജോസഫ് വിജയിയെ നിയമസഭാ പാർട്ടി നേതാവായി ഔദ്യോഗികമായി തെരഞ്ഞെടുത്തു. ചെന്നൈയിലെ പനയൂരിലെ പാർട്ടി ആസ്ഥാനത്ത് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട TDK നിയമസഭാംഗങ്ങൾ പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനം. തെരഞ്ഞെടുപ്പിൽ തമിഴക വെട്രിക്കഴകം 108 സീറ്റുകൾ നേടി സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കൽ നിലവിൽ കേരളത്തിലായതിനാൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് കത്ത് സമർപ്പിക്കുന്നത് വൈകുമെന്നാണ് സൂചന. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക ഫലം പുറത്തുവന്ന 292 മണ്ഡലങ്ങളിൽ 206 BJP മുന്നിലെത്തി. സംസ്ഥാനത്ത് നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി കേന്ദ്രമന്ത്രിയും മുതിർന്ന നേതാവുമായ അമിത്ഷായെ BJP കേന്ദ്ര നിരീക്ഷകനായി നിയമിച്ചു. ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിയെ കേന്ദ്ര സഹനിരീക്ഷകനായും നിയമിച്ചിട്ടുണ്ട്. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP നേടിയ ഉജ്ജ്വല വിജയത്തിന് പിന്നാലെ സർക്കാർ രൂപീകരണത്തിനും സത്യപ്രതിജ്ഞാ ചടങ്ങിനുമുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജന്മവാർഷിക ദിനമായ ഈ മാസം 9 പുതിയ മന്ത്രിസഭാംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് റിപ്പോർട്ട്.

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് സൂചന. അസമിലും എൻഡിഎ അധികാരത്തിലേക്ക്. 126 സീറ്റുകളിൽ 101 എൻഡിഎ സഖ്യം വിജയിച്ചു. ബിജെപി 82 വിജയിച്ചപ്പോൾ സഖ്യകക്ഷികളായ എജിപി 9 സീറ്റുകളും പീപ്പിൾസ് ഫ്രണ്ട് 10 സീറ്റുകളും നേടി. കോൺഗ്രസ് 19, എഐയുഡിഎഫ്, ആർജെഡി എന്നിവർ 2 വീതം സീറ്റും തൃണമൂൽ കോൺഗ്രസ് 1 സീറ്റും നേടി. പുതുച്ചേരിയിൽ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, നിർമ്മൽ കുമാർ സുരാന എന്നിവരെ ബിജെപി കേന്ദ്ര നിരീക്ഷകരായി നിയമിച്ചു. പുതുച്ചേരിയിൽ 30 നിയമസഭാ മണ്ഡലങ്ങൾ എൻഡിഎ സഖ്യം 18 വിജയിച്ചത്. മികച്ച ഭരണത്തിന് ജനങ്ങൾ നൽകിയ അംഗീകാരമാണിതെന്ന് മുഖ്യമന്ത്രി എൻ രംഗസ്വാമി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇന്ത്യ ജമൈക്ക സഹകരണം ശക്തമായി തുടരുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ജമൈക്കൻ വിദേശകാര്യമന്ത്രി കാമിന ജോൺസൺ സ്മിത്ത് ഉൾപ്പെടെയുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ശ്രീ ജയശങ്കർ. ഇരു രാജ്യങ്ങളും തമ്മിൽ ഡിജിറ്റൽ മേഖലയിലെ പരിവർത്തനം, സാംസ്കാരിക മൂല്യങ്ങളുടെ കൈമാറ്റം, കായികം, ഡിജിറ്റൽ പണമിടപാട് തുടങ്ങിയവുമായി ബന്ധപ്പെട്ട നിരവധി കരാറുകളിൽ ഒപ്പുവച്ചതായും അദ്ദേഹം പറഞ്ഞു. ഫിലിപ്പീൻസിലെ കുടിയേറ്റ തൊഴിലാളി വകുപ്പ് സെക്രട്ടറി ഹാൻസ് ലിയോകാക് ഡാക്കുമായി വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് കൂടിക്കാഴ്ച നടത്തി. കുടിയേറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയായതായി ശ്രീ സിംഗ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പഞ്ചാബിലെ ആം ആദ്മി പാർട്ടി സർക്കാർ അധികാരം ദുരുപയോഗം ചെയ്യുന്നതായി ആരോപിച്ച് ബിജെപി എംപിമാരായ രാഘവ് ഛത്ത, അശോക് മിത്തൽ, സന്ദീപ് പഥക്, രാജേന്ദ്രഗുപ്ത എന്നിവർ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനെ കണ്ടു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായാഹ്ന പ്രക്ഷേപണം വൈകുന്നേരം 4:45.

ആകാശവാണി കോഴിക്കോട്. സമയം 4 മണി കഴിഞ്ഞ് 44:08. 438.6 മീറ്ററിൽ 684 kHz കോഴിക്കോട് നിലയത്തിൻ്റെ സായാഹ്ന പ്രക്ഷേപണത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ. ഗിരീഷ് പുത്തഞ്ചേരി, രവീന്ദ്രൻ കൂട്ടുകെട്ടിലൊരുങ്ങി ജയചന്ദ്രനും സുജാതയും പാടിയ ഗാനമാവട്ടെ ആദ്യം ചിത്രം നന്ദനം.

ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ പി കെ രാജീവനും സംഘവും അവതരിപ്പിക്കുന്ന ചുവടുകളിപ്പാട്ട് കേൾക്കാം.

0: ഗണപതിനാഥൻ പൂജിക്കുന്നു,
1: ഗണപതിനാഥനെ പൂജിക്കുന്നു,
0: ഇച്ഛ വരൂ മാറായി പൂജിക്കുന്നു,
1: ഇച്ഛ വരൂ മാറായി പൂജിക്കുന്നു,
0: എന്നെ തുടങ്ങിയ പാട്ടുങ്കൽ.

പി കെ രാജീവനും സംഘവും അവതരിപ്പിച്ച ചുവട് കളിപ്പാട്ടാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. സൈക്കിൾ എന്ന ചിത്രത്തിൽ വിനീത് ശ്രീനിവാസനും സിസിലി അബ്രഹാമും പാടിയത്, അനിൽ പനച്ചൂരാന്റെ വരികൾ, മെജോ ജോസഫിന്റെ സംഗീതം.

സി എ ഡി മൂസ എന്ന ചിത്രത്തിനു വേണ്ടി ഉദിത് നാരായണനും സുജാതയും പാടിയ ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.

ആകാശവാണി കോഴിക്കോട്. ഐക്യഭാരതി.

0: കെ ജജേന്ദ്രൻ പരാജയപ്പെട്ടു. കോൺഗ്രസിന്റെ സേനാപതി വേണു 20,021 വോട്ടുകൾക്കാണ് ജയചന്ദ്രനെ അട്ടിമറിച്ചത്. എം എം മണി 38,305 വോട്ടുകൾക്ക് 2021 വിജയിച്ച മണ്ഡലമാണിത്. സി പി എമ്മിന്റെ മറ്റൊരു ശക്തികേന്ദ്രമായ ദേവികുളത്ത് സിറ്റിംഗ് എം എൽ എ ആയ എ രാജയെ 5,233 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി കോൺഗ്രസിലെ എഫ് രാജ അട്ടിമറി വിജയം നേടി. വാശിയേറിയ പോരാട്ടം നടന്ന പീരുമേട്ടിൽ സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സനിൻകുമാറിന് 27,634 വോട്ടുകളുടെ വലിയ ഭൂരിപക്ഷത്തിനാണ് കോൺഗ്രസിന്റെ സിറിയക് തോമസ് പരാജയപ്പെടുത്തിയത്. കുമളി മംഗളാദേവി കണ്ണകി ക്ഷേത്രത്തിലെ ചിത്രാപൗർണമി ഉത്സവത്തിൽ ഇത്തവണ 23,693 ഭക്തർ പങ്കെടുത്തു. വർഷത്തിൽ ഒരിക്കൽ മാത്രം പ്രവേശനമുള്ള ക്ഷേത്രത്തിൽ കേരളവും തമിഴ്നാടും സംയുക്തമായാണ് പൂജകൾ നടത്തിയത്. 2,000 വർഷം പഴക്കമുള്ള ഇവിടേക്ക് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ആയിരക്കണക്കിന് ഭക്തരെത്തി. ക്ഷേത്രത്തിലെ 2 ശ്രീകോവിലുകളിലും പുലർച്ചെ 5:30 ചടങ്ങുകൾ ആരംഭിച്ചു. ആദ്യ ശ്രീകോവിലിലും ഉപദേവതകളായ ഗണപതി ശിവപാർവതി സങ്കല്പത്തിലുള്ള പെരുമാൾ കോവിലിലും കേരള രീതിയിലാണ് പൂജകൾ നടന്നത്. തൊട്ടടുത്തുള്ള 2-ാമത്തെ ശ്രീകോവിലിൽ തമിഴ്നാട് രീതിയിലുള്ള പൂജാവിധികളും നടന്നു. കണ്ണകീദേവിയുടെ ദർശനപുണ്യം നേടിയ സ്ത്രീകൾ ക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പിച്ചു. രാജരാജ ചോളൻ നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്ന ഗുഹാകവാടം ക്ഷേത്ര സമുച്ചയത്തിന്റെ പ്രധാന പ്രത്യേകതയാണ്. ഇടുക്കി തേനി ജില്ലാ ഭരണകൂടങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകൾ സംയുക്തമായാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയത്. ഇടുക്കി ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കരുത്തേകി മൂന്നാറിൽ ഗ്ലാസ് വാച്ച് ടവർ പ്രവർത്തനം ആരംഭിച്ചു. മധ്യവേനൽ അവധിക്കാലം ആസ്വദിക്കാനെത്തുന്ന സഞ്ചാരികൾക്ക് പുത്തൻ അനുഭവം നൽകുന്നതാണ് ഈ പദ്ധതി. കേരളത്തിലെ ഏറ്റവും നീളമേറിയ ഡബിൾ ലൈൻ ഗ്ലാസ് വാച്ച് ടവർ എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ഇടുക്കി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന് കീഴിൽ ദേവികുളം റോഡിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് പുതിയ ഗ്ലാസ് വാച്ച് ടവർ നിർമ്മിച്ചിരിക്കുന്നത്. 3.60 കോടി രൂപ ചെലവഴിച്ചാണ് ടവറിന്റെ നിർമ്മാണം. ഒരേ സമയം 30 പേർക്ക് ടവറിൽ കയറി കാഴ്ചകൾ ആസ്വദിക്കാൻ സാധിക്കും. വാഗമണ്ണിന് ശേഷം ഇടുക്കി ജില്ലയിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെ ഡി ടി പി സി നടപ്പാക്കുന്ന 2-ാമത്തെ ഗ്ലാസ് വാച്ച് ടവർ പദ്ധതിയാണിത്. മുതിർന്നവർക്ക് 250 രൂപയും കുട്ടികൾക്ക് 200 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. പെരിയാർ കടുവ സങ്കേതത്തിൽ ആദ്യമായി നീലക്കുറിഞ്ഞി പൂവിട്ടു. സങ്കേതത്തിനുള്ളിലെ മംഗളാദേവി വനമേഖലയിലാണ് 12 വർഷത്തിലൊരിക്കൽ വിരിയുന്ന നീലവസന്തം ദൃശ്യമായത്. പശ്ചിമഘട്ട മലനിരകളുടെ അപൂർവ കാഴ്ചയായ നീലക്കുറിഞ്ഞികൾ ഇതാദ്യമായാണ് പെരിയാർ കടുവ സങ്കേതത്തിൽ പൂവിടുന്നത്. മംഗളാദേവി ഭാഗത്തെ നിശ്ചിത പ്രദേശത്ത് കുറിഞ്ഞിച്ചെടികൾ വ്യാപകമായി പൂവിട്ടിട്ടുണ്ട്. വനംവകുപ്പ് ജീവനക്കാർ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി വനത്തിനുള്ളിൽ എത്തിയപ്പോഴാണ് ഈ വർണ്ണക്കാഴ്ച ശ്രദ്ധയിൽപ്പെട്ടത്. നിലവിൽ കുറിഞ്ഞി പൂത്ത മേഖലയിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല. എന്നാൽ സങ്കേതത്തിന്റെ മറ്റു ഭാഗങ്ങളിലും കുറിഞ്ഞിച്ചെടികൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും വരും ദിവസങ്ങളിൽ കൂടുതലിടങ്ങളിൽ ഇവ പൂക്കാൻ സാധ്യതയുണ്ടെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

0: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ അറിയിപ്പുകൾ. ആകാശവാണി കോഴിക്കോട് നിലയം ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഇന്ന് 6:40 വാർത്താവീക്ഷണം, 6:50 വയലും വീടും, കന്നുകാലി വളർത്തലും സംരംഭകത്വ സാധ്യതകളും, കെ ഉഷാദേവിയുമായി അഭിമുഖം, 7:20 കമ്പോള വില നിലവാരവും കാലാവസ്ഥയും, 7:35 യുവവാണി, 8:00 സർഗകേരളം, 8:30 ചലച്ചിത്രഗാനം, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 കാവുംവട്ടം വാസുദേവൻ പാടിയ കൃതികൾ, കെ പ്രഭാകരൻ വയലിൻ, പി കെ ശിവപ്രസാദ് മൃദംഗം, 10:00 നിശാസുരഭി, 10:30 ചലച്ചിത്രഗാനങ്ങൾ, 11:00 ലളിതഗാനം. നാളെ രാവിലെ 6:00 വചനാമൃതം, ശ്യാമള ജനാർദ്ദനൻ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത്. 6:10 അറിയിപ്പുകൾ, തുടർന്ന് കാവ്യാഞ്ജലി. ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ പോവല്ലേ പോവല്ലേ പൊന്നോണമേ എന്ന കവിത.

ആലാപനം സേതുലക്ഷ്മി. തുടർന്ന് പ്രഭാതഗീതം. ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം. 7 മണിക്ക് ഓപ്പൺ ഫോറം, ഓർമ്മയുടെ അറകൾ. ആകാശവാണി മുൻ പ്രോഗ്രാം മേധാവിയും എഴുത്തുകാരനുമായ ശ്രീ ഡി പ്രദീപ് കുമാർ പങ്കെടുക്കുന്നു. തുടർന്ന് ആരോഗ്യം അമൂല്യം, ഡോക്ടർ ബിഷ്രുൽ ഹഫി സംസാരിക്കുന്നു. മാതൃഭൂമി തൊഴിൽ വാർത്ത, എംപ്ലോയ്മെൻറ്റ് ന്യൂസ്, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ. 7:35 പാട്ടുപെട്ടിക്കാലം. 7:40 നോവൽ ടൈം. പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ അടിയാളപ്രേതം. 7:45 ഇന്നത്തെ ഗാനം. 7:50 രാഗപരാഗം. 7:55 കൃഷിദീപം. 8:30 ആർട്ട് കഫേ. തുടർന്ന് ലളിതഗാനങ്ങൾ. 9 മണിക്ക് സുവർണമലരുകൾ. ശേഷം ലളിതഗാനങ്ങൾ. 10 മണിക്ക് NHM റേഡിയോ ഹെൽത്ത്. 12:10, 12:40 എവർഗ്രീൻ ഡുവറ്റ്സ്. 1 മണിക്ക് ഗാനോത്സവം. 2:15 തുടർ നാടകം. 2:30 ഗസൽ. 4:45 6 മണിക്കും 8 മണിക്കും 10:30 ചലച്ചിത്രഗാനങ്ങൾ. 5 മണിക്ക് എം ചിഹ്നമ്മവും സംഘവും അവതരിപ്പിക്കുന്ന ചവിട്ടുകളിപ്പാട്ട്. 5:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 5:45 ലളിതഗാനങ്ങൾ. 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം. 6:15 അറിയിപ്പുകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 വയലും വീടും, വിവിധ തരം വളങ്ങളും അവയുടെ പ്രാധാന്യവും. 7:20 കമ്പോള വില നിലവാരവും കാലാവസ്ഥയും. 7:35 യുവവാണി. ചങ്ങമ്പുഴയെക്കുറിച്ചുള്ള ചിത്രീകരണം, ഉറങ്ങാത്ത ഗായകൻ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 ശാസ്ത്രീയ സംഗീതം. 11 മണിക്ക് ലളിതഗാനം. അറിയിപ്പുകൾ സമാപിച്ചു.

0: വാർത്തകൾ വിശദമായി. യുഎഇയിലെ ഫുജൈറയിൽ ഉണ്ടായ ആക്രമണത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായി അപലപിച്ചു. നയതന്ത്ര ചർച്ചകളിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗതം ഉറപ്പാക്കേണ്ടത് പ്രാദേശിക സമാധാനത്തിനും ആഗോള ഊർജ്ജ സുരക്ഷയ്ക്കും അത്യാവശ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാൻ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് യുഎഇയിലെ ഫുജൈറയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ 3 ഇന്ത്യൻ പൌരന്മാർക്ക് പരിക്കേറ്റിരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥികളുടെ റിസൾട്ട് നോട്ടിഫിക്കേഷൻ റിപ്പോർട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് നൽകിയതായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ഫോം 21C പ്രകാരമുള്ള വിവരങ്ങളടങ്ങിയ റിപ്പോർട്ടാണ് ലോക്ഭവനിലെത്തി കൈമാറിയത്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികളായ സെക്രട്ടറി പവൻ ധിവാൻ, അണ്ടർ സെക്രട്ടറിമാരായ ബ്രിജേഷ് കുമാർ, അഭിഷേക് തിവാരി എന്നിവരും സന്നിഹിതരായിരുന്നു. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അനൌപചാരിക ചർച്ചകൾ ഊർജിതമാക്കി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF മുന്നണി. 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 102 എണ്ണത്തിൽ ഉജ്ജ്വല വിജയം നേടിയ UDF നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം മന്ത്രിസഭ രൂപീകരണത്തിനായി ഗവർണറെ സമീപിക്കും. ഡൽഹിയിൽ നിന്നും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി പ്രതിനിധികൾ എത്തിയതിനു ശേഷം യോഗം നടത്തുമെന്ന് UDF വൃത്തങ്ങൾ സൂചന നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഗവർണർക്ക് രാജി സമർപ്പിച്ചു. രാജി അംഗീകരിച്ച ഗവർണർ പുതിയ ക്രമീകരണങ്ങൾ ഉണ്ടാകുന്നതുവരെ മുഖ്യമന്ത്രിയോട് പദവിയിൽ തുടരാൻ നിർദ്ദേശിച്ചു. തമിഴ്നാട്ടിൽ TVK അധ്യക്ഷൻ സി ജോസഫ് വിജയെ നിയമസഭാ പാർട്ടി നേതാവായി ഔദ്യോഗികമായി തെരഞ്ഞെടുത്തു. ചെന്നൈ പനയൂരിലെ പാർട്ടി ആസ്ഥാനത്ത് നടന്ന യോഗത്തിലാണ് തീരുമാനം. തിരഞ്ഞെടുപ്പിൽ തമിഴക വെട്രി കഴകം 108 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. അതേസമയം സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി MK സ്റ്റാലിൻ സമർപ്പിച്ച രാജി ഗവർണർ സ്വീകരിച്ചു. തിരഞ്ഞെടുപ്പ് വിജയത്തിന് ആശംസകൾ അറിയിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും നന്ദി അറിയിച്ച് TVK അധ്യക്ഷൻ വിജയ്. ജനങ്ങളുടെ ക്ഷേമം മാത്രമാണ് ലക്ഷ്യമെന്നും രാഷ്ട്രീയത്തിനതീതമായി സംസ്ഥാനത്തിന്റെ പുരോഗതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ ശ്രമത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ പ്രതീക്ഷിക്കുന്നതായും ശ്രീ വിജയ് പറഞ്ഞു. പശ്ചിമബംഗാളിൽ സർക്കാർ രൂപീകരണത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി കേന്ദ്രമന്ത്രിയും മുതിർന്ന നേതാവുമായ അമിത്ഷായെ BJP കേന്ദ്ര നിരീക്ഷകനായി നിയമിച്ചു. ഈ മാസം 9 പുതിയ മന്ത്രിസഭാംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചടങ്ങിൽ പങ്കെടുക്കുമെന്നും സൂചനയുണ്ട്. ഔദ്യോഗിക ഫലം പുറത്തുവന്ന 292 മണ്ഡലങ്ങളിൽ 206 BJP മുന്നിലെത്തിയത്. മന്ത്രിസഭാ രൂപീകരണത്തിൽ കോൺഗ്രസ് തീരുമാനം കാത്തിരിക്കുകയാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. അതിനുശേഷം ലീഗ് ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉന്നയിച്ചിട്ടില്ലെന്നും എന്നാൽ അർഹമായ പ്രാതിനിധ്യം ലഭിക്കുമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രതികരിച്ചു. തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ വിജയം കണ്ണൂർ ജില്ലയിലാണെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. 5 സീറ്റുകളിലാണ് ജില്ലയിൽ വിജയിച്ചതെങ്കിലും അഴീക്കോടും കൂത്തുപറമ്പും LDF സ്ഥാനാർത്ഥികൾക്ക് നേരിയ ഭൂരിപക്ഷം മാത്രമേ ലഭിച്ചുള്ളൂ എന്നും അദ്ദേഹം പേരാവൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നേമം മണ്ഡലത്തിലെ വിജയം BJP പ്രവർത്തകർക്കും ജനങ്ങൾക്കും അവകാശപ്പെട്ടതാണെന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷനും നിയുക്ത MLA രാജീവ് ചന്ദ്രശേഖർ. വികസിത നേമം എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കുന്നതിനായി പരിശ്രമിക്കുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ കർശന ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. ശനിയാഴ്ച വരെ സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: കോന്നി, ചങ്ങനാശ്ശേരി, മൂന്നാർ, തൃത്താല, പൊന്നാനി, ബേപ്പൂർ തുടങ്ങിയ ഇടങ്ങളിൽ ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തിയതോടെ ഓറഞ്ച് ജാഗ്രത നൽകി. പകൽ 10 മുതൽ 3 വരെ ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക. തൊപ്പി, കുട, സൺഗ്ലാസ് എന്നിവ ഉപയോഗിക്കുന്നത് ഉചിതമായിരിക്കും. അതേസമയം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് എറണാകുളം, തൃശൂർ ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടിമിന്നൽ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തുറസായ സ്ഥലങ്ങളിൽ നിന്നും സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറുക. വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതെ ഇരിക്കുക. ഇടിമിന്നൽ സമയത്ത് സൈക്കിൾ, ബൈക്ക്, ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഒഴിവാക്കുക. മിന്നലേറ്റാൽ ആദ്യ 30 സെക്കൻഡ് ജീവൻ രക്ഷിക്കാനുള്ള സുവർണ നിമിഷങ്ങളാണ്. മിന്നലേറ്റ ആളിന് ഉടൻ വൈദ്യസഹായം എത്തിക്കുക. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കുറഞ്ഞ താപനിലയും അൾട്രാവയലറ്റ് സൂചികയും രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ പാലക്കാട് ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. നേരിട്ടുള്ള ക്ലാസുകൾ പുനരാരംഭിക്കാൻ ജില്ലാ കളക്ടർ അനുമതി നൽകി. ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് ഓൺലൈൻ ക്ലാസുകൾ ഏർപ്പെടുത്തിയ ഉത്തരവ് പിൻവലിച്ചതായി ജില്ലാ കളക്ടറാണ് അറിയിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.

0: മണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സും ഡൽഹി ക്യാപിറ്റൽസും ഏറ്റുമുട്ടും. രാത്രി 7:30 മത്സരം. പ്ലേ ഓഫിൽ ഇടം നേടാൻ ഇരു ടീമുകൾക്കും ഇന്നത്തെ മത്സരം നിർണായകമാണ്. നിലവിൽ 6 സ്ഥാനത്താണ് ചെന്നൈ, 7 സ്ഥാനത്താണ് ഡൽഹി. തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ നഗരസഭയുടെ പരിധിയിലുള്ള കാര്യങ്ങൾ ചെയ്തതായി മേയർ VV രാജേഷ്. നഗരസഭാ പരിധിയിലുള്ള 2 മണ്ഡലങ്ങളിലെ BJP വിജയം നഗരസഭയുടെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം കൂടിയാണെന്ന് മേയർ പറഞ്ഞു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രയ്ക്ക് നാളെ തുടക്കമാകും. ആദ്യ വിമാനം പുലർച്ചെ 2:30 പുറപ്പെടും. 4,550 പേരാണ് ഇത്തവണ കണ്ണൂർ വിമാനത്താവളം വഴി ഹജ്ജിന് പോകുന്നത്. പാലക്കാട് ജില്ലയിലെ വരയാടുകളുടെ കണക്കെടുപ്പ് തുടരുന്നു. കണക്കെടുപ്പിന്റെ 1 പൂർത്തിയായി. 2 വിവരശേഖരണത്തിനായി സൈലന്റ് വാലി, പറമ്പിക്കുളം വനമേഖലകളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: 1 നേരിട്ടുള്ള നിരീക്ഷണത്തിലൂടെയാണ് വിവരശേഖരണം നടത്തിയത്. സൈലന്റ് വാലി, പറമ്പിക്കുളം, നെല്ലിയാമ്പതി വനമേഖലകളിൽ 25 സ്ഥലങ്ങളിലാണ് വിവരശേഖരണം നടത്തിയത്. കേരളം തമിഴ്നാട് വനം വകുപ്പുകൾ സംയുക്തമായി നടത്തുന്ന സർവേയിൽ എല്ലായിടത്തും വരയാടുകളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ വരയാടുകൾ ഉള്ളത് സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലാണ്. സാന്നിധ്യം സ്ഥിരീകരിച്ച ബ്ലോക്കുകളിൽ എല്ലാം നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ മാസം 18 വരെ ക്യാമറ നിരീക്ഷണത്തിലൂടെയുള്ള കണക്കെടുപ്പ് തുടരും.
1: രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 252 പോയിന്റ് താഴ്ന്ന് 77,018 ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 87 പോയിന്റ് കുറഞ്ഞ് 24,033 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന 320 രൂപ കുറഞ്ഞ് 1,09,400 രൂപയും ഗ്രാമിന് 13,675 രൂപയുമാണ് ഇന്നത്തെ വില. ട്രെയിനിൽ നിന്ന് വീണുള്ള അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സുരക്ഷിതമായ യാത്രാരീതികൾ പാലിക്കണമെന്ന് തിരുവനന്തപുരം ഡിവിഷൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ കയറുകയോ ഇറങ്ങുകയോ ചെയ്യരുത്. ട്രെയിനിന്റെ വാതിൽപ്പടിയിൽ തൂങ്ങി നിന്ന് യാത്ര ചെയ്യരുതെന്നും മുന്നറിയിപ്പ് നൽകി. ഈ വർഷം ഇതുവരെ ഡിവിഷനിൽ 37 യാത്രക്കാരാണ് അപകടത്തിൽപ്പെട്ടത്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് ഇടുക്കി പന്നിയാർ പുഴയോരത്തെ താമസക്കാരെ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പൂപ്പാറയിൽ സംഘർഷം. പൂപ്പാറ വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘത്തെയും KSEB ഉദ്യോഗസ്ഥരെയും നാട്ടുകാർ തടഞ്ഞു. പുനരധിവാസം ഉറപ്പാക്കാതെ വീടുകൾ ഒഴിയില്ലെന്ന നിലപാടിലാണ് പ്രദേശവാസികൾ. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം ഈ മാസം 7-8 തീയതികളിൽ കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടക്കും. പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കും. രാജ്യത്തുടനീളമുള്ള 33 സൈനിക സ്കൂളുകളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. തിരുവനന്തപുരം തിരുമല തൃക്കണ്ണാപുരം റോഡ് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ പ്ലാവില മുതൽ പുത്തൻകട ജംഗ്ഷൻ വരെയും തൃക്കണ്ണാപുരം ബ്രിഡ്ജ് ഭാഗത്തും നാളെ മുതൽ ശനിയാഴ്ച വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ചിറതലക്കൽ മതപുരം റോഡിൽ കലുങ്ക് പ്രവൃത്തി നടക്കുന്നതിനാൽ നാളെ മുതൽ 1 ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചതായും പൊതുമരാമത്ത് വകുപ്പ് അറിയിച്ചു. UAE ഫുജൈറയിലുണ്ടായ ഇറാൻ ഡ്രോൺ ആക്രമണത്തെ അപലപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നയതന്ത്ര ചർച്ചകളിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥികളുടെ റിസൾട്ട് നോട്ടിഫിക്കേഷൻ റിപ്പോർട്ട് ഗവർണർക്ക് കൈമാറി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതമാക്കി UDF. തമിഴ്നാട്ടിലും സർക്കാർ രൂപീകരണ ശ്രമങ്ങൾ തുടരുന്നു. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഗവർണർക്ക് രാജി നൽകി. ചൂടിനെതിരെ കർശന ജാഗ്രത തുടരണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ്, ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി വാർത്താ വീക്ഷണം. കേരളം അത്യുഷ്ണത്തിലൂടെ. തയ്യാറാക്കിയത് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ സി നാരായണൻ. അവതരണം ദീപു SL. കേരളം എല്ലാ തരത്തിലും ഉഷ്ണത്തിന്റെ പിടിയിലാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് അമർന്നു കഴിഞ്ഞിരിക്കുന്ന കേരളത്തിന്റെ രാഷ്ട്രീയ ചൂട് മലയാളികൾക്ക് പുത്തരിയല്ലെങ്കിലും കേരളത്തിലെ കാലാവസ്ഥ അഭിമുഖീകരിക്കുന്ന ഉഷ്ണത്തിന്റെ അളവ് സമീപകാലത്തൊന്നും ഉണ്ടാകാത്തതാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച ചില ജില്ലകളിലെ താപനില 40°C കടന്നത് അസാധാരണമായ അനുഭവമായിരുന്നു. കഴിഞ്ഞ 5 ഇത്രയും ചൂട് കേരളത്തിൽ ഉണ്ടായിട്ടേയില്ല എന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ രേഖപ്പെടുത്തുന്നത്. 2021 കേരളത്തിലെ ഏറ്റവും ചൂടുള്ള ദിനങ്ങൾ അടയാളപ്പെടുത്തപ്പെട്ടത്. പാലക്കാടാണ് ഏറ്റവും അധികം ചൂട് അനുഭവിച്ചത്, 40.1°C. തൊട്ടടുത്ത ജില്ലയായ തൃശൂരിലെ വെള്ളാനിക്കരയിൽ

40 ഡിഗ്രിയും രേഖപ്പെടുത്തി. ഈ രണ്ടു ജില്ലകളിലും നേരത്തെ ഉണ്ടായിരുന്ന ശരാശരി താപനിലയേക്കാൾ 3.5 മുതൽ 5% വരെ അധികം താപമാണ് ആ ദിവസമുണ്ടായത്. വളരെ അപകടകരമായ കാലാവസ്ഥാ മാറ്റത്തിലൂടെയാണ് കേരളം കടന്നുപോകുന്നത് എന്ന ആശങ്കയ്ക്ക് ഇത് ഇടയാക്കിയിട്ടുണ്ട്. പകലും രാത്രിയിലും വിയർത്ത് കുളിക്കുകയാണ് കേരളം. സാധാരണ അനുഗ്രഹമായി തീരാറുള്ള വേനൽ മഴ ഇത്തവണ ലഭിച്ചിട്ടില്ല എന്നതാണ് ഉഷ്ണം ഇത്രയും കരക്കാൻ കാരണമായി പറയുന്നത്. ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും ഉയർന്ന മർദ്ദം രൂപപ്പെടുന്നതാണ് വരണ്ട കാലാവസ്ഥയ്ക്ക് കാരണമാകുന്നത്. വേനൽ മഴ നന്നായി കിട്ടിയാൽ ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ ശാസ്ത്ര വിദഗ്ധരുടെ അഭിപ്രായം. March 27, 28 നേരിയതോ മിതമായതോ ആയ മഴ പ്രതീക്ഷിക്കുന്നതായും അതോടെ ചൂടിൽ നേരിയ ആശ്വാസമുണ്ടാകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിട്ടുണ്ട്. എന്നാൽ ആ രണ്ട് ദിവസങ്ങൾക്ക് ശേഷം മഴ കുറയും, അതോടെ ചൂട് വീണ്ടും കൂടാനും ഇടയുണ്ട്. വടക്കൻ കേരളത്തിൽ ഉയർന്ന താപനില തുടരുമെന്നും കാലാവസ്ഥാ വകുപ്പ് നിരീക്ഷിക്കുന്നു. അന്തരീക്ഷത്തിലെ ചൂട് കുതിച്ചുയരുമ്പോൾ മനുഷ്യരുൾപ്പെടെയുള്ള ജന്തുജാലങ്ങളിൽ അത് വലിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുക. മനുഷ്യരിൽ സൂര്യാതാപം, നിർജലീകരണം എന്നിവ ഉണ്ടാകും. സംസ്ഥാന ആരോഗ്യവകുപ്പ് ഇതിനെതിരെ മുന്നറിയിപ്പ് നൽകുകയും മുൻകരുതലുകൾ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. രാവിലെ 11 ഉച്ചയ്ക്ക് 3 പുറത്തിറങ്ങുന്നതും വെയിലിൽ ജോലി ചെയ്യുന്നതും പരമാവധി ഒഴിവാക്കുക. ധാരാളം വെള്ളം കുടിക്കുക. പകൽ നേരത്ത് കാർബണേറ്റഡ് പാനീയങ്ങൾ, കാപ്പി, ചായ എന്നിവ ഒഴിവാക്കുക. പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ, തൊപ്പിയോ കുടയോ ചൂടുക. പകൽ നേരത്ത് വളർത്തുമൃഗങ്ങളെ പുറത്തു നടക്കാൻ കൊണ്ടുപോകാതിരിക്കുക. കാട്ടുതീക്കെതിരെ ജാഗ്രത പാലിക്കുക എന്നീ മുന്നറിയിപ്പുകളാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്നത്. കാലാവസ്ഥാ വ്യതിയാനം കേരളത്തിൽ മാത്രമുള്ള പ്രതിഭാസമല്ല, ലോകമെമ്പാടും താപനില മാറിക്കൊണ്ടിരിക്കുകയാണ്. മിക്ക ഭാഗങ്ങളിലും ചൂട് കൂടുകയാണ് ചെയ്യുന്നത്. ആഗോളതലത്തിൽ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയ വർഷം 2024, ഏറ്റവും ചൂടേറിയ വർഷം എന്നർത്ഥം. ആഗോള താപനില 1.55 ഡിഗ്രിയാണ് ഒറ്റയടിക്ക് വർദ്ധിച്ചത്. പരമാവധി പ്രവചിച്ചിരുന്ന പരിധി 1.5 ഡിഗ്രിയായിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും ചൂടേറിയ 15 വർഷങ്ങളിൽ 10 കഴിഞ്ഞ 15 വർഷങ്ങൾക്കിടയിലാണ് ഉണ്ടായത്. കൃത്യമായി പറഞ്ഞാൽ 2010, 2024 കഴിഞ്ഞ 10 ഏറ്റവും ചൂടേറിയ ദശകമായിരുന്നു. കേരളത്തിലെ താപനില വർധന ആഗോള പ്രവണതകൾക്ക് അനുസൃതമായി തന്നെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ 1980-2020 കാലയളവിൽ എല്ലാ ജില്ലകളിലും താപനില ക്രമമായി വർദ്ധിച്ചു വരുന്ന പ്രവണതയാണ് ശാസ്ത്രീയ പഠനത്തിൽ വെളിപ്പെട്ടത്. എന്നാൽ തീരദേശ സംസ്ഥാനമായ കേരളത്തിൽ വടക്കേ ഇന്ത്യയിൽ കാണപ്പെടുന്ന അത്ര ഉയർന്ന താപനില അനുഭവപ്പെടാറില്ല. അതേസമയം ഉഷ്ണതരംഗങ്ങളുടെ വരവിനുള്ള സാധ്യത കേരളത്തിലുമുണ്ട്. നേരിയ ഉഷ്ണതരംഗം പോലും കടുത്ത ജലക്ഷാമത്തിന് കാരണമാകും. അത് കൃഷിയെയും ദൈനംദിന ജീവിതത്തെയും ഒരുപോലെ ബാധിക്കുന്നതാണ്. വർദ്ധിച്ചുവരുന്ന ചൂടിനൊപ്പം തെക്കു പടിഞ്ഞാറൻ മൺസൂണിൽ ഉണ്ടാകുന്ന മഴക്കുറവും കേരളത്തിന് വിനയായി മാറുന്നുണ്ട്. 2024 തെക്കു പടിഞ്ഞാറൻ മൺസൂൺ സീസണിൽ ശരാശരിയേക്കാൾ 13% മഴക്കുറവാണ് കേരളത്തിലുണ്ടായത്. അതേസമയം ശൈത്യകാലത്ത് 183%, വേനൽക്കാലത്ത് 39% അധിക മഴയും രേഖപ്പെടുത്തി. അതായത് വാർഷിക മഴയുടെ അളവിൽ മൊത്തത്തിൽ കുറവുണ്ടാകുന്നില്ലെങ്കിലും അവയുടെ വിവിധ കാലത്തെ പെയ്ത്ത് ക്രമമില്ലാത്തതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പ്രത്യാഘാതം നേരിടേണ്ടി വരിക നമ്മുടെ പ്രകൃതിയും കാർഷിക മേഖലയുമാണ്. ഉദാഹരണത്തിന്, നീണ്ട വരൾച്ചയ്ക്ക് ശേഷം ശക്തമായി മഴ ലഭിക്കുന്നത് കാർഷിക മേഖലയ്ക്ക് ദോഷമാണ് ഉണ്ടാക്കുക എന്ന് കാർഷിക ശാസ്ത്രജ്ഞർ പറയുന്നു. കേരളത്തിന്റെ കാർഷിക സമ്പദ്ഘടനയ്ക്ക് വൻ ഭീഷണിയാണ് കാലം തെറ്റി പെയ്യുന്ന മഴ എന്ന് ചുരുക്കി പറയാം. വർദ്ധിച്ചുവരുന്ന താപനിലയും മാറുന്ന മഴയുടെ രീതികളും ഭാവിയിൽ വിളവ് കുറയ്ക്കുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. തീവ്രമായ മഴയിൽ മണ്ണൊലിപ്പ് വർദ്ധിക്കുകയും ദിനംപ്രതിയുള്ള താപനില മാറ്റം സസ്യങ്ങൾക്ക് പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും എന്ന് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ആഗോളതലത്തിൽ ഹരിതഗൃഹവാതക ഉദ്വമനമാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രധാന കാരണമായി കണ്ടെത്തിയിരിക്കുന്നത്. ഒപ്പം പ്രാദേശികമായ കാരണങ്ങളും കേരളത്തിലെ താപനത്തിന് കാരണമാകുന്നുണ്ട്. അതിലൊന്നാണ് ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണം. മറ്റൊന്ന് പച്ചപ്പുകൾ നശിപ്പിക്കുന്നതും വർദ്ധിച്ചുവരുന്ന വനനശീകരണവുമാണ്. കേരളം ഇപ്പോൾ ഗ്രാമ നഗര വ്യത്യാസം കുറഞ്ഞു വരുന്ന സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രാമങ്ങൾ പലതും നഗരവൽക്കരിക്കപ്പെടുന്നു. അതിവേഗത്തിലാണ് നഗര സ്വഭാവത്തിലേക്ക് നാട്ടിൻപുറങ്ങൾ പോലും മാറ്റപ്പെടുന്നത്. ഇത് വികസനമാണെന്ന് വീമ്പിളക്കാമെങ്കിലും കാലാവസ്ഥയെ ഏറെ വിപരീതമായി സ്വാധീനിക്കുന്ന ഘടകമായി മാറുകയാണ്. പ്രാദേശിക കാലാവസ്ഥയെ മാറ്റിത്തീർക്കുന്നതിൽ നഗരവൽക്കരണത്തിന് വലിയ പങ്കുണ്ട്. റോഡുകൾക്കും കോൺക്രീറ്റ് നിർമ്മിതികൾക്കുമായി തണൽ മരങ്ങളും തണ്ണീർത്തടങ്ങളും കൃഷി ചെയ്തിരുന്ന നിലങ്ങളും കുന്നിൻപുറങ്ങളും ഇല്ലാതാക്കുമ്പോൾ അതാത് പ്രദേശത്തിന്റെ കാലാവസ്ഥയിലാണ് അതിന്റെ ദുരന്തം വിതയ്ക്കുക എന്ന് നമ്മൾ ആലോചിക്കുന്നില്ല. കോൺക്രീറ്റ് നിർമ്മാണങ്ങൾ ചൂട് വല്ലാതെ ആഗിരണം ചെയ്യുകയും അത് അന്തരീക്ഷത്തിൽ നിലനിർത്തുകയും ചെയ്യുന്നതിനാൽ കേരളത്തിലെ നഗരങ്ങൾ ഗ്രാമപ്രദേശങ്ങളെ അപേക്ഷിച്ച് ചൂടേറിയവയാണ്.

0: ആകുന്നു. ഹരിതഗ്രഹവാതക ഉദ്വമനം കുറയ്ക്കുന്നതിനായി കൂടുതൽ ഹരിത ഇടങ്ങൾ സൃഷ്ടിക്കുകയും പൊതുഗതാഗത സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന തരം ആസൂത്രണം നഗരങ്ങളിൽ നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണിത് വിരൽ ചൂണ്ടുന്നത്. ദുരന്ത നിവാരണത്തിൽ കേരളം ദേശീയ തലത്തിൽ ഏറെ പ്രശംസിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സമീപകാലത്തുണ്ടായ പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാനോ ഫലപ്രദമായ രീതിയിൽ പ്രതിരോധിക്കാനോ സാധിക്കാത്തത് പരിമിതിയാണ്. സംസ്ഥാനത്തിന്റെ സവിശേഷമായ ഭൂമിശാസ്ത്രപരവും കാലാവസ്ഥാപരവുമായ വെല്ലുവിളികൾ തിരിച്ചറിഞ്ഞുള്ള മുന്നറിയിപ്പ്, മുൻകരുതൽ സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കുക എന്നിവയാണ് കേരളത്തിനെ സംബന്ധിച്ച് ഇനി പ്രധാനമായ കാര്യം. സംസ്ഥാനത്ത് പൊതുവെ ചൂട് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യാതപം, നിർജലീകരണം തുടങ്ങി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിൽ ഏൽക്കുന്നത് സൂര്യാതപത്തിനും ത്വക്ക് രോഗങ്ങൾക്കും നേത്ര രോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം. നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം. ദാഹമില്ലെങ്കിലും ധാരാളം വെള്ളം കുടിക്കണം. നിർജലീകരണം ഉണ്ടാക്കുന്ന മദ്യം പോലുള്ള പാനീയങ്ങൾ പകൽ സമയത്ത് ഒഴിവാക്കണം. അയഞ്ഞ ഇളം നിറത്തിലുള്ള പരുത്തി തുണി കൊണ്ടുണ്ടാക്കിയ വസ്ത്രങ്ങളാണ് അഭികാമ്യം. പഴങ്ങളും പച്ചക്കറികളും ധാരാളം കഴിക്കണം. ചന്തകൾ, കെട്ടിടങ്ങൾ, മാലിന്യ ശേഖരണ നിക്ഷേപ കേന്ദ്രങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ തീപിടുത്തങ്ങൾ വർദ്ധിക്കാനും വ്യാപിക്കാനുമുള്ള സാധ്യത കൂടുതലാണ്. ഇവയോട് ചേർന്ന് താമസിക്കുന്നവരും സ്ഥാപനങ്ങൾ നടത്തുന്നവരും പ്രത്യേകം ജാഗ്രത പാലിക്കണം. ചൂട് അധികരിക്കുന്ന സാഹചര്യത്തിൽ കാട്ടുതീ വ്യാപിക്കാനുള്ള സാധ്യതയുമുണ്ട്. ചൂടുകാലത്ത് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന സംഭവങ്ങൾ ധാരാളമായി റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. അതിനാൽ തന്നെ വനം വകുപ്പിന്റെ വിവിധ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം. നിർമ്മാണ തൊഴിലാളികൾ, കർഷകർ, വഴിയോര കച്ചവടക്കാർ, കാഠിന്യമുള്ള പുറംജോലികളിൽ ഏർപ്പെടുന്നവർ എന്നിവരുടെ ജോലി സമയം ക്രമീകരിക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരക്കാർ കഴിയുന്ന ഇടങ്ങളിലെല്ലാം കുടകൾ ഉപയോഗിക്കുകയും നേരിട്ട് വെയിലേൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം. ഇരുചക്ര വാഹനങ്ങളിൽ ഓൺലൈൻ ഭക്ഷണ വിതരണം നടത്തുന്നവർ ഉച്ചസമയത്ത് സുരക്ഷിതരാണെന്ന് സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തണം. ചൂടേൽക്കാതിരിക്കാൻ ഉതകുന്ന രീതിയിലുള്ള വസ്ത്രധാരണം നടത്താൻ അത്തരം തൊഴിലാളികൾ ശ്രദ്ധിക്കണം. യാത്രക്കിടയിൽ അല്പസമയം വിശ്രമിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടാതെ വിവിധ മതവിഭാഗങ്ങളുടെ ഉത്സവങ്ങളും വേനൽക്കാലത്ത് ആഘോഷിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഇതിനോടൊക്കെ അനുബന്ധിച്ച് പൊതുപരിപാടികൾ, സമ്മേളനങ്ങൾ എന്നിവ നടത്തുമ്പോൾ അവയിൽ പങ്കെടുക്കുന്നവർക്ക് ആവശ്യമായ കുടിവെള്ളം, തണൽ എന്നിവ ലഭ്യമാണെന്ന് സംഘാടകർ ഉറപ്പുവരുത്തണം. ഉയരുന്ന വേനൽ ചൂടിനൊപ്പം ജലദൌർലഭ്യവും പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഉയർന്ന പ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും വെള്ളം പാഴാക്കാതെ ഉപയോഗിക്കാനും വേനൽ മഴ ലഭിക്കുമ്പോൾ പരമാവധി സംഭരിക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കണം. ശുദ്ധജല ലഭ്യത കുറയുന്ന സമയമായതിനാലും ജലജന്യ രോഗങ്ങൾക്കുള്ള സാധ്യത കണക്കിലെടുത്തും പുറത്തേക്ക് പോകുമ്പോൾ ഒരു കുപ്പിയിൽ കുറച്ച് കുടിവെള്ളം കരുതുന്നത് നമുക്ക് ശീലമാക്കാം. കുട്ടികളെയോ വളർത്തുമൃഗങ്ങളെയോ പാർക്ക് ചെയ്ത വാഹനങ്ങളിൽ ഇരുത്തിപ്പോകാൻ പാടില്ല. ഇത് വലിയ അപകടങ്ങൾക്കും ജീവഹാനിക്കും കാരണമായേക്കും. ഉച്ചവെയിലിൽ കന്നുകാലികളെ മേയാൻ വിടാനോ വളർത്തുമൃഗങ്ങളെ വെയിലത്ത് കെട്ടിയിടാനോ പാടില്ല. ഉയരുന്ന അന്തരീക്ഷ താപനിലയ്ക്കൊപ്പം തന്നെ നമ്മുടെ വിദ്യാലയങ്ങളിൽ ഇപ്പോൾ പരീക്ഷാ ചൂടിന്റെ കാലം കൂടിയാണിപ്പോൾ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ശുദ്ധമായ കുടിവെള്ളവും ക്ലാസ് മുറികളിൽ വായു സഞ്ചാരവും ഉറപ്പാക്കേണ്ടതുണ്ട്. പരീക്ഷാ ഹാളുകളിലും ജലലഭ്യത ഉറപ്പാക്കണം. സ്കൂളുകൾ, കോളേജുകൾ എന്നിവ മാത്രമല്ല അങ്കണവാടികൾ പോലുള്ള സ്ഥാപനങ്ങളും ഇക്കാര്യത്തിൽ ശ്രദ്ധ പുലർത്തണം. വൈദ്യുതി ഉപയോഗം നിയന്ത്രിക്കണം. പക്ഷികൾക്കും മൃഗങ്ങൾക്കും തീറ്റയൊരുക്കിയും തണ്ണീർ പന്തലുകൾ സജ്ജമാക്കിയും വേനലിനെ പ്രതിരോധിക്കാം. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം, കേരളം അത്യുഷ്ണത്തിലൂടെ. തയ്യാറാക്കിയത് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ സി നാരായണൻ.
1: ആകാശവാണി കോഴിക്കോട്.

0: ഇന്നത്തെ കാലത്ത് തൊഴിൽ മേഖല എന്ന് പറയുമ്പോൾ അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാരെ സംബന്ധിച്ച് അനവധി പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോകുന്നത്. ഇങ്ങനെയുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിൽ സ്വയം തൊഴിൽ സംരംഭത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോൾ വലിയ മുതൽമുടക്കില്ലാതെ സർക്കാർ സഹായങ്ങളെ സ്വീകരിച്ചുകൊണ്ട് തന്നെ നമുക്ക് വീടിനോട് ചേർന്നോ ഉചിതമായ മറ്റു സ്ഥലത്തോ തുടങ്ങാവുന്ന നല്ലൊരു സംരംഭമാണ് പശു വളർത്തൽ. ചെറുകിട സംരംഭം എന്ന നിലയ്ക്ക് തുടങ്ങുകയാണെങ്കിൽ വലിയ നഷ്ടം സംഭവിക്കാതെ തുടർന്നു പോവാനും സാധിക്കും. ചെറുതായി തുടങ്ങി വലിയൊരു സംരംഭമാക്കി മാറ്റാനും ഈ പശു വളർത്തൽ കൊണ്ട് സാധിക്കും എന്നത് ഒരു പ്രത്യേകതയാണ്. വേറെ ഏതൊരു സംരംഭം തുടങ്ങുകയാണെങ്കിലും നമുക്ക് വരുമാനത്തിനു വേണ്ടി ഒരു നിശ്ചിത കാലം കാത്തിരിക്കേണ്ടി വരും. എന്നാൽ കന്നുകാലി വളർത്തൽ എന്നത് കറവയുള്ള പശുക്കളാണെങ്കിൽ സംരംഭം തുടങ്ങി അന്നു തന്നെ നമുക്ക് വരുമാനം ലഭിക്കും എന്ന ഒരു ഗുണവും ഉണ്ട്. ഇന്ന് ഈ പരിപാടിയിൽ കന്നുകാലി വളർത്തലും സംരംഭകത്വ സാധ്യതകളും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനായി നമ്മുടെ കൂടെയുള്ളത് ശ്രീമതി കെ ഉഷാദേവി മാഡമാണ്. പരിപാടിയിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: മാഡം. ഇപ്പൊ ധാരാളം സംരംഭങ്ങൾ ഇപ്പോ നമ്മുടെ കേരളത്തില് ചെറുകിട സംരംഭങ്ങളായിട്ടും വലിയ സംരംഭങ്ങളായിട്ടും ഒക്കെ ഉണ്ട്. അപ്പോ അതിലൊരു ഉൾപ്പെടുന്ന സംരംഭമാണ് ക്ഷീരമേഖല എന്ന് പറയുന്നത്.
1: അതെ.
0: അപ്പോ ക്ഷീരമേഖലയിലെ പശു വളർത്തലുമായി ബന്ധപ്പെട്ട സംരംഭങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് പറയാമോ?
1: ഒരുപാട് സാധ്യത ഉണ്ട് ഈ ക്ഷീരമേഖലയിൽ. പശു വളർത്തലുമായി ബന്ധപ്പെട്ടതും അല്ലാതെ പോത്തുകുട്ടി വളർത്തലുമായി ബന്ധപ്പെട്ടതുമായിട്ടുള്ള ഒരുപാട് സാധ്യതകൾ ക്ഷീരമേഖലയിൽ നിലവിലുണ്ട്. ഉരുക്കളെ വളർത്തുന്ന കാര്യം പറയുകയാണെങ്കിൽ പാലിനായി പശു വളർത്തലിൽ തന്നെ വ്യത്യസ്ത കാര്യങ്ങൾ ശ്രദ്ധിക്കാം. സംരംഭകനായിട്ട് പലതരത്തിൽ അതിനെ കൊണ്ടു നടക്കാൻ പറ്റും. ഒന്ന്, സങ്കരയിനം പശുക്കളെ വളർത്തി കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിച്ച് സംഘങ്ങൾ വഴിയോ സ്വയമോ വിപണനം ചെയ്യുന്ന സാധ്യതയാണ് ഒന്നാമത്തെ സാധ്യത. അതില് സങ്കരയിനം പശുക്കളായ ഹോൾസ്റ്റീൻ ഫ്രീഷ്യൻ, ജേഴ്സി, ബ്രൌൺ സ്വിസ് ഇവയുടെയൊക്കെ തന്നെ പാൽ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ അതിന്റെ കൂടെ തന്നെ നാടൻ പശുക്കളുടെ പാലിന് വലിയ ഡിമാൻഡാണ് ഇപ്പോഴത്തെ കാലത്ത്. പ്രധാനമായിട്ട് എ ടു മിൽക്ക് എന്ന് പറയുന്ന, അതായത് ഡയബറ്റീസ് ഒക്കെ പാടെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഹെൽത്തി മിൽക്ക് എന്നുള്ള ഏറെയുള്ള പാലുൽപ്പന്നങ്ങൾ സംഭാവന ചെയ്യുന്ന നാടൻ പശുക്കളുടെ പാല് ഇപ്പൊ വിപണി കൈയടക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് വേണം പറയാൻ.
0: അത് സാധാരണക്കാർക്ക് വളർത്താൻ പറ്റുമോ? അതിന്
1: തീർച്ചയായിട്ടും. നാടൻ പശുക്കളുടെ പാല് അളവ് കുറവായിരിക്കും എങ്കിൽ പോലും ആ ഉള്ള പാലിന് വലിയ വിലയാണ് കർഷകർ ഈടാക്കുന്നത്. ഇങ്ങനെ ഈ തരം പശുക്കളെ കൊണ്ട് നടക്കുന്ന ഒരുപാട് ഫാമുകൾ പല ജില്ലകളിലും ഉണ്ട്. നാടൻ പശുക്കളെ പറ്റി പറയുകയാണെങ്കിൽ വെച്ചൂർ, കാസർഗോഡ് കുള്ളൻ, ഗീർ പശു, അങ്ങനത്തെ ഒരുപാട് തരം നമ്മുടെ കാലാവസ്ഥയ്ക്ക് യോജിക്കുന്ന തരം പശുക്കൾ ഇഷ്ടം പോലെ നിലവിലുണ്ട്. കപില, അങ്ങനെ കുറേയധികം പശു ഇനങ്ങളുണ്ട്. അപ്പോൾ ആ തരം പശുക്കളെ വളർത്തി വലുതാക്കി അവയുടെ പാല് വിപണനം നേരിട്ട് തന്നെ പാലായിട്ട് വിൽക്കാം, അല്ലെങ്കിൽ അതിന് ഉൽപ്പന്നങ്ങളായിട്ട് വിൽക്കാൻ വലിയ ഡിമാൻഡാണ് ഇപ്പോഴത്തെ കാലത്ത് ഉള്ളത്.
0: വലിയൊരു സാധ്യത തന്നെയുണ്ട്.
1: തീർച്ചയായിട്ടും.
0: പാല് കൂടാതെ പാലുൽപ്പന്നങ്ങളായ തൈര്, വെണ്ണ, ചീസ് തുടങ്ങിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചും നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ ഒരു സംരംഭകൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
1: പറയുകയാണെങ്കിൽ ഉൽപ്പന്നങ്ങൾക്ക് ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് FSSA ലൈസൻസ്, അതായത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് ഓഫ് ഇന്ത്യ. അതാണ് ചെയ്യേണ്ടത്. ഒരു ലൈസൻസ് എടുക്കാൻ വളരെ ഈസിയാണ്. അത് ഒരു അക്ഷയ സെന്ററിൽ നിന്നോ മറ്റോ ഓൺലൈൻ ആയിട്ട് തന്നെ അപേക്ഷിച്ച് നമുക്ക് ലഭിക്കാവുന്ന ഒരു ലൈസൻസ് ആണ്. ചെറിയൊരു തുക മാത്രമേ അവർ ഈടാക്കുന്നുള്ളൂ. അപ്പൊ ലൈസൻസ് ആണ് ഒന്നാമത്തെ കാര്യം. എവിടെ എന്ത് വിപണി നടത്തുകയാണെങ്കിലും ഒരു ലൈസൻസ്, ഫുഡ് പ്രൊഡക്ടിന്റെ കേസിൽ ലൈസൻസ് എന്തായാലും ആവശ്യമാണ്. പാലുൽപ്പന്നങ്ങൾക്കും വ്യത്യസ്തമല്ല കാര്യങ്ങൾ. അപ്പോൾ പാലിലും പാലുൽപ്പന്നങ്ങൾക്കും ഒരുപാട് ഡിമാൻഡ് ഉണ്ട്. ഒന്നാമത് ലിക്വിഡ് മിൽക്കിന്റെ കാര്യം തന്നെ പറയാം. അതായത് പാല് പാലായി വിപണനം ചെയ്യുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പശുക്കളിൽ നിന്ന് തന്നെ എ ടു മിൽക്ക് ഉൽപ്പാദിപ്പിച്ച് തന്നെ വേണമെങ്കിൽ വിൽക്കാം. തണുപ്പിച്ച പാൽ അതേപടി വിൽക്കാം. അത് പോരാത്തതിന് പലതരം പാലുകൾ, അതായത് ഇപ്പോൾ സ്ലിം ആവുന്ന കാലഘട്ടമാണല്ലോ, അപ്പം പാലിന്റെ കൊഴുപ്പ് കുറച്ചുകൊണ്ട് ഡബിൾ ടോൺ മിൽക്കായോ അല്ലെങ്കിൽ സ്ലിം ഫിറ്റ് മിൽക്ക് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ വിപണിയിൽ തന്നെ കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ് പാലിനങ്ങൾ. ടോൺ മിൽക്ക് ഉണ്ട്. അതൊക്കെ പാലിന്റെ ഗുണനിലവാരം അനുസരിച്ച്, അതായത്
0: നഷ്ടപ്പെടാതെ സംസ്കരിച്ചെടുത്തിട്ട്
1: പാലിന്റെ കൊഴുപ്പ്, കൊഴുപ്പും SNF, അതായത് കൊഴുപ്പ് ഇതര ഘടകങ്ങളും വെച്ചിട്ടാണ് പാലിന്റെ ഗുണനിലവാരം നിർണ്ണയിക്കുക. അപ്പം അത് വെച്ച് ഫാറ്റും SNF മാറി മാറി വരുന്ന തരം പാലുകളാണ് ഇതെല്ലാം. സ്റ്റാൻഡേർഡൈസ്ഡ് മിൽക്ക്, അങ്ങനെ ഒരുപാട് തരം പാലിനങ്ങൾ വരുന്നുണ്ട്. പലപ്പോഴും ഇപ്പോൾ കർഷകർ തന്നെ ഈ തരം പാലിനങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് പല. അത് പോരാത്തേന് ഈ പറഞ്ഞ പരമ്പരാഗതമായി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നുണ്ടാവും, അറിയാലോ. തൈരുണ്ട്, നെയ്യ്, സംഭാരം, ഇതിനൊക്കെ എന്നും ഡിമാൻഡുണ്ട്. ഈ സംഭാരത്തിനൊക്കെ വലിയ ഡിമാൻഡാണ് ഉള്ളത്. അതേപോലെ സിപ്പപ്പ് മുതലായ സാധനങ്ങളൊക്കെ തന്നെ എപ്പോഴും ഒരു പകുതിയോളം 6 മാസക്കാലത്തോളം ചൂടുള്ള സമയം ഉണ്ടാവും. അതിനൊക്കെ തന്നെ ഈ തരം ഉൽപ്പന്നങ്ങൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന കാര്യങ്ങളാണ്. അവയ്ക്കൊക്കെ നല്ല സാധ്യതയാണ് കേരളത്തിലുള്ളത്. മാത്രമല്ല, അത് കാലങ്ങളായി നിർമ്മിച്ച് വിപണനം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഞാൻ പറഞ്ഞ നാടൻ പശുക്കളുടെ നെയ്യിന് ഈ അടുത്ത കാലം വരെ 2000 രൂപയാണ് ഒരു കിലോ നെയ്യിന് ഉള്ളത്. അപ്പോൾ അതുപോലും വലിയൊരു സാധ്യതയാണെന്ന് പറയണം. ഔഷധ വിപണിയിലേക്ക് ഈ തരം നാടൻ പശുക്കളുടെ നെയ്യ് വളരെയധികം ഉപയോഗിക്കപ്പെടുന്നുണ്ട്. നമ്മൾക്ക് ഇതിന്റെ ഇടയിൽ

0: ഉള്ള ഒരുപാട് സാധ്യതകൾ ഇനിയും കണ്ടുപിടിക്കാനിരിക്കുന്നതേ ഉള്ളൂ. മാത്രമല്ല, ഇപ്പൊ ഈ പറഞ്ഞ പോലെ പനീർ, ചീസ് മുതലായ കുറേ കാര്യങ്ങൾ ഉണ്ട്. അതിനൊക്കെ തന്നെ ഇപ്പോൾ ഡിമാൻഡ് വന്നിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ചീസ് ഫാക്ടറി ഒരെണ്ണം പുതുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പനീറിന് ഈ ഹോട്ടൽ വിപണിയിലൊക്കെ പനീർ ബട്ടർ മസാലയാണ് വെജിറ്റേറിയൻസിന് ഏറ്റവും പ്രിയകരമായ ഒരു ഭക്ഷണം. അപ്പം അത് പറഞ്ഞു വരുമ്പോൾ പനീറിന് വലിയ ഡിമാൻഡാണ് ഉള്ളത്. മാത്രമല്ല പനീർ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടുള്ള വേ എന്ന് പറയും. വേ എന്ന് പറഞ്ഞാൽ ആ അത് വളരെ ന്യൂട്രീഷ്യസ് ആയ വളരെ പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു ഭക്ഷണമാണ്. അതിനെ പോലും സിപ്പപ്പാക്കി മാറ്റുകയും ചെയ്യാം. അങ്ങനെ ഒരുപാട് സാധ്യതകൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡെയറി ട്രെയിനിങ് സെന്റർ ഉണ്ട് ബേപ്പൂർ നടുവട്ടത്ത്. അവിടെയൊക്കെ നമ്മൾക്ക് പരിശീലനങ്ങൾ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല പുതിയ കുറെ സംരംഭങ്ങളായിട്ട് പറയാം. പുതിയതൊന്നും പറഞ്ഞുകൂടെങ്കിൽ പോലും യോഗട്ട് ഒക്കെ വിദേശ വിപണിയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ്. അതിന് ലൈഫ് സ്പാൻ, ജീവിതത്തിന്റെ ദൈർഘ്യം കൂട്ടാൻ വരെ കഴിവുണ്ട് എന്നാ പറയാ. നമ്മുടെ തൈരിനോടൊക്കെ യോഗട്ടും പല ഫ്ലേവറുകൾ കിട്ടും. അതുകൊണ്ട് നല്ല സെറ്റ് കേടാണ്. അതിൽ ചില ബാക്ടീരിയ മാത്രം പ്രത്യേകമായിട്ടുള്ള ബാക്ടീരിയകൾ ഉണ്ട്. അത് അതിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പാലിലേക്ക് ഉറ ഒഴിക്കുന്നത് കൃത്യമായ അളവിൽ കൃത്യമായ രണ്ട് ബാക്ടീരിയകളായിരിക്കും. അതാണ് യോഗട്ടിനെ യോഗട്ടായി മാറ്റുന്നത്. ആ യോഗട്ടിന് പോലും ഇപ്പോൾ വളരെ വലിയ വിപണിയാണ്. പ്രത്യേകിച്ചും ആൾക്കാരിപ്പോ ആരോഗ്യത്തെ പറ്റി ഒരുപാട് ബോധവാന്മാരാണ്. അപ്പോ ഈ ഒരു കാലത്ത് ഇതിന് വലിയ സാധ്യതയാണ്. ഈ യോഗട്ടിന് വലിയ സാധ്യതയാണുള്ളത്. പിന്നെ ഈ പറഞ്ഞ നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളാണ് രസഗുള, ഗുലാബ് ജാമുൻ മുതലായവ. ഇത് ഒരു വ്യക്തി പോയി നോക്കിയാൽ കടകളിലൊക്കെ ഇപ്പോഴും ഇത് ഇവിടെ സുലഭമാണ്. അതിനർത്ഥം ഇവിടുത്തെ കൺസ്യൂമേഴ്സിന് അതെ ഈ ഉൽപ്പന്നം ഇഷ്ടമാണെന്നുള്ളതിന് ഒരു തെളിവാണ്. ഇതൊക്കെയും തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഒരുപാടൊന്നും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ആ സ്കില്ല് കൈക്കലാക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ. ഇതൊക്കെ തന്നെ വലിയ സാധ്യതകളാണ് തുറന്നു തരുന്നത്. മാത്രമല്ല ചെറിയ വിലയ്ക്കൊന്നും അല്ല ഇവ വിൽക്കപ്പെടുന്നത് വിപണിയിൽ. അപ്പം വലിയ ലാഭങ്ങൾ ഇതിൽ നിന്നെല്ലാം തന്നെ കിട്ടാം എന്നാണ് പറയുന്നത്. പിന്നെ മിൽക്ക് ഹൽവ, അത് മാത്രമല്ല ഇപ്പം കേക്കിന്റെ ഒരു ട്രെൻഡ് ഇപ്പോൾ ഉണ്ട്. ഇതിലേക്ക് വേണ്ട ഫ്രഷ് ക്രീം വരെ നമുക്കൊരു വലിയ സാധ്യതയായിട്ട് മാറ്റാം. അതേപോലെ വെണ്ണ, ഐസ്ക്രീം എന്നുള്ളത് വേറൊരു സാധ്യതയാണ്. ഒരുപാട് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഐസ്ക്രീം. പക്ഷെ കുറച്ചും കൂടി ടെക്നോളജി വേണം. അതായത് കുറച്ചുകൂടി യന്ത്രങ്ങൾ, ചെറിയ ഒരു കുറച്ചും കൂടി ഇൻവെസ്റ്റ് ചെയ്യാൻ ധനം കഴിവുള്ള ആൾക്കാരോ ഐസ്ക്രീം മുതലായ കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ഇതിലൊരു വിപണി സാധ്യത കൂടി കണ്ടെത്താവുന്നതേ ഉള്ളൂ. ഇപ്പോൾ കേരളത്തിൽ തിരുവനന്തപുരത്ത് മാത്രമേ ഇതുള്ളൂ. അതായത് തണുത്ത മിൽക്ക് എ ടി എമ്മിലൂടെ അത് കാശ് ഇട്ട് കഴിഞ്ഞാൽ എ ടി എം പോലെ
1: തണുത്ത പാല്,
0: കാശിന് പകരം പാല് കിട്ടുന്ന ഒരു സംവിധാനം.
1: വെള്ളം കിട്ടുമല്ലോ റെയിൽവേ സ്റ്റേഷനിൽ.
0: അതെ, വെള്ളം കിട്ടുന്ന പോലെ തന്നെ പാലും എത്ര അളവിൽ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം.
1: കൂളായിട്ടിരിക്കാൻ കേടുവരുന്ന പ്രശ്നം വരുന്നുണ്ടാവില്ല.
0: ഇടയ്ക്കിടയ്ക്ക് റീഫില് ചെയ്യണം. അത് ഞാൻ പറഞ്ഞില്ലേ, സംരംഭകൻ ആയിട്ടുള്ള ഒരാൾക്ക് അതിന്റെ ഉത്തരവാദിത്തം കൂടി ഉണ്ട്. ഈ മാത്രമല്ല പാല് ഏറ്റവും പെട്ടെന്ന് കേടാവുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് പാല് ഫാം ഉള്ള ഒരാൾക്ക് ശരിക്കും പറഞ്ഞാൽ മിൽക്ക് എ ടി എം തുടങ്ങാവുന്നതേ ഉള്ളൂ. അപ്പൊ തന്നെ കൂൾ ചെയ്യുക. പാല് തണുപ്പിച്ച് ഒരു ടാങ്ക് പോലെ ഒരു സംവിധാനമാണ് എ ടി എമ്മിന്റെ ഉള്ളിലുള്ളത്. ആ ടാങ്കിലേക്ക് നിറച്ചു കഴിഞ്ഞാൽ അത് ഇത്ര മണിക്കൂറിനുള്ളിൽ ചെലവാകാവുന്ന പാല് അതിനുള്ളിടാവൂ എന്നുള്ളതാണ് അതിന്റെ പ്രധാന പോയിന്റ്. അപ്പം അത് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. മാത്രമല്ല വ്യക്തമായിട്ട് വൃത്തിയായതിനു ശേഷം മാത്രമേ പാല് ഈ കണ്ടെയ്നറുകളെല്ലാം നിറയ്ക്കാവുള്ളൂ.
1: നല്ല ഹൈജീനിക് ആവണം.
0: അതെ അതെ അതെ.
1: ഒരു ചെറുകിട സംരംഭമായി പശു വളർത്തൽ തുടങ്ങിയാൽ നല്ല പുല്ല് കൊടുത്ത് വളർത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ ഒരു കർഷകന് തീറ്റപ്പുല്ല് കണ്ടെത്തേണ്ട സാഹചര്യം നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഗ്രാമീണ മേഖലയിലാണെങ്കിലും നഗരപ്രദേശങ്ങളിലാണെങ്കിലും ഒക്കെ തന്നെ തീറ്റപ്പുല്ല് കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് പണ്ട് ഉണ്ടായിരുന്ന പോലെയുള്ള മേച്ചിൽ സ്ഥലങ്ങളൊന്നും ഇല്ല ഇപ്പോൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കർഷകന് അത് പുല്ല് കൃഷി ചെയ്യേണ്ടതായിട്ട് വരും. പുല്ല് കൃഷി ചെയ്യുന്നതിലൂടെയും ഒരു സംരംഭകന് സാധ്യതകൾ അതിൽ ഉണ്ട് അല്ലേ? പുൽകൃഷി ചെയ്ത് അതിലൂടെയും ഒരു കർഷകന് ലാഭം ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെയുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് ഈ പുൽകൃഷി മേഖലയിൽ?
0: പുൽകൃഷി മേഖലയിൽ പശു വളർത്തൽ എന്ന പോലെ തന്നെ ലാഭം ഉണ്ടാക്കാവുന്ന ഒരു മേഖലയാണ് തീറ്റപ്പുൽകൃഷി. പശുവിന് ഒരുപാട് പുല്ല് വേണം. അതുകൊണ്ട് തന്നെ അത് ഒരു സംരംഭകൻ എന്നുള്ള നിലയ്ക്ക് ഒരു വ്യക്തിക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് പുൽകൃഷി. അതിൽ തന്നെ ഏറ്റവും നല്ലത് കുറേ വർഷങ്ങൾ നിൽക്കുന്ന പുല്ലിനങ്ങളാണ്.
1: അതിൽ എന്തൊക്കെ തരം ഇനങ്ങളാണ്?
0: ഇനങ്ങൾ ഒരുപാട് തരം ഇനങ്ങളുണ്ട്. തീറ്റപ്പുല്ല് എന്നുള്ള നിലയ്ക്ക് നല്ല പോഷക സമൃദ്ധമായിട്ടുള്ള പുല്ലിനങ്ങൾ ഒരുപാടുണ്ട്. പ്രധാനമായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഹൈബ്രിഡ് നേപ്പിയറിന്റെ ഒരു വെറൈറ്റിയായ CO3, CO4, CO5 ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അത് പോരാത്തിന് ഗിനി പുല്ലുണ്ട്, കോങ്കോ സിഗ്നൽ, പാരാഗ്രാസ്, അങ്ങനെ പല ഭൂമിയുടെ കണ്ടീഷൻസിനായിട്ട് പലതരം പുല്ലിനങ്ങളുണ്ട്. അതേപോലെ ചോളം പോലത്തെ ചെറിയ വിളകൾ, അതായത് ഏതാനും മാസം മാത്രം നിൽക്കുന്ന വിളകളുണ്ട്. പിന്നെ വലിയ നല്ല പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലുള്ള തരം, മാംസ്യത്തിന്റെ കണ്ടന്റ് കൂടുതലുള്ള ശീമക്കൊന്ന, സുബാബുൾ, അകത്തി മുതലായ വെറൈറ്റീസും ഉണ്ട്. എന്ത് കൃഷി ചെയ്യണം എന്നുള്ളത് ഒരു സംരംഭകനാണ് തീരുമാനിക്കേണ്ടത്. അവരവരുടെ ഭൂമിയുടെ സാഹചര്യം അനുസരിച്ചും വെയിലിന്റെ വെളിച്ചത്തിന്റെ സാഹചര്യം അനുസരിച്ചും പിന്നെ വെള്ളത്തിന്റെ ലഭ്യതയുടെ അളവനുസരിച്ചും ഒക്കെ ഒരു കർഷകനാണ്, ഒരു വ്യക്തിയാണ് തീരുമാനിക്കേണ്ടത്. പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, ഒരുപാട് തശുഭൂമി നമ്മുടെ നാട്ടിലൊക്കെ പലയിടത്തായിട്ട് നാട്ടും പുറങ്ങളിൽ

0: നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഹൈബ്രിഡ് നേപ്പിയറിൻ്റെ ഒരു വെറൈറ്റി ആയ CO3, CO4, CO5 ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അത് പോരാത്തിന് ഗിനി പുല്ലുണ്ട്, കോങ്കോ സിഗ്നൽ, പാരാഗ്രാസ്, അങ്ങനെ പല ഭൂമിയുടെ കണ്ടീഷൻസിനായിട്ട് പലതരം പുല്ലിനങ്ങളുണ്ട്. അതേപോലെ ചോളം പോലത്തെ ചെറിയ വിളകൾ, അതായത് ഏതാനും മാസം മാത്രം നിൽക്കുന്ന വിളകളുണ്ട്. പിന്നെ വലിയ നല്ല പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലുള്ള തരം, മാംസ്യത്തിന്റെ കണ്ടന്റ് കൂടുതലുള്ള ശീമക്കൊന്ന, സുബാബുൾ, അഗത്തി മുതലായ വെറൈറ്റീസും ഉണ്ട്. എന്ത് കൃഷി ചെയ്യണം എന്നുള്ളത് ഒരു സംരംഭകൻ ാണ് തീരുമാനിക്കേണ്ടത്. അവരവരുടെ ഭൂമിയുടെ സാഹചര്യം അനുസരിച്ചും വെയിലിന്റെ വെളിച്ചത്തിന്റെ സാഹചര്യം അനുസരിച്ചും പിന്നെ വെള്ളത്തിന്റെ ലഭ്യതയുടെ അളവനുസരിച്ചും ഒക്കെ ഒരു കർഷകനാണ്, ഒരു വ്യക്തിയാണ് തീരുമാനിക്കേണ്ടത്. പറയാനുള്ള കാര്യം എന്താ വെച്ചാല്, ഒരുപാട് തശുഭൂമി നമ്മുടെ നാട്ടിലൊക്കെ പലയിടത്തായിട്ട്, നാട്ടും പുറങ്ങളിൽ, ടൗണുകളിലാണെങ്കിൽ അതിന്റെ ലഭ്യത ഇല്ലതാനും. അപ്പോൾ ഇത് തന്നെ വലിയൊരു സാധ്യതയാണ്. ഇപ്പോൾ ടൗണിൽ പശു വളർത്തുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ട്. പലരും ഇതെന്താ ചെയ്യണ വെച്ചാൽ വഴിക്ക് അഴിച്ചുവിട്ട് സാധാരണ റോഡരികിലുള്ള പുല്ല്, ഇപ്പൊ നിങ്ങൾക്ക് പുറത്തുനിന്ന് പോയി നോക്കിയാൽ അറിയാം റോഡിൽ പശുക്കൾ മേഞ്ഞു നടക്കുന്നതായിരിക്കും പലപ്പോഴും കാണുക. അപ്പം അതും ഒരു ശൈലിയാണ് പശു വളർത്തലിന്റെ. പക്ഷേ കർഷകർ ഇത് കാശ് കൊടുത്ത് വാങ്ങിച്ച് തന്നെ പശുക്കൾക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ പലയിടത്തായിട്ടുള്ളത്. സ്വന്തമായിട്ട് പുൽകൃഷി ചെയ്യാൻ പറ്റാത്ത, ഭൂമി പരിമിതമായിട്ടുള്ള പശു വളർത്തൽ സ്വീകരിച്ച കർഷകർക്ക് ഇത് വലിയൊരു ആശ്വാസമാവും. പശു വളർത്തലിന്റെ കേസിൽ മാത്രമല്ല ഇതുള്ളത്. അപ്പൊ അത് വലിയൊരു ഭീമമായ ബിസിനസ് ആയിട്ടാണ് നമ്മൾ വിചാരിക്കേണ്ടത്. ചില്ലറ ബിസിനസ് അല്ല ഇത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് ഭൂമി ഉണ്ടെങ്കിലോ പാട്ടത്തിന് എടുക്കാനോ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു സാധ്യതയാണ് പുൽകൃഷി തുറന്നു കൊടുക്കുന്നത്.
1: അതെ.
0: പിന്നെ മാത്രമല്ല ഇതിന് പുറമെ നമ്മുടെ വകുപ്പടക്കം പലയിടത്തായിട്ട് പുൽക്കട വിതരണവും ഒരു സാധ്യതയാണ്. അതായത് മൂത്ത പുല്ലുകൾ വെട്ടി അത് പുൽക്കടയായി വിതരണം ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ ഇതേപോലെ ഓർഡർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഒരു കർഷകന് ആവശ്യമുണ്ടെങ്കിൽ പുല്ല് നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കാൻ ഒരു സംരംഭം, അതുപോലും വലിയ നല്ല ഒരു സാധ്യതയാണ് തുറന്നു കൊടുക്കുന്നത്. പിന്നെ എന്താ പറയാ, ഈ തരം കാര്യങ്ങൾ നടത്തുമ്പോൾ കർഷകന് ചോളത്തിന്റെ കാര്യവും പറയാതെ വയ്യ. ചോളത്തിന്റെ പ്രത്യേകത ഉണ്ട്, കൂടുതൽ പാല് ഉൽപ്പാദിപ്പിക്കും ചോളം കൊടുത്താൽ. അതായത് ഭൂമി ഒരുക്കാനുള്ള ബുദ്ധിമുട്ട് വലിയ പ്രശ്നമല്ലാത്ത ഒരു സംരംഭകനാണെങ്കിൽ ചോളം നല്ല ഒരു സാധ്യതയാണ്.
2: പുല്ല് കൃഷി ചെയ്യുന്ന ഒരു കർഷകന് അയാൾക്ക് അധികമായി വരുന്ന പുല്ല് എങ്ങനെയാണ് സൂക്ഷിക്കാൻ പറ്റുക, അതിന് എന്തൊക്കെ രീതികളാണ് ഉള്ളത്, ഇതിലും ഒരു സംരംഭകത്വ സാധ്യത കണ്ടെത്താൻ പറ്റുമോ?
0: അതും ഒരു സാധ്യതയാണ് തുറന്നു കൊടുക്കുന്നത്. ഒരു സംരംഭകനെ സംബന്ധിച്ചിടത്തോളം പുൽകൃഷി മാത്രമല്ല പച്ചപ്പുല്ല് അതേപടി കൊടുക്കണം എന്നില്ല. പശു വളർത്തലിൽ എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട്, അതായത് വർഷത്തിൽ എല്ലാ സമയത്തും നല്ല ഗുണനിലവാരമുള്ള ഭക്ഷണം കൊടുക്കുക പശുവിന്, എങ്കിലേ പാല് നന്നായി
1: കിട്ടും.
0: അപ്പോൾ അത് തന്നെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പുല്ല് തന്നെ നമുക്ക് ഉണക്കി സൂക്ഷിക്കാം. അത് ഹേ എന്നാണ് പറയുക. അതായത് നവംബർ ഡിസംബർ കാലഘട്ടങ്ങളിൽ, അതായത് മഴ മാറി എന്നാലോ ഭയങ്കര വെയിലില്ലാത്ത ഒരു സമയത്ത് മെല്ലെ പൂക്കുന്നതിന് തൊട്ട് മുമ്പ് ഉള്ള പുല്ല് അരി വെച്ച് മുറിച്ച്, അതായത് ഇളം തണ്ട്, വല്ലാതെ ഇളം തണ്ടല്ലെങ്കിലും ഇടത്തരം തണ്ടുകളുള്ള പുല്ല് വെട്ടി ഉണക്കുന്ന രീതിയാണ്, അത് ചിക്കി ഉണക്കുന്ന രീതിയാണ് തീറ്റപ്പുല്ലിന്റെ ഹേ എന്ന ഐറ്റം. ഹേ എന്ന ഐറ്റത്തിന് നമ്മൾ ചോദിക്കും വൈക്കോല് കൊടുത്താൽ പോരെ എന്ന് ചോദിക്കും. അതായത് വൈക്കോൽ എന്ന് പറയുന്നത് നമ്മൾക്ക് അഗ്രികൾച്ചർ ബൈ പ്രോഡക്റ്റ് ആണ്, അതായത് നെൽകൃഷിയുടെ ഭാഗമായിട്ട് അവസാനം വരുന്ന നെല്ലിലാണ് എല്ലാത്തരം ന്യൂട്രിയൻസും പോവുക. അത് കഴിഞ്ഞ് ബാക്കിയുള്ള അവശിഷ്ടം മാത്രമാണ് വൈക്കോല്. വൈക്കോല് പശുവിന്റെ വയറ് നിറയ്ക്കാനും നാരടങ്ങിയ ഭക്ഷണം നല്ല നിലയ്ക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. അതില് പോഷണം വളരെ കുറവാണ്. അതായത് പുല്ല് പൂക്കുന്നതിന് മുമ്പത്തെ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ന്യൂട്രിയൻസ് ഉണ്ടാവുക, ആ പുല്ലാണ് നമ്മൾ ഉണക്കുന്നത്. അപ്പം വൈക്കോലിന് പകരം അത്ര തന്നെ ഹേ കൊടുത്താലും വൈക്കോലിനെ അപേക്ഷിച്ച് ഒരുപാട് കൂടുതലുള്ളത് ഹേക്കാണ്. അപ്പൊ ഇത് തന്നെ വലിയൊരു സാധ്യതയാണ്. അപ്പം ഇതൊന്നും നമ്മൾ ആരും കേരളത്തിൽ അധികം അങ്ങോട്ട് ചിന്തിക്കാത്ത സാധ്യതകളാണെന്ന് വേണം പറയാൻ. ഒരാളും അതിനെപ്പറ്റിയൊന്നും പ്രചരണം കൊടുക്കാത്തതുകൊണ്ടായിരിക്കാം ഇതിത്ര വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നും അല്ല അത്. എങ്കിൽ പോലും ആരും അതിനെപ്പറ്റി ബോധവാന്മാരല്ലാത്തതുകൊണ്ടായിരിക്കാം.
2: കൃഷി ചെയ്യുന്ന കർഷകർക്ക് ഒരുപക്ഷെ ചെയ്യാവുന്ന കാര്യമാവും,
0: വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. അതിനുള്ള കളങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തില് വേനൽക്കാലത്തേക്ക് പശുവിന് ഗുണനിലവാരമുള്ള ഭക്ഷണം ഉറപ്പാക്കാൻ പറ്റും. അത് വലിയൊരു ബിസിനസ് ആയിട്ട് തന്നെ മാറ്റാവുന്ന സാധ്യതയുള്ള ഒരു സംഭവമാണ്. ഇതുകൂടാതെ ഉണക്കി സൂക്ഷിക്കുന്നതിന് പകരം അച്ചാറിട്ട് സൂക്ഷിക്കാം പുല്ല്. ഇത് മാങ്ങയും മറ്റുള്ള അച്ചാറുകളും നമ്മൾ മറ്റുള്ള സമയത്ത് എടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ പുല്ല് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് അതിനെ ചെറിയ മറ്റുള്ള കാര്യങ്ങളുമായിട്ട് ഉപ്പും മറ്റുള്ള കാര്യങ്ങളും വെച്ച്, ശർക്കര പാനി അങ്ങനത്തെ കുറേ കാര്യങ്ങളും വെച്ച് മിക്സ് ചെയ്തിട്ട് അതിനെ ചാക്കുകളിൽ നിറച്ചിട്ടോ അല്ലെങ്കിൽ വലിയ സൈലോകളോ അല്ലെങ്കിൽ ടാങ്കുകളിലോ ഒരിക്കലും വായു കടക്കാത്ത അറകളിലാക്കിയിട്ട് സൂക്ഷിച്ച് അത് ഏതാനും മാസം കഴിഞ്ഞെടുത്താൽ, ഒന്നര മാസം മതി, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായാലും കുഴപ്പമില്ല. പുല്ലച്ചാർ എന്ന് പറയുന്നതാണ് സൈലേജ് എന്ന് പറയുക. കേരളത്തിൽ ഒരുപാട് പ്രചുര പ്രചാരത്തിൽ അല്ലെങ്കിൽ പോലും പല കർഷകരും ഇത് മാത്രം കൊടുത്ത് പശുക്കളെ വളർത്തുന്നുണ്ട്. വളരെ ധാതു ലവണം അടങ്ങിയതും ന്യൂട്രീഷൻസ് മറ്റുള്ള തരം പോഷക മൂല്യങ്ങൾ അടങ്ങിയതുമായിട്ടുള്ള

0: ഭക്ഷണമാണ് സൈലേജ്. അത് മാത്രമല്ല പച്ചപ്പുല്ലിന്റെ അത്ര അളവ് കൊടുക്കുകയും വേണ്ട, അങ്ങനെ ഒരു ഗുണമുണ്ടിട്ട്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഈ സൈലേജും ഒരു ക്ഷീരകർഷകനാവണമെന്നില്ല, ഈ സൈലേജ് മാത്രം ഉണ്ടാക്കാൻ ഉള്ള തയ്യാറെടുപ്പുള്ള ഒരാൾ മതി, അതുപോലും സംരംഭമായിട്ട് മാറ്റാൻ പറ്റും നമുക്ക്. അതും ലാഭകരമായിട്ടുള്ള, അതായത് കർഷകരെ വീട്ടിലെത്തിച്ചു കൊടുക്കണം എന്നുള്ളതാണ് അതിന്റെ ഒരു കാര്യം. പറഞ്ഞ പോലെ വായു കടക്കാത്ത അറകളായിരിക്കണം എന്നുള്ളത് ശ്രദ്ധിക്കണം, അത്ര മാത്രമേ ഉള്ളൂ.
1: പശുവിന്റെ ആരോഗ്യ സംരക്ഷണത്തില് പുല്ലിനോടൊപ്പം തന്നെ കാലിത്തീറ്റയും വളരെയധികം പ്രാധാന്യമുണ്ട് അല്ലെ? അപ്പൊ ഈ ഒരു സാഹചര്യത്തില് ഇത് നിർമ്മിച്ചും ഒരാൾക്ക് നല്ലൊരു സംരംഭം തുടങ്ങി അതില് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാം. അപ്പൊ കാലിത്തീറ്റ നിർമ്മാണ മേഖലയില് സംരംഭകന് എന്ത് സാധ്യതകളാണ് ഉള്ളത്?
0: അപ്പം കാലിത്തീറ്റ നിർമ്മാണത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ വലിയൊരു സാധ്യതയാണ് കർഷകർക്ക് ഈ ഒരു കാര്യത്തിലുള്ളത്. കർഷകർ പലപ്പോഴും പശു വളർത്തലിൽ പുല്ലിന് ഒപ്പം തന്നെ ഒരുപാട് അളവിനല്ല ഞാൻ പറയുന്നത്, പോഷകമൂല്യം കൂടിയ തരത്തിലുള്ള കാലിത്തീറ്റ ഇനങ്ങൾ നിർബന്ധമായിട്ടും പശുവിന് കൊടുക്കേണ്ടതുണ്ട്, നല്ല ഗുണനിലവാരമുള്ള പാല് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കാലിത്തീറ്റ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് ഇഷ്ടംപോലെ റോ മെറ്റീരിയലുകൾ, അതായത് ചോളത്തവിടാവട്ടെ, ചോളത്തിന്റെ പൊടിയാവട്ടെ, അങ്ങനെ പിണ്ണാക്കുകൾ, കടല പിണ്ണാക്ക് മുതലായ പിണ്ണാക്കുകൾ, ഇതെല്ലാം തന്നെ ഓരോ സാധ്യതയാണ് ഒരു വ്യക്തിക്ക്, ഒരു സംരംഭകന് തുറന്നു കൊടുക്കുന്നത്. ഇതിനെല്ലാം ഉപരി ഇപ്പൊ പിണ്ണാക്കുകളാണെങ്കിലും ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ്, ഇതൊക്കെ കൂടി കൂട്ടി യോജിപ്പിച്ചിട്ടാണ് ഒരു പശുവിന് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ ഇതെല്ലാം കൂടി യോജിപ്പിച്ച് തീറ്റപ്പുല്ലും കൂടി യോജിപ്പിച്ച് ടോട്ടൽ മിക്സ്ഡ് റേഷ്യൻ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഒരു രീതിയുമുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഒരു കർഷകന് ശരിക്കും പറഞ്ഞാൽ മറ്റൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ഈ ഒരു
1: മിക്സ്
0: മാത്രം കൊടുത്താൽ മതി. അതിലൊരു ചെറിയ പ്രശ്നമുള്ളത് എന്താ വെച്ചാല് കുറച്ച് ഈർപ്പം കൂടുതലുള്ളതുകൊണ്ട് ഫ്രഷ് ആയി ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ അധികം സമയം പൂപ്പൽ പിടിക്കാനുള്ള സാധ്യത
1: കൂടുതലായിട്ട്.
0: അതെ, അപ്പൊ പക്ഷേ അതിന് പറ്റുന്ന രീതിയിൽ ഇപ്പൊ ലോക്കലായിട്ട് ഒരാൾക്ക് വേണമെങ്കിൽ ടി എം ആർ ഉണ്ടാക്കാം, ടോട്ടൽ മിക്സറേഷൻ ഉണ്ടാക്കിയിട്ട് ശരിയായ രീതിയിൽ അളവുകൾ എടുത്ത്, ഈ പല പല ഉൽപ്പന്നങ്ങളുടെ അളവുകൾ എടുത്ത്, റോ മെറ്റീരിയലുകളുടെ അളവെടുത്ത് തീറ്റപ്പുല്ലുമായിട്ട് മിക്സ് ചെയ്ത് എല്ലാം കൂടി കൂട്ടി ഒരു ചാക്കായി കൊടുക്കാവുന്ന ഒരു രീതിയും വിപണിയിൽ എത്തിച്ചാൽ വളരെ വലിയ വിജയമാവും ഉണ്ടാവുക. അത് വർഷത്തിൽ എല്ലാ സമയത്തും ഒരേപോലെ കൊടുക്കണമെന്ന് മാത്രം. അങ്ങനെ സാധ്യതകളും ആത്മവിശ്വാസവും ഉള്ള ഒരു വ്യക്തിക്ക് ഇത് തന്നെ വലിയൊരു സാധ്യതയാണ് തുറന്നു കൊടുക്കുന്നത്. കാലിത്തീറ്റ വിപണി
1: ഒരു ക്ഷീര സംരംഭകൻ പശുവിന്റെ പാലും പാലുൽപ്പന്നങ്ങളും ഒക്കെ വിറ്റ് വരുമാനം ഉണ്ടാക്കുന്നത് പോലെ തന്നെ ചാണകം, മൂത്രം എന്നിവയിലും ഒരു സംരംഭകത്വ സാധ്യത തെളിയുന്നുണ്ട് അല്ലെ? ഇപ്പൊ ധാരാളം വളങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ ഇത് ഉപയോഗിക്കാം. ഒരു കർഷകന് അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അല്ലെ, വളം എന്ന് പറയുന്നത്. അപ്പൊ അതിലും നല്ലൊരു സാധ്യതയുണ്ട്, അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്?
0: ചാണകം എന്നുള്ളത് ഒരു അനിവാര്യ കാര്യമാണ് കൃഷിയുടെ ഭാഗമായിട്ടുള്ളത്. കൃഷിക്ക് ഇത് ചാണകം അതേപടി തന്നെ കൊടുക്കാം, അതിന് നാടുമ്പുറങ്ങളിൽ ഭയങ്കര ഡിമാൻഡാണ്. അതിന് പുറമെ ഇപ്പോഴത്തെ ഒരു എമർജിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ ഫ്ലാറ്റ് കൂടുതൽ വരുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ ചെടി വളർത്തൽ ഒരു വലിയ ഇഷ്ടമുള്ള കുറെ പേര് എങ്കിലും നമുക്കിടയിലുണ്ട്. ഇത് തന്നെ വലിയൊരു സാധ്യതയാണ് തുറന്നു കൊടുക്കുന്നത്. ഉണക്കി പൊടിച്ച ചാണകം വളരെ ഭംഗിയുള്ള കവറിലാക്കി കൊടുക്കുന്നതിന് ഡിമാൻഡ് ചെയ്യപ്പെടുന്നത് ഇത് തന്നെ ഒരു വലിയ സാധ്യതയായിട്ടാണ് നമുക്ക് പറയാൻ പറ്റുക. ഇപ്പൊ പാലുൽപ്പന്നങ്ങൾ അങ്ങനെ മാത്രം ചിന്തിച്ചാൽ പോരാ, ശരിക്കും പറഞ്ഞാൽ അതിൽ കടന്ന് ചിന്തിച്ചാൽ ഇതിൽ വലിയ വലിയ സാധ്യതകളാണ് ഉള്ളത്. ആ ഭംഗിയുള്ള കവറിലാണ് പകുതി മുക്കാലും കാര്യം എന്നാണ് മനസ്സിലാവുന്നത്. പലപ്പോഴും ഗുണനിലവാരമുള്ള ചാണകം അതേപടിയോ, അല്ലെങ്കിൽ ചാണകം, മണ്ണ്, ട്രൈക്കോഡെർമ, ചകിരിച്ചോർ, കമ്പോസ്റ്റ്, ഇതെല്ലാം കൂടി കൂട്ടി ഒരു മണ്ണിന്റെ പോട്ടിംഗ് മിക്സ് ആയിട്ട് കൊടുത്താലും അത് വളരെ ഗുണകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഈ പോട്ടിംഗ് മിക്സിന് ചാക്കുകൾക്കും വളരെ വലിയ ഡിമാൻഡാണ്. ഇതിന്റെ സാധ്യതകളൊന്നും പലരും തന്നെ
1: അറിയുന്നില്ല.
0: കാൽവെപ്പിനെ മടിക്കുന്ന ഒരു മേഖലയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇതില് ഒരുപാട് സംരംഭകർക്ക് വരാവുന്ന സാധ്യത തുറന്നു കൊടുക്കുന്ന ഒരു വഴിയാണത്. അല്ലെങ്കിൽ ഓൺലൈനായിട്ട് വിപണനം ചെയ്യാനും ഇതിനൊരു സാധ്യത കൂടുതലുണ്ട്. മാത്രമല്ല മൂത്രത്തിന്റെ കേസ് പറയുകയാണെങ്കിൽ ഈ അർക്ക, ജീവാമൃതം മുതലായ കാര്യങ്ങൾ ഉണ്ടാക്കാം. ഈ പഞ്ചഗവ്യം ഉണ്ടാക്കുന്നതിലെ ഒരു പങ്ക് മൂത്രത്തിനുണ്ട്, ചാണകത്തിനുണ്ട്. ഇത് പുറമെ തൊഴുത്ത് കഴുകിയ വെള്ളം, തൊഴുത്ത് കഴുകിയ വെള്ളം എന്ന് പറയുമ്പോൾ മൂത്രത്തിന്റെ അംശവും ഉണ്ടാവും, ചാണകത്തിന്റെ അംശവും, ഈ വെള്ളവും എല്ലാം കൂടി ഉള്ളത് ക്യാനുകളിലായി നിറച്ച് വിൽക്കുന്ന കർഷകർ പോലും ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. പക്ഷെ അതൊക്കെ വളരെ കുറവാണ്. ഇത് ലോക്കൽ ടൈപ്പുകളിലാണ് ഇപ്പൊ നീങ്ങുന്നതെങ്കിൽ ഇതുപോലും ശരിക്കും
1: പറഞ്ഞാൽ
0: സാധ്യതകൾക്ക് തുറന്നു കൊടുക്കുന്ന മേഖലകളാണ് ഇതെല്ലാം.
1: ക്ഷീരമേഖലയുമായിട്ട് ബന്ധപ്പെട്ടതല്ലെങ്കിലും ഇറച്ചിക്കായും അരിമ മൃഗങ്ങളായും ഈ ഉരുക്കളെ ആൾക്കാർ വളർത്തുന്നുണ്ട്. അപ്പൊ അതിലും ഒരു സാധ്യത ഒളിഞ്ഞു കിടപ്പുണ്ട് അല്ലെ, അതിനെപ്പറ്റി എന്താ മാഡത്തിന് പറയാനുള്ളത്?
0: ആദ്യം അരിമ മൃഗങ്ങളെ പറ്റി തന്നെ പറയാം. ഇപ്പോ അതൊരു ഈ പറഞ്ഞ പോലെ പുതിയൊരു ആശയമാണെന്ന് പറയാം. അരിമ മൃഗങ്ങളായിട്ട് പൊങ്കന്നൂർ പശു മുതലായ പശുക്കളെ, കൃഷ്ണ, അങ്ങനെ കുറെ കാണാൻ ഭംഗിയുള്ള ഇനം പശുക്കളുണ്ട്. ഇവരെ വളർത്തി വലുതാക്കി അവരുടെ കുട്ടികളെ വിൽക്കുന്നത് തന്നെ ഒരു വലിയ ബിസിനസ്സായി മാറുന്നുണ്ട്. ഒരു സാധാരണ പൊങ്കന്നൂർ പശുവിന് 1.5 ലക്ഷം 1.5 ലക്ഷം വരെയാണ്. അത് ചെറിയ പശുവാണ്, അത്ര
1: നല്ല
0: ഭംഗിയുള്ള കൗതുകമുള്ള മൃഗങ്ങളാണ്. അങ്ങനെയുള്ള മേഖലയുണ്ട് അരിമ മൃഗങ്ങളായിട്ട് കപില, അതായത് പ്രത്യേക സവിശേഷതകളുള്ള

0: കാണാൻ ഭംഗിയുള്ള മൃഗങ്ങളെ, മറ്റ് പാലിനായിട്ടോ ചാണകത്തിനായിട്ടോ അല്ല, അല്ലാതെ തന്നെ
1: അരുമൃഗങ്ങളായിട്ട്,
0: അരുമൃഗങ്ങളായി കാണുന്ന ഒരു മേഖലയുണ്ട്. മറ്റേത് അരുമൃഗങ്ങളെ കാണുന്ന പോലെ തന്നെ ഇവരെയും പരിപാലിച്ചു പോരുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഇത് തന്നെ ഒരു ബിസിനസ്സായിട്ട് മാറ്റുന്ന ചിലരെങ്കിലും നമുക്കിടയിലുണ്ട്. അതൊരു കാര്യം. പിന്നെ ഇറച്ചിക്കായി പറയുമ്പോൾ ഇഷ്ടംപോലെ പേര് ഇപ്പോഴത്തെ കാലത്ത് പോത്തുകുട്ടി വളർത്തൽ ഒരു ബിസിനസ്സായി എടുക്കുന്നുണ്ട്. കുട്ടിയായ പോത്തുകളെ വാങ്ങിച്ച് അവയെ തീറ്റ കൊടുത്ത് വളർത്തി ഒരു ലെവലെത്തുമ്പോൾ, ഒരു ഇടത്തെത്തുമ്പോൾ വിൽക്കുന്ന ഒരു ട്രെൻഡും ഇപ്പോൾ കാണുന്നുണ്ട്. അതും ഒരു മേഖലയായിട്ട് ഈ സംരംഭകത്വ സാധ്യതകളിൽ പറയാവുന്നതാണ്.
1: ഇപ്പൊ ഏത് മേഖല എടുത്തു നോക്കിയാലും അതിൽ മെക്കനൈസേഷന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പൊ ഈ ഒരു കാലത്ത് ക്ഷീരമേഖലയിലും ധാരാളം യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഒരു സംരംഭകന് എളുപ്പത്തിൽ കാര്യങ്ങൾ നീക്കാൻ പറ്റൂ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു യന്ത്രവൽക്കരണത്തിന്റെ സാധ്യതയും അതിലുണ്ട്. എന്താണ് ഈ യന്ത്രവൽക്കരണത്തിന്റെ സാധ്യത ഒന്ന് പറയാം.
0: പണ്ട് ഒരു കാലത്ത് ഒന്നോ രണ്ടോ പശുക്കൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ് നമ്മൾ ഇത്രയൊക്കെ വളർന്നത്. അന്ന് ഒരു മെക്കനൈസേഷനും ഉണ്ടായിരുന്നില്ല. വെറുതെ ആൾക്കാർ പശുവിനെ കറന്ന് പാല് വിപണി, ലോക്കലായിട്ടുള്ള ഒരു വിപണിയിൽ കൊണ്ടെത്തി അത് കൊടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് കാലം മാറി ഒരുപാട് പശുക്കളുള്ള, ഇതിനെ വലിയൊരു ബിസിനസ്സായി കാണുന്ന ഒരുപാട് കർഷകർ കേരളത്തിലുണ്ട്. പാലിന് ഇനിയും ആവശ്യം ഇഷ്ടംപോലെ ഉണ്ട് താനും. ഈ ഒരു മേഖലയിൽ ഇപ്പോൾ വരുന്നൊരു സാധ്യത എന്ന് പറഞ്ഞാൽ, ഇഷ്ടംപോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കൃഷി ഉപകരണങ്ങൾ വിൽക്കുന്ന കടകൾ കാണാം. അതേപോലെ തന്നെ ഫാമിന് വേണ്ടുന്ന മെഷീനറികളും വിൽക്കുന്ന കടകളുണ്ട്. ഇതും ഒരു സംരംഭകനെ സംബന്ധിച്ചിടത്തോളം നല്ല സാധ്യതയാണ്. ഇറക്കാൻ കുറച്ച് മുടക്ക് മുതൽ ഉണ്ടാവണം എന്നുള്ളത് നിർബന്ധമാണ്. എങ്കിൽ പോലും അതിൽ തന്നെ കറവയന്ത്രം, മിൽക്കിംഗ് മിസ്റ്ററുകൾ, അതായത് തൊഴുത്തുകളിൽ തണുപ്പിക്കാൻ വേണ്ട സംവിധാനങ്ങൾ,
1: പിന്നെ
0: പുല്ല് കട്ടിയുന്ന മെഷീനുകൾ, അതേപോലെ പ്രഷർ വാഷറുകൾ തൊഴുത്തിലേക്ക്
1: വേണ്ട,
0: പിന്നെ റബ്ബർ മാറ്റുകൾ മുതലായവയെല്ലാം തന്നെ കൊടുക്കാവുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടുന്ന ഒരു കടകളാണ് ഉദ്ദേശിക്കുന്നത്. ഈ തരം കടകളിൽ അതെ സർക്കാരുകൾ തന്നെ വിവിധ കാര്യങ്ങൾക്ക് വേണ്ടി ഇവരെയാണ് ആശ്രയിക്കുന്നത്. പല പല സബ്സിഡികളും അവർക്കുണ്ട് താനും. അപ്പൊ ഇതൊക്കെ തന്നെ ഉപയോഗിച്ച് ഇങ്ങനത്തെ ഒരു സംരംഭം തുടങ്ങുന്നതും ഒരു ചെറിയ സാധ്യതയല്ല തുറന്നു കൊടുക്കുന്നത്. നമ്മൾ തന്നെ കണ്ണോടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ടൗണുകളിലെല്ലാം തന്നെ ഇങ്ങനെ ഒരു ഒന്നോ രണ്ടോ കടകളെങ്കിലും കാണും. ഒരു 10 വർഷം മുമ്പ് നോക്കുകയാണെങ്കിൽ ഇത്രയധികം ഉണ്ടാവില്ല. അപ്പൊ ആ സാധ്യതയാണ് ഒരുപാട് പേര് ഈ മേഖലയിലേക്ക് വരാനുള്ള കാരണം. ഇഷ്ടംപോലെ പുതിയ സംരംഭകരെ ഇത് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഇതില് വേറൊരു സാധ്യതയും കൂടി ഉണ്ട്. ഇത്രയും ഓർഗനൈസ്ഡ് അല്ലെങ്കിൽ പോലും കറവ അറിയാവുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ കറവയന്ത്രം കൈകാര്യം ചെയ്യുന്ന ഒരാൾക്ക് വേണമെങ്കിൽ മൊബൈൽ കറവ യൂണിറ്റ് ആയിട്ട് മാറ്റി ഒരു വണ്ടിയിൽ കൊണ്ടു നടന്ന്
1: കറവ
0: നടത്താം. അതെ, വീട്ടിൽ കറക്കാൻ മാത്രം ആളില്ല എന്നൊരു സംവിധാനം ഉണ്ടെങ്കിൽ ഈ മൊബൈൽ യൂണിറ്റിന് സാധ്യതയുണ്ട്. പക്ഷെ അവരും ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതായത് ഒരു പശുവിന്റെ അസുഖം മറ്റൊരു പശുവിലേക്ക് കൊടുക്കാൻ പാടില്ല. അപ്പൊ അത് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ചെയ്യണം. ഏറ്റവും വൃത്തിയായ രീതിയിൽ മാത്രമേ,
1: വൃത്തിയോടുകൂടി
0: തന്നെ ചെയ്യേണ്ട കാര്യമാണ്. അതിന്റെ ഉത്തരവാദിത്വം അയാൾക്കുണ്ട്. അത് മാത്രമല്ല, ഒരു ക്യാനിലേക്ക് പാൽ കളക്ട് ചെയ്താലും അത് വേണ്ട പോലെ കൈകാര്യം ചെയ്യുകയും ആ ക്യാൻ എപ്പോഴും വൃത്തിയായി തന്നെ സൂക്ഷിക്കുകയും ചെയ്യണം. അങ്ങനെ കുറെ കാര്യങ്ങൾ ശരിയായ രീതിയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു വണ്ടി ഉണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് സ്വയം സംരംഭകനായി മാറാം. ഒരു സ്ഥലത്ത് ഈ തരം മൊബൈൽ യൂണിറ്റ് ഉണ്ടെങ്കിൽ അവിടുത്തെ ഇപ്പൊ തെങ്ങുകയറ്റക്കാരെ പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു വലിയ ഓർഗനൈസ്ഡ് ഡെയറി ഫാമിൽ അല്ല ഇതിന്റെ ആവശ്യം വരിക. ഒരു ഒന്നോ രണ്ടോ പശുക്കളുള്ള, അത്യാവശ്യം തിരക്കുകളുള്ള ഒരു വീട്ടിൽ പോലും പശുവിനെ വളർത്താനുള്ള സാധ്യതകളും ഇത് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക. ഈ തരം ഒരു സംരംഭകൻ അവിടെ ഉണ്ടെങ്കിൽ ആ ഒരു സ്ഥലത്തോ ഒരു പഞ്ചായത്തിലോ അല്ലെങ്കിൽ ഒരു വാർഡിലോ
1: പശുവിനെ കറക്കാൻ ആളില്ലെങ്കിൽ
0: തീർച്ചയായിട്ടും, അല്ലെങ്കിൽ അത് മാത്രം ഒരു വലിയ പ്രശ്നമായി മാറുന്ന ആൾക്കാരുണ്ട്. കറവ ഒരു സ്കില്ലാണ്, നല്ലൊരു സാധ്യതയാണ് ഇപ്പോഴത്തെ കാലത്ത് തുറന്നു കൊടുക്കുന്നത്.
1: അപ്പോ ഈ ഫാം മെക്കനൈസേഷൻ പോലെ തന്നെ ഒരു പ്രധാന ഒരു സംരംഭമായി തുടങ്ങാവുന്നതാണ് ഫാം ടൂറിസം എന്നത്. ഫാം ടൂറിസം ഒരു ട്രെൻഡായി മാറി വരികയാണല്ലോ. അപ്പോ അതിന്റെ സാധ്യത എന്തൊക്കെയാണ്?
0: ഇപ്പോ ഈ തിരക്കുള്ള ജീവിതത്തിലെ ഒരുപാട് ടെൻഷൻ ഉള്ള കാലഘട്ടത്തിൽ ഓഫീസുകളിൽ നിന്നായാലും ശരി, വീടുകളിൽ നിന്ന്, കുടുംബങ്ങളായാലും ശരി, ഏറ്റവും പെട്ടെന്ന് ഒരു റിലാക്സേഷന് വേണ്ടി പോകുന്നത് ടൗണുകളിലേക്കല്ല, നാട്ടിൻപുറങ്ങളിലേക്കാണ്. ഈ നാട്ടിൻപുറങ്ങളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ പോവാൻ ആഗ്രഹിക്കുന്നത് സാധാരണഗതിയിലുള്ള ഇഷ്ടംപോലെ പുല്ലും പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങളായിരിക്കണം, കുറെ മൃഗങ്ങൾ ഉണ്ടാവണം എന്നൊക്കെയാണ് ആഗ്രഹം. അങ്ങനെ ഉള്ള സ്ഥലത്ത് ഈ പശു വളർത്തലിന്റെ ഫാമുകളുടെ അനുബന്ധ മേഖലകളും കൂടി ഉണ്ടെങ്കിൽ, അതായത് മീൻ കുളങ്ങളോ മീൻ വളർത്തൽ സംരംഭങ്ങളോ, അതേപോലെ തേനീച്ച, സുഗന്ധദ്രവ്യങ്ങളുടെ സംരംഭങ്ങൾ, ഇതെല്ലാം കൂടി ഒരുമിച്ച് കൂട്ടി ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് ഇതിനെ കൊണ്ടുവന്നാൽ ഫാം ടൂറിസം ആയി എന്ന് വേണം പറയാൻ. ചെറിയ വീടും താമസ സൗകര്യവും ഇതിനേക്കാൾ കൂടുതൽ ഇങ്ങനെ ഇങ്ങനെ ജനം ആഗ്രഹിക്കുന്നത് കുറച്ചു നേരം തുറസായ സ്ഥലത്തിരിക്കുകയും കുറെ മൃഗങ്ങളുടെ കൂടെ കൂടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. എന്തിനധികം പറയണു, ഇപ്പൊ വിദേശങ്ങളിലൊക്കെ കൗ തെറാപ്പി വരെയുണ്ട്. അതായത് കിടക്കുന്ന ഒരു പശുവിന്റെ മേളിൽ കിടക്കാൻ അല്ലെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി അതിനോടൊപ്പം റിലാക്സ് ചെയ്യാൻ ഒരു മണിക്കൂറിനാണ് ചാർജ് ചെയ്യപ്പെടുന്നത്. ഇത്ര വരെ നമ്മൾ എത്തിയിട്ടില്ലെങ്കിൽ പോലും ഇതുപോലും ഒരു

0: ആദ്യമായിട്ട് നമുക്ക് കാണാവുന്നതേ ഉള്ളൂ.
1: പശു വളർത്തൽ മേഖലയില് വിവിധ തരത്തിലുള്ള സംരംഭം തുടങ്ങാനുള്ള സാധ്യതകളെ കുറിച്ചാണ് ഇത്രയും നേരം പറഞ്ഞത്. ഇനി അതൊക്കെ ലാഭകരമാക്കാൻ എന്തൊക്കെയാണ് ഒരു സംരംഭകൻ ശ്രദ്ധിക്കേണ്ടത്?
0: ആദ്യമായിട്ട് വേണ്ടത് ഒരു പ്ലാനിംഗ് ആണ്, നല്ല അച്ചടക്കം. അതായത് സാമ്പത്തികമായി പോലും നല്ല അച്ചടക്കത്തോടു കൂടിയും നല്ല പ്ലാനിങ്ങോടും ചെയ്യുന്ന ഒരു സംരംഭം വളരെ നന്നായി വിജയിക്കും. ഒരു പരസ്യം എന്തായാലും ചിലതിനെങ്കിലും ഇവിടെ ആവശ്യമുണ്ട്. ചിലപ്പോൾ പശു വളർത്തലിനായിരിക്കില്ല, ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പോൾ ഒരു ഷോപ്പ് തുടങ്ങുക, ഒരു ഉൽപ്പന്നം നിർമ്മിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഒരു ബ്രാൻഡ് ഉണ്ടെങ്കിൽ അതിനുവേണ്ടി അതാത് സംരംഭങ്ങളുടെ അനുസൃതമായ രീതിയിലും ആവശ്യപ്പെടുന്ന രീതിയിലും ഉള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അത് മാത്രമല്ല, ഇപ്പൊ ഭക്ഷണ സാധനങ്ങളാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഫുഡ് സേഫ്റ്റി ലൈസൻസുകൾ വേണം. ഫാം തുടങ്ങാൻ ഫാം ലൈസൻസിങ്ങും ആവശ്യമാണ്. അതായത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ആയാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ലൈസൻസ് ആവശ്യമാണ്. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ ഉള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. പിന്നെ ഏറ്റവും കൂടുതൽ വേണ്ടത് നല്ലോണം പ്രയത്നിക്കാനുള്ള മനസ്സാണ്. തളരാത്ത ഏറ്റവും പോസിറ്റീവായിട്ടിരിക്കുന്ന ഒരു മനസ്സും കൂടി ആവശ്യമാണ് ഈ ഒരു സംരംഭകനെ ആ തരത്തിൽ വർഷങ്ങളോളം നിലനിർത്താൻ.
1: കൂടാതെ ഗവൺമെന്റിന്റെ ഒരു സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ ക്ഷീര കർഷകർക്ക് അതൊരു വളരെയധികം കൈത്താങ്ങായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ക്ഷീരമേഖലയിൽ എന്തൊക്കെ തരം പദ്ധതികളാണ് ഈ സംരംഭകർക്കായി ഇപ്പോൾ നിലവിലുള്ളത്?
0: അതില് പശു വളർത്തലുമായി ബന്ധപ്പെട്ട ഒരുപാട് പദ്ധതികൾ ക്ഷീരവികസന വകുപ്പിനുണ്ട്. മറ്റ് മൃഗസംരക്ഷണ വകുപ്പ്, മിൽമ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കെല്ലാം തന്നെ പല പല പദ്ധതികൾ കർഷകരുടെ ക്ഷേമത്തിനായിട്ടുണ്ട്. പുൽവളർത്തലിനുണ്ട്, അതേപോലെ മറ്റുള്ള മേഖലകളിൽ ഇപ്പോൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന പരിശീലനങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പല പല സാധ്യതകളാണുള്ളത്. പിന്നെ ഇപ്പോൾ ഒരു കർഷകൻ പാൽ ഉൽപ്പാദനത്തിന്റെ മേഖലയിലാണ് നിൽക്കുന്നതെങ്കിൽ സംഘങ്ങളിലേക്ക് പാൽ ഒഴിക്കുകയാണെങ്കിൽ അവർക്ക് മിൽക്ക് ഇൻസെന്റീവ് പദ്ധതി പ്രകാരം മിക്കവാറും എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇപ്പോൾ തുകകൾ കൊടുക്കുന്നുണ്ട്, പാൽ ഒഴിച്ച പാലിന്റെ ആനുപാതികമായിട്ട്. അതേപോലെ ക്ഷീരവികസന വകുപ്പിന് പശു വളർത്തലിന് വേണ്ടി, പശുവിനെ വാങ്ങിക്കാൻ വേണ്ടി ഒരുപാട് സ്കീമുകൾ നിലവിലുണ്ട്. അതേപോലെ തീറ്റപ്പുൽകൃഷിക്കും പലതരം പദ്ധതികൾ, മെഷീൻസ് വാങ്ങിക്കാനും പുൽകൃഷി ചെയ്യുന്നതിലേക്കായിട്ടുള്ള മെക്കനൈസേഷന് വേണ്ടിയിട്ടും ഒക്കെ ഒരുപാട് സബ്സിഡികൾ നമുക്കുണ്ട്.
1: ഇത്രയും നേരം ക്ഷീരമേഖലയിലെ സംരംഭകത്വ സാധ്യതകളെ കുറിച്ച് ശ്രോതാക്കൾക്കായി ധാരാളം കാര്യങ്ങൾ പങ്കുവച്ചതിൽ ഒരുപാട് നന്ദി.
0: നന്ദി.
1: പശു വളർത്തലും സംരംഭകത്വ സാധ്യതകളും ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ക്ഷീരവികസന വകുപ്പിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീമതി കെ ഉഷാദേവി.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ കമ്പോള വില നിലവാരവും കാലാവസ്ഥയും. കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ കോഴിക്കോട് ക്വിൻ്റലിന് 26,000 രൂപ, വടകര 25,600 രൂപ, മാനന്തവാടി 27,000 രൂപ. കൊപ്ര ക്വിൻ്റലിന് കോഴിക്കോട് എടുത്തപടി 14

3,300 രൂപ, വടകര 15,500 രൂപ, തേങ്ങാപ്പിണ്ണാക്ക് ക്വിൻ്റലിന് കോഴിക്കോട് റോട്ടറി 4,200 രൂപ, നാളികേരം 1,000 പാലക്കാട് 24,000 രൂപ, പൊന്നാനി 18,000 രൂപ, കോഴിക്കോട് 17,120 രൂപ, മഞ്ചേരി ക്വിൻ്റലിന് 4,450 രൂപ, മാനന്തവാടി ക്വിൻ്റലിന് 5,600 രൂപ, കയർ ക്വിൻ്റലിന് കോഴിക്കോട് ബേപ്പൂർ 6,000 രൂപ, കോഴിക്കോട് കൊയിലാണ്ടി 9,000 രൂപ, റബ്ബർ ക്വിൻ്റലിന് കോഴിക്കോട് 24,800 രൂപ, മാനന്തവാടി 21,760 രൂപ, ഏലം ഗ്രീൻ കിലോഗ്രാമിന് കോഴിക്കോട് 2,600 രൂപ, മാനന്തവാടി 3,300 രൂപ, അടയ്ക്ക 1,000 പാലക്കാട് 3,600 രൂപ, പൊന്നാനി 4,000 രൂപ, കോഴിക്കോട് ക്വിൻ്റലിന് 9,000 രൂപ, മഞ്ചേരി ക്വിൻ്റലിന് 7,500 രൂപ. കൊട്ടപ്പാക്ക് ക്വിൻ്റലിന് കോഴിക്കോട് പഴയത് 38,000 രൂപ, കോഴിക്കോട് പുതിയത് 38,000 രൂപ, മാനന്തവാടി പഴയത് 36,000 രൂപ. പുകയില മീനമ്പാളയം ക്വിൻ്റലിന് പാലക്കാട് 21,000 രൂപ, കോഴിക്കോട് 8,300 രൂപ, മാനന്തവാടി 35,000 രൂപ. കുരുമുളക് ക്വിൻ്റലിന് മഞ്ചേരി നാടൻ 68,000 രൂപ, കോഴിക്കോട് നാടൻ 66,500 രൂപ, കോഴിക്കോട് ചേട്ടൻ 67,000 രൂപ, കോഴിക്കോട് വയനാടൻ 67,000 രൂപ, മാനന്തവാടി ചേട്ടൻ 69,500 രൂപ, മാനന്തവാടി വയനാടൻ 69,000 രൂപ. ചുക്ക് ക്വിൻ്റലിന് പാലക്കാട് 27,500 രൂപ, കോഴിക്കോട് 25,000 രൂപ, മാനന്തവാടി 22,500 രൂപ. ഇഞ്ചി ക്വിൻ്റലിന് മാനന്തവാടി പുതിയത് 5,300 രൂപ. പച്ചക്കപ്പ ക്വിൻ്റലിന് കോഴിക്കോട് 2,300, മാനന്തവാടി 2,500 രൂപ. ഉണക്കക്കപ്പ ക്വിൻ്റലിന് കോഴിക്കോട് 2,600 രൂപ. ശർക്കര മാനന്തവാടി പാണ്ടി ക്വിൻ്റലിന് 5,350 രൂപ. നിലക്കടല ക്വിൻ്റലിന് പാലക്കാട് 17,000 രൂപ, ചിറ്റൂർ 16,000 രൂപ, കോഴിക്കോട് 11,800 രൂപ. കോഴിമുട്ട 100 കോഴിക്കോട് ലഗോൺ 580 രൂപ, മാനന്തവാടി ലഗോൺ 620 രൂപ. വെറ്റില 100 തിരൂർ 40 രൂപ. കൈതച്ചക്ക ക്വിൻ്റലിന് കോഴിക്കോട് 4,500 രൂപ, മാനന്തവാടി 4,200 രൂപ. പഞ്ചസാര ക്വിൻ്റലിന് പാലക്കാട് 4,420 രൂപ, മാനന്തവാടി 4,350 രൂപ, കോഴിക്കോട് 4,300 രൂപ. മഞ്ഞൾ ക്വിൻ്റലിന് കോഴിക്കോട് 16,000 രൂപ, മാനന്തവാടി 16,000 രൂപ. നേന്ത്രക്കായ ക്വിൻ്റലിന് പാലക്കാട് 2,300 രൂപ, മഞ്ചേരി 2,200 രൂപ, മാനന്തവാടി 3,000 രൂപ. അരി കോഴിക്കോട് മീഡിയം ജീരകശാല ക്വിൻ്റലിന് 17,900 രൂപ, പാലക്കാട് മട്ട 4,700 രൂപ, ബോധന 3,600 രൂപ. അരി മാനന്തവാടി ഗന്ധകശാല ക്വിൻ്റലിന് 18,400 രൂപ, മട്ട 4,650 രൂപ, കുറുവ 4,500 രൂപ. അരി പാലക്കാട് ക്വിൻ്റലിന് മട്ട 4,600 രൂപ, പൊന്നി 3,700 രൂപ, പാലക്കാടൻ ജയ 4,600 രൂപ, AP1 4,200, ബോധന 3,700 രൂപ. അരി ചിറ്റൂർ ക്വിൻ്റലിന് മട്ട 4,800, AST 4,000, പൊന്മണി 4,000, വെള്ളപ്പൊന്നി 6,000 രൂപ. കടല ക്വിൻ്റലിന് മാനന്തവാടി 7,000 രൂപ. നെല്ല് ക്വിൻ്റലിന് മാനന്തവാടി മട്ട 2,500 രൂപ. ഇനി കാലാവസ്ഥ. കേരളത്തിലും ലക്ഷദ്വീപിലും ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ.

0: പ്രധാന വാർത്തകൾ. യു എയിലെ ഫുജേറയിലുണ്ടായ ഇറാൻ ആക്രമണത്തെ അപലപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാധാരണക്കാരെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം അംഗീകരിക്കാനാവില്ലെന്നും പ്രധാനമന്ത്രി. പ്രഥമ ഇന്ത്യ സന്ദർശനത്തിനായി വിയറ്റ്നാം പ്രസിഡന്റ് ഡോ ലാം ന്യൂഡൽഹിയിൽ. രാഷ്ട്രപതി പ്രധാനമന്ത്രി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമായതോടെ കേരളം, പശ്ചിമബംഗാൾ, തമിഴ്നാട്, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ സർക്കാർ രൂപീകരണത്തിനായുള്ള നടപടികൾ ഊർജിതം. കേരളത്തിൽ ചർച്ചകൾ സജീവമാക്കി UDF. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് മമതാ ബാനർജി. ജനാധിപത്യത്തെ പരിഹസിക്കുന്നുവെന്ന് BJP. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പകൽച്ചൂടിൽ ജാഗ്രത വേണമെന്നും നിർദ്ദേശം. ICC പുരുഷ T20 റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം നിലനിർത്തി ഇന്ത്യ. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് ബാറ്റിംഗ്. വാർത്തകൾ വിശദമായി. UAE ഫുജേറയിലുണ്ടായ ആക്രമണത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായി അപലപിച്ചു. സാധാരണക്കാരെയും അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യം വച്ചുള്ള ആക്രമണം അംഗീകരിക്കാനാവില്ലെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതവും തടസ്സമില്ലാത്തതുമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കേണ്ടത് പ്രാദേശിക സമാധാനത്തിനും സ്ഥിരതയ്ക്കും ആഗോള ഊർജ്ജ സുരക്ഷയ്ക്കും അത്യാവശ്യമാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ഇറാൻ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് UAE ഫുജേറ പെട്രോളിയം ഇൻഡസ്ട്രീസ് സോണിൽ ഉണ്ടായ തീപിടുത്തത്തിൽ 3 ഇന്ത്യൻ പൌരന്മാർക്ക് പരിക്കേറ്റിരുന്നു. പ്രഥമ ഇന്ത്യ സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തിയ വിയറ്റ്നാം പ്രസിഡന്റ് ഡോ ലാമിനെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് ഔദ്യോഗികമായി സ്വീകരിച്ചു. ഇന്ത്യ വിയറ്റ്നാം ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ സന്ദർശനം സഹായിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം സാമൂഹ്യമാധ്യമത്തിൽ അറിയിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്രവും തന്ത്രപരവുമായ പങ്കാളിത്തത്തിന്റെ 10th വാർഷികത്തിലാണ് ടോലാമിന്റെ സന്ദർശനം. രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വിയറ്റ്നാം പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അനൌപചാരിക ചർച്ചകൾ ഊർജിതമാക്കി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF മുന്നണി. 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 102 ഉജ്ജ്വല വിജയം നേടിയ UDF നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം മന്ത്രിസഭാ രൂപീകരണത്തിനായി ഗവർണറെ സമീപിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഗവർണർക്ക് രാജി സമർപ്പിച്ചു. രാജി അംഗീകരിച്ച ഗവർണർ പുതിയ ക്രമീകരണങ്ങൾ ഉണ്ടാകുന്നതുവരെ മുഖ്യമന്ത്രിയോട് പദവിയിൽ തുടരാൻ നിർദ്ദേശിച്ചു. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥികളുടെ ഫലവിജ്ഞാപന റിപ്പോർട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് നൽകിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. തമിഴ്നാട്ടിൽ രാഷ്ട്രീയ നീക്കങ്ങൾ സജീവമായി. നടൻ സി ജോസഫ് വിജയുടെ തമിഴക വെട്രിക്കഴകം 108 സീറ്റുകൾ നേടി സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. ഒരു റിപ്പോർട്ട്.
1: തമിഴ് രാഷ്ട്രീയത്തിൽ പുതിയ ചരിത്രമാണ് കന്നി പോരാട്ടത്തിലൂടെ TVK സ്വന്തമാക്കിയത്. ചെന്നൈക്ക് സമീപമുള്ള പനയൂരിലെ പാർട്ടി ആസ്ഥാനത്ത് ഇന്ന് നടന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ സി ജോസഫ് വിജയെ നിയമസഭാ കക്ഷി നേതാവായി ഐകകണ്ഠേന തിരഞ്ഞെടുത്തു. 234 നിയമസഭയിൽ ഭരണകക്ഷിയായ DMK 59 സീറ്റുകളും AIADMK 47 സീറ്റുകളുമാണ് നേടിയത്. അതേസമയം മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഗവർണർക്ക് രാജിക്കത്ത് സമർപ്പിച്ചു. ഗവർണർ രാജി അംഗീകരിച്ചിട്ടുണ്ട്. ശക്തമായ പ്രതിപക്ഷമായി തന്റെ പാർട്ടി പ്രവർത്തിക്കുമെന്ന് സ്റ്റാലിൻ പ്രസ്താവനയിൽ അറിയിച്ചു. ജനവിധി അംഗീകരിക്കുന്നുവെന്ന് AIADMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി പ്രതികരിച്ചു. കുടുംബ രാഷ്ട്രീയത്തിനും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനും എതിരായ ജനവിധിയാണിതെന്ന് BJP നേതാവ് K അണ്ണാമലൈ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് നേരിട്ട കനത്ത പരാജയത്തിന് പിന്നാലെ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് മമതാ ബാനർജി. തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ ക്രമക്കേടുകളും വോട്ട് തട്ടിപ്പും ഉണ്ടായെന്ന് അവർ ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കപ്പെട്ടതായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായാണ് പെരുമാറിയതെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം മമതയുടെ നിലപാടിനെ BJP രൂക്ഷമായി വിമർശിച്ചു. നിലവിലെ നിയമസഭയുടെ കാലാവധി ഈ മാസം 7 അവസാനിക്കുമെന്നും അതിനുശേഷം ആർക്കും സഭയിൽ തുടരാനാകില്ലെന്നും BJP വ്യക്തമാക്കി. മമതാ ബാനർജി ജനാധിപത്യത്തെ പരിഹസിക്കുകയാണെന്നും ഭരണഘടനാപരമായ സ്തംഭനാവസ്ഥ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അതിനെ നിയമപരമായി നേരിടുമെന്നും BJP നേതാവ് ബിമൽ ശങ്കർ നന്ദി ആകാശവാണിയോട് പറഞ്ഞു. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വൻ വിജയത്തെ തുടർന്ന് പശ്ചിമബംഗാളിൽ പുതിയ സർക്കാർ രൂപീകരണത്തിനും സത്യപ്രതിജ്ഞാ ചടങ്ങിനുമുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ച് BJP. ഗുരുദേവ് രവീന്ദ്രനാഥ ടാഗോറിന്റെ ജന്മദിനമായ ഈ മാസം 9 പുതിയ മന്ത്രിസഭാംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പശ്ചിമബംഗാൾ, അസം സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി കേന്ദ്ര

0: നിരീക്ഷകരെ നിയമിച്ച് ബി ജെ പി. പശ്ചിമബംഗാളിൽ കേന്ദ്ര നിരീക്ഷകനായി കേന്ദ്രമന്ത്രിയും മുതിർന്ന പാർട്ടി നേതാവുമായ അമിത്ഷായും കേന്ദ്ര സഹനിരീക്ഷകനായി ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിയെയും നിയമിച്ചു. അസമിൽ കേന്ദ്രമന്ത്രി ജെ പി നദ്ദയെ കേന്ദ്ര നിരീക്ഷകനായും ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയെ സംസ്ഥാനത്തെ കേന്ദ്ര സഹനിരീക്ഷകനായും നിയമിച്ചു. പുതുച്ചേരി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സഖ്യം നിർണായക വിജയം നേടിയതിന് പിന്നാലെ പുതിയ സർക്കാർ രൂപീകരണം സംബന്ധിച്ച കൂടിയാലോചനകൾക്ക് തുടക്കമായി. പുതുച്ചേരി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് വി പി രാമലിംഗത്തിന്റെ അധ്യക്ഷതയിൽ പാർട്ടി ആസ്ഥാനത്ത് നടന്ന യോഗത്തിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ബി ജെ പി എം എൽ എമാർ, കേന്ദ്ര നിരീക്ഷകരായ മൻസുഖ് മാണ്ഡവ്യ, നിർമ്മൽ കുമാർ സുരാന, മറ്റ് മുതിർന്ന നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. മണ്ണാടിപ്പേട്ട എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെട്ട എ നമശിവായത്തെ ബി ജെ പി നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറത്തിറക്കി. പകൽ 11 മുതൽ 3 മണിവരെ തുടർച്ചയായി വെയിലേൽക്കുന്നത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. അതേസമയം സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള രണ്ടാമത് എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം നാളെ തിരുവനന്തപുരത്ത് ആരംഭിക്കും. തൊഴിലാളി ക്ഷേമം, സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തൽ, തൊഴിൽ ശക്തിയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയെക്കുറിച്ച് ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ചർച്ച ചെയ്യുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, സൌദി അറേബ്യ, ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, ഇന്തോനേഷ്യ, യു എ ഇ എന്നിവയാണ് ബ്രിക്സ് അംഗരാജ്യങ്ങൾ. വികസന സഹകരണം ഇന്ത്യയും ജമൈക്കയും തമ്മിലുള്ള പങ്കാളിത്തത്തിന്റെ പ്രധാന സ്തംഭമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ജമൈക്കൻ സന്ദർശനത്തിന്റെ ഭാഗമായി ജമൈക്കൻ വിദേശകാര്യമന്ത്രി കാമിന ജോൺസൺ സ്മിത്തും മറ്റ് ക്യാബിനറ്റ് അംഗങ്ങളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇരുരാജ്യങ്ങളും തമ്മിൽ നിരവധി സുപ്രധാന കരാറുകളിൽ ഒപ്പുവച്ചതായും ഡിജിറ്റൽ പരിവർത്തനം, സാംസ്കാരിക കൈമാറ്റം, കായിക ഡിജിറ്റൽ പേയ്മെന്റുകൾ തുടങ്ങിയ മേഖലകളിലെ ധാരണാപത്രങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനെ കുറിച്ച് ചർച്ചകൾ നടന്നുവെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി.
2: We reviewed the entire gamut of India-Jamaica relations. We identified new avenues for further strengthening our partnership. We have signed several important agreements. And we discussed effective implementations of MOUs, which have been recently concluded in the fields of digital transformation, cultural exchange, sports, and digital payments to ensure tangible outcomes on the ground.
0: ഐ പി എൽ ക്രിക്കറ്റിൽ ഇപ്പോൾ നടക്കുന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ടോസ് നേടിയ ഡൽഹി ക്യാപിറ്റൽസ് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. പ്ലേ ഓഫിൽ ഇടം നേടാൻ ഇരു ടീമുകൾക്കും ഇന്നത്തെ മത്സരം നിർണായകമാണ്. നിലവിൽ ചെന്നൈ 6th സ്ഥാനത്തും ഡൽഹി 7th സ്ഥാനത്തുമാണ്. ഐ സി സി പുരുഷ ടി ട്വന്റി റാങ്കിങ്ങിൽ 1st സ്ഥാനം നിലനിർത്തി ഇന്ത്യ. 275 റേറ്റിംഗ് പോയിന്റുകളുമായാണ് ഇന്ത്യ 1st സ്ഥാനം സുരക്ഷിതമാക്കിയത്. 262 പോയിന്റുമായി ഇംഗ്ലണ്ട് 2nd സ്ഥാനത്തും 258 പോയിന്റുമായി ഓസ്ട്രേലിയ തൊട്ടുപിന്നിലുമാണ്. അഖിലേന്ത്യാ സൈനിക് സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം വ്യാഴം വെള്ളി തീയതികളിൽ തിരുവനന്തപുരത്ത് നടക്കും. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. രാജ്യത്തുടനീളമുള്ള 33 സൈനിക സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരുൾപ്പെടെയുള്ളവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. യു എ ഇയിലെ ഫുജൈറയിലുണ്ടായ ഇറാൻ ആക്രമണത്തെ അപലപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാധാരണക്കാരെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം അംഗീകരിക്കാനാവില്ലെന്നും പ്രധാനമന്ത്രി. പ്രഥമ ഇന്ത്യ സന്ദർശനത്തിനായി വിയറ്റ്നാം പ്രസിഡന്റ് ട്വോ ലാം ന്യൂഡൽഹിയിൽ. രാഷ്ട്രപതി, പ്രധാനമന്ത്രി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമായതോടെ കേരളം, പശ്ചിമബംഗാൾ, തമിഴ്നാട്, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ സർക്കാർ രൂപീകരണത്തിനായുള്ള നടപടികൾ ഊർജിതം. കേരളത്തിൽ ചർച്ചകൾ സജീവമാക്കി യു ഡി എഫ്. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് മമതാ ബാനർജി. ജനാധിപത്യത്തെ പരിഹസിക്കുന്നുവെന്ന് ബി ജെ പി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പകൽച്ചൂടിൽ ജാഗ്രത വേണമെന്ന് നിർദ്ദേശം. ഐ സി സി പുരുഷ ടി ട്വന്റി റാങ്കിങ്ങിൽ 1st സ്ഥാനം നിലനിർത്തി ഇന്ത്യ. ഐ പി എൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് ബാറ്റിംഗ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: യുവവാണി. യുവവാണിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് യുവവാണിയിൽ ഗാനങ്ങൾ അവതരിപ്പിക്കാൻ ഒരു ബാൻഡ് എത്തിയിരിക്കുകയാണ്. വിഭാഗ്,

നമസ്കാരം, എൻ്റെ പേര് അമ്പാടി. ഞാൻ തിരുവനന്തപുരത്ത് നിന്നുള്ള വിഭാഗ് ബാൻഡിൻ്റെ ഓണറാണ്. ഞാൻ ബാൻഡിന് വേണ്ടി മ്യൂസിക് ഡയറക്ഷനും ചെയ്യുന്നുണ്ട്, പിന്നെ ബാൻഡിൻ്റെ ഡ്രമ്മർ കൂടിയാണ്. ഞങ്ങൾ ഇന്നിവിടെ പെർഫോം ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഇന്നിവിടെ ഇതിലൊരു അവസരം തന്നതിൽ തന്നെ ആദ്യം തന്നെ ഞങ്ങൾ നന്ദി പറഞ്ഞുകൊള്ളുകയാണ്. ഞങ്ങളുടെ ബാൻഡിലെ ഓരോ അംഗങ്ങളെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ബേസ് ഗിറ്റാർ വായിക്കുന്നത് എബിൻ, ലീഡ് സിംഗർ പ്രജിത്ത്, ദെൻ ഫ്ലൂട്ട് ഹരി, രാഹുൽ ശർമ്മ പെർക്കിഷൻ, ഷഹീർ അക്കോസ്റ്റിക് ഗിറ്റാർ, വംശി ലീഡ് ഗിറ്റാർ, അനൂപ് വയലിൻ, ആനന്ദ് കീബോർഡ്, ഞാൻ അമ്പാടി ഡ്രമ്മർ. അപ്പോൾ ഞങ്ങളുടെ പെർഫോമൻസിലേക്ക് കടക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് കൂടുതലും പഴയ ഗാനങ്ങളാണ്. അപ്പോൾ വിഭാഗ് ബാൻഡ് പുതിയ രീതിയിൽ ഒരു പഴയ പാട്ടിനെ അവതരിപ്പിക്കാനാണ് ആദ്യം പ്ലാൻ ഇട്ടേക്കുന്നത്. എല്ലാവർക്കും സുപരിചിതമായ കുയിലിനെ തേടി എന്ന പഴയ ഗാനം ഞങ്ങൾ റീട്രാക്ക് ചെയ്തിരിക്കുകയാണ്. പാടുന്നത് പ്രജിത്ത്.

ഡയറക്ടേഴ്സ് ആണ് ഇളയരാജ സാറും എ ആർ റഹ്മൻ സാറും. അവർക്കൊരു ട്രിബ്യൂട്ട് എന്ന രീതിയിൽ ഞങ്ങൾ ചെയ്തേക്കുന്ന അറബിക് ആർ ആർ എന്ന ട്രാക്കാണ് അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഈ പാട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ രണ്ടുപേരുടെയും പാട്ട് യോജിപ്പിച്ചു കൊണ്ടുള്ള ഒരു ട്രാക്കാണിത്. പക്ഷേ ഇതിന്റെ പശ്ചാത്തല സംഗീതം ഫുള്ളി കമ്പോസ് ചെയ്തിരിക്കുന്ന ഞങ്ങൾ ബാൻഡ് തന്നെയാണ്. സോ ഇതൊരു അറബിക് നാട്ടിലേക്ക് ഞങ്ങൾ സഞ്ചരിച്ചാൽ എങ്ങനെ പോകുമോ അതുപോലെയാണ് ഇത് കൊണ്ടുപോകുന്നത്. ബട്ട് നമ്മുടെ ഇന്ത്യൻ മഹാസംഗീതജ്ഞന്മാരെ ഇവരുടെ പാട്ട് അതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ട്രാക്ക് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു.

അടുത്തതായി ഞങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്നത് ഞങ്ങളുടെ തന്നെ സ്വന്തം ഗാനമാണ്. ഇതിൻ്റെ പേര് വെൺശങ്കില എന്നാണ്. ഇത് ഞാൻ തന്നെ ഈണം ചെയ്ത് അതിനോടൊപ്പം വരികളും എഴുതിയുണ്ടാക്കി ഒരു പാട്ടാണ്. ഇതിൻ്റെ കൂടെ ഞങ്ങളുടെ ബാൻഡിൽ എല്ലാവരും കൂടെ ചേർന്ന് ഇതൊരു നല്ല ഗാനമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇതൊരു സിനിമയിലേക്ക് തന്നെ ഞങ്ങൾ ചെയ്ത പാട്ടാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആ സിനിമ പിന്നീട് ചെയ്യാത്തത് കൊണ്ട് ഞങ്ങളിത് ബാൻഡിലേക്ക് എടുക്കുകയായിരുന്നു. ഇതിനൊരുപാട് ശ്രോതാക്കൾ ബാൻഡിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് ഈ പാട്ടിന് ഉണ്ട്.

അടുത്തതായിട്ട് ഹിന്ദുസ്ഥാനി സംഗീതം ബേസ്ഡ് ആയിട്ട് ഞങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു ബാൻഡ് വേർഷനാണ്. ഇതൊരു ഖവാലിയാണ്. നമ്മുടെ ഇന്ത്യൻ സംഗീതത്തിൽ തന്നെ ഖവാലിക്കും ഗസൽസിനും ഒക്കെ ഒരുപാട് ഒരുപാട് സ്ഥാനമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു ഖവാലി എങ്ങനെ ബാൻഡ് സ്റ്റൈലിൽ ചെയ്യാം എന്ന് പ്ലാൻ ചെയ്ത് ചെയ്യുന്നതാണ്. ഇത് ഫുള്ളി ലീഡ് ചെയ്യുന്നത് വയലിനാണ്. വൃന്ദാവന സാരംഗി എന്ന രാഗത്തിലാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു.

0: നന്ദി.
1: വിഭാഗ് എന്ന ബാൻഡ് അവതരിപ്പിച്ച ഗാനങ്ങൾ സമാപിക്കുന്നു. ഗാനങ്ങൾ അവതരിപ്പിച്ചവർ ഡ്രമ്മർ പി അമ്പാടി, വയലിൻ പി അനൂപ്, ബാസ് ഗിറ്റാർ എബിൻ എസ് വിൻസെന്റ്, അക്വസ്റ്റിക് ഗിറ്റാർ ഷാഹി എസ്, ലീഡ് ഗിറ്റാർ വംശി എം നാഥ്, ഫ്ലൂട്ട് ടി എസ് ഹരിശങ്കർ, കീബോർഡ് ആനന്ദ് ജി ആർ, പെർക്കഷൻ രാഹുൽ ജി ശർമ്മ, സിംഗർ പ്രജിത് പ്രസന്നൻ, ടീം ഡയറക്ടർ നവീൻ എസ് ജി.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനം കേൾക്കാം. സർവമായ എന്ന ചിത്രത്തിനു വേണ്ടി ശക്തിശ്രീ ഗോപാലൻ ആലപിച്ചത്, രചന മനു മഞ്ജിത്, സംഗീതം ജസ്റ്റിൻ പ്രഭാകരൻ.

0: ചലച്ചിത്രഗാനം കഴിഞ്ഞു.
1: ആകാശവാണി സർഗ കേരളം.
2: ഇന്ന് സർഗ കേരളത്തിൽ സി ജെ എന്ന വിമർശനം.

0: ഡോക്ടർ MS പോൾ നടത്തുന്ന പ്രഭാഷണം, സാവിത്രി രാജീവൻ, സഹീർ അഴീക്കോട് എന്നിവർ അവതരിപ്പിക്കുന്ന കവിതകൾ, ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളെക്കുറിച്ച് മുനി നാരായണ പ്രസാദ് നടത്തിയ പ്രഭാഷണം എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം CJ എന്ന വിമർശകൻ ഡോക്ടർ MS പോൾ നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
1: കേരളത്തിന്റെ ധൈക്ഷണിക കാലത്തിന്റെ പേരാണ് CJ എന്ന CJ തോമസ്. സ്വതന്ത്ര ചിന്തയുടെയും ഖണ്ഡന വിമർശനത്തിന്റെയും ഒരു സാംസ്കാരിക ധാര ഒരു കാലത്ത് മലയാളത്തിൽ പ്രബലമായിരുന്നു. എം ഗോവിന്ദൻ, കേസരി ബാലകൃഷ്ണപിള്ള, CJ തോമസ്, PK ബാലകൃഷ്ണൻ എന്നിങ്ങനെ ഒരു കൂട്ടം മനീഷികൾ നിർമ്മിച്ച ഒരു ഭാവുകുത്ത മണ്ഡലം ഇവിടെയുണ്ടായിരുന്നു. ഇതിൽ ഒരു നാടകർത്ത്, നാടകവിവർത്തകൻ എന്നീ മേഖലകളിൽ ശ്രദ്ധേയനായിരുന്ന CJ തോമസിൽ ഒരു ശക്തനായ വിമർശകൻ കൂടിയുണ്ടായിരുന്നു. ആ വിമർശനല്ലാകട്ടെ, പാരമ്പര്യവാദത്തെയും യാഥാസ്ഥിത്വത്തെയും പാടെ

നേതൃത്വ മണ്ഡലം ഇവിടെയുണ്ടായിരുന്നു. ഇതിൽ ഒരു നാടകകൃത്ത്, നാടകവിവർത്തകൻ എന്നീ മേഖലകളിൽ ശ്രദ്ധേയനായിരുന്ന സി ജെ തോമസിൽ ഒരു ശക്തനായ വിമർശകൻ കൂടി ഉണ്ടായിരുന്നു. ആ വിമർശകനല്ലാകട്ടെ, പാരമ്പര്യവാദത്തെയും യാഥാസ്ഥിത്വത്തെയും പാടെ തിരസ്കരിക്കുന്ന ഒരു ആധുനികവാദിയുടെ സാന്നിധ്യം പ്രകടമായിരുന്നു. എറണാകുളം ജില്ലയിലെ കൂത്താട്ടുകുളത്ത് ജനിച്ച സി ജെയുടെ ജീവിതകാലം വെറും 4 ദശാബ്ദക്കാലമായിരുന്നു. ഇതിനിടയിൽ 6 നാടകങ്ങളും 5 നാടകവർത്തനങ്ങളും ഒരു നാടകലക്ഷണ ഗ്രന്ഥവുമാണ് മലയാള നാടകവേദിക്ക് സി ജെ സംഭാവന ചെയ്തത്. നാടകസങ്കല്പങ്ങളും നാടകവിചാരങ്ങളും അടങ്ങുന്ന സി ജെയുടെ ഉയരുന്ന യവനിക മലയാള നാടകവേദിയെ മൂല്യനിർണയം ചെയ്ത കൃതി കൂടിയായിരുന്നു. കേവല ആസ്വാദനത്തിനപ്പുറം നാടകത്തെ അരങ്ങിൻ്റെ കലയായി പരിഗണിച്ചുകൊണ്ട് അതിനൊരു ദൃശ്യ ശ്രവ്യ സാധ്യതകളിലേക്ക് സഞ്ചരിക്കുകയാണ് സി ജെ. നാടക അനുഭവം എന്നാൽ നാടകത്തിൻ്റെ രംഗസാഫല്യം നൽകുന്ന അനുഭവം എന്നാണ് സി ജെ അർത്ഥം നൽകുന്നത്. സി ജെയുടെ നാടക വിചാരത്തെ നിർണയിച്ചത് ലോക നാടകവേദിയുടെ, പ്രത്യേകിച്ചും ഗ്രീക്ക് ദുരന്ത നാടക സങ്കല്പങ്ങളായിരുന്നു. ഉയരുന്ന യവനിക എന്ന കൃതിയിൽ മലയാള നാടകത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തുമ്പോൾ അത് ഗ്രീക്കിൽ നിന്ന് പോർച്ചുഗൽ വഴി കൊച്ചിയിലെത്തിയതാണെന്ന അഭിപ്രായമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. സോഫോക്ലീസിൻ്റെയും ഇബ്സന്റെയും ഒനീലിൻ്റെയും നാടകസങ്കല്പങ്ങളിൽ ആകർഷണനാവുകയും നാടകകൃതി, അരങ്ങ്, ആസ്വാദകൻ എന്നിവയുടെ സംലയനത്തിൽ കൂടി സാഫല്യം നേടുന്ന ഒന്നായി നാടകത്തെ കാണുകയും ചെയ്ത നാടകകാരനായിരുന്നു സി ജെ. മലയാളത്തിലെ ആദ്യ സാമൂഹിക നാടകം, രാഷ്ട്രീയ നാടകം, ചരിത്ര നാടകം, സംഗീത നാടകം എന്നിങ്ങനെയുള്ള വിശേഷണങ്ങൾ കൊണ്ട് മലയാള നാടകവേദിയെ ക്രമവൽക്കരിക്കുന്നതും ഉയരുന്ന യവനിക എന്ന കൃതിയിലാണ്. അവൻ വീണ്ടും വരുന്നു. 1128 ക്രൈം 27, ശലോമി, ആ മനുഷ്യൻ നീ തന്നെ, പിശുക്കൻ്റെ കല്യാണം, വിഷവൃക്ഷം എന്നിവയാണ് സി ജെയുടെ മൗലിക കൃതികൾ. ആൻറ്റിഗണി, സോഫോക്ലീസ്, കീടജന്മം, കാരൻ ചാപ്പക്, ഭൂതം, ഇബ്സൻ, ഈഡിഫസ്, സോഫോക്ലീസ്, ലിസിസ്ട്രാറ്റ, അരിസ്റ്റോഫനീസ് എന്നിവയാണ് സി ജെയുടെ നാടക വിവർത്തനങ്ങൾ. അവൻ വീണ്ടും വരുന്നു എന്ന നാടകം ഒരു ജീവിത ബന്ധത്തിൻ്റെ കഥ മാത്രമല്ല, 2ാം ലോകയുദ്ധ പശ്ചാത്തലത്തിൽ നിരവധി സമൂഹങ്ങൾ നേരിട്ട യാഥാർത്ഥ്യങ്ങൾ ഇതിലുണ്ട്. ദാമ്പത്യ വിശുദ്ധി, ദാരിദ്ര്യം, വിശ്വസ്തത, കടമകൾ, കർത്തവ്യങ്ങൾ, നൈസർഗിക കാമനകൾ എന്നിവയെല്ലാം ഇവിടെ പ്രശ്നവൽക്കരിക്കുന്നുണ്ട്. ബൈബിൾ പശ്ചാത്തലവും അവൻ വീണ്ടും വരുന്നു എന്ന ഉപദേശിയുടെ വിളിച്ചു പറയലും ഈ നാടകത്തിന് ധ്വന്യാത്മക തലം നൽകുന്നു. സാറാമ്മ, മാത്തുക്കുട്ടി, കുഞ്ഞുവർക്കി, ഉപദേശി എന്നീ കഥാപാത്രങ്ങളും ഇവിടെ കുറ്റക്കാരല്ല. ഒടുവിൽ നിസ്സഹായതയിൽ പൊട്ടിത്തെറിക്കുന്ന സാറാമ്മയോട് പ്രേക്ഷകൻ താതാത്മ്യപ്പെടുകയാണിവിടെ. അംഗീകൃത ദാമ്പത്യ ബന്ധത്തിന് പുറത്തുള്ള സ്ത്രീപുരുഷ ബന്ധം തന്നെയാണ് ആ മനുഷ്യൻ നീ തന്നെ എന്ന നാടകത്തിൻ്റെയും ഇതിവൃത്തം. ബൈബിൾ പഴയ നിയമത്തിലെ ദാവീദ് ആണ് ഇതിലെ നായക കഥാപാത്രം. ക്രൈം എന്ന നാടകമാകട്ടെ അതുവരെയുള്ള നമ്മുടെ നാടകസങ്കല്പത്തെ അതിലംഘിക്കുകയായിരുന്നു. 1954 എഴുതിയ ഈ നാടകം രംഗത്ത് അവതരിപ്പിക്കപ്പെട്ടത് 1/4 നൂറ്റാണ്ടിന് ശേഷമായിരുന്നു. മരണത്തെക്കുറിച്ച് മരിച്ചവൻ്റെ കാഴ്ചപ്പാട് എന്തായിരിക്കും? അവനവൻ്റെ മരണം അവനവന് തികഞ്ഞ ഫലിതമായിരിക്കും എന്ന വേദാന്തമാണ് സി ജെ ഇവിടെ അവതരിപ്പിക്കുന്നത്. ബുദ്ധിയുള്ള സത്യസന്ധന് സിനിക്കാവാനേ കഴിയൂ എന്ന് ഈ നാടകം ആത്യന്തികമായി പറഞ്ഞു. മരണത്തോട് നിയമത്തിന് ഒന്നും ചെയ്യാനില്ല, കൊലപാതകമാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് നോക്കാമായിരുന്നു. ഇവിടെ നീതിപീഠം പോലും ഫലിതമയമായിത്തീരുന്നു. ഒരു വിമർശകൻ എന്ന നിലയിൽ സാഹിത്യത്തെ മാത്രമായിരുന്നില്ല സി ജെ പരിഗണിച്ചത്. നാടകം, ചിത്രകല, പത്രപ്രവർത്തനം, ചലച്ചിത്രം, പരസ്യകല, ഗ്രന്ഥനിർമ്മാണം, ബൗദ്ധിക ജീവിതം, മതം, ലൈംഗികത എന്നിങ്ങനെ സമസ്ത മേഖലകളും സി ജെയുടെ വിമർശന പരിധിയിൽ വരുന്നു. യാന്ത്രിക ജീവിതത്തിൻ്റെ യൂറോപ്യൻ പാഠങ്ങളാണ് ലൈംഗികത, പ്രണയം എന്നീ വിഷയങ്ങളിൽ മലയാളി അനുവർത്തിക്കുന്നതെന്ന് സി ജെ അഭിപ്രായപ്പെടുന്നു. പ്രണയത്തെക്കുറിച്ച് എഴുതിയതിൻ്റെ പേരിലാണ് ചങ്ങമ്പുഴ മഹാകവിയായത് എന്ന എൻ്റെ ചങ്ങമ്പുഴ എന്ന ലേഖനത്തിൽ എഴുതുന്നതിൻ്റെ അടിസ്ഥാനവും ഇതാണ്. മതവും കമ്മ്യൂണിസവും, വിലയിരുത്തൽ, ധിക്കാരിയുടെ കാതൽ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്നിങ്ങനെ വളരെ കുറച്ച് കൃതികൾ മാത്രമാണ് സി ജെയുടേതായി മലയാളിക്ക് ലഭിച്ചിട്ടുള്ളത്. നിരൂപണ ലേഖനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല സി ജെയുടെ വിമർശനം. സർഗാത്മക കൃതികളിലും പരിഭാഷകളിലും സാമൂഹ്യ വിമർശനത്തിൻ്റെ തീക്ഷ്ണസ്വരം പ്രകടമാണ്. സദാചാര കാപട്യങ്ങൾക്കപ്പുറത്ത് മനുഷ്യൻ്റെ ധൈഷണികതയും മനുഷ്യ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളുമാണ് സി ജെയുടെ ആശയലോകത്തിൽ ഇടം ലഭിച്ചത്. നിഷേധവും അരാജകത്വവും മാനവികതയുടെ പേരിൽ

0: സ്വീകരിക്കപ്പെട്ട ഒരു സവിശേഷ കാലഘട്ടത്തിന്റെ പ്രതിനിധിയായിരുന്നു സി ജെ തോമസ്.
1: സി ജെ എന്ന വിമർശകൻ ഡോക്ടർ എം എസ് പോൾ നടത്തിയ പ്രഭാഷണമാണ് കേട്ടത്. സർഗകേരളത്തിൽ അടുത്തതായി സാവിത്രി രാജീവൻ അവതരിപ്പിക്കുന്ന കവിതകളാണ്. ആദ്യ കവിത തോന്നിയാക്ഷരം.
2: തോന്നിയതുപോലെ പാടാതെ പഠിച്ചതും പഠിപ്പിച്ചതും മാത്രം പാടി നടക്കാനാണ് കാരണവർ കൽപ്പിച്ചത്. കാരണവരല്ലേ, പഠിപ്പിച്ചതല്ലേ എന്ന് കരുതി മഴയത്തും കാറ്റത്തും വെയിലത്തും നിന്ന് പാടി പഠിച്ചതൊക്കെ പാടിത്തുടങ്ങി. അപ്പോഴോ പഠിച്ചതല്ല നാക്കു ചൊല്ലിയത്, പഠിഞ്ഞതല്ല മനസ്സ് ചൊല്ലിയത്. പഠിച്ചതോ പാടിയത്, അതോ പഠിപ്പിച്ചതോ പാടിയത്, പാടിയതോ കേട്ടത്, കേട്ടതോ പാടിയത് എന്നല്ലേ ചോദ്യം? പഠിച്ചതല്ല പാടിയത്, പഠിപ്പിച്ചതല്ല പഠിച്ചത് എന്ന് ചൊല്ലി കാരണവർ ചൂരലെടുത്തു. പൊട്ടക്കിണറ്റിന് 10,000 വട്ടം വലം വെച്ചു. ചതുർത്ഥി നാളിൽ പഠിച്ചതൊക്കെ ഓലയിലെഴുതി കാണിക്കയെന്നും തുള്ളിക്കളിച്ചു ചൊല്ലിത്തിമിർത്ത് കേൾപ്പിക്കയെന്നും കൽപ്പിച്ചു. പക്ഷേ ഞാനോ ആ ഓലയല്ലേ ഈ കിണറ്റിൽ കളഞ്ഞു, ആ എഴുത്താണിയല്ലേ ഈ കിണറ്റിൽ എറിഞ്ഞു, ആ ഒച്ചയല്ലേ കാട്ടിൽ കളഞ്ഞു, ആ പാഠമല്ലേ കാറ്റിൽ പറന്നു. അതിനാലല്ലേ കാരണവർ ശപിച്ചു, പഠിച്ചത് പാടാൻ ഇനി എന്നെ കിട്ടില്ലേ എന്ന് പാടിത്തീർത്തതും. പടി അടച്ചില്ലേ കാരണവർ, പാലം വലിച്ചില്ലേ കാരണവർ, കരിമേഘമൊന്നിൽ പ്രാഞ്ചിപ്പറത്തിയിലേ കാരണവർ. അതൊന്നും പോരാഞ്ഞ് തറവാടിൻ താഴത്ത് പടിയോളം വന്നെത്തി തുരുതുരെ തുപ്പിയിലേ കാരണവർ, നീട്ടി തുരുതുരെ തുപ്പിയിലേ കാരണവർ. എന്നിട്ട് ഞാനോ പഠിയാത്തതും ചൊല്ലി പറയാത്തതും ചൊല്ലി മാനത്തും മച്ചിലും കയറിയിറങ്ങുന്നു. ഉടുതുണിയില്ലാത്തൊരുടയോനെ സൃഷ്ടിച്ചും ഉടുതുണിയില്ലാത്തൊരുടയോളെ സൃഷ്ടിച്ചും പാടത്തിരിക്കുന്നു, പടിമേലിരിക്കുന്നു, പടിഞ്ഞാറെപ്പാറയിൽ കിഴക്കോട്ടിരുന്നിട്ട് ഇരുകാലു നീട്ടി മലർന്നു കിടക്കുന്നു. തോന്നിയതുപോലെ പാടാതെ പഠിച്ചതും പഠിപ്പിച്ചതും മാത്രം പാടി നടക്കാനാണ് കാരണവർ കൽപ്പിച്ചത്. കാരണവരല്ലേ പഠിപ്പിച്ചതല്ലേ എന്ന് കരുതി മഴയത്തും കാറ്റത്തും വെയിലത്തും നിന്ന് പാടി പഠിച്ചതൊക്കെ പാടിത്തുടങ്ങി. അപ്പോഴോ പഠിച്ചതല്ല നാക്കു ചൊല്ലിയത്, പഠിഞ്ഞതല്ല മനസ്സു ചൊല്ലിയത്.
1: അടുത്ത കവിത നായ.
2: ഉടലിനോളം നീളമുള്ള മെലിഞ്ഞ വാലുള്ള ആ നായ എന്റെ വീടിന്റെ പടി കയറി വന്നു നാലുകാലിൽ തന്നെ. അതിന് മുടന്തോ മൂക്കിനറ്റത്ത് മറുകോ ഉണ്ടായിരുന്നില്ല. കനം കുറഞ്ഞ ദേഹം, കനം കുറഞ്ഞ കരിങ്കറുപ്പ് രോമം. അവൻ ഒറ്റ നോട്ടത്തിൽ കരിപിടിച്ച ചെമ്മരിയാടിനെ പോലെ തോന്നിച്ചു എന്നോ, അവൻ ചേട കൊഴിഞ്ഞ് ഒരു സിംഹത്തെപ്പോലെയെന്നോ, ബുദ്ധി കുറഞ്ഞ ഒരു കുറുക്കനെ ഓർമ്മിപ്പിച്ചു എന്നോ പറയുന്നില്ല. ആ നായ ഒരു നായയെപ്പോലിരുന്നു. മനുഷ്യന് മനുഷ്യത്വം പോലെയാണോ നായ്ക്കൾക്ക് നായത്വം? മുറ്റത്ത് നിന്ന് വാൽ കാലുകൾക്കിടയിലേക്ക് തിരുകാൻ ഭാവിച്ചും ഉടൽ വളച്ചും അവൻ എന്നെ നോക്കുന്നു. അത് ഒരു സാധാരണ നോട്ടമല്ല. അത് എന്തോ തീരുമാനിച്ചിട്ടുണ്ടോ? ആലോചിച്ചുറപ്പിച്ചിട്ടുണ്ടോ? ഒരു കടി, ഒരു കുര, സ്നേഹപൂർവമുള്ള വാലാട്ടൽ. അവൻ്റെ നോട്ടത്തിൽ നിന്ന് വരുന്നത് ഏത് തെളിയാത്ത വാക്കാണ്, ഏത് അവ്യക്ത ഭാഷയാണ്? അവൻ്റെ മുഖത്തുണ്ട് തിളങ്ങുന്ന പളുങ്ക് കണ്ണുകൾ, വീശാനാവാത്ത ചെറിയ കുറ്റിച്ചേവി. അവൻ്റെ നിൽപ്പോ അസാധാരണം. അവൻ ഒരേ സമയം മുൻപും പിൻപും മധ്യവും കാണിച്ചു. അവൻ്റെ പൃഷ്ഠഭാഗം എൻ്റെ മുഖത്തിനു നേരെ വെച്ചു, ഒട്ടും നാണമില്ലാതെ. ഈ നായയ്ക്ക് നാണമില്ലേ എന്ന് ഞാൻ ചോദിക്കുമെന്ന് അവൻ പ്രതീക്ഷിച്ചു എന്നെനിക്ക് തോന്നി. അതാണ് അവൻ ഇടയ്ക്ക് ഒന്ന് മന്ദഹസിച്ചത്. എനിക്കറിയാം നിങ്ങൾ മലയാളികളെ എന്നാണോ ആ മന്ദഹാസത്തിൻ്റെ പൊരുൾ? അതോ ഞാൻ അവനു നേരെ ഒരു കോണകം നീട്ടുമെന്ന് അവൻ വിചാരിച്ചിരിക്കുമോ? പക്ഷേ ഈ നട്ടുച്ച നേരത്ത് അവൻ എന്തിനാണ് എൻ്റെ മുറ്റത്ത് വന്ന് നിൽക്കുന്നത്? ഒന്ന് കുരയ്ക്കുക പോലും ചെയ്യാതെ എന്നെ സ്വർഗാരോഹണത്തിന് വിളിക്കാൻ വന്ന ധർമ്മദേവനാണോ അവൻ? അല്ല, അവൻ പറഞ്ഞു, ഞാൻ കെ സി എസിൻ്റെ നായയാണ്, മ്യൂസിയം ആർട്ട് ഗാലറിയിൽ നിന്ന് വരുന്നു. വിസ്മയിച്ച ഞാൻ ചോദിച്ചു, എവിടെ താങ്കളുടെ കൂടെയുള്ള ആ കാക്ക? നായ മുറ്റത്തെ മരക്കൊമ്പിലേക്ക് തലയുയർത്തി. കാക്ക നിലത്തേക്ക് പറന്നു വീണ് നായയ്ക്ക് മുൻപിൽ കല്ലിൽ ഇരുന്നു, എൻ്റെ അക്ഷരങ്ങൾ കൊത്തിപ്പറിച്ചുകൊണ്ട്. അപ്പോൾ എന്താണ് ഈ സന്ദർശനോദ്ദേശമെന്ന് ഞാൻ ചോദിച്ചില്ല. പകരം ഫ്രെയിമിൽ നിന്നിറങ്ങി ഞാൻ നായയ്ക്കും കാക്കയ്ക്കും ഒപ്പം നടന്നു തുടങ്ങി.

0: സാവിത്രി രാജീവൻ അവതരിപ്പിച്ച കവിതകളാണ് ഇതുവരെ കേട്ടത്. അടുത്തതായി സഹീർ അഴീക്കോട് അവതരിപ്പിക്കുന്ന കവിതയാണ് യക്ഷി.
1: ഇതു നിനക്കെന്റെ സമ്മാനം, പ്രിയമുള്ള സ്നേഹിത, ഞാൻ നിനക്കെഴുതുന്ന നനവുള്ള മൊഴികളും നേരും നഗരം കനി

ഒഴുകിയാർത്തു പോം ജനതതികൾ ജരകൊണ്ട മാനസങ്ങൾ. കനകപ്രഭയുള്ള കോട്ടകൾ കൊ

കാതടപ്പിക്കും വെടിക്കെട്ടുരാവുകൾ. ഒരായിരം ബൾബുകൾ ചൊരിയുന്ന പ്രഭയുള്ള തെരുവോര കാഴ്ചകൾ കാണാം.

കുരുടനും കുഞ്ഞു കുഞ്ഞുങ്ങളും കൈനീട്ടി അന്നത്തിരൂ തേടുന്നു. പെട്ടി

നഗരമഹായക്ഷിക്കെന്താണ് ക്രൗര്യം? ഓണം വരുമ്പോളണിഞ്ഞൊരുങ്ങും നഗരമഹായക്ഷിക്കെന്താണ് ക്രൗര്യം? സമനില മറന്ന വിഷപ്പാമ്പുകൾ, മകുടിയൂതുന്ന പാതിരകൾ, അമ്പരം തൊട്ടും അവയ്ക്കുന്ന നക്ഷത്ര ഹോട്ടലുകൾ, ഉന്മാദമൂറുന്ന രാത്രികൾ, പുകഴ് പെറ്റ ശാന്തി.

സ്നേഹിത നഗരത്തിലാകെയും നാളെയോരഞ്ചാറു ഭ്രാന്താശുപത്രിക്കു കല്ലിടി. നാഗരിക മോഹഭംഗങ്ങൾക്കു താമസിച്ചഴകിൻ്റെ ലഹരി നുണയാൻ ഓണനിലാവിൽ കുളിച്ചൊരുങ്ങി വിയർപ്പിൻ്റെ കവിതകൾ പാടാൻ ഓണസമ്മാ

ഒരാൾ മദ്യദശകം നിറയ്ക്കുന്നു എന്നിലെ ഞാനേ അതൊക്കെയും തീർക്കുന്നു. രാത്രി കരിഞ്ചിറകുനീർത്തുന്നു പോരികന്നോതുന്നു ഞാനതിൻ നെഞ്ചിലേക്കണ്ണു പോകുന്നു. നാളെ ഒരഞ്ചാറു ഭ്രാന്താശുപത്രിക്കു നഗരത്തിലാകെയും കല്ലിടി. പ്രിയമുള്ള സ്നേഹിത, പൊട്ടാത്ത ചില്ലുപാത്രങ്ങളിൽ ഒന്നു മാത്രം ബാക്കി എൻ്റെ കയ്യിൽ. ഞാനതിൽ നിനക്കു നിറച്ചു നൽകുന്നതി നാഗരിക സുഖമല്ല, ഭ്രാന്തല്ല, ലഹരിയല്ല, അറിയാത്ത പൊരുളല്ല, മിഥ്യയല്ല. ഇടറാതെ കൈനീട്ടി വാങ്ങുക ഇതിൽ.

0: യക്ഷി സഹീർ അഴീക്കോട് അവതരിപ്പിച്ച കവിതയാണ് കേട്ടത്. സർഗ കേരളത്തിൽ അവസാനമായി ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ മുനി നാരായണ പ്രസാദ് നടത്തിയ പ്രഭാഷണം കേൾക്കാം.
1: സമുദായ നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ നാരായണ ഗുരുവിന്റെ ദർശനത്തിന് ഇന്നും പ്രസക്തിയുണ്ട് എന്ന് വളരെ ശക്തമായ ഭാഷയിൽ പറയാറുണ്ട്. ഇന്നും പ്രസക്തിയുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? എന്നും പ്രസക്തി ഇല്ല എന്നാണോ? ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് നാരായണ ഗുരുവിൻ്റെ സത്യദർശനത്തെ ഗുരു എന്താണോ നമുക്ക് പകർന്നു തരുവാൻ ഉദ്ദേശിച്ചത് അതിൻ്റെ സാരം ഉൾക്കൊള്ളാതെ അതിൻ്റെ വെളിച്ചത്തിൽ ആനുകാലികമായിട്ടുള്ള ചില പ്രശ്നങ്ങളെ എങ്ങനെ നമുക്ക് വീക്ഷിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ആനുകാലികമായിട്ടുള്ള ഒരു നവോത്ഥാനത്തിനൊക്കെ അതെങ്ങനെ വഴിയൊരുക്കി എന്നുള്ള തലത്തിൽ മാത്രം ചിന്തിക്കുന്നവരാണ് ഇങ്ങനെ ഇന്നും പ്രസക്തിയുണ്ട് ഗുരുവിൻ്റെ ദർശനത്തിന് എന്ന് പറയാറുള്ളത്. വാസ്തവത്തിൽ തന്നെപ്പറ്റി ഭാവി ലോകം എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളത് കാണിക്കുവാൻ വേണ്ടിയാണ് നാരായണ ഗുരു 60 വരുന്ന കൃതികൾ മലയാള ഭാഷ, സംസ്കൃത ഭാഷ, തമിഴ് ഭാഷ ഇങ്ങനെ 3 ഭാഷകളിലായി സാഹിത്യത്തിൻ്റെ പരമോന്നതമായ നിലവാരം പുലർത്തുന്നത് എന്ന് പറയാവുന്ന തരത്തിൽ കവിതകളുടെ രൂപത്തിൽ നമുക്കെഴുതി തന്നിട്ടുള്ളത്. പക്ഷേ അതിലേക്ക് ഒന്നും ആളുകളുടെ ശ്രദ്ധ പതിയുന്നില്ല. അങ്ങനെ പതിഞ്ഞിരുന്നു എങ്കിൽ നാരായണ ഗുരുവിൻ്റെ സത്യദർശനത്തിൻ്റെ പ്രസക്തി ഇന്നും ഉണ്ട് എന്നല്ല കാണുന്നത്. ഈ 60 വരുന്ന കൃതികളിലെല്ലാം ഗുരു വെളിപ്പെടുത്തി തരുന്നത് ശാശ്വതമായ ജീവിത രഹസ്യമാണ്. നേരത്തെ ആനുകാലികമായിട്ടുള്ള പ്രശ്നങ്ങളുടെ പരിഹാരം കണ്ടെത്തുന്ന കാര്യം പറഞ്ഞു. അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക്

0: ഇങ്ങനെയാണ് പരിഹാരം കണ്ടെത്തേണ്ടത്. പ്രശ്നങ്ങൾ പലതും നമ്മുടെ മുമ്പിലുണ്ടാകാം, പക്ഷേ അതിനുള്ള പരിഹാരം രണ്ട് തരത്തിലാണ്. ഒന്ന്, ഒരു തരത്തിലുള്ള നീക്കുപോക്കുകൾ, അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തി പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുക. രണ്ട്, ശാശ്വതമായ സത്യത്തിൻ്റെ വെളിച്ചത്തിൽ ഈ കാലികമായിട്ടുള്ള പ്രശ്നത്തെ കണ്ട് വിലയിരുത്തി തിരുത്തുക. അപ്പോൾ അങ്ങനെ ഒരു തിരുത്തൽ നടത്തണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തു വേണം? ശാശ്വതമായ സത്യത്തെ സംബന്ധിക്കുന്ന, ജീവിതത്തെ സംബന്ധിക്കുന്ന, നമ്മെ സംബന്ധിക്കുന്ന, മനുഷ്യരാശിയുടെ ആവശ്യകതകളെ സംബന്ധിക്കുന്ന വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരിക്കണം. അതിനെയാണ് സത്യദർശനം എന്ന് പണ്ടുതൊട്ടേ പറഞ്ഞു പോകുന്നത്. ആ സത്യദർശനത്തിൻ്റെ സ്വരൂപം എന്ത്? ഇതാണ് നാരായണ ഗുരു എല്ലാ കൃതികളിലും വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. നൈതിക മൂല്യങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ആ നൈതികമായിട്ടുള്ള മൂല്യങ്ങളെ എങ്ങനെ ഈ ശാശ്വതമായ സത്യത്തിൻ്റെ പ്രായോഗിക വശമായി കാണുന്നു എന്ന് കാണിക്കുന്ന ഏതാനും കൃതികൾ. പിന്നെ തർജ്ജിമകൾ, പ്രധാനമായിട്ടും സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്കുള്ളതാണ്. സംസ്കൃതത്തിലുള്ളത്, മലയാളത്തിലുള്ളത്, തമിഴിലുള്ളതും തിരിക്കാം. പിന്നെ ദാർശനിക കൃതികൾ, സ്തോത്രകൃതികൾ, സദാചാര മൂല്യങ്ങൾക്ക് സ്ഥാനം കൊടുക്കുന്നത്, അതിന് ഊന്നൽ കൊടുക്കുന്നത് എന്നിങ്ങനെ തിരിക്കാം. പിന്നെ ഒരു വകുപ്പ് കൂടെ ഉണ്ട്, ഗദ്യകൃതികൾ. അത് വളരെ കുറച്ചേ ഉള്ളൂ. ഗുരുവിൻ്റെ കാലത്ത് ഗദ്യസാഹിത്യം വളരെയൊന്നും വളർന്നു വന്നിരുന്നില്ല. പദ്യരൂപത്തിലാണെന്നുണ്ടായിരുന്ന സാഹിത്യ സൃഷ്ടികളെല്ലാം നടന്നിട്ടുള്ളത്. സ്തോത്രകൃതികൾ എടുത്താൽ വെറും ഭക്തി മാത്രമല്ല, കാവ്യഭാവന, സാഹിത്യഭംഗി, അതിനകത്തുകൂടി മറച്ചും തെളിച്ചും വച്ചിരിക്കുന്നതായിട്ടുള്ള ദാർശനിക തത്വങ്ങൾ, ഇതൊക്കെ നമുക്ക് ഈ കൃതികളിൽ കാണാം. നാരായണ ഗുരുവിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ, വിലയിരുത്താൻ ശ്രമിക്കുന്ന ആളുകൾ ഗുരു പറഞ്ഞു വച്ച വാക്കുകൾക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകുന്നില്ല. മറിച്ച് മറ്റുള്ളവർ ഗുരുവിനെ പറ്റി എന്ത് പറയുന്നു അതിന് ഊന്നൽ കൊടുത്തുകൊണ്ട് പൊഴുത്തി പാടാനല്ലാതെ മറ്റൊരു ശ്രമവും നടത്തുന്നില്ല എന്നൊരു പരാതിയാണ് എനിക്കുള്ളത്. പിന്നെ ഗുരുവിൻ്റെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുത്താൽ തന്നെ രണ്ട് മൂന്ന് മുദ്രാവാക്യം പോലെയുള്ള ചെറുവാക്യങ്ങളിൽ ഒതുക്കി നിർത്തുന്നതാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്, മതം ഏതായാലും മനുഷ്യന് നന്നായാലും മതി. ഇതൊക്കെ ഗുരുവിൻ്റെ തത്വോപദേശങ്ങളുടെ മർമ്മത്തിലിരിക്കുന്ന വാക്യങ്ങളാണ് എന്നുണ്ടെങ്കിലും അതെല്ലാം ഉള്ളടങ്ങിയിരിക്കുന്ന താത്വിക ഭാവങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അത് ഈ കൃതികൾക്കകത്തുകൂടി മുഴുവൻ നിറച്ചു വച്ചിരിക്കുന്നതായിട്ടൊരു വലിയ ചിന്താലോകത്തിലേക്ക് നമ്മൾ നയിച്ചുകൊണ്ട് പോകും. അങ്ങനെ വേണ്ടവണ്ണം ഗുരുവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഗുരു വാസ്തവത്തിൽ കാലിക പ്രശ്നങ്ങളെ നേരിടാനുള്ള വഴി കാണിച്ചു തന്നു എങ്കിലും നമുക്ക് പകർന്നു തന്നത് ശാശ്വതമായ സത്യമാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ജീവിതത്തെ സംബന്ധിക്കുന്ന വ്യക്തമായ ധാരണയില്ലാതെ ഒരു പ്രശ്നത്തെയും നമുക്ക് നേരിടാൻ സാധിക്കുകയില്ല. ജീവിതം എന്ന പ്രതിഭാസം ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്. ഈ പ്രപഞ്ചം ആകെക്കൂടി നോക്കിയാൽ ഒന്നാണ്. അതിലെ ജീവിതം എന്ന പ്രതിഭാസം ഒന്നാണ്. ജീവി വർഗങ്ങൾ നാനാതരത്തിൽ ഉണ്ടെങ്കിലും ജീവിതം എന്ന പ്രതിഭാസം ഒന്നാണ്. ഈ ജീവിതത്തിനും പ്രപഞ്ചത്തിനും നമുക്കും എല്ലാം ആധാരമായിരിക്കുന്ന ഒരു സത്യവും അപ്പോൾ ഒന്നായിരിക്കാനേ പറ്റൂ. ആ സത്യം കാലികമല്ല, ശാശ്വതമാണ്, എന്നും നിലനിൽക്കുന്നതാണ്, എന്നും മൂല്യമുള്ളതാണ്. ആ സത്യരഹസ്യം കണ്ടറിഞ്ഞ ഗുരു, ഗുരു ജീവിച്ചിരുന്ന കാലഘട്ടത്തിന് ചേർന്ന അന്നത്തെ ശാസ്ത്രചിന്തയ്ക്കും സാഹിത്യ സാംസ്കാരികമായിട്ടുള്ള വളർച്ചയ്ക്കും ഒക്കെ ചേർന്ന തരത്തിൽ ഈ ശാശ്വതമായിട്ടുള്ള സത്യത്തെ കാലികമായിട്ടുള്ള പ്രശ്നങ്ങളുടെ വെളിച്ചത്തിൽ മാത്രം, പ്രശ്നങ്ങളൊക്കെ പരിഹാരമായിട്ട് മാത്രം അവതരിപ്പിക്കുകയല്ല ചെയ്തത്, ആനുകാലികമായിട്ടുള്ള ശാസ്ത്രീയ ചിന്തയ്ക്ക് സമ്മതമായ രീതിയിൽ, ഒരു തരത്തിൽ പറഞ്ഞാൽ ശാസ്ത്രീയമായി അവതരിപ്പിക്കുകയാണ് ചെയ്തത്. മറ്റു തരത്തിൽ പറഞ്ഞാൽ ഈ ആധുനിക ലോകത്തിലെ ശാസ്ത്രീയമായ ചിന്തയുടെ നിഷ്കൃഷ്ടതയും ഒന്നിച്ച് ചേർന്നാൽ എങ്ങനെയിരിക്കും, അതിൻ്റെ കൂടെ ആനുകാലികമായിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്നുള്ള നിലയിൽ അവതരിപ്പിക്കുകയും കൂടെ ചെയ്യുന്നത് കണ്ടാൽ ഇതിനെ നമുക്ക് നാരായണ ഗുരുവിൻ്റെ സത്യദർശനം എന്ന് പറയാം. അത്തരത്തിലുള്ള ഒരു വിലയിരുത്തൽ ഗുരുവിനെ പറ്റി ഉണ്ടാകണം. അങ്ങനെ നടത്താത്രത്തോളം കാലം ഞാൻ പറയുന്നത് ഗുരുവിനോട് ഗുരുവിൻ്റെ അനുയായികളും ഗുരുവിനെ പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്യുന്നവർ നീതി കാണിക്കുന്നില്ല എന്നാണ്.
1: ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങൾ. മുനി നാരായണൻ.

0: പ്രസാദ് നടത്തിയ പ്രഭാഷണമാണ് കേട്ടത്.
1: ഇന്നത്തെ സർഗ കേരളം സമാപിക്കുന്നു.

0: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ബാൾട്ടി എന്ന ചിത്രത്തിന് വേണ്ടി സായ അഭയങ്കരം സംഘവും ആലപിച്ചത്.
1: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്രഗാനം കേൾക്കാം. 1983 എന്ന ചിത്രത്തിൽ വാണിജ്യറാം ജയചന്ദ്രൻ പാടിയത്, ബി കെ ഹരിനാരായണൻ്റെ വരികൾ, ഗോപി സുന്ദറിൻ്റെ സംഗീതം.

0: ചലച്ചിത്രഗാനം സമാപിക്കുന്നു. അല്പസമയത്തിനകം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ തിരുവനന്തപുരം റിലെ.
1: ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. യു എ ഇയിൽ ഇറാൻ നടത്തിയ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങൾ. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഊർജിതമാക്കി യു ഡി എഫ്. തമിഴ്നാട്ടിലും നടപടികൾ ഊർജിതം. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് മമതാ ബാനർജി. മമതയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഐ പി എൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന്റെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. യു എ ഇയിൽ ഇറാൻ നടത്തിയ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങൾ. സാധാരണക്കാരെയും അടിസ്ഥാന സൌകര്യങ്ങളെയും ലക്ഷ്യം വെച്ചുള്ള ആക്രമണം അംഗീകരിക്കാനാവില്ല.

0: എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതവും തടസ്സമില്ലാത്തതുമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കേണ്ടത് പ്രാദേശിക സമാധാനത്തിനും സ്ഥിരതയ്ക്കും ആഗോള ഊർജ്ജ സുരക്ഷയ്ക്കും അത്യാവശ്യമാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ജപ്പാൻ, അയർലൻഡ്, ഓസ്ട്രിയ, സൌദി അറേബ്യ, ജോർദാൻ എന്നിവയുൾപ്പെടെ നിരവധി രാജ്യങ്ങളും ആക്രമണത്തെ അപലപിച്ചു. ഫുജേറയിൽ നടന്ന ആക്രമണങ്ങളിൽ പരിക്കേറ്റവരിൽ 3 ഇന്ത്യക്കാർ ഉൾപ്പെടുന്നു. പ്രഥമ ഇന്ത്യ സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തിയ വിയറ്റ്നാം പ്രസിഡന്റ് ടോ ലാമിനെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ് ഔദ്യോഗികമായി സ്വീകരിച്ചു. ഇന്ത്യ വിയറ്റ്നാം ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ സന്ദർശനം സഹായിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം സാമൂഹ്യ മാധ്യമത്തിൽ അറിയിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്രവും തന്ത്രപരവുമായ പങ്കാളിത്തത്തിന്റെ 10 വാർഷികത്തിലാണ് ടോ ലാമിന്റെ സന്ദർശനം. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വിയറ്റ്നാം പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമായതോടെ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട അനൌപചാരിക ചർച്ചകൾ വിവിധ തലങ്ങളിലായി മുന്നേറുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച അനൌപചാരിക ചർച്ചകൾ കോൺഗ്രസിലും UDFലും നടക്കുന്നുണ്ട് എങ്കിലും നിയമസഭാ കക്ഷി യോഗം സംബന്ധിച്ച ഔദ്യോഗിക തീരുമാനങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല. കോൺഗ്രസിന്റെയും തുടർന്ന് UDFന്റെയും നിയമസഭാ കക്ഷി യോഗങ്ങൾക്ക് ശേഷമായിരിക്കും ഗവർണറെ സന്ദർശിച്ച് മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള ഔപചാരിക ആവശ്യം ഉന്നയിക്കുക. ന്യൂഡൽഹിയിൽ നിന്ന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിനിധികൾ എത്തിയ ശേഷമായിരിക്കും നിയമസഭാ കക്ഷി യോഗം ചേരുകയെന്നാണ് UDF വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവും മുൻ KPCC പ്രസിഡന്റുമായ രമേശ് ചെന്നിത്തല, നിലവിലെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് തുടങ്ങിയവർ ഇത്തവണ തെരഞ്ഞെടുക്കപ്പെട്ട മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ ഉൾപ്പെടുന്നു എന്നതും ശ്രദ്ധേയമാണ്.
0: തമിഴ്നാട്ടിൽ രാഷ്ട്രീയ നീക്കങ്ങൾ സജീവമായി. നടൻ സി ജോസഫ് വിജയുടെ തമിഴക വെട്ടിക്കഴകം 108 സീറ്റുകൾ നേടി സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. പാർട്ടി ആസ്ഥാനത്ത് ഇന്ന് നടന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ സി ജോസഫ് വിജയെ നിയമസഭാ കക്ഷി നേതാവായി ഐകകണ്ഠേന തിരഞ്ഞെടുത്തു. 234 നിയമസഭയിൽ ഭരണകക്ഷിയായ DMK 59 സീറ്റുകളും AIADMK 47 സീറ്റുകളുമാണ് നേടിയത്. അതേസമയം മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഗവർണർക്ക് രാജിക്കത്ത് സമർപ്പിച്ചു. ഗവർണർ രാജി അംഗീകരിച്ചിട്ടുണ്ട്. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP നേടിയ വൻ വിജയത്തെ തുടർന്ന് സംസ്ഥാനത്ത് പുതിയ സർക്കാർ രൂപീകരണത്തിനും സത്യപ്രതിജ്ഞ ചടങ്ങിനുമുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ഗുരുദേവ് രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജന്മദിനമായ ഈ മാസം 9 പുതിയ മന്ത്രിസഭാംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേസമയം പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് മമതാ ബാനർജി. തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ ക്രമക്കേടുകളും വോട്ട് തട്ടിപ്പുമുണ്ടായെന്ന് അവർ ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കപ്പെട്ടതായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായാണ് പെരുമാറിയതെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം മമതയുടെ നിലപാടിനെ BJP രൂക്ഷമായി വിമർശിച്ചു. നിലവിലെ നിയമസഭയുടെ കാലാവധി ഈ മാസം 7 അവസാനിക്കുമെന്നും അതിനുശേഷം ആർക്കും സഭയിൽ തുടരാനാകില്ലെന്നും BJP വ്യക്തമാക്കി. ഭവാനിപ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ സംബന്ധിച്ച് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മുഴുവൻ വോട്ടെണ്ണൽ പ്രക്രിയയും കമ്മീഷന്റെ നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ചാണ് നടത്തിയതെന്ന് സൌത്ത് കൊൽക്കത്തയിലെ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി. വോട്ടെണ്ണൽ സമയത്ത് CCTV ക്യാമറകൾ മുഴുവൻ പ്രവർത്തനക്ഷമമായിരുന്നുവെന്ന് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. ബീഹാറിൽ മുഖ്യമന്ത്രി സാബ്രാജ് ചൌധരിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭാ വികസനം 7 നടക്കും. പട്നയിലെ ഗാന്ധി മൈതാനത്ത് നടക്കുന്ന ചടങ്ങിൽ പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ പങ്കെടുക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ സഞ്ജയ് സരാവഗി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം വ്യാഴം വെള്ളി തീയതികളിൽ തിരുവനന്തപുരത്ത് നടക്കും. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. രാജ്യത്തുടനീളമുള്ള 33 സൈനിക സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാർ ഉൾപ്പെടെയുള്ളവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറത്തിറക്കി. പകൽ 11 മുതൽ 3 വരെ തുടർച്ചയായി വെയിലേൽക്കുന്നത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. അതേസമയം സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശനിയാഴ്ച വരെ

0: മിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രതയാണ്. സംസ്ഥാനം കനത്ത ചൂടിൽ ഉരുകുമ്പോഴും കുളിരേറ്റ് പുൽമേടുകളിൽ രാപാർക്കാൻ സഞ്ചാരികളെ സ്വാഗതം ചെയ്യുകയാണ് മൂന്നാർ വനംവകുപ്പിന്റെ ഷോല ദേശീയ ഉദ്യാനം. വട്ടവട പഞ്ചായത്തിലെ പഴത്തോട്ടത്ത് ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ലോഗ് ഹൌസുകളും ജംഗിൾ ടെന്റുകളും ഉൾപ്പെടെയുള്ള സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: ഗ്രാൻഡിസ, വാറ്റിൽ എന്നീ മരങ്ങൾ പിഴുതുമാറ്റി പരിസ്ഥിതി പുനഃസ്ഥാപനത്തിലൂടെ പുൽമേടുകളാക്കിയ 50 ഹെക്ടർ സ്ഥലത്താണ് ഇക്കോ ടൂറിസം പദ്ധതി നടപ്പാക്കിയിരിക്കുന്നത്. പഴത്തോട്ടം ഉൾപ്പെടുന്ന ദേശീയോദ്യാനത്തിന്റെ പ്രകൃതി ഭംഗി തൊട്ടറിയാനും സ്വാഭാവിക വനങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന്റെ നേട്ടങ്ങൾ നേരിട്ട് മനസ്സിലാക്കാനും ഇതുവഴി സഞ്ചാരികൾക്ക് സാധിക്കുന്നു. ഇതിന്റെ ഭാഗമായി ലോഗ് ഹൌസ്, എയർഫ്രെയിം ലോഗ് ക്യാബിൻ, ജംഗിൾ ടെന്റ് എന്നീ മൂന്ന് തരത്തിലുള്ള താമസ സൌകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ പഴത്തോട്ടം ക്യാമ്പ് ഷെഡിൽ നിന്നാരംഭിച്ച് ഇടിവലശോല വ്യൂ പോയിന്റ്, പഴത്തോട്ടം വ്യൂ പോയിന്റ് എന്നിവയുടെ 3 കിലോമീറ്റർ നീളുന്ന ട്രക്കിംഗും പക്ഷി നിരീക്ഷണവും സഞ്ചാരികൾക്ക് വേറിട്ട അനുഭവമാണ് നൽകുന്നത്.
0: വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില വർധനവിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി നാളെ ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുമെന്ന് കേരള ഹോട്ടൽ ആന്റ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. 19 കിലോ സിലിണ്ടറിന് 993 രൂപ കൂടിയതിലാണ് പ്രതിഷേധം. നിയന്ത്രണാതീതമായി വിലക്കയറ്റം അവസാനിപ്പിക്കണം എന്നാണ് സംഘടനയുടെ ആവശ്യം. ഐപിഎൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന്റെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഡൽഹി 14 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 87 റൺ നേടിയിട്ടുണ്ട്. ഐസിസി പുരുഷ T20 റാങ്കിംഗിൽ 1-ാം സ്ഥാനം നിലനിർത്തി ഇന്ത്യ. 275 റേറ്റിംഗ് പോയിന്റുകളുമായാണ് ഇന്ത്യ 1-ാം സ്ഥാനം സുരക്ഷിതമാക്കിയത്. യാത്രക്കാർ ട്രെയിനിൽ നിന്ന് വീണുള്ള അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ എല്ലാവരോടും സുരക്ഷിതമായ യാത്രാരീതികൾ പാലിക്കണമെന്ന് അഭ്യർത്ഥിച്ച് തിരുവനന്തപുരം ഡിവിഷൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്. ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ കയറുകയോ ഇറങ്ങുകയോ ചെയ്യരുതെന്നും കോച്ചിന്റെ വാതിൽക്കൽ നിൽക്കുന്നതുപോലുള്ള അപകടകരമായ പ്രവണതകൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഈ വർഷം ഇതുവരെ തിരുവനന്തപുരം ഡിവിഷനിൽ മാത്രം 37 യാത്രക്കാർ വീണുള്ള അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തതായും RPF അറിയിച്ചു. ആശുപത്രികളിൽ ഉപേക്ഷിക്കപ്പെട്ട് അവശത അനുഭവിക്കുന്ന രോഗികളെ പരിചരിക്കുന്നതിന് ഒരു ജില്ലയിൽ ഒരു സ്ഥാപനമെങ്കിലും ആരംഭിക്കണമെന്ന സാമൂഹിക നീതി വകുപ്പിന്റെ ശുപാർശയിൽ സർക്കാർ തീരുമാനമെടുക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ഇതു സംബന്ധിച്ച പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. സാമൂഹിക നീതി വകുപ്പ് സെക്രട്ടറിക്കും ഡയറക്ടർക്കുമാണ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ വരയാടുകളുടെ കണക്കെടുപ്പ് തുടരുന്നു. കണക്കെടുപ്പിന്റെ 1-ാം ഘട്ടം പൂർത്തിയായി. 2-ാം ഘട്ട വിവരശേഖരണത്തിനായി സൈലന്റ് വാലി, പറമ്പിക്കുളം വനമേഖലകളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രയ്ക്ക് നാളെ തുടക്കമാകും. ആദ്യ വിമാനം പുലർച്ചെ 2:30 പുറപ്പെടും. 4,550 പേരാണ് ഇത്തവണ കണ്ണൂർ വിമാനത്താവളം വഴി ഹജ്ജിന് പോകുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. UAE-യിൽ ഇറാൻ നടത്തിയ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങൾ. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഊർജിതമാക്കി UDF. തമിഴ്നാട്ടിലും നടപടികൾ ഊർജിതം. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് മമതാ ബാനർജി. മമതയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന്റെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
2: ഇനി 8:45 സമാചാര സന്ധ്യ, തുടർന്ന് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലെ.
3: നമസ്കാർ, ആകാശവാണി സേ സമാചാർ സന്ധ്യ കേ സാത്ത് മേ ലവ്ലി നിഗം. केंद्र सरकार ने 5,600 करोड़ रुपए से अधिक के परिव्यय के साथ कपास उत्पादकता मिशन को मंजूरी दी. आपातकालीन ऋण गारंटी योजना के 5वें चरण को भी स्वीकृति दी. मंत्रिमंडल ने गुजरात में 2 और सेमीकंडक्टर विनिर्माण इकाइयों को मंजूरी दी. 2026-27 सीजन के लिए गन्ने का उचित और लाभकारी मूल्य 365 रुपए प्रति क्विंटल निर्धारित किया. सरकार ने सर्वोच्च न्यायालय में न्यायाधीशों की संख्या 33 से बढ़ाकर 37 की. प्रधानमंत्री नरेंद्र मोदी ने संयुक्त अरब अमीरात के फुजेराह पर हुए हमले की निंदा की. इसमें 3 भारतीय नागरिक घायल हुए. उन्होंने पश्चिम एशिया में शांति और स्थिरता बहाल करने के लिए संवाद और कूटनीति का आह्वान किया. पश्चिम बंगाल, तमिलनाडु, केरलम और पुदुचेरी में सरकार गठन के लिए राजनीतिक गतिविधियां

0: വിദ്യാഭ്യാസ രംഗം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും വിദ്യാഭ്യാസ രംഗത്തിലേക്ക് സ്നേഹസ്വാഗതം. കുട്ടികളുടെ നാടക പരിശീലന കളരികളിൽ സജീവ സാന്നിധ്യമായ നാടക പ്രവർത്തകൻ ശ്രീ എം പാർത്ഥസാരഥിയുമായി അഞ്ജു പി അർജുനൻ നടത്തുന്ന അഭിമുഖ സംഭാഷണം ആദ്യ ഭാഗം.
2: നമസ്കാരം, പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
3: നമസ്കാരം.
2: അപ്പൊ ഈ കുട്ടികളുടെ നാടകക്കളരി, നാടക പരിശീലന കളരി, അങ്ങനെയുള്ള ഒരു പരിശീലന കളരിയിലെ അവർക്ക് പരിശീലനം കൊടുത്തു തുടങ്ങിയിട്ട് എത്ര കാലമായി?
3: എന്താ പറയാ, എന്തായാലും ഒരു 10-20 വർഷമെങ്കിലായി ഉണ്ടാവും. പരിശീലനം, നാടകം ചെയ്യല്, അങ്ങനെയായിട്ട് ഒരു 10-20 കൊല്ലത്തിലധികമായി. എന്തായാലും
2: ഈ നാടകം എന്ന് പറയുന്ന മേഖലയിലേക്ക് വന്നിട്ട് തന്നെ എത്രയും വർഷങ്ങളായി?
3: നാടകം എന്നുള്ള മേഖലയിലേക്ക് വന്നിട്ട് 10-30 വർഷമായി. പക്ഷെ പരിശീലനം എന്നുള്ള മേഖലയിലേക്ക് കടക്കുന്നത് ഏതാണ്ട് ഒരു 20-25 വർഷമായി ഉണ്ടാവും.
2: അപ്പൊ എന്താണ് നമുക്ക് കുട്ടികളുമായിട്ടുള്ള സംവദിക്കുമ്പോൾ കിട്ടിയിട്ടുള്ള ഒരു അനുഭവം എന്ന് പറയുന്നത്?
3: സാധാരണ ഇപ്പൊ നമ്മള് നാടക ക്യാമ്പ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിളിക്കുക. സ്കൂളുകളിലോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും പ്രാദേശികമായിട്ടുള്ള ക്ലബ്ബുകാര്, നാടക സംഘങ്ങള്, ഇവരൊക്കെയാണ് സാധാരണ നമ്മളെ വിളിക്കുന്നത്. രണ്ടു തരത്തിലാണ് അത്. ഇപ്പം നാടകം ചെയ്യുന്ന പോലെ തന്നെയാണ് ഒരു നാടക വർക്ക്ഷോപ്പ് ചെയ്യുമ്പോഴും. നമ്മൾ ക്രിയാത്മകമായിട്ട് ഇടപെട്ടാലാണ് അവർക്ക് ഇഷ്ടാവുക, അല്ലെങ്കിൽ ആ ക്യാമ്പ് നന്നായിട്ട് മുന്നോട്ട് പോവുക. അത് ഒരേ സമയം നമ്മൾ പഠിക്കുക ചെയ്യുന്നത്,
2: പഠിപ്പിക്കുന്നതിനോടൊപ്പം
3: നമുക്ക് കുറെ. കാരണം ചില ഈ കുട്ടികള് നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോ അങ്ങനെ പ്രത്യേകിച്ചൊരു സംഗതി കീശയിലിട്ട് പോവില്ല. ഇന്ന സാധനം ചെയ്യാന്ന് വെച്ചിട്ട് കോമൺ ആയിട്ട് ചെയ്യാവുന്ന കുറച്ച് സംഗതികളായിട്ട് പോകും. പക്ഷെ അവിടെ ചെല്ലുമ്പോ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം അതിനാദ്യേ അവരെ ഒരു ഇപ്പോ ഒരു 2-3 ദിവസത്തെ ക്യാമ്പ്, അല്ലെങ്കിൽ 1 ദിവസത്തെ ക്യാമ്പൊക്കെ ആണെങ്കിൽ ഒരു ഉച്ച വരെ അവരായിട്ട് ഒന്ന് മിംഗിൾ ചെയ്ത് വരാൻ സമയമെടുക്കും. പിന്നെ അവരെന്താന്ന് മനസ്സിലാവും.

0: പിന്നെ അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ആ സമയത്ത് ചില സമയത്ത് മോൾഡ് ചെയ്തെടുക്കും. അങ്ങനെയാണ് അത് മുന്നോട്ട് പോകാറുള്ളത്. പക്ഷെ അറ്റ് എ ടൈം നമുക്കിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആ ഇങ്ങനെ ആവാല്ലേ, അപ്പൊ അവർ നിൽക്കുമ്പോൾ നടക്കുമ്പോൾ അവരൊന്ന് മുഖം തിരിക്കുമ്പോൾ അവരെന്തെങ്കിലും പറയുമ്പോൾ ഇതിലൊക്കെ തന്നെ നമ്മളൊരു ഡ്രാമ കണ്ടെത്തും, ഒരു തിയേറ്റർ കണ്ടെത്തും. അതിനനുസരിച്ച് അത് പിന്നെ വീണ്ടും മുന്നോട്ട് പോകും കാര്യങ്ങൾ.
1: ഈ കുട്ടികൾക്ക് ഈ നാടക പരിശീലനം ചെയ്യുന്നത് അത് എത്രത്തോളം ഫലപ്രദമാകുന്നുണ്ടെന്നാണ് തോന്നിയിട്ടുള്ളത്?
0: ഒന്ന്, അവരൊരു സ്വഭാവ രൂപീകരണത്തിൽ, ഇപ്പോൾ സാധാരണ നമ്മൾ പറയുമ്പം ഞാൻ ചെയ്യാറുള്ളത് ഏറ്റവും ബേസിക്കലി വീട്ടിൽ നിന്ന് തുടങ്ങണം എന്നാണ് പറയുക. വീട്ടിൽ നിന്ന് തന്നെ അവരൊരു കൾച്ചർ രൂപപ്പെട്ട് വരണം. അങ്ങനെ കുട്ടി തൻ്റെ ഇടത്തോടെ പെരുമാറാനുള്ളൊരു ധൈര്യം വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കണം. ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് ചില ആളുകൾ വരുമ്പോൾ നമ്മൾ മുതിർന്നവരും അവിടെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ കുട്ടികളുടെ അമ്മ അടുക്കളയിൽ പണിയിൽ വേറെ എവിടെയെങ്കിലും ആവും. അപ്പോൾ വാതിൽ തുറന്ന് വേണ്ടപ്പെട്ട ആരെങ്കിലും ആവും, പക്ഷെ കുട്ടി അമ്മേ ആരോ വന്നിട്ടുണ്ട് എന്ന് പറയും. പക്ഷെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല, അവരോട് കയറി ഇരിക്കാൻ ഈ കുട്ടി പറഞ്ഞാൽ മതി. ആ അവിടെ തുടങ്ങുന്ന ആ കുട്ടിയെ ആ കുട്ടിയുടെ സ്വഭാവം നമ്മൾ പറയുമ്പോഴാണ് അയ്യോ ഭയങ്കരട്ടാ കുട്ടി സമ്മതിച്ചിരിക്കുന്നു, നമ്മൾ ഇങ്ങനത്തെ കുട്ടികൾ ഇങ്ങനെ ഉണ്ടാവണം. അപ്പം അത് കഴിഞ്ഞിരിക്കാൻ പറയുന്ന ആ കുട്ടി ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് കൊടുക്കുന്നു, അങ്കിളത് കുടിക്കൂ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടൊരു കുടിക്കൂ എന്ന് പറയുമ്പം അതൊരു എഡ്യൂക്കേഷനാണ്. ഇങ്ങനെ തുടങ്ങി കുട്ടികളിൽ ഏതൊക്കെ രീതിയിൽ, അപ്പം അവിടുന്ന് ഇങ്ങനെ തുടങ്ങും ഓരോ കാര്യങ്ങളും. സ്കൂളിലേക്ക് എത്തുമ്പോൾ കുട്ടികളുടെ പേടി, എങ്ങനെ ധൈര്യമുണ്ടാവാം ഒറ്റയ്ക്ക് പോകുമ്പോൾ, ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ നടക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, പഠിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു കരുത്തുണ്ടാവുന്നത്, സ്വയം നമ്മളൊരു കരുത്ത് ആർജിച്ചെടുക്കുന്നത്, ഇതാണ് ഈ നാടക ക്യാമ്പിലൂടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തിയേറ്റർ വർക്ക്ഷോപ്പിലൂടെ സംഭവിക്കുന്നത്. നമ്മൾ അറിഞ്ഞോ അറിയാതെയാണ് സംഭവിക്കുന്നത്. സത്യത്തിൽ ഇവരുടെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ട്, നമ്മൾ ശരിക്കും ഒന്നും കൊടുക്കണ്ട. ആക്ടിംഗ് ഉണ്ട്, ഈ പറഞ്ഞ എല്ലാ സംഗതിയുണ്ട്, പക്ഷെ നമ്മളൊന്നും സൂചിപ്പിക്കുകയോ ഓർമ്മിപ്പിക്കുകയോ ചെയ്താൽ മാത്രം മതി എന്നർത്ഥം.
1: അപ്പൊ അവരിലൊരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത്,
0: ആത്മവിശ്വാസം വർദ്ധിപ്പിക്കലാണ് സത്യത്തില് തിയേറ്റർ വർക്ക്ഷോപ്പുകൾ ചെയ്യേണ്ടത്. ഐക്യാൻ എന്നുള്ളൊരു ബോധം ഉണ്ടാകാനാണ്, എനിക്കിത് പറ്റും, അയ്യോ എനിക്കിങ്ങനെയൊക്കെ പറ്റുമോ, ആ എനിക്ക് പറ്റൂലേ. അപ്പൊ സാധാരണ ഇത് ചില കുട്ടികൾ വളരെ ഉൾവലിഞ്ഞുകൊണ്ടാവും, എന്തെങ്കിലും ഒന്ന് പറയാൻ പുറത്തേക്ക് വരാനൊക്കെ ഭയങ്കര മടിയായിരിക്കും. പാടാനായാലും കഴിവുണ്ടാവും, വരയ്ക്കാനായാലും അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനായാലും ഒക്കെ കഴിവുണ്ടാവും, പക്ഷെ അവർ പ്രകടിപ്പിക്കില്ല. മറ്റു കുട്ടികൾ കളിയാക്കോ അല്ലെ വേറെ ആരെങ്കിലും എന്തെങ്കിലും പറയോ, ഇത് മുതിർന്നവർക്കും ഉണ്ട്. മറ്റുള്ളവർക്ക് എന്തെങ്കിലും തോന്നു വെച്ചിട്ടാണല്ലോ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അപ്പൊ മറ്റുള്ളവർക്ക് എന്ത് തേങ്ങ തോന്നിയാൽ എന്താണെന്നുള്ള തോന്നലുണ്ടായാൽ മതി, നമുക്ക് എന്തും ചെയ്യാം. അപ്പൊ കുട്ടികളും ഇങ്ങനെ തന്നെയാണ്, കളിയാക്കോ ശരിയാകോ. അപ്പം ഒരു കൂട്ടത്തെ കുടുംബം എന്താ വെച്ചാല് എല്ലാരും ചെയ്യുന്നുണ്ട്, എല്ലാരും അഭിനയിക്കുന്നു, എല്ലാരും കളിക്കുന്നു, എല്ലാരും പറയുന്നു, എല്ലാരും പാട്ട് പാടുന്നു. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഈ കുട്ടി അയ്യോ ആ ശരി അത് ഞാൻ തന്നെയല്ല ചെയ്തത്, എനിക്ക് പറ്റൂലേ എന്നുള്ളൊരു തോന്നൽ ആ കുട്ടിക്ക് ഉണ്ടാവുന്നു.
1: പിന്നെ അത് മാത്രല്ല, ഇത് ഒരു കൂട്ടം കുട്ടികളുടെ
0: ഗ്രൂപ്പ്
1: ആയിട്ടുള്ള ഒരു
0: ഗ്രൂപ്പ് ആക്ടിവിറ്റികൾ ഉണ്ടാകും,
1: അല്ലാതെ ഒറ്റയ്ക്കുള്ള ഒരു പ്രവർത്തനം അല്ല.
0: ഒറ്റയ്ക്കുള്ള പ്രവർത്തനങ്ങൾ സാധാരണ ഒരു കുട്ടിയെ വിളിച്ചിട്ട് ചെയ്യാം. തുടക്കം ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നേരെ വന്ന് ഒരു വർക്ക്ഷോപ്പിലേക്ക് പോയി ഇവിടെ വരൂ ഇതൊന്ന് അഭിനയിച്ച് കാണിക്കൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോ ചെയ്തോളന്നില്ല. പക്ഷെ അത് കഴിയുമ്പോൾ വൈകുന്നേരം കഴിയുമ്പോഴത്തേക്ക് ഈ കുട്ടിയോട് പറഞ്ഞാൽ ആ കുട്ടി അത് ചെയ്യും. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ വന്നിട്ടുണ്ടാവും.
1: പിന്നെ അതുപോലെ തന്നെ ഈ ഗ്രൂപ്പ് ആയിട്ടുള്ള ഈ ഒരു ആക്ടിവിറ്റിയിലൂടെ അവർക്ക് കിട്ടുന്ന ഒരു ഊർജ്ജം,
0: ആ ഒരു ഊർജ്ജമുണ്ട്, അവർ പരസ്പരം പറഞ്ഞും ചെയ്തും ഒന്നിച്ച് കിട്ടുന്ന ഒരു ഊർജ്ജമുണ്ട്.
1: എനിക്ക് തോന്നുന്നു ഇവര് ഈ കുട്ടികൾ മുതിർന്നിട്ട് ഇപ്പൊ ഒരു ഏതെങ്കിലും ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോഴായാലും ഒരു അഭിമുഖത്തെ ചെയ്യുമ്പോഴായാലും ഒക്കെ ഇതിന്റെ ഒരു ധൈര്യം ഒക്കെ മുതൽക്കൂട്ടാവുന്നുണ്ടായിരിക്കും.
0: നല്ല ധൈര്യമാണ് അത് ചെയ്യുമ്പം. ഇത് ചെറിയ കുട്ടികൾക്കല്ല, വലിയവർക്ക് അടക്കണ്ട ഈ പ്രശ്നം. ഇപ്പൊ ഞങ്ങളിപ്പോ തിയേറ്റർ 14 ഏജ് എന്ന് പറഞ്ഞിട്ട് യുവതി യുവാക്കൾക്കുള്ള +2 ഡിഗ്രി ഒക്കെ ഉള്ള കിട്ടും. പക്ഷെ അതിൽ തന്നെ ഈ പറഞ്ഞ പോലെ പുറത്തേക്ക് വരാത്ത കുറെ ആളുകളുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഒരു 3 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ഒരു ഒരു പ്രൊഡക്ഷൻ ചെയ്തു. അപ്പം അത് ചെറിയ കുട്ടികളിൽ മാത്രമല്ല, ആത്മവിശ്വാസം വലിയ കുട്ടികളിലും ഈ പറഞ്ഞ പോലെ അത് ഉണ്ടായി വരുന്നു. പിന്നീട് അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും പെരുമാറുമ്പോഴൊക്കെ ആ ഒരു തുടർച്ച ഉണ്ടാവും. എന്തായാലും കുറച്ചു കാലമെങ്കിലും നിൽക്കും. പക്ഷെ എന്താ പ്രശ്നം വെച്ചാല് ഇതിനൊക്കെ ഒരു ഫോളോ അപ്പുകൾ ഉണ്ടാവണം. ഏതെങ്കിലും അർത്ഥത്തിൽ അവർക്ക് ഇത്തരത്തിലുള്ള സംഗതികൾ കാണാനും കേൾക്കാനും അറിയാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവണം. നമുക്കിവിടെയുള്ള തുടർച്ച എന്നുള്ളത് സ്കൂളാണ്. അപ്പം അതുകൊണ്ട് സ്കൂളിൽ സംഭവിക്കുന്നത് പഠിപ്പിക്കുക പഠിക്കാനുള്ള സംഗതിയാണ്, ഇത്തരത്തിലുള്ള രീതിയല്ല. അപ്പം കുട്ടികൾക്ക് ഒരു നിറഞ്ഞ കാഴ്ചകൾ ഉണ്ടാവും. ഒരു ഉത്സവം കണ്ടാൽ മതി, ഒരു പൂരത്തിന് പോയാൽ മതി, അങ്ങനെയാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു നാടകം കണ്ടാൽ മതി, ഒന്ന് പാട്ട് കേൾക്കാൻ കൊണ്ടായാൽ മതി. അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു തുടർച്ചകൾ ഉണ്ടാകുമ്പം ആ ഉള്ളിൽ കയറിയ സാധനം അതങ്ങനെ എനിക്ക് എന്താണ് എൻ്റെ കഴിവ് എന്താണെന്നുള്ളൊരു സംഗതി രൂപപ്പെട്ടു വരും. പിന്നെ അതിനെ നമുക്കൊന്ന് തിരിച്ചു വിടേ വേണ്ടു.
1: ഇപ്പൊ ഇത്തരം നാടക പരിശീലന കളരികളിലെ

0: പങ്കെടുത്തപ്പോ, ഏതെങ്കിലും സ്കൂളിൽ ചെയ്തപ്പോ എന്തെങ്കിലും മറക്കാനാവാത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? കുട്ടികൾക്ക് വളരെ പ്രയോജനപ്പെട്ടു എന്നൊക്കെ ഉള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഉൾക്കാഴ്ച ഉണ്ടായി എന്നൊക്കെ ഉള്ള രീതിയിലേക്ക്?
1: അല്ല, നമ്മൾ ചെയ്യുമ്പോൾ പൊതുവെ കോമൺ ആയിട്ട് എല്ലാ സ്ഥലത്തും അങ്ങനെയാണ്. അങ്ങനെ ആ അർത്ഥത്തിൽ എനിക്ക് തോന്നിയത് ഒരു പ്രതീക്ഷിച്ചിട്ടൊരു ആള് വർഷങ്ങൾക്ക് ശേഷം കണ്ടു എന്നെ കാണുക. അപ്പം സാരിചേട്ടൻ എന്നെ മനസ്സിലായി എന്ന് വെച്ചു. അപ്പൊ ആള് ഒരു യുറീക്ക ബാലോത്സവത്തിന് ഞാൻ ചെന്ന ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ അന്ന് ആളെ എൻ്റെ ഒരു ആരാധകനായി മാറി. ഞാൻ പിന്നീടാണ് അത് അറിയുന്നത്, ചെറുപ്പക്കാരനാണ്. അപ്പം അയാള് പറയും, സാരിചേട്ടൻ അന്ന് വന്ന ആ ഒരു സംഭവം, അന്ന് നിന്ന് പറഞ്ഞ കാര്യങ്ങള്, അന്ന് നിന്ന് പാടിയ കാര്യങ്ങള് ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ടാണ് ഞങ്ങൾ വർഷങ്ങൾക്ക് ശേഷം കാണുന്നത്. മറ്റതൊക്കെ ഏതാണ്ട് ഈ പറഞ്ഞ പോലെ കോമൺ ആയിട്ടുള്ള അനുഭവങ്ങൾ. നമ്മൾ ചെന്നിട്ട് ഈ പറഞ്ഞ പോലെയാണ് ഏറ്റവും ആദ്യം ചെയ്യുന്നത് നമ്മളെ ഇഷ്ടപ്പെടുത്തുകയുള്ളതാണ്. ഇഷ്ടപ്പെടുത്തുമ്പോഴാണ് നമ്മൾ ത്രൂ ഔട്ട് നമ്മളെ കൂടെ കുട്ടികൾ വരുന്നുള്ളൂ, അല്ല അവരുടെ മനസ്സുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, നമ്മളെ ഇഷ്ടപ്പെടുത്തുകയുള്ളൂ. അപ്പോൾ അതിനെന്ത് വഴിയാണ് നോക്കുക കുട്ടികളെ കണ്ടിട്ട്. അപ്പോൾ നമുക്ക് ആ തുടക്കം മുതൽ അവരെ ഇഷ്ടപ്പെടുത്തി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അറിയാം ഇവർക്ക് നമ്മൾ ഇഷ്ടമായെന്നോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടമായെന്നോ എന്നൊക്കെ നമുക്ക് അറിയാം. അവർക്ക് ബോറടിക്കുന്നെങ്കിൽ നമ്മൾ എന്ത് സർക്കസ് കാണിച്ചിട്ടും കാര്യമില്ല. അങ്ങനെയുണ്ട്.
0: ഇനി നമ്മുടെ ശ്രോതാക്കൾക്കായിട്ട് ഇങ്ങനെയുള്ള നാടക കളരികളിലെ, സ്കൂളിലെ കുട്ടികൾക്കായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള നാടക കളരികളിലെല്ലാം ചെയ്തിട്ടുള്ള, പെർഫോം ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു ഐറ്റം നമ്മുടെ ശ്രോതാക്കൾക്കായിട്ടൊന്ന്?
1: ഞാനൊരു ചെറിയൊരു കഥ പറയാം. ഇത് രാമകൃഷ്ണൻ കുമരനല്ലൂർ എന്ന് പറഞ്ഞൊരു അധ്യാപകൻ പറഞ്ഞ ഒരു കഥയാണ്, അല്ലെങ്കിൽ അയാൾ എഴുതിയ അവതരിപ്പിച്ച ഒരു കഥയാണ്. ഞാൻ സോളോ ആയിട്ട്
0: ചെയ്തിട്ടുണ്ടത്
1: പഴഞ്ചൽ കഥകൾ എന്ന് പറയും. പണ്ട് നമ്മൾ കേട്ടിട്ടുള്ള ഒരു കഥയാണ്, അതൊന്ന് പറഞ്ഞു നോക്കാം. രാമനായർ ദഹനക്കാരനാണ്, നന്നായിട്ട് പാചകം ചെയ്യും. ഒരു ദിവസം പാചകം ചെയ്ത് വരുമ്പോൾ ഒക്കെ കഴിഞ്ഞ് കുറച്ച് ഉച്ച കഴിഞ്ഞു, കുറച്ച് ദൂരം നടക്കണം ആളുടെ വീട്ടിലേക്ക്. അപ്പോൾ ഒരു കുറ്റിക്കാട്ടിലെത്തി, ആള് പാറപ്പുറത്തിരുന്നു, ഒന്ന് മുറുക്കി മുറുക്കിയിട്ട് ആള് പറഞ്ഞു ഇങ്ങനെ, അയ്യോ ദഹനക്കാർക്ക് ഇല്ലാത്ത കുറ്റമില്ല, ഏയ് ഇത് പപ്പടം മലത്തിയിട്ടാണ് വിളമ്പുക, പായസത്തിന് ഇത്തിരി ഈ മധുരം കൂടി ആവായിരുന്നു. അവിയിൽ അടിയെ പുളിച്ചു, കാളൻ തേങ്ങ ഒന്നും കൂടി അങ്ങോട്ട് നീങ്ങണ്ടായിരുന്നു. ഇങ്ങനെ പറഞ്ഞ് നൂറ്റെട്ട് കുറ്റം പറയുകയും ചെയ്യും, ആള് വാരി വലിച്ച് കഴിക്കുകയും ചെയ്യും. ദഹനക്കാർക്ക് ഇല്ലാത്ത കുറ്റമില്ല എന്നും പറഞ്ഞ് നീട്ടി തുപ്പി ഇങ്ങോട്ട് നോക്കുമ്പോഴാണ് മരത്തിൻ്റെ ഇടയിൽ എന്തോ ഒരു സാധനം അങ്ങനെ തൂങ്ങി നിൽക്കുന്നത് കാണുന്നു. അപ്പോൾ ഒരു കമ്പക്കയറാണ് തോന്നുന്നു. അപ്പോൾ രാമനായർ അത് അവിടെ ചെന്ന് ആ കയറുമ്പോൾ പിടിക്കും. ഒരു നല്ല ഭംഗിയുള്ള കയർ, മഞ്ഞയും കറുപ്പും പുള്ളിയൊക്കെ ഇട്ടാൽ ഇത് നല്ല ഭംഗിയുണ്ടല്ലോ, വീട്ടിൽ കൊണ്ടുപോവാം. ഏയ് പറ്റിച്ച പശുവിൻ്റെ കഴുത്തിൽ കെട്ടാം, അല്ലെങ്കിൽ ബക്കറ്റിന് കയർ കെട്ടാം എന്നൊക്കെ വിചാരിച്ച ആളെ പിടിച്ചപ്പോൾ അയ്യ അതൊന്ന് അനങ്ങി, ഒന്ന് അന്താളിച്ചു, അത് എന്താപ്പോ ഇത്, വീണ്ടും മുറുക്കി പിടിച്ച് വീണ്ടും അനങ്ങി. സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ മരത്തിൻ്റെ അപ്പുറത്ത് എന്താ വെച്ചാൽ ഒരു പുലിയാണ്, പെട്ടു. പുലിയുടെ വാലുമലാണല്ലോ പിടിച്ചത്. അങ്ങനെ ആകെ പ്രശ്നമായി, വാലു വിട്ട പുലി കടിക്കും, നിവൃത്തിയില്ല. പുലി വലിക്കാൻ തുടങ്ങി, രാമനായർ മുറുക്കി പിടിച്ചു, പുലി ചാടാൻ തുടങ്ങി, ഒപ്പം രാമനായരും ചാടി. അപ്പോൾ ആ ചാടുന്ന ചാട്ടത്തിൽ മടിയിലുണ്ടായിരുന്ന കുറച്ച് ചില്ലറയൊക്കെ ഉണ്ടായിരുന്നു, അത് കുറച്ച് താഴെ പോവുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് വരുന്നുണ്ട്. ഏയ് പ്രസിഡന്റേ വരിൻ നിക്കിൻ, ഒരു കാര്യം പറയേണ്ടത് കണ്ടില്ലേ, ഞാനേ ഒരു പുലിയെ പിടിച്ചു, ഭയങ്കര അത്ഭുത സിദ്ധിയുള്ള പുലിയാണ്. നാട്ടിൽ പന്നി ഇറങ്ങിയിട്ട് കൃഷി നശിപ്പിക്കുകയെന്ന് ആൾക്കാർ പരാതി പറയാറില്ലേ, ഇനിയിപ്പോൾ പരാതിക്ക് ഒരു പരിഹാരമായി, ഈ പുലി അങ്ങോട്ട് കൊണ്ടുപോയിക്കോളിൻ എന്ന് പറയും. അപ്പം പറയും, അയ്യോ പന്നീനെ കൊണ്ട് തന്നെ സ്വീപ്പായി, ഇനിയിപ്പം പുലിയും കൂടി ആയാൽ ശരിയാവില്ല, എനിക്ക് വേണ്ട എന്നിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പോകും. കുറച്ച് കഴിഞ്ഞപ്പോൾ കുറേ ദൂരെ കോമൻ നായർ വരുന്ന കണ്ണുണ്ട്. അപ്പം ഏയ് കോമൻ നായരെ ഒന്ന് ഇങ്ങോട്ട് വരിൻ, ഏയ് ഇങ്ങോട്ട് വരിൻ എന്ന് പറഞ്ഞിട്ട് കോമൻ നായരെ വിളിച്ചു. അപ്പം കോമൻ നായർ ആയ് ഇതെന്താപ്പത്, പുലിയുടെ വാലൊക്കെ പിടിച്ചിട്ട്, ഐ ഇത് നിങ്ങളെ കരുതണ പുലിയല്ല, ഇതൊരു അത്ഭുത സിദ്ധിയുള്ള പുലിയാണ്. അയ്യ അതെന്താ അത്, ഈ പുലി ഇടയ്ക്കിടയ്ക്ക് പൈസ തുപ്പും, കണ്ടില്ലേ താഴെ പൈസ കിടക്കണം, എനിക്ക് മതിയായി, നിങ്ങൾക്കല്ലേ കുറച്ച് ബുദ്ധിമുട്ടാണ്, വീട് ശരിയാക്കണം, ഓടുമേയണം, പൊളിച്ച് പണിയണം, കിണറുത്തണം, വേലിയട്ടണം എന്നൊക്കെ പറഞ്ഞിരുന്ന ആവശ്യത്തിനുള്ള പൈസ പുലി തരും, ഇതങ്ങോട്ട് പിടിക്കൻ. ആ അങ്ങനെയുണ്ടോ, പിന്നെ ഇതാ എനിക്ക് മതിയായിട്ട് ഞാൻ പോവുക, അതാ കണ്ടില്ലേ താഴെ കിടക്കണ പൈസ, അപ്പോൾ എന്നാ ആ ശരി എന്നാ കുറച്ചേരം ഞാനും പിടിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് കോമനായർ വാല് പിടിക്കും. ഈ തഞ്ചത്തിൽ രാമനായർ ഓടി രക്ഷപ്പെടും. അപ്പോൾ കോമനായർ വിളിച്ചു പറയുക, ഏയ് രാമനായരെ അവിടെ നിൽക്കിൻ, ഇതിപ്പോൾ നിങ്ങളുടെ കാശ് അത് നിങ്ങൾ എടുത്തോളിൻ, ഇക്ക് പുലി ആദ്യം തരൂലോ പൈസ, അത് വേണ്ട അതും കൂടി നിങ്ങൾ എടുത്തോളിൻ എന്ന് പറഞ്ഞിട്ട് രാമനായർ ഓടുകയാണ്. ഇതാണ് എൻ്റെ കഥ.
0: ഇതിപ്പോ നമ്മള് കുട്ടികൾക്കായിട്ട് പെർഫോം ചെയ്യുമ്പോഴേ രംഗം അല്ലെങ്കിൽ ആ വേദി പാർത്ഥസാരഥി എങ്ങനെയാണ് അത് പെർഫോം ചെയ്യുമ്പോ അതിന് മുന്നൊരുക്കം
1: ഇതിലിപ്പോ
0: നടത്തുന്നത്?
1: ഇപ്പോ സാധാരണ ഇത് പുലി ഒന്നില് അതൊരു സങ്കല്പമായിട്ട് വെക്കും.

0: അല്ലൊരു വാല് കരുതാം, പല രീതിയിൽ ചെയ്യാം. അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഇതിലേക്ക് കഥാപാത്രങ്ങളെ കയറ്റിയാളാണ്. ഇപ്പം ഞാൻ പറഞ്ഞതിൽ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് അഡീഷണൽ ആയിട്ട് വന്നതാണ്. സത്യത്തിൽ അവിടെ രാമൻ നായരും കോമൻ നായരേ ഉള്ളൂ. ഇനിയും അങ്ങനെ പെടുത്താവുന്ന, പെട്ടുകിടക്കുന്ന ഒരുപാട് ആളുകളെ നമുക്കതിനകത്ത് കയറ്റാം. അങ്ങനെ കഥാപാത്രങ്ങൾ ഉണ്ടാകുകയാണ്, കുട്ടികൾക്ക് അഭിനയിക്കാനുള്ള സാധ്യത ഉണ്ടാവുക. അതിന് ഏതൊക്കെ തരത്തിലുള്ള കഥാപാത്രങ്ങൾ ഇതിനകത്തേക്ക് അക്കോമഡേറ്റ് ചെയ്യാം, ഇതാണ് നമ്മൾ അതിൻ്റെ ഒരു പ്രോസസ്സിൽ ആലോചിക്കുക. ഇതൊരു വഴി മാത്രം, ഏത് നമ്മൾ ത്രെഡ് എന്ന് പറയില്ലേ, ഒരു കഥയായാലും വേറെ സാധനമല്ല, അതിൻ്റെ ഒരു അതിനൊരു വഴി മാത്രമാണ്. പിന്നെ ചെയ്യുന്ന സമയത്ത് പിന്നെ വേറെ ഒരുപാട് സാധ്യതകൾ രൂപപ്പെട്ടു വരും. പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ കുട്ടികൾ ചെയ്യുമ്പോൾ നമുക്ക് വളരെ അത്ഭുതകരമായിട്ടുള്ള കൗതുകങ്ങളുണ്ടാവും. അപ്പോൾ പലപ്പോഴും കുറേ കഥാപാത്രങ്ങളങ്ങനെ നമ്മളിങ്ങനെ കൂട്ടിച്ചേർത്ത് കൊണ്ടുവരാൻ പറ്റും. ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ വലിയ ആളുകളായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വേറൊരു കൗതുകം കൂടി ഉണ്ടല്ലോ.
1: കുട്ടികളുടെ നാടക പരിശീലന കളരികളിൽ സജീവ സാന്നിധ്യമായ നാടകപ്രവർത്തകൻ ശ്രീ എം പാർത്ഥസാരഥിയുമായി അഞ്ജു പി അർജുനൻ നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ ആദ്യ ഭാഗമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇതിന്റെ അവസാന ഭാഗം അടുത്തയാഴ്ച വിദ്യാഭ്യാസ രംഗത്തിൽ കേൾക്കാം.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ കാവുംവട്ടം വാസുദേവൻ പാടിയ കൃതികൾ കേൾക്കാം. കെ പ്രഭാകരൻ വയലിൻ, പി കെ ശിവപ്രസാദ് മൃദംഗം. ആദ്യം ശ്രീലക്ഷ്മി വരാഹം എന്നു തുടങ്ങുന്ന ദീക്ഷിതർ കൃതി, രാഗം ആഭോഗി, ആദിതാളം.

ಪದ ಮ

0: കാവുംവട്ടം വാസുദേവൻ പാടിയ കൃതികളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. കെ പ്രഭാകരൻ വയലിൻ, പി കെ ശ്യാമപ്രസാദ് മൃദംഗം.
1: ആകാശവാണി കോഴിക്കോട്.

0: നിശാസുരഭിയിൽ ഇന്ന് പ്രിയ ഗാനങ്ങളുമായി എത്തുന്നത് കഥാകൃത്ത് വി എസ് അനിൽകുമാർ.
1: സിനിമാ പാട്ടുകൾ കേൾക്കാൻ തുടങ്ങിയ കാലത്ത് ആകാശവാണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് ഞങ്ങളെ കേൾപ്പിക്കാൻ. പിന്നെ സിനിമാ തിയേറ്ററുകളിൽ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് വയ്ക്കുന്ന പാട്ടുകളും അത് എല്ലാവരും കേൾക്കുമായിരുന്നു. ഇന്ന് പാട്ട് കേൾക്കാൻ എത്രയോ വഴികളുണ്ട്. എല്ലാവിധ ഓർക്കസ്ട്രകളോടും കൂടി പാടുകയും ചെയ്യാം. വളരെ സ്വകാര്യമായി നമുക്ക് പാട്ടുകൾ കേൾക്കാം ഇയർഫോണും ബ്ലൂടൂത്തും ഒക്കെ വെച്ച്. ഈ സൗകര്യങ്ങൾ ഉപയോഗിച്ച് പാട്ടുകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ ആ പ്രയാസത്തിന് ഒരു സുഖമുണ്ട്. തൻ്റെ വരികളിൽ ഒരുപാട് സംഗീതമുള്ള ഒരാളായിരുന്നു ഗിരീഷ് പുത്തഞ്ചേരി. പി ഭാസ്കറിൻ്റെ ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു പാട്ടെഴുത്തുകാരൻ. പക്ഷെ ജീവിതത്തിൽ വയലാർ രാമവർമ്മയുടെ വഴിയിലൂടെയാണ് അയാൾ നടന്നത്. വലിയ നഷ്ടം തന്നെ. തൊട്ടാൽ ഉടഞ്ഞു പോകുന്ന വാക്കുകൾ മാത്രമുള്ളൊരു പാട്ടുണ്ട് പുത്തഞ്ചേരിയുടേതായി. കൂടുതലും അങ്ങനത്തേതാണെന്ന് പറയാം.

ഉന്നിടത്തിൽ എന്നെ കൊടുത്തേൻ എന്നൊരു തമിഴ് സിനിമ. നിൻ്റെ കയ്യിൽ ഞാൻ എന്നെ തന്നു. സിനിമയുടെ ആ പേരിലുണ്ട് ഉള്ളിലെ വികാരത്തിൻ്റെ തീവ്രത. ഏതോ ഒരു പാട്ട് കേൾക്കുമ്പോൾ നിൻ്റെ ഓർമ്മകൾ എന്നെ താരാട്ടും. നിൻ്റെ കണ്ണിമകളിൽ എൻ്റെ ഓർമ്മകൾ കലർന്നിരിക്കും. നിൻ്റെ ശ്വാസത്തിൽ എൻ്റെ ഓർമ്മകൾ തിരയടിക്കും. ഓർമ്മകൾ മഴയാകും, ഓർമ്മകൾ കുടയുമാകും.

മലയാളത്തിലെ ഏത് സിനിമാ പാട്ടെഴുത്തുകാരുടെ വരികളെക്കാളും സംഗീതം നിറഞ്ഞതാണ് ചങ്ങമ്പുഴയുടെ വരികൾ. ഏറ്റവുമധികം സംഗീതം നിറച്ച് കവിത എഴുതിയിരുന്ന മലയാളിയുടെ പ്രിയപ്പെട്ട കവി. അദ്ദേഹത്തിൻ്റെ രമണൻ സാഹിത്യ ചരിത്രത്തിലൊരു അത്ഭുതമാണ്. ആ രമണൻ എന്നുള്ള സിനിമയിൽ കെ രാഘവൻ്റെ സംഗീതത്തിൽ ഉദയഭാനുവിനു മാത്രം പാടാൻ പറ്റുന്ന രീതിയിൽ വികാരം നിറച്ച് പാടിയൊരു പാട്ടാണത്.

സിന്ദൂരച്ചെപ്പ് എന്ന മനോഹരമായ സിനിമയിൽ യൂസഫ് അലി കെ ചേരിയുടെ വരികൾക്ക് ദേവരാജൻ സംഗീതം നൽകി. യേശുദാസാണ് പാടിയത്. കാമുകിയെ പൂങ്കിനാവിൽ കാണുകയാണ്, നേരിട്ട് കാണുന്നതല്ലത്.

ഒരു അമേരിക്കൻ പരിപാടി കഴിഞ്ഞ് മടങ്ങി വന്നതിന് ശേഷമാണ് മുകേഷ് നമ്മളെ വിട്ടുപിരിയുന്നത്. ആ പരിപാടിയുടെ ഒരു കാസറ്റിൽ ലതാ മങ്കേഷ്കർ പറയുന്ന ഒരു വരി ഇപ്പോഴും ഓർമ്മയുണ്ട്. മുകേഷിനെ കുറിച്ച് പറഞ്ഞിട്ട് അവർ വളരെ വേദനയോട് കൂടി ചോദിക്കുന്നു, ലേക്കിൻ മുകേഷ് ഭയ്യ കഹാ, മുകേഷ് ഭയ്യ ഇപ്പോൾ എവിടെയാണ്? ആ കാസറ്റിൽ കേട്ട പാട്ടാണ് ഓർമ്മ.

അപ്പോഴപ്പോൾ എന്നിലേക്ക് ഓർമ്മകൾ കടന്നു വരും. അനുരാഗത്തിൻ്റെ ഒഴിയാബാധയാണ് ഓർമ്മകൾ. ഖയാമിൻ്റെ സംഗീത സംവിധാനം, സാഹി ലുധിയാൻവിയുടെ രചന, ലതയും മുകേഷും പാടിയ പാട്ട്.

പ്രണയിനിയെ ചക്രവർത്തിനി എന്ന് അഭിസംബോധന ചെയ്യുന്ന ഒരു പാട്ട്. അങ്ങനെ ഒരു പാട്ട് വേറെ ഇല്ലെന്ന് തോന്നുന്നു. അത് വയലാറിൻ്റെ ഒരു പ്രയോഗമാണ്. ഒരുപാട് പുതുമുഖങ്ങളെ കൊണ്ട് പി എൻ മേനോൻ സംവിധാനം ചെയ്തെടുത്ത ചെമ്പരത്തി എന്നുള്ള സിനിമയിൽ ദേവരാജൻ്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയ ആ പാട്ട്.

അനുരാഗം ഉറക്കം കെടുത്തു. അത് നിലാവിനെ ചൂടുള്ളതാക്കും. വീശുന്ന തോഴിമാരോട് നിങ്ങൾ വീശുന്നുണ്ടോ എന്നാണ് ശകുന്തള ചോദിച്ചത്. അങ്ങനെ അനുഭവങ്ങളെയൊക്കെ അതിൻ്റെ ഏറ്റവും പരകോടിയിലേക്ക് എത്തിക്കാൻ ആ വികാരത്തിന് കഴിയും. മയക്കം വരാതെ കിടക്കുന്നൊരു ചന്ദ്രനെക്കുറിച്ച് പറയുന്നുണ്ട് പഴയൊരു

അമ്പലപ്രാവ് എന്നുള്ള ചിത്രത്തിൽ പി ഭാസ്കരൻ ബാബുരാജിൻ്റെ കൂട്ടുകെട്ടിൽ എസ് ജാനകി പാടിയ ഒരു പഴയ പാട്ട്.

നഗരത്തെക്കുറിച്ചുള്ള ഏറ്റവും നല്ലൊരു കവിത നഗരമേ നന്ദി എന്ന സിനിമയിൽ പി ഭാസ്കരൻ എഴുതി, കെ രാഘവൻ സംഗീത സംവിധാനം നിർവഹിച്ച് യേശുദാസ് പാടിയ ഈ പാട്ടാണ് എന്ന് ഞാൻ കരുതുന്നു. എൻ വി കൃഷ്ണവാര്യരും എം എൻ പാലൂരും എൻ എൻ കക്കാടുമെല്ലാം നഗരത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇത്ര ലളിതമായി നഗരജീവിതത്തിൻ്റെ വിങ്ങലും തിക്കും തിരക്കും അനുഭവിപ്പിക്കുന്ന വരികൾ ഞാൻ വേറെ വായിച്ചിട്ടില്ല.

ഒരു സ്റ്റേജ് പരിപാടിയിൽ എസ് പി ബാലസുബ്രഹ്മണ്യം പറയുന്നുണ്ട്, എനിക്ക് ഒരു വർഷം 1000 പാട്ടുകൾ വേണ്ട, ഇത്തരത്തിലുള്ള ഒരു പാട്ട് മതിയെന്ന്. ആ പാട്ട് കർണ എന്ന സിനിമയിൽ വൈരമുത്തു എഴുതി എസ് പി ബിയും ജാനകിയും ചേർന്ന് പാടിയ ഒരു അപൂർവമായ സംഗീതാനുഭവം. മലരെ മൗനമാണ്.

വിഷാദമാണ് പ്രണയത്തിൻ്റെ പ്രധാന കൂട്ട്. ഹാ വിഷാദമതേതോ പൂർവജന്മ പുനഃസ്മൃതിയാമോ എന്ന് വൈലോപ്പിള്ളി ചോദിക്കുന്നുണ്ട്. പഴയ ജന്മത്തിലെ ഓർമ്മകളാണോ വിഷാദമായി പുനർജനിക്കുന്നത് എന്ന്. വൈലോപ്പിള്ളി പുനർജന്മം എന്ന് പറയുമ്പോൾ നമ്മൾ സാമ്പ്രദായിക അർത്ഥത്തിലുള്ള പുനർജന്മമല്ല, അത് മനുഷ്യൻ്റെ ചരിത്രം തന്നെയാണ്. അപ്പം അതുകൊണ്ട് അഭ്യർത്ഥനകളും വിഷാദവും കണ്ണീരും ചിരിയും എല്ലാം പ്രണയത്തിൻ്റെ അകമ്പടികളാണ്. എൻ്റെ കരളിൻ്റെ പൂക്കൾ നീ മാലയായി അണിയുക എന്ന അഭ്യർത്ഥനയുള്ളൊരു പാട്ടുണ്ട്. അനുരാഗിണി ഇതായൻ ഒരു കുടക്കീഴിൽ എന്ന സിനിമയിൽ പൂവച്ചൽ ഖാദർ എഴുതി, ജോൺസൺ സംഗീതം നൽകി, യേശുദാസ് പാടിയ ആ മനോഹരമായ ഗാനം.

പാട്ടുകൾ തീരുന്നില്ല, പക്ഷേ ഇന്നത്തെ ഇവിടുത്തെ സമയം തീരുന്നു. നല്ല പാട്ടുകളുടെ ഒരു വലിയ നിര ഇങ്ങനെ കാത്തു നിൽക്കുന്നത് ഞാൻ അറിയുന്നുണ്ട്. വൈലോപ്പള്ളിയുടെ കുടിയൊഴിക്കൽ എന്ന കവിതയിൽ സംഘഗാനം പാടി പുറത്തു വന്ന പ്രണയിനി നായകനോട് എന്നുടെ ഒച്ച വേറിട്ട് കേട്ടുവോ എന്ന് ആവേശത്തോടെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഈണത്തിലും താളത്തിലും വരികളിലും അർത്ഥത്തിലും എല്ലാം ഒച്ച വേറിട്ട് കേൾപ്പിക്കുന്ന ഒരുപാട് പാട്ടുകൾ ഇനിയും കിടക്കുന്നു. കേട്ടിരുന്നതിന് എല്ലാവരോടും നന്ദി. എല്ലാവർക്കും

നിശാസുരഭിൽ നിങ്ങൾ കേട്ടത് കഥാകൃത്ത് വി എസ് അനിൽകുമാർ അവതരിപ്പിച്ച പ്രിയ ഗാനങ്ങൾ. നിശാസുരഭി, രാത്രിയിൽ തെളിയുന്ന പാട്ടുചരാതുകൾ, നിശാസുരഭി. ഇനി അടുത്ത ബുധനാഴ്ച രാത്രി 10:30.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചിത്രം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ പാടിയത്, ഷിബു ചക്രവർത്തിയുടെ വരികൾ, കണ്ണൂർ രാജൻ്റെ ഈണം.

0: ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ശ്യാം ഈണമിട്ട് ഉണ്ണിമേനോൻ പാടിയ ഗാനം കേൾക്കാമിനി. ചിത്രം കാർണിവൽ.
1: ഒരു കാര്യം ഞാൻ ചൊല്ലാം കള്ള ചങ്ങാതി, കളിയായി ഇതെങ്ങും ആരോടും നീ ചൊല്ലാതെ
2: നമ്മള് മുണ്ടൂല്ലാന്ന്.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചന്ദ്രിക ഗോപിനാഥ് പാടിയ ഒരു ലളിതഗാനം കേൾക്കാം. രചന പി ശ്രീധരനുണ്ണി, സംഗീതം ഹരിപ്പാട് KP പിള്ള.

0: നാട് ആക്ടർ ടേൺഡ് പൊളിറ്റീഷ്യൻ സി ജോസഫ് വിജയസ് തമിഴക വെട്രി കഴകം ടി വി കെ ഹാസ് ഇമേർജ്ഡ് ആസ് ദ സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി ഇൻ ദ സ്റ്റേറ്റ് വിന്നിംഗ് 108 സീറ്റ്സ് ഫോളോയിങ് ദ പാർട്ടി സ്ട്രോങ് ഇലക്ടോറൽ ഡെബ്യൂ ന്യൂലി ഇലക്ടഡ് ടി വി കെ ലെജിസ്ലേറ്റേഴ്സ് ഹാവ് ഫോർമലി ഇലക്ടഡ് മിസ്റ്റർ വിജയ് ആസ് ദർ ലീഡർ ഇൻ ലെജിസ്ലേറ്റീവ് പാർട്ടി മീറ്റിംഗ് അറ്റ് ദ പാർട്ടി ഹെഡ് ക്വാർട്ടേഴ്സ് ഇൻ പനയൂർ നിയർ ചെന്നൈ മീൻവൈൽ ഔട്ട് ഗോയിങ് ചീഫ് മിനിസ്റ്റർ എം കെ സ്റ്റാലിൻ ഹാസ് സബ്മിറ്റഡ് ഹിസ് റെസിഗ്നേഷൻ ടു ദ ഗവർണർ വിച്ച് ഹാസ് ബീൻ accepted. The Election Commission has categorically dismissed as baseless and false the allegations made by Trinamool Congress candidate and West Bengal Chief Minister Mamata Banerjee regarding the vote counting in Bhavanipur Assembly constituency. In a statement issued by the District Election Officer of South Kolkata, it was clarified that the entire counting process was conducted strictly in line with the Commission's rules and regulations. Prime Minister Narendra Modi has strongly condemned the attacks on UAE's Fujairah that resulted in injuries to three Indian nationals. In a social media post, Mr. Modi stated that targeting civilians and infrastructure is unacceptable. He asserted that India stands in firm solidarity with the UAE and reiterates its support for peaceful resolution of all issues through dialogue and diplomacy. External Affairs Minister Dr. S. Jayashankar today said that development cooperation remains a key pillar of the partnership between India and Jamaica. Addressing the media after his meeting with his Jamaican Foreign Minister Carmina Johnson-Smith and other cabinet members. India has retained its position at the top of the ICC Men's T20 ranking, showcasing their dominance in the cricket world. And that is the end of this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. സമയം 11 മണി കഴിഞ്ഞ് 10:10. 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ ഈ നിലയത്തിലെ ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:55. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി നേരുന്നു. ജയ് ഹിന്ദ്.